ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, വൈശാഖം 28, മലയാള വർഷം 1201, ഇടവം 4, 2026 മെയ് 18 തീയതി തിങ്കളാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 47 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
1: ഈ മഹാപ്രപഞ്ചത്തിലെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ കർമ്മസിദ്ധാന്തത്തിന് വളരെയധികം പ്രസക്തിയും പ്രാമുഖ്യവുമുണ്ട്. പാർത്ഥസാരഥി കുന്തിപുത്രനായ അർജുനന് ഉപദേശ സമർപ്പണമായി നൽകുന്ന ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ കർമ്മത്തിൻ്റെ ചൈതന്യ സംഹിതയെക്കുറിച്ച് മൂല്യബോധത്തോടെ വിവരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് കരച്ചിലോടുകൂടിയാണ്. ഈ നിലവിളി കർമ്മപ്രചോദിതമായ ജീവിതത്തിലേക്കുള്ള തെളിഞ്ഞ ആഹ്വാനമാണ്. ജീവിതം അതിൻ്റെ പൂർണ്ണതയോടെ ആസ്വദിക്കുവാനുള്ളതാണെന്നും അവിടെ ആസക്തി വർജ്യമാണെന്നും ഉള്ള ആത്മബോധമാണ് കർമ്മത്തിൻ്റെ സംശുദ്ധി പ്രകരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠ പരം തപ എന്ന് കൃഷ്ണൻ പാർത്ഥനോട് രണ്ടാം അധ്യായത്തിലെ മൂന്നാം ശ്ലോകത്തിൽ പറയുന്നത് ഇതേ ആശയത്തിൻ്റെ വ്യഞ്ജിത സ്വരൂപം തന്നെയാണ്. ആസക്തി ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിൻ്റെ ക്ഷുദ്രമായ ദൗർബല്യവും ഇല്ലാതായിത്തീരും. സ്ഥിതപ്രജ്ഞസജ്ജമായ അത്തരം മനസ്സിനു മാത്രമേ നിഷ്കാമകർമ്മത്തിൻ്റെ ഉർവര പദ്ധതികളിലേക്ക് പ്രവേശിച്ച് മുന്നേറാനാകൂ. ജന്മസിദ്ധമായ കഴിവുകളേക്കാൾ കർമ്മസിദ്ധമായ യോഗ്യതകളാണ് കർമ്മപദ്ധതികളിലൂടെ നാം സ്വായത്തമാക്കേണ്ടത്. സ്വഭാവത്തിൻ്റെയും കഴിവിൻ്റെയും സന്തുലിതമായ അവസ്ഥയാണ് കർമ്മവീര്യമായി ജീവിതത്തിൽ പ്രശോഭിക്കുന്നത്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാജന എന്ന് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ 47 ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതിലെ പ്രായോഗിക ധാർമ്മിക പാഠം നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഈ കർമ്മഭൂമിയിൽ കർമ്മപ്രതിബദ്ധരായി ജീവിതം നയിക്കുവാൻ നിയോഗം ലഭിച്ച നാം നിഷ്കാമകർമ്മത്തിലൂടെ നമ്മെ ബാധിക്കുന്ന അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. കർമ്മമനുഷ്ഠിക്കുന്നതിന് മുൻപ് ഫലം കാംക്ഷിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും അതിൻ്റെ സദ്ഫലം താനേ വന്നു ചേർന്നുകൊള്ളും. അതിനായി ഒരിക്കലും ആഗ്രഹിക്കേണ്ടതില്ല. നിഷ്കാമകർമ്മത്തിൽ നിശ്ചയാത്മക ബുദ്ധിയും സത്ക്രിയയും ഏകോപിതമായി ഒരു നവചൈതന്യമായി പരിണമിക്കുന്നു. സദ്ബുദ്ധിയോടെ സദുദ്ദേശത്തോടെ കർമ്മമനുഷ്ഠിക്കുന്നതിന് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ഫലത്തിൻ്റെ കാര്യത്തിൽ ആകാംക്ഷയും അതിൻ്റെ പ്രാപ്തിയെക്കുറിച്ചുള്ള ആസക്തിയും വർജനീയമാണ്. ഉദ്ദേശശുദ്ധിയെ കർമ്മരംഗത്ത് ഒരു ആദർശമായി സ്വായത്തമാക്കേണ്ടതാണ്. മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകിയിടുവിൻ എന്ന് കുമാരനാശാൻ ഉദ്ബോധിപ്പിച്ചത് പ്രതിബദ്ധിതമായ ഉദ്ദേശശുദ്ധിയുടെ പ്രാമാണികത വ്യക്തമാക്കാനാണ്. കർമ്മമേഖലയിൽ ഉദ്ദേശശുദ്ധി അനിവാര്യമായ ഒരു ചൈതന്യമാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ 1000 സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ ഈ വരികൾ കർമ്മസിദ്ധാന്തത്തിൻ്റെ പ്രചോദനത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണഴക്, ഇതേ സത്യം, ഇതു ശീലിക്ക ധർമ്മവും എന്നുള്ള അക്കിത്തത്തിൻ്റെ നിരീക്ഷണവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. കർമ്മബന്ധങ്ങളുടെ കുരുക്കിലകപ്പെട്ട് നട്ടം തിരിയാതെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ അതിലെ നിരുപാധികത നമുക്കൊരു ശാശ്വത പ്രേരണയായി ഭവിക്കും. അതാണ് ജീവിതത്തിന് അഴക് ചേർക്കുന്നത്. അതത്രേ നിത്യസത്യമായി ഭവിക്കുന്നത്. അതിൻ്റെ ഒരു അനുശീലനം കർമ്മപദ്ധതിയിലെ ധാർമ്മികതയുമായി കൂടിച്ചേർന്ന് ജീവിതത്തെ സ്വസ്ഥപൂരിതമാക്കുന്നു. മൈത്രിയെ ഭജിച്ച് സ്പർദ്ധ വെടിഞ്ഞ് ഫലമിച്ഛിക്കാതെ നാം കർമ്മപ്രചോദിതരാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നവചൈതന്യം കൈവരുന്നു.
0: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത. ആലാപനം അപൂർവ സുനിൽ.

0: Sunrisers Hyderabad will clash at M.A. Chidambaram Stadium in Chennai at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ശിവസ്തുതികൾ, തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാവർമ്മ എന്നിവർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം, ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം, കേരളത്തിലെ വിഷപ്പാമ്പുകൾ രാജ്കുമാർ KP പ്രഭാഷണം, 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ ജാഗ്രത, 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലി, വള്ളത്തോളിന്റെ നമ്മുടെ മറുപടി എന്ന കവിത ആലാപനം ചൈതന്യ പി, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് MG Road തൃശൂർ ഗാനസന്ദേശം, 7:40 കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ, 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച, കണ്ണുകളിലെ വരൾച്ച ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നു ഒന്നാം ഭാഗം, 9:30 നെന്മാറ ആർ കണ്ണന്റെ നാഗസ്വര കച്ചേരി CH ശ്രീകുമാർ തവിൽ, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 കുറുംകുഴൽ പറ്റ് ഈ ഗോവിന്ദനും സംഘവും അവതരിപ്പിച്ചത്, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പുരുഷന്മാരിലെ വന്ധ്യത ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് സംസാരിക്കുന്നു, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 കൊച്ചി നിലയം അവതരിപ്പിക്കുന്ന കടങ്കഥയിലെ വിരുന്നുകാരൻ, രചന മുഹമ്മദ് റോഷൻ, സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ, പശ്ചാത്തല ശബ്ദവിന്യാസം കൈലാസ് മേനോൻ, ശബ്ദം നൽകുന്നവർ മോഹൻലാൽ, മാലാ പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി, 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർ നാടകം ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം ഭാഗം 22 നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, 2:30 സ്വരസാഗരം KG ജയൻ പാടിയ കൃതികൾ CS അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്, 3:00 കാലാവസ്ഥ, വൈകിട്ട് 4:00 ദേശീയ സംഗീത പരിപാടി, 5:00 അക്ഷരശ്ലോകം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ, കാലാവസ്ഥ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യാ സമൃദ്ധി യോജന, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ എയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മായാമുദ്രകൾ, ജൂൾസ് വെർണ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ, 8:00 ഹലോ ഡോക്ടർ, മോണരോഗങ്ങളും ദന്തസംരക്ഷണവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, മനുഷ്യനിലെ ദഹന വ്യവസ്ഥ വത്സമ BV സംസാരിക്കുന്നു, 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒൻപതാം ദിനം ഒരു അവലോകനം, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, FM 101.1 MHz-ൽ ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യും.

0: ഇന്നു രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം. സുകന്യ സമൃദ്ധി യോജന 10:45 ഉച്ചതിരിഞ്ഞ് 3:05 ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 4 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ, പ്രഭാതവന്ദനം. തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാ വർമ്മ എന്നിവർ പാടിയ ശിവസ്തുതികൾ കേൾക്കാം.

0: തൃശൂർ പി രാധാകൃഷ്ണൻ, സുധാവർമ്മ എന്നിവർ പാടിയ ശിവസ്തുതികളാണ് ഇതുവരെ കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോഹെർട്സ്, എഫ് എം 101.1 മെഗാഹെർട്സ്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
8: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
9: കുട്ടികളിലെ കാഴ്ചവൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
10: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വി ഡി സതീശൻ സർക്കാർ ഇന്ന് അധികാരമേൽക്കും. ഇന്ന് രാവിലെ 10:00 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തൃശൂരിൽ നിന്നും ഒ.ജി. ജനീഷ് മന്ത്രിയാകും. തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്ക് വരികയായിരുന്ന നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിന്റെ കോച്ചിൽ തീപിടുത്തം. പിൻവശത്തെ 2 കോച്ചുകൾ കത്തിനശിച്ചു. സമയോചിത ഇടപെടൽ മൂലം ആളപായമില്ല. ഇന്നലെ മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരം ലഭിക്കാത്തതിനാൽ ഇന്ന് ദുൽഖ അദ് 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 ബലിപെരുന്നാൾ 28 തീയതിയായിരിക്കുമെന്നും വിവിധ ഖാസിമാർ അറിയിച്ചു. ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നിവയെക്കുറിച്ചുള്ള അറിവുകളും വിവരങ്ങളും പ്രധാന പ്രാദേശിക ഭാഷകളിൽ കിട്ടാൻ അവസരമൊരുങ്ങുന്നു. ആയുഷ് മന്ത്രാലയം ഡിജിറ്റൽ ഇന്ത്യ ഭാഷാ വിഭാഗവുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. പ്രതിരോധം, നിർണായക മൂലകങ്ങൾ തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കുന്നതിനായി ഇന്ത്യയും നെതർലാൻഡ്സും 17 കരാറുകളിൽ ഒപ്പിട്ടു. 2 ദിവസത്തെ സന്ദർശനത്തിന് നെതർലാൻഡ്സിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡച്ച് പ്രധാനമന്ത്രി റോബ് ജെറ്റനും തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നാലെയാണ് കരാറുകളിൽ ഒപ്പുവച്ചത്. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോംഗോയിലും യുഗാണ്ടയിലും പൊട്ടിപ്പുറപ്പെട്ട എബോള വൈറസ് ബാധയെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി ലോകാരോഗ്യ സംഘടന ഞായറാഴ്ച പ്രഖ്യാപിച്ചു. 88 പേർ മരിക്കുകയും 300+ പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്. ഐപിഎൽ ക്രിക്കറ്റിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഈ സീസണിൽ പ്ലേ ഓഫ് ഉറപ്പിക്കുന്ന ആദ്യ ടീമായി. പഞ്ചാബ് കിങ്സിനെ നിർണായക മത്സരത്തിൽ 23 റൺസിനാണ് RCB തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 ജയം. തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ഫൈനലിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് റെങ്കിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിന് തോൽവി. സിംഗിൾസിൽ ഇന്ത്യൻ താരങ്ങൾ നേരത്തെ പുറത്തായിരുന്നു.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ
8: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
11: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
12: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
13: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
14: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
13: ഫോൺ 9387168444.
15: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം.
16: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
15: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
16: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.

ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയം ആയി. ചോദ്യം: എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ചോദ്യം ആവർത്തിക്കാം: എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
2: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
1: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

പുലരിപ്പൂക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഹരിതം, കേരളത്തിലെ വിഷപ്പാമ്പുകൾ, രാജ്കുമാർ KP യുടെ പ്രഭാഷണം. 7:10 ജാഗ്രത. 7:15 കാവ്യാഞ്ജലി, വള്ളത്തോളിൻ്റെ നമ്മുടെ മറുപടി എന്ന കവിത, ആലാപനം ചൈതന്യ P. 7:20 സേവന വാർത്തകൾ.

ഇന്ന് രാവിലെ 8:30 കാഴ്ച, കണ്ണുകളിലെ വരൾച്ച. ഡോക്ടർ മിനു ദത്തുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. 1-ാം ഭാഗം ഇന്ന് രാവിലെ 8:30.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം. എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55. സമയം 6 മണി കഴിഞ്ഞ് 42:44. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ടോ വിശേഷം?
0: എന്തു പറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
6: പ്ലാറ്റ്ഫോം നമ്പർ 2 ചൊല്ലിയ വാലി
7: സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് കേ യാത്രയോ. ഐ ആം ഹിയർ.
8: ചേച്ചി, മൊബൈൽ ചാർജ് ചെയ്യാന്ന്?
9: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
8: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
9: കണ്ടില്ലേ
7: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
10: നോ സിഗ്നൽ.
8: ഇനി എന്ത് ചെയ്യും?
7: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
9: ഏയ് മണ്ടത്തരം നിർത്ത്.
8: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
10: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
3: ആർബിഐ പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട്.

0: ಗೊತ್ತಾಗು.
1: ಬ್ರಷ್ ಬಿಫೋರ್ ಬೆಡ್ ವಿತ್ ವಿಲಿ ವೈಟ್ ಟೂತ್ ಪೇಸ್ಟ್. ವಿಲಿ ವೈಟ್ ಟೂತ್ ಪೇಸ್ಟ್ ಮರಕಂಡ ಬ್ರಷ್ ಬಿಫೋರ್ ಬೆಡ್ ವಿತ್ ವಿಲಿ ವೈಟ್ ಟೂತ್ ಪೇಸ್ಟ್. ಬ್ರಷ್ ಬಿಫೋರ್ ಬೆಡ್.
2: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻ ഐ ടിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 5 wicketsന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. രാവിലെ 10 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ചടങ്ങ്. സമ്പൂർണ്ണ മന്ത്രിസഭയാണ് ഇന്ന് അധികാരമേൽക്കുന്നതെന്ന് യു ഡി എഫ് നേതൃത്വം അറിയിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിയുക്ത മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. കൂടാതെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നിവരും ചടങ്ങിന് സാക്ഷികളാകും. ഡെസ്ക് റിപ്പോർട്ട്.
3: ഇന്നലെ വൈകിട്ട് ലോക്ഭവനിലെത്തി ഗവർണറെ കണ്ട നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ 20 മന്ത്രിമാരുടെ പട്ടികയാണ് അദ്ദേഹത്തിന് കൈമാറിയത്. കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, എം ലിജു, റോജി എം ജോൺ, കെ എ തുളസി, ഒ ജെ ജനീഷ്, ടി സിദ്ദിഖ് എന്നിവരാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടി, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, പി കെ ബഷീർ, വി ഇ അബ്ദുൾ ഗഫൂർ എന്നിവരാണ് ലീഗ് മന്ത്രിമാർ. ഇതിനു പുറമെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ മോൻസ് ജോസഫ്, ജേക്കബ് വിഭാഗത്തിലെ അനൂപ് ജേക്കബ്, ആർ എസ് പിയിലെ ഷിബു ബേബി ജോൺ, സി എം പിയിലെ സി പി ജോൺ എന്നിവർക്കും മന്ത്രിസ്ഥാനം ലഭിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, യു ഡി എഫ് ചീഫ് വിപ്പ്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ അപ്പു ജോൺ ജോസഫാണ്. മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയായെങ്കിലും അന്തിമ തീരുമാനം പിന്നീടായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിലെ 4 gates വഴിയായിരിക്കും ക്ഷണിതാക്കളെ പ്രവേശിപ്പിക്കുന്നത്. പ്രധാന ഗേറ്റിലൂടെ വി ഐ പികൾക്ക് മാത്രമായിരിക്കും പ്രവേശനം. മാധ്യമ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം പാസ് മൂലം നിയന്ത്രിച്ചിട്ടുണ്ട്. ചടങ്ങ് തത്സമയം കാണുന്നതിന് LED വാളുകൾ സജ്ജമാക്കി. നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി.
2: കേരളത്തിന്റെ മതനിരപേക്ഷ പാരമ്പര്യവും സഹവർത്തിത്വവും തകർക്കാനുണ്ടാകുന്ന ശ്രമങ്ങൾക്കെതിരെ അതീവ ജാഗ്രത പാലിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ചില രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സമുദായ സംഘടനകളിൽ നിന്നും സമീപ ദിവസങ്ങളിലുണ്ടായ പ്രസ്താവനകളും പ്രതികരണങ്ങളും അത്യന്തം ആപൽക്കരമാണെന്ന് പ്രസ്താവന പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സണുമായി ഗോഥൻബർഗിൽ ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. 2 സന്ദർശനത്തിന് പ്രധാനമന്ത്രി ശനിയാഴ്ചയാണ് സ്വീഡനിലെത്തിയത്. സ്വീഡൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ചരിത്രപരമായ വഴിത്തിരിവാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
4: ഇന്ത്യ സ്വീഡൻ ബന്ധത്തിന് നൽകിയ അസാധാരണ സംഭാവനയും ദീർഘവീക്ഷണ നേതൃത്വവും പരിഗണിച്ച് സ്വീഡൻ നൽകുന്ന പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രൂസ് നരേന്ദ്രമോദി ഏറ്റുവാങ്ങി. ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ നേതാവാണ് നരേന്ദ്രമോദി. അവാർഡ് മുഴുവൻ ഇന്ത്യൻ ജനതയ്ക്കും സമർപ്പിക്കുന്നതായി മോദി അറിയിച്ചു. 5 ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധവും സാമ്പത്തിക കൈമാറ്റവും ഇരട്ടിയാക്കുക എന്ന ലക്ഷ്യത്തോടെ കർമ്മ പദ്ധതി ആവിഷ്കരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശന ലക്ഷ്യം. ഇന്ത്യ സ്വീഡൻ കൂടുതൽ ശക്തം ഒരുമിച്ച് 2047 എന്നതാണ് സന്ദർശന പ്രമേയം. സാങ്കേതികവിദ്യ, കാലാവസ്ഥാ പ്രവർത്തന മേഖല എന്നിവയിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളും കരാറിൽ ഒപ്പിട്ടു. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ലൈഫ് സയൻസ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് രണ്ടു രാജ്യങ്ങളുടെയും സംയുക്ത സംരംഭമായി ശാസ്ത്ര സാങ്കേതിക കേന്ദ്രം സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും നരേന്ദ്രമോദി അറിയിച്ചു.
2: യു എ ഇയിലെ ബറാക്ക ആണവ കേന്ദ്രത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത ആശങ്കയറിയിച്ചു. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നടപടി തികഞ്ഞ ഭീരുത്വമാണെന്നും

വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തി. സംയമനം പാലിക്കാനും സംഭാഷണത്തിലേക്കും നയതന്ത്രത്തിലേക്കും മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ആണവ നിലയത്തിലെ ഡ്രോൺ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ലെന്നും ആണവ പ്രസാരണം ഇല്ലെന്നും അബുദാബി അധികൃതർ സ്ഥിരീകരിച്ചു. സംഭവത്തെ തുടർന്ന് പ്ലാന്റിലെ 4 റിയാക്ടറുകളിലൊന്ന് താൽക്കാലികമായി ഡീസൽ വൈദ്യുതിയിലേക്ക് മാറ്റിയതായി അന്താരാഷ്ട്ര ആണവ ഏജൻസി പറഞ്ഞു. ഇന്ത്യയിൽ 2 ദിവസത്തെ ഇന്ധനശേഖരം മാത്രമാണ് ശേഷിക്കുന്നതെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത കേന്ദ്ര ഗവൺമെന്റ് നിഷേധിച്ചു. പോസ്റ്റ് വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. 60 ദിവസത്തെ അസംസ്കൃത എണ്ണശേഖരം രാജ്യത്തുണ്ട്. ഇന്ധനത്തിന്റെയും വാതകത്തിന്റെയും ലഭ്യതയെക്കുറിച്ച് ഗവൺമെന്റിന്റെ ഔദ്യോഗിക സ്രോതസ്സുകൾ നൽകുന്ന വിവരങ്ങളെ മാത്രം കണക്കിലെടുക്കണമെന്ന് പിഎബി അഭ്യർത്ഥിച്ചു. കോംഗോയിലെയും ഉഗാണ്ടയിലെയും എബോള സാഹചര്യം അങ്ങേയറ്റം ആശങ്കാജനകമാണെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. 80 പേരുടെ മരണം എബോള ബാധിച്ചാണെന്ന് സംശയിക്കുന്നതായി WHO അറിയിച്ചു. 246 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപ്രദേശിൽ തിരുവനന്തപുരം സെൻട്രൽ ഹസ്രത്ത് നിസാമുദ്ദീൻ രാജധാനി എക്സ്പ്രസിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വെസ്റ്റ് സെൻട്രൽ റെയിൽവേ അന്വേഷണ സമിതി രൂപീകരിച്ചു. ഇന്നലെ വിക്രംഗഡ് അലോട്ട് സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രെയിനിന്റെ ഒരു പാസഞ്ചർ കോച്ചിലും ജനറേറ്റർ കോച്ചിലും തീപിടിച്ചത്. നിശ്ചിത സമയത്തിനകം അന്വേഷണം പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് റെയിൽവേ അറിയിച്ചു. കോഴിക്കോട് NITയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PM വികാസ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ധാരണാപത്രവും അദ്ദേഹം കൈമാറും. ന്യൂനപക്ഷ സമൂഹത്തിലെ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് ആധുനിക തൊഴിൽ നൈപുണ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പരമ്പരാഗത കരകൌശല മേഖലയെ ആധുനിക സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കും. NITയിലെ സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. താമരശ്ശേരി ചുരത്തിന് വീതി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇന്നു മുതൽ ഭാരവാഹനങ്ങളും മൾട്ടിആക്സൽ ലോറികളും വഴിതിരിച്ചുവിടും. കോഴിക്കോട്ടുനിന്ന് കൽപ്പറ്റ ഭാഗത്തേക്ക് പോകുന്ന വലിയ വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തുനിന്ന് തിരിഞ്ഞ് ബാലുശ്ശേരി കുറ്റ്യാടി വഴി പോകണം. കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വൈത്തിരി ടൌണിൽ നിന്ന് തിരിഞ്ഞ് പടിഞ്ഞാറത്തറ തരുവണ കുറ്റ്യാടി വഴിയും പോകേണ്ടതാണ്. ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ഇന്ന് ദുൽഖ അദ്ദ 30 പൂർത്തീകരിച്ച് നാളെ ദുൽഹജ് 1 മെയ് 28 വ്യാഴാഴ്ച ബലിപ്പെരുന്നാളുമായിരിക്കുമെന്ന് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൌലവിയും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൌലവിയും അറിയിച്ചു. കോഴിക്കോട്ട് സംയുക്ത മഹല്ല ജുമാഅത്ത് ഖാസി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ദുൽഹജ് 1 നാളെയായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ഡൽഹിയിൽ 5 വിക്കറ്റിന് തോൽപ്പിച്ചു. ധർമ്മശാലയിലെ ആദ്യ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സിനെ 23 റൺസിനും പരാജയപ്പെടുത്തി. ഇതോടെ പ്ലേ ഓഫിൽ കടക്കുന്ന ആദ്യ ടീമായി റോയൽ ചലഞ്ചേഴ്സ് മാറി. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ചെന്നൈ ചിദംബരം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കൂമ്പാറയിൽ ഇന്നലെ വൈകിട്ട് ശക്തമായ മിന്നലിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നയാൾ മരിച്ചു. കൂമ്പാറയിലെ ജേസൺ എന്നയാളാണ് മരിച്ചത്. പുതുപ്പാടി കട്ടിപ്പാറ ഓമശ്ശേരി കൂടരഞ്ഞി പഞ്ചായത്തുകളിൽ 5 സ്ത്രീകൾക്ക് മിന്നലേറ്റു. കോഴിക്കോട്ട് പർദ്ദ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഹുർളിൻ പർദ്ദ ഉടമ റസൂൽ ഗഫൂർ നിര്യാതനായി. 63 വയസ്സായിരുന്നു. ഖബറടക്കം രാവിലെ മാത്തോട്ടം പള്ളി ഖബർസ്ഥാനിൽ നടത്തും. തോട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ 11 kV ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കോഴിക്കോട് കൂരാച്ചുണ്ടിൽ ഒരാൾ മരിച്ചു. പിണക്കാട്ട് വീട്ടിൽ ബിജോ ജോർജ് എന്ന 50-കാരനാണ് ഇന്നലെ വൈകിട്ട് മരിച്ചത്. വയനാട് മുത്തങ്ങയിൽ MDMA-യുമായി 3 യുവാക്കൾ പിടിയിലായി. കർണാടകയിൽ നിന്ന് KSRTC ബസ്സിൽ കടത്തുകയായിരുന്ന 36 ഗ്രാമോളം മയക്കുമരുന്നാണ് പിടികൂടിയത്. മീനങ്ങാടി സ്വദേശികളായ വൈഷ്ണവ്, മുഹമ്മദ് ആഷിഖ്, ആദിൽ റമീസ് എന്നിവരെയാണ് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ബത്തേരി പോലീസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. തമിഴ്നാട്ടിൽ ഭരണം പിടിച്ച തമിഴക വെറ്ററി കഴകം കേരളത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കാൻ നീക്കമാരംഭിച്ചു. വയനാടിനും പാലക്കാടിനും പിന്നാലെ തൃശൂരിലും TVK ജില്ലാ ഘടകം രൂപീകരിച്ചു. മറ്റ് ജില്ലകളിലും വൈകാതെ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് വിജയ് ഫാൻസ് അസോസിയേഷൻ അറിയിച്ചു. ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ TVK പ്രവർത്തനം. കണ്ണൂർ നഗരത്തിലെ താളിക്കാവിനടുത്ത് ഇന്നലെ വൈകിട്ട് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 5 വയസ്സുകാരിയും ഇവരിൽ ഉൾപ്പെടുന്നു. കേരളത്തിൽ BD സതീശന്റെ നേതൃത്വത്തിൽ UDF ഗവൺമെന്റ് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കറാകും.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. കോഴിക്കോട് എൻഐടിയിൽ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലില്ലേ തൃശ്ശൂര്, പിന്നെന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ cellkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. June 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് cellkau@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ 0487-2438-567 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 04872370773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ അഥവാ അയനിച്ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെക്കുറിച്ചുമുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ അയനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995155346. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9995155346. വെറ്റിനറി സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക് ഫാമിൽ ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എല്ലാ ആഴ്ചയും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വിൽപ്പന നടത്തുന്നു. 100 കുഞ്ഞുങ്ങൾക്ക് മേൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും എല്ലാ ഇനം കൊത്തുമുട്ടകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും മുൻകൂർ പണമടച്ച് ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 04872317178 എന്ന നമ്പറിലോ 9495771178 എന്ന നമ്പറിലോ ബന്ധപ്പെടുക.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ. സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവ സേവാ ഹോസ്പിറ്റൽ

0: ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 പ്രായോജകർ
2: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊക്കാലെ തൃശൂർ.
3: ഫോൺ 9497457970.
4: പുലരിപ്പൂക്കളിൽ അടുത്തതായി
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം.
6: പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: മാഡം, ഞാനൊരാഴ്ച ലീവായിരിക്കും കേട്ടോ. അമ്മയുടെ കണ്ണോപ്പറേഷനാ, കൂട്ടിന് പോണം.
5: അല്ല, അതിനിപ്പം തന്നെ ലീവ് എടുക്കണേ. നമ്മുടെ തൃശൂർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രിയിൽ പോയാ പെട്ടെന്ന് ചെയ്തു വരാലോ. അവിടെ ആധുനിക രീതിയിലുള്ള കണ്ണുപരിശോധനയും ചികിത്സയും ഒക്കെ ഉണ്ട്.
8: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
9: കേരളത്തിലെ വിഷപ്പാമ്പുകൾ, രാജ്കുമാർ കെ പി.
10: വെള്ളത്തിനടിയിലോ മണ്ണിനടിയിലോ ജീവിച്ചിരുന്ന, ഏതാണ്ട് പല്ലിയെ പോലിരിക്കുന്ന, നീളമേറിയ ശരീരത്തോടു കൂടിയ ജീവിയിൽ നിന്നുമാണ് പാമ്പുകൾ പരിണമിച്ചത്. കാലക്രമേണ ചെവികളില്ലാത്ത, കൺപോളകളില്ലാത്ത, കാലുകളില്ലാത്ത ഇന്ന് കാണുന്ന പാമ്പുകളുടെ പൂർവികരായി പരിണമിച്ചു വന്നത് ഏതാണ്ട് 150 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ്. പാമ്പുകളെ വളരെ സാധാരണമായി നമുക്ക് രണ്ടായി തരംതിരിക്കാം: വിഷമുള്ളവ, വിഷമില്ലാത്തവ എന്നിങ്ങനെ. വിഷമുള്ള പാമ്പുകളെ അവയുടെ വിഷത്തിന്റെ രാസഘടനയുടെയും അത് ശരീരത്തെ ബാധിക്കുന്നതിന്റെ അടിസ്ഥാനമാക്കിയും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു: വിഷം നാഡീവ്യൂഹത്തെ ബാധിക്കുന്നവയും വിഷം രക്തചംക്രമണത്തെ ബാധിക്കുന്നവയും. അണലി, ചുരുട്ട, മണ്ഡലി എന്നീ പാമ്പുകളുടെ വിഷം രക്തചംക്രമണത്തെയും മൂർക്കൻ, വെള്ളിക്കെട്ടൻ, കടൽപ്പാമ്പുകൾ, പവിഴപ്പാമ്പുകൾ, രാജവെമ്പാല എന്നിവയുടെ വിഷം നാഡീവ്യൂഹത്തെയുമാണ് ബാധിക്കുന്നത്. ഈ വിഷമുള്ള പാമ്പുകളെ അവയുടെ വിഷപ്പല്ലിന്റെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. അണലികളെ പോലെ വിഷപ്പല്ല് മടക്കി വയ്ക്കാൻ സാധിക്കുന്ന പാമ്പുകളെ സൊളനോഗ്ലൈഫസ് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നു. ഇവയുടെ വിഷപ്പല്ലുകൾ താടിയല്ലുമായി ബന്ധിക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ പല്ലുകൾ മടക്കി വയ്ക്കാൻ ഇവർക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ അണലിവർഗത്തിലെ പാമ്പുകൾക്കാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ വിഷപ്പല്ലുകൾ ഉള്ളത്. ഇവയുടെ വിഷപ്പല്ലുകൾ വായുടെ മുൻവശത്തായി സ്ഥിതി ചെയ്യുന്നു. ഇതുപോലെ വായുടെ മുൻവശത്തായി വിഷപ്പല്ലുകൾ സ്ഥിതി ചെയ്യുന്ന മറ്റു ഗ്രൂപ്പാണ് പ്രോട്ടറോഗ്ലൈഫസ് അഥവാ മൂർക്കനും വെള്ളിക്കെട്ടനും രാജവെമ്പാലയും അടങ്ങുന്ന ഗ്രൂപ്പ്. ഇവയുടെ വിഷപ്പല്ലുകൾ താടിയല്ലുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ളതിനാൽ അത് മടക്കി വയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ നീളം നന്നേ കുറവാണ്. വിഷപ്പല്ലുകൾ വായുടെ നന്നേ പുറകിലായി കാണപ്പെടുന്ന കൂട്ടരാണ് ഒപ്പിസ്തോഗ്ലൈഫസ് പാമ്പുകൾ. താടിയല്ലുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഇവയുടെ വിഷപ്പല്ലുകൾ നന്നേ ചെറുതാണ്. അതുകൊണ്ട് തന്നെ വിഷമുണ്ടെങ്കിൽ പോലും അത് ശരീരത്തിലേക്ക് കുത്തിവെക്കാൻ ഇവർക്ക് സാധിക്കുക വളരെ ചുരുക്കമാണ്. ആയതുകൊണ്ട് തന്നെ ഇവ അപകടകാരികളുമല്ല. അണലി കുടുംബത്തിലും മൂർക്കൻ കുടുംബത്തിലും പെടാത്ത എല്ലാ വിഷപ്പാമ്പുകളും ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. ലോകത്തിലെ മൊത്തം പാമ്പുകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 3200 പാമ്പുകൾ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഏകദേശം 2600 പാമ്പുകളും വിഷമില്ലാത്തവയാണ്. ഏതാണ്ട് 600 പാമ്പുകൾക്ക് മാത്രമാണ് വിഷമുള്ളത്. അതിൽ തന്നെ മനുഷ്യനെ കൊല്ലാൻ മാത്രം വീര്യമുള്ള വിഷപ്പാമ്പുകൾ നന്നേ കുറവാണ്. ഇനി ഇന്ത്യയിലെ പാമ്പുകളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണ്ട് 220 പാമ്പുകളെ കാണുന്നുണ്ട്. അതിൽ 160 പാമ്പുകളും മനുഷ്യന് ഒരു തരത്തിലും പേടിക്കേണ്ടതില്ലാത്ത വിഷമില്ലാത്ത പാമ്പുകളാണ്. എന്നിരുന്നാലും പാമ്പുകടി മരണങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ വർഷവും ഇന്ത്യയിൽ ഏതാണ്ട് 50,000 പേർ പാമ്പുകടിയേറ്റ് മരിക്കുന്നുണ്ട്.
9: കേരളത്തിലെ വിഷപ്പാമ്പുകൾ, രാജ്കുമാർ കെ പി ആണ് ഇതുവരെ സംസാരിച്ചത്.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
6: സമാപിക്കുന്നു.
5: പ്രായോജകർ ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
2: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
11: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
2: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
12: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ.
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.

0: ജാഗ്രത, കരുതലോടെ ജനങ്ങൾക്കൊപ്പം.
1: പ്രിയപ്പെട്ടവരെ, ജാഗ്രതയിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളെല്ലാവരും തന്നെ മധ്യവേനലവധിയുടെ ആഹ്ലാദ തിമിർപ്പിലും ആരവത്തിലുമാണ്. എങ്കിൽ കൂടിയും മാതാപിതാക്കളായ നമ്മുടെ കണ്ണൊന്ന് തെറ്റിയാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളും ഒപ്പമുണ്ട്. ഈ സമയത്ത് വന്നു ചേരാവുന്ന പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം? ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കെ കെ പുരുഷോത്തമൻ.
2: നമ്മളുടെ

0: സമയത്ത് വന്നു ചേരാവുന്ന പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം? ഇന്ന് ജാഗ്രതയിൽ സംസാരിക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കെ പുരുഷോത്തമൻ.
1: നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വേനൽ അവധിയാണ്, കളികളുടെയും തിമിർപ്പിന്റെയും കാലം. അതവരുടെ അവകാശമാണ്. ഒരു വർഷം മുഴുവൻ പുസ്തകങ്ങളും പഠനവും പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഇത്തിരി നാള് ഒരു മാനസികോല്ലാസം അവർക്ക് കിട്ടേണ്ടത് തന്നെ. എങ്കിലും ഈ കാലഘട്ടത്തിൽ അവര് രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഇത്തിരി സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചിലപ്പോഴെങ്കിലും അവർ അപകടങ്ങളിൽ പെടാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ചില പകർച്ചവ്യാധികൾക്ക് അടിപെട്ടു പോകാനൊക്കെയുള്ള സാധ്യതകൾ ഈ കാലഘട്ടത്തിൽ ഏറെയാണ്. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതോട് ഒപ്പം കണ്ണുകൊണ്ടൊരു വേലി കെട്ടുക, ഇത്തരത്തിലുള്ള അപകടങ്ങളിലൊന്നും ചെന്നപ്പെട്ടു പോകാതെ അസുഖങ്ങളൊന്നും പിടിപെടാതെ ഇരിക്കാൻ. അപകടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോഡിലൂടെയുണ്ട അപകടങ്ങൾ, വാഹനാപകടങ്ങൾ, കൂടാതെ അവരുടെ കളികൾക്കിടയിൽ വാഹനങ്ങളുടെ ഇടയിൽ പെട്ടുപോകുന്ന കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അവരുടെ തിമിർപ്പിൻ്റെ അവസരത്തിൽ മരം കയറിയും അഭിജ്ഞശക്തി ഉള്ള അവിടുന്ന് ചിലപ്പം അത്തരത്തിലുള്ള അപകടങ്ങളും. അതുമാതിരി തന്നെ കളികൾക്ക് ഇടയിൽ നമുക്ക് ഇപ്പം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പാമ്പ് വിഷബാധ ഏൽക്കാം, പട്ടിയെയും പൂച്ചയെയും കൈകാര്യം ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് കടി വാങ്ങാം. അത്തരത്തിലുള്ള അപകടങ്ങളെക്കുറിച്ചും നമ്മൾ രക്ഷിതാക്കളും ഒന്ന് ബോധവാന്മാരായിരിക്കേണ്ടതാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഊന്നൽ കൊടുക്കുന്നത് പകർച്ചവ്യാധികളെ കുറിച്ചാണ്. ചില പകർച്ചവ്യാധികൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ മുൻപ് നമുക്ക് അനുഭവമുള്ള പകർച്ചവ്യാധികൾ ഏറെ മരണസാധ്യത ഉള്ളവയാണ്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾക്ക് അത് പിടിപെടാനുള്ള സാധ്യതയും കൂടുതൽ. നമുക്ക് 2018 തൊട്ട് ഇങ്ങോട്ട് ഓർമ്മയിലുണ്ട് നിപ്പ. ആദ്യ വർഷം ഉണ്ടായിട്ടുള്ള അത്രയും മരണങ്ങൾ പിന്നീട് നമുക്ക് ഉണ്ടായിട്ടില്ല. എങ്കിലും അതിൻ്റെ ഒരു ആവർത്തനം നമ്മൾ കണ്ടിട്ടുള്ളത് ഏതാണ്ട് ഈ കാലഘട്ടത്തിലാണ്. ഈ ഏപ്രിൽ മെയ് ജൂൺ ആ ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു എല്ലാ വർഷങ്ങളും നമ്മുടെ നാട്ടിൽ നിപ്പ ഉണ്ടായിരുന്നത്. അത് ഏത് തരത്തിലാണ് നമുക്ക് ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും നമുക്ക് ശരിയായ ഒരു ധാരണയില്ല. നിപ്പ വൈറസ് ഫ്രൂട്ട് ബാറ്റ്സിൽ നിന്നാണ് വരുന്നത്. അത് ഇവിടെ ബംഗ്ലാദേശിൽ ഉള്ളൊരു വെറൈറ്റിയാണ് നമ്മൾ ഇവിടെ കൂടുതലുള്ളത്. മറ്റ് ചില ഇനങ്ങൾ നേരത്തെ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളതൊക്കെ ഇത്തിരിയും കൂടി ഗർവം കൂടിയതും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ പന്നികളിൽ മനുഷ്യരോടൊപ്പം കേസുകൾ ഉണ്ടായി അവരിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടിയെന്ന രീതിയിലൊക്കെ ആയിരുന്നു. മറ്റ് ചിലയിടങ്ങളിൽ പനങ്ങളിൽ അത് ഉപയോഗിക്കുന്ന ആളുകളിലൂടെയാണ്. അപ്പം നമ്മൾ ഇവിടെ വിചാരിക്കുന്നത് ഫ്രൂട്ട് ബാറ്റ്സിലൂടെ തന്നെയായിരിക്കാനാണ് സാധ്യത. അപ്പം നമ്മൾ ഏത് രീതിയിലാണ് അതിന് തടയിടേണ്ടത് എന്നുള്ളത്. ബാറ്റുകളെ നിയന്ത്രിക്കുകയോ മരങ്ങളിൽ കല്ലെറിഞ്ഞോടിക്കുകയോ ഒന്നുമല്ല. ഏറ്റവും പ്രധാനം വവ്വാലുകൾ, കടിച്ച് താഴെയിടുന്ന പഴവർഗ്ഗങ്ങൾ, അത് ഈ കാലഘട്ടത്തിൽ വളരെയേറെ കൂടുതലാണ്. റോഡുകളിൽ മുഴുവനും നമ്മൾ കാണാം. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളാവുമ്പോൾ ഇതൊന്നെടുത്ത് കടിക്കാം, അതുമല്ലെങ്കിൽ അത് വെറുതെ എടുത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യാം. അതിലൂടെ അവർക്ക് പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അവരെ നിരുത്സാഹപ്പെടുത്തേണ്ടത് ഉണ്ട്. വീണ് കിടക്കുന്ന പഴങ്ങൾ എടുക്കുകയോ തൊടുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത്. അഥവാ തൊട്ടുപോയാൽ നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകുക. അധികം ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ് പേടിപ്പെടുത്തേണ്ട കാര്യമില്ല. എങ്കിൽ പോലും അതിൻ്റെ അത് സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്.
0: സ്കൂൾ തുറക്കാൻ 2 ആഴ്ച മാത്രം ബാക്കിയുള്ള ഈ സമയത്ത് മധ്യവേനലവധിയുടെ ആഹ്ലാദ തിമിർപ്പിലാണ് നമ്മുടെ കുട്ടികളെല്ലാവരും. ഈ സമയത്തുണ്ടാകാനിടയുള്ള പകർച്ചവ്യാധികളെ എങ്ങനെ പ്രതിരോധിക്കാം? ജാഗ്രതയിൽ ഇതുവരെ സംസാരിച്ചത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കെ പുരുഷോത്തമൻ.
2: ജാഗ്രത സമാപിക്കുന്നു.
3: നിർവഹണം ജയ സി ആർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത തിങ്കളാഴ്ച ജാഗ്രതയിൽ കേൾക്കാം.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ. ജാഗ്രത സമാപിക്കുന്നു.
5: പ്രയോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
6: ഫോൺ 9387168444.
7: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
8: തിങ്കൾ ബുധൻ വെള്ളി

0: ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജക റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: കാവ്യാഞ്ജലി.
0: വള്ളത്തോളിന്റെ നമ്മുടെ മറുപടി എന്ന കവിതയിലെ ഒരു ഭാഗം. ചൊല്ലുന്നത് ചൈതന്യ പി.
6: ഭാരതമാണിന്റെ ജന്മഭൂവാശമധീര ഋഷി ശ്രേഷ്ഠരെ.

മതി. ജാതിമതാതി വഴക്കൊരു നാടിനെ സ്വാതന്ത്ര്യസിദ്ധിക്കനർഹമാക്കിയിടുമോ? സോദരർ തമ്മിലെ പോരൊരു പോരല്ല, സൗഹൃദത്തിൻ്റെ കലങ്ങിമറിയല.

പൊഴുതന്യോന്യമക്കൂട്ടർ വെണ്ണുരച്ചാർത്താൽ ചിരിപ്പതും കാൺമുനാം ഗോഹത്യ നിർത്താൻ നരഹത്യ ചെയ്വതു സാഹസ

0: ആസന്നമാകിയ സുപ്രഭാതത്തിൻ തുടുപ്പു കാണുന്നു ഞാൻ. മൽപ്രിയ രാജ്യത്തിൻ ആസന്നമാകിയ സുപ്രഭാതത്തിൻ തുടുപ്പു കാണുന്നു ഞാൻ. ഇന്ത്യാചരിത്രത്തിലെ തേട്ടിലും പാരതന്ത്ര്യാക്ഷരങ്ങൾ പതിഞ്ഞുകൂടാ ദൃഢം. നിർമുക്തിവാതിൽ പരക്കെ തുറന്നിട്ട മന്മാതൃഭൂവി തുറുങ്കിൽ കിടക്കയോ. ഇമ്മട്ടിലാകണം നമ്മുടെ ഉത്തരം പിന്മാറുവാനായി ഭയാശങ്ക ചൊല്ലിയാൽ. ഇമ്മട്ടിലാകണം നമ്മുടെ ഉത്തരം പിന്മാറുവാനായി ഭയാശങ്ക ചൊല്ലിയാൽ.
1: വള്ളത്തോളിന്റെ നമ്മുടെ മറുപടി എന്ന കവിതയിലെ ഒരു ഭാഗമാണ് കേട്ടത്. ചൊല്ലിയത് ചൈതന്യ പി.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
3: പ്രായോജകർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
6: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ.
7: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487 2

0: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
1: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
0: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശ്ശൂർ റോഡ്, കാഞ്ഞാണി.
1: ഫോൺ 0487299329.
3: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
4: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
5: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
4: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
3: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
6: അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് തൃശൂരിലെ സംസ്ഥാന മ്യൂസിയവും മൃഗശാലയിലെ വിവിധോദ്ദേശ്യ മ്യൂസിയവും ഇന്ന് തുറന്നു പ്രവർത്തിക്കുന്നതാണെന്ന് തൃശൂർ സംസ്ഥാന മ്യൂസിയം മൃഗശാല സൂപ്രണ്ട് അറിയിച്ചു. ജില്ലയിലെ കാണം വെറുംപാട്ടവകാശ ഭൂമിക്ക് ജന്മം അനുവദിച്ച് ക്രയ സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ലാൻഡ് ട്രൈബ്യൂണൽ ആൻഡ് ഡെപ്യൂട്ടി കളക്ടർ ഈ മാസം 14-15 തീയതികളിൽ കളക്ടറേറ്റിൽ നിശ്ചയിച്ചിരുന്ന എല്ലാ SM കേസുകളും വിചാരണ June 22-29 തീയതികളിലേക്ക് മാറ്റിവെച്ചതായി LR ഡെപ്യൂട്ടി കളക്ടർ അറിയിച്ചു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ പൂത്തോളിലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാളെ ആരംഭിക്കുന്ന 5 ദിവസത്തെ ബേക്കറി ആൻഡ് കൺഫെക്ഷണറി കോഴ്സിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. വീട്ടമ്മമാർക്കും സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഈ കോഴ്സ് പ്രയോജനകരമാകും. താല്പര്യമുള്ളവർ 0487-23-84-253 എന്ന നമ്പറിലോ 9447-61-02-23 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. തൃശൂർ ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ITI അപ്രന്റീസ്ഷിപ്പ് ഒഴിവുകൾ ഉണ്ട്. താൽപ്പര്യമുള്ള ITI പാസായ ഉദ്യോഗാർത്ഥികൾ അയ്യന്തോൾ സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻ സെന്ററിൽ നേരിട്ടോ ഇനി പറയുന്ന നമ്പറുകളിലോ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 0487-23-65-122. മറ്റൊരു നമ്പർ 9544-18-99982. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ 4ാം തരം 7ാം തരം തുല്യതാ കോഴ്സുകളിലേക്ക് ഈ മാസം 25ാം തീയതി വരെ അപേക്ഷിക്കാം. 4ാം തരം വിജയിക്കുന്നവർക്ക് 7ാം തരത്തിലും 7ാം തരം തുല്യതാ കോഴ്സ് പാസ്സാകുന്നവർക്ക് 10ാം തരം തുല്യതാ കോഴ്സിലും തുടർ പഠനം നടത്താനാകും. അപേക്ഷിക്കുന്നതിനും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനുമായി ലിറ്ററസി മിഷൻ kerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ തൃശൂർ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസിലോ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രേരക്മാർ മുഖേനയോ ലഭ്യമാകുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം. 0487-23-65-024. മറ്റൊരു നമ്പർ 9496-87-79-13.
0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
3: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
7: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
9: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
10: തിങ്കൾ, ബുധൻ, വെള്ളി രാവിലെ 7:55.
11: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള ഒരു മാസത്തെ എക്സാം പ്രാക്ടീസും.
12: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബരാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 wicket വിജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ യു ഡി എഫ് സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എ പി അനിൽകുമാർ, പി സി വിഷ്ണുനാഥ്, ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, കെ എ തുളസി, എം ലിജു, റോജി എം ജോൺ, ഒ ജെ ജനീഷ്, പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എൻ ഷംസുദ്ദീൻ, കെ എം ഷാജി, ബി അബ്ദുൾ ഗഫൂർ, ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, സി പി ജോൺ എന്നിവരാണ് ഇന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കറും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. രാവിലെ 10 സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് 8 മുതൽക്കായിരിക്കും പാസ് ലഭിച്ചിട്ടുള്ള പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക. 10 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ഹിമാചൽ പ്രദേശ്, കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ വൈകിട്ട് 5 നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക്ഭവനിലെത്തി മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറിയത്. ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന 21 അംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്ത് എത്തുന്നത്.
0: സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രധാന ഗേറ്റിലൂടെ വിഐപി എൻട്രി മാത്രമായിരിക്കും ഉണ്ടാക്കുക. 9 ഗേറ്റുകളും റോഡും അടയ്ക്കും. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 എൽഇഡി വാളുകൾ ക്രമീകരിക്കും. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. വാഹനം പാർക്ക് ചെയ്യാൻ പ്രത്യേക സ്ഥലങ്ങളും അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും വരുന്ന യാത്രക്കാർ മുൻകൂട്ടി യാത്രകൾ ക്രമീകരിക്കണം. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹറാൾഡ് 5 സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി ജോനാസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആന്റ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഗോഥൻബർഗിൽ കൂടിക്കാഴ്ച നടത്തി. 2 സന്ദർശനത്തിനായാണ് ശ്രീ മോദി സ്വീഡനിൽ എത്തിയത്. ഇന്ത്യ സ്വീഡൻ ഉഭയകക്ഷി ബന്ധം, പരസ്പര സഹകരണം എന്നിവ മുൻനിർത്തി സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ ഡിഗ്രി കമാൻഡർ ഗ്രാൻഡ് ക്രോസ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീഡിഷ് പ്രധാനമന്ത്രി ആദരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 31st അന്താരാഷ്ട്ര ബഹുമതിയാണിത്. ഇന്ത്യ സ്വീഡൻ സഹകരണം സംബന്ധിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഉഭയകക്ഷി ബന്ധത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ധാരണയായി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ ഉൾപ്പെടെയുള്ളവയിൽ സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ തന്ത്രപരമായ പങ്കാളിത്തത്തിലെ പുതിയ അവസരങ്ങൾ, സ്വതന്ത്ര വ്യാപാര കരാർ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ എന്നിവയും ചർച്ചയായി. സ്വീഡിഷ് സിഇഒമാരുമായും ശ്രീ മോദി ആശയവിനിമയം നടത്തി. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് വിത്ത് സ്വീഡൻ സംരംഭങ്ങളിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രധാനമന്ത്രി നേതാക്കളെ ക്ഷണിച്ചു. പ്രതിരോധം, സുരക്ഷാ സഹകരണം എന്നിവയിൽ ഇന്ത്യ സ്വീഡൻ ദീർഘകാല വ്യാവസായിക പങ്കാളിത്തം ദൃഢമായതായും അദ്ദേഹം വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൽ സ്വീഡൻ ഇന്ത്യക്ക് നൽകിയ പിന്തുണയും ശ്രീ മോദി എടുത്തു പറഞ്ഞു.
2: ആതങ്കവാദ് പൂരി മാനവതാ കെ ലിയേ ഗംഭീർ ചുനൌതി ഹൈ. പിച്ചലേ വർഷ് പഹൽഗാം മേ ഹുയേ ആതങ്കി ഹംലേ കെ ബാദ് ഹമേ

0: ब्रिटेन से मिले समर्थन के लिए मैं प्रधानमंत्री क्रिस्टनसन का आभार व्यक्त करता हूं। हम आतंकवाद और उसके समर्थकों के विरुद्ध लड़ाई जारी रखेंगे।
1: സ്വീഡന്റെ പരമോന്നത ബഹുമതി സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിനന്ദിച്ചു. രാജ്യത്തിന് മുഴുവൻ അങ്ങേയറ്റം അഭിമാനകരമായ നിമിഷമാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോളതലത്തിൽ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ തെളിവാണ് ഈ പുരസ്കാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത് എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർ സ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: യുഎഇയിലെ ബറാക് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ഇവ പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പ്ലാന്റിനു പുറത്തുള്ള ജനറേറ്ററിൽ തീപിടുത്തമുണ്ടായിരുന്നു. ആർക്കും പരിക്കില്ലെന്നും പ്ലാന്റിന്റെ പ്രവർത്തനങ്ങളെയോ സുരക്ഷാ സംവിധാനങ്ങളെയോ തീപിടുത്തം ബാധിച്ചില്ലെന്നും അധികൃതർ അറിയിച്ചു. കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ എബോള രോഗബാധയെ തുടർന്ന് 80 പേർ മരണപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. ഈ രോഗബാധ ഒരു ആഗോള മഹാമാരിയായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതിർത്തി രാജ്യങ്ങളിലേക്ക് രോഗം പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി. മോസ്കോയിൽ യുക്രൈൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടു. റഷ്യയിലെ ഇന്ത്യൻ എംബസി സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചതാണ് ഇക്കാര്യം. കീവിൽ 24 പേരുടെ മരണത്തിനിടയാക്കിയ റഷ്യയുടെ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് തൊട്ടുപിന്നാലെയാണ് സംഭവം. ആക്രമണത്തിൽ കുറഞ്ഞത് 12 പേർക്കെങ്കിലും പരിക്കേറ്റതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. രാജസ്ഥാൻ ഉയർത്തിയ 194 റൺസ് വിജയലക്ഷ്യം 19.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി മറികടന്നു. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെ 23 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പ്ലേഓഫിലേക്ക് യോഗ്യത നേടുന്ന ആദ്യ ടീമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമാകുന്നു. ഇന്ന് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും നിർവഹിക്കും. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിൽ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് VD സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. യുഎഇയിലെ ബറാഖ് ആണവ നിലയം ലക്ഷ്യമിട്ടുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. നയതന്ത്ര ചർച്ചകൾക്കും ആഹ്വാനം. എബോള രോഗബാധയെ തുടർന്ന് കോംഗോ യുഗാണ്ട രാജ്യങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസിന് 5 വിക്കറ്റ് വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി തൃശൂർ.
4: മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ.
5: ഗാന സന്ദേശം.
3: പ്രായോജകർ.
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.

0: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി. മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇന്ന് വിവാഹിതരാവുന്ന വിഷ്ണുരാമനും അശ്വതിക്കും എല്ലാ മംഗളാശംസകളും നേരുന്നു എടപ്പാളിൽ നിന്നും മുരളി മേലപ്പാട്ട്. ശോഭന അമ്മായി, ശ്യാമള അമ്മായി, പ്രേമ അമ്മായി, ഉഷ അമ്മായി, റീത്ത അമ്മായി, ബാബുമാമ എന്നിവരും, കൂടാതെ ഡോക്ടർ വിഷ്ണു മുരളി മേലപ്പാട്ട്, ഡോക്ടർ ശില്പ, ഡോക്ടർ കാവ്യ, ഡോക്ടർ നവ്യ, ജിത്തു, അഞ്ജു, മഞ്ജു, ഡോക്ടർ ശ്രീവിദ്യ, ഡോക്ടർ ശ്രീപ്രിയ, ജിജി, ജനീഷ് തുടങ്ങി നിരവധി പേർ. ഇന്നലെ മെയ് 17 തീയതി ജന്മദിനം ആഘോഷിച്ച മോഹൻദാസിന് ആശംസകൾ നേർന്നിരിക്കുന്നു. ഒറ്റപ്പാലത്തു നിന്നും മകൻ വിഷ്ണുമോഹൻ, പ്രഭ, മോഹൻദാസ് തുടങ്ങിയവരും മറ്റു കുടുംബാംഗങ്ങളും. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന കുഞ്ഞിപ്പ പന്താവൂരിന് തന്റെയും കുടുംബത്തിന്റെയും ആശംസകൾ അറിയിച്ചിരിക്കുന്നു ചങ്ങരംകുളത്ത് നിന്നും കെ കെ സെയ്ദ് മുഹമ്മദ്. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത ജ്വാല എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി പി സുശീല പാടിയ ഗാനം.

0: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീകൾ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.

0: കാർഡ്. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
3: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജകർ
5: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
6: ആകാശവാണി തൃശൂർ.
7: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
8: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
9: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷന്റെ കീഴിൽ തൃശൂരിലെ നടത്തറയിൽ പ്രവർത്തിച്ചു വരുന്ന വിവിധോദ്ദേശ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നടന്നുവരുന്ന ബ്യൂട്ടി പാർലർ, നെറ്റിപ്പട്ട നിർമ്മാണം, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് പൗഡർ നിർമ്മാണം, മസാലപ്പൊടി നിർമ്മാണം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ 8330041363.
6: ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ വരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റലുകളിലേക്ക് 2026-27 അധ്യയന വർഷം ഉണ്ടായേക്കാവുന്ന താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നു. കുക്ക്, വാച്ച്മാൻ, ആയ, PTS എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. റെസിഡൻഷ്യൽ സ്വഭാവമുള്ള സ്ഥാപനമായതിനാൽ ഹോസ്റ്റലുകളിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപ്പര്യമുള്ളവർ മാത്രം ഇന്റർവ്യൂവിന് പങ്കെടുത്താൽ മതി. പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് 20 വയസ്സ് പൂർത്തിയാകണം. കുക്ക്, വാച്ച്മാൻ, ആയ, PTS എന്നീ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 7-ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. കുക്ക്, വാച്ച്മാൻ, ആയ എന്നീ ഉദ്യോഗാർത്ഥികൾക്കുള്ള വർക്ക് ഇൻ ഇന്റർവ്യൂ ഇന്ന് രാവിലെ 10:30 മുതൽ വൈകിട്ട് 4:30 വരെയും PTS തസ്തികയിലേക്കുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നാളെ രാവിലെ 10:30 മുതൽ 12:30 വരെയും നടക്കും. ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ഫുഡ് ക്രാഫ്റ്റ് കോഴ്സ് യോഗ്യതയുള്ളവർക്ക് കുക്ക് തസ്തികയിലേക്ക് മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ, വയസ്സ്, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 0480-26-1000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിനെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവരായിരിക്കണം. യോഗ്യത SSLC അഥവാ തത്തുല്യം, ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിൽ അംഗീകരിച്ച അതോറിറ്റി നൽകുന്നത്. ഓക്സിലറി നഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ നൽകുന്നത്. ആരോഗ്യ പ്രവർത്തക പരിശീലന സർട്ടിഫിക്കറ്റ്, കേരള നഴ്സ് ആൻഡ് മിഡ്വൈഫ് കൌൺസിൽ രജിസ്ട്രേഷൻ, ജനറൽ നഴ്സിംഗ് അഥവാ അല്ലെങ്കിൽ BSc നഴ്സിംഗ്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, ജാതി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 25-ാം തീയതി 5 മണിക്ക് മുൻപായി സീനിയർ സൂപ്രണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ചാലക്കുടി, നായരങ്ങാടി, കോടശ്ശേരി PO, തൃശൂർ 6807-21 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. 0480-29-60-400. മറ്റൊരു നമ്പർ 0480-27-06-100.
7: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ സമാപിക്കുന്നു. പ്രായോജകർ
8: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ നടത്തുന്ന തൊഴിൽ പരിശീലനങ്ങളിൽ പങ്കെടുക്കൂ, തൊഴിൽ നേടൂ, വരുമാനം നേടൂ.
2: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താവിഷയം,
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം,
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്.
10: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.

0: ടീച്ചറെ, തിമിരശസ്ത്രക്രിയക്ക് പോയില്ലേ?
1: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
0: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
1: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഫോൺ 7025131199.
3: വേരിക്കോസ് വെയിൻ, പ്രതിരോധ മാർഗങ്ങളും ചികിത്സയും ആയുർവേദത്തിൽ. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ എം അർജുൻ സംസാരിക്കുന്നു.
4: സ്ത്രീകളെയും ദീർഘസമയം നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നവരെയും കാര്യമായി അലട്ടുന്ന ഒരു രോഗമാണ് വെരിക്കോസ് വെയിൻസ്. കാലിലെ ഞരമ്പുകൾ വീർത്ത് മുഴ പോലെ കാണുന്ന ഈ രോഗത്തിന് ആയുർവേദത്തിൽ സിരാഗ്രന്ഥി എന്നാണ് പറയുന്നത്. സിരാഗ്രന്ഥി ശരീരത്തിൽ, വിശേഷിച്ചും കാലുകളിലെ സിരകൾക്കുള്ളിലെ വാൽവിനെ ബാധിക്കുന്ന അവസ്ഥയാണ്. സിരാ വാൽവുകൾ രക്തത്തെ ഒരു ദിശയിലേക്ക് മാത്രമേ കടത്തിവിടുകയുള്ളൂ. എന്നാൽ വാൽവുകളുടെ പ്രവർത്തന ന്യൂനത അഥവാ ഇൻസഫിഷ്യൻസി മൂലം രക്തം തിരിച്ചിറങ്ങുകയും ചിലപ്പോൾ കട്ട പിടിക്കുകയും അങ്ങിങ്ങ് കെട്ടിക്കിടക്കുകയും തന്മൂലം സിരകൾ വീർക്കുകയും ഒരു ഗ്രന്ഥി രൂപത്തിലോ ചെറിയ ഞരമ്പുകൾ ചിലന്തിയുടെ ആകൃതിയിലോ കാലുകളിൽ കാണപ്പെടുകയും ചെയ്യുന്നു. സിരാഗ്രന്ഥിയിൽ കാണുന്ന രോഗലക്ഷണങ്ങൾ: കാലിന് ഭാരം അനുഭവപ്പെടുക, വ്യായാമം ചെയ്യാൻ അസഹിഷ്ണുത അനുഭവപ്പെടുക, കാലിൽ വേദനയോ കുത്തിനോവോ അനുഭവപ്പെടുക, പുകച്ചിൽ, ചൊറിച്ചിൽ, നീര്, കാല് ആട്ടിക്കൊണ്ടിരിക്കുക അഥവാ റെസ്റ്റ്ലെസ് ലെഗ്, രാത്രികാലങ്ങളിലുള്ള കാല് കോച്ചൽ, കാല് കഴപ്പ്, കാല് തരിപ്പ് എന്നിവയാണ്. രോഗത്തിൻ്റെ ആരംഭത്തിൽ ഇത് വളരെ കൂടുതലാവുകയും രോഗപുരോഗതിയിൽ അല്പം കുറയുകയും പിന്നീട് കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു. പ്രായം ഏറും തോറും രോഗത്തിൻ്റെ കാഠിന്യവും ഏറിവരുന്നു. വളരെ പഴക്കം ചെന്നതും വലുതുമായ സിരാഗ്രന്ഥികളിൽ കാലിൽ ചെറിയ കഴപ്പ് പോലുള്ള വേദന അനുഭവപ്പെടുകയും കൂടുതൽ സമയം നിൽക്കുംതോറും വേദന കൂടിക്കൂടി വരികയും ചെയ്യുന്നു. സ്ത്രീകളിൽ ആർത്തവ സമയത്തും ഗർഭകാലത്തും ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്ന വേളയിലും വേദനയും നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളും വർദ്ധിക്കുന്നു. ഇത്തരം അവസ്ഥയുള്ള രോഗികളിൽ മുട്ടിന് താഴെ കാഫ് മസിൽ പ്രദേശത്ത് ഉയർന്നു നിൽക്കുന്ന ഞരമ്പുകൾ ഉണ്ടാകുന്നു. കൂടാതെ വ്രണങ്ങൾ, വിരലുകൾക്കിടയിൽ തിണർപ്പ്, ചൊറിച്ചിൽ, മുൻപ് കാലുകളിൽ സർജറിക്ക് വിധേയനായിട്ടുണ്ടെങ്കിൽ അവിടെ മുറിപ്പാടുകൾ ഉണ്ടാവുക തുടങ്ങിയ അവസ്ഥകൾ കണ്ടുവരുന്നു. തുടക്കത്തിൽ ഒരു സൗന്ദര്യ സംബന്ധമായ പ്രശ്നം മാത്രമാണെങ്കിലും ചികിത്സ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ഗുരുതരമായേക്കാം. പ്രശ്നം സങ്കീർണമായാൽ ആഴത്തിലുള്ള സിരകളിൽ ഉണ്ടാകുന്ന ഡീപ്പ് വീനസ് ത്രോംബോസിസ് എന്ന അവസ്ഥ സംജാതമാവുകയും ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം. പാരമ്പര്യമായി ഈ രോഗമുള്ളവർക്ക് ഇത് വരാൻ സാധ്യത ഏറെയാണ്. വെരിക്കോസ് വെയിൻസ് കണ്ടുപിടിക്കാൻ താരതമ്യേന എളുപ്പമാണ്. പലപ്പോഴും രോഗിക്ക് തന്നെ ലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനാകും. അൾട്രാസൗണ്ട് ഡോപ്ലർ, ഡ്യൂപ്ലെക്സ് സ്കാനിംഗ്, മാഗ്നറ്റിക് റെസൊണൻസ് വീനോഗ്രഫി എന്നിവയിലൂടെയും രോഗനിർണയം നടത്താൻ സാധിക്കും. ഈ രോഗം വരാൻ സാധ്യതയുള്ളവർ പരമാവധി സമയം കാൽ ഉയർത്തിവയ്ക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിരോധം. പൊതുവെ ഈ വ്യാധി ചികിത്സിച്ചാലും പൂർണ്ണമായും വിട്ടുമാറാൻ പ്രയാസമാണ്. ദീർഘനേരം നിൽക്കുന്നത് ഒഴിവാക്കണം. കാലിൽ കംപ്രഷൻ സ്റ്റോക്കിംഗ്സ് ധരിക്കുക, ബാൻഡേജ് ചുറ്റുക എന്നിവയും നല്ലതാണ്. എന്നാൽ മുറുകിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒഴിവാക്കണം. അധികം ദീർഘമല്ലാത്ത നടത്തം ഈ രോഗത്തിന് അഭികാമ്യമാണ്. നടക്കുമ്പോൾ സ്റ്റോക്കിംഗ്സ് അല്ലെങ്കിൽ ബാൻഡേജ് ധരിക്കുന്നതാണ് ഉത്തമം. സ്റ്റോക്കിംഗ്സ് ധരിക്കുമ്പോൾ വേദന അനുഭവപ്പെട്ടാൽ അഴിച്ചുവെച്ച് ഉടനെ തന്നെ വൈദ്യോപദേശം തേടുക. ആയുർവേദ ശാസ്ത്രത്തിൽ സിരാഗ്രന്ഥിക്ക് ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ്. ഇതിനായി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കഷായങ്ങൾ, തൈലം എന്നിവ ഉപയോഗിക്കാം. ഉപനാഹം അഥവാ മരുന്നുകൾ കൊണ്ട് കെട്ടിവയ്ക്കൽ, വസ്തി, രക്തമോക്ഷം തുടങ്ങിയ പഞ്ചകർമ്മ ചികിത്സകളും അവസ്ഥാനുസാരേണ ആയുർവേദ ശാസ്ത്രം നിർദ്ദേശിക്കുന്നു. ഇതുവഴി രോഗലക്ഷണങ്ങൾ നന്നായി കുറഞ്ഞു കാണുന്നുണ്ട്. ഇതോടൊപ്പം യോഗ പരിശീലിക്കുന്നതിലൂടെ രോഗാവസ്ഥയിൽ മാറ്റം കണ്ടുവരാറുണ്ട്. പവനമുക്താസനം, മേരുദണ്ഡാസനം തുടങ്ങിയ യോഗാസന മുറകൾ സിരാഗ്രന്ഥി ഉള്ളവരിലും രോഗം വരാൻ സാധ്യത ഉള്ളവരിലും ഫലപ്രദമാണ്. കൂടാതെ രോഗി മദ്യപാനം, പുകവലി എന്നിവ പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടതാണ്. അമിതവണ്ണമുള്ളവർ ശരീരഭാരത്തെ നിയന്ത്രിക്കേണ്ടതാണ്. ഇതിനു പുറമെ കൃത്യമായ ദിനചര്യ, പോഷകഗുണമുള്ള ആഹാരം, വിശ്രമം, വ്യായാമം, ശരീരത്തിൽ എണ്ണ തേച്ചുള്ള കുളി എന്നിവ രോഗാവസ്ഥയിലും രോഗം വരാതിരിക്കുവാനും നല്ലതാണ്.
3: വെരിക്കോസ് വെയിൻ, പ്രതിരോധ മാർഗങ്ങളും ചികിത്സയും ആയുർവേദത്തിൽ. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ എം അർജുൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
5: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
7: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
8: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം അടുത്ത ബുധനാഴ്ച പുലരിപ്പൂക്കളിൽ.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും മൃദുല ഫർണിച്ചർ വേൾഡ്.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്.

0: സന്ദേശം പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 kHz, FM 101.1 MHz.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
3: പ്രായോജികർ
4: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി
3: www.accountantsacademy.in.
5: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാ?
6: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
7: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
1: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഡോക്ടർ വർഗീസ് കുര്യന്റെ ജീവിതകഥയാണ് എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു. ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ എളിയ സംരംഭമായ ആനന്ദ് പ്രസിദ്ധമായ അമുൽ ബ്രാൻഡായി മാറ്റിയെടുത്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച ഡോക്ടർ വർഗീസ് കുര്യന്റെ ജീവിതകഥയാണ് എനിക്കുമൊരു സ്വപ്നമുണ്ടായിരുന്നു. ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ എളിയ സംരംഭമായ ആനന്ദ് പ്രസിദ്ധമായ അമുൽ ബ്രാൻഡായി മാറ്റിയെടുത്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ നിന്ന് നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ്: ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ്. നെൽസൺ മണ്ടേല.
2: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
4: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി, ഫോൺ 70 25 37 77 33.
8: റീഗൽ ജ്വല്ലേഴ്സ്, കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
0: ഗാന സന്ദേശം ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35. പ്രായോജികർ
3: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.

FM 101.1 MHz രാവിലെ 10:30 പദ്ധതികൾ ജനക്ഷേമത്തിനായി പുനഃപ്രക്ഷേപണം സുകന്യ സമൃദ്ധി യോജന. 10:45 ഉച്ചതിരിഞ്ഞ് 3:05 ചലച്ചിത്രഗാനങ്ങൾ. വൈകിട്ട് 4 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 MHz.

സമയം 7 മണി കഴിഞ്ഞ് 59:47. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: കാഴ്ച.
1: ഇന്ന് കാഴ്ചയിൽ കണ്ണുകളിലെ വരൾച്ച. ഈ വിഷയത്തിൽ ഡോക്ടർ മീനു ദത്തുമായി YS പൗർണമി സംസാരിക്കുന്നതിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
2: മുൻപുള്ളതിനേക്കാൾ കൂടുതലായി കണ്ണുകളിലെ വരൾച്ച ഇന്ന് നേത്രരോഗ സംബന്ധിയായ പ്രശ്നങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇന്ന് ഇതേക്കുറിച്ച് സംസാരിക്കാനായി ഡോക്ടർ മീനു ദത്ത് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം മാം.
3: നമസ്കാരം.
2: കണ്ണുകളിലെ വരൾച്ച, അത് എങ്ങനെയാണ് തിരിച്ചറിയുക? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതേക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം.
3: ഈ കണ്ണിലെ വരൾച്ചയുടെ ലക്ഷണങ്ങൾ എല്ലാവർക്കും സുപരിചിതമാണ്. കാരണം കണ്ണിൽ ചൂട് കയറുക എന്ന് പറയും ചിലർ, കരട് തടയുക, പിന്നെ കണ്ണിൽ നിന്ന് വെള്ളം വരിക, ഒരു ഇറിറ്റേഷൻ, ഒരു കരകരപ്പ്, പിന്നെ ചിലർക്ക് വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ ഒരു പുളിപ്പ്, പിന്നെ കഴപ്പ്, കണ്ണിനൊരു ഹെവിനെസ്, ഒരു ഭാരം തോന്നൽ, ഇതൊക്കെ കണ്ണിലെ വരൾച്ചയുടെ ലക്ഷണങ്ങളാണ്.
2: അപ്പോൾ ഈ കണ്ണുകളിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ണുകളുടെ വരൾച്ചയുടെ ഒരു ലക്ഷണമാണ് എന്നിപ്പോൾ മാം പറഞ്ഞുവല്ലോ. അത് രണ്ടും തമ്മിലൊന്ന്
3: പൊരുത്തക്കേട്. സാധാരണ അതിൽ വെള്ളം വരിക എന്ന് പറയുമ്പോൾ കണ്ണ് ഡ്രൈ അല്ല എന്നാണ് ആൾക്കാർ വിചാരിക്കുക. പക്ഷെ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കണ്ണുനീര് രണ്ട് മാധ്യമങ്ങളോടാണ് വരുന്നത്. ഒന്ന് ബേസൽ സെക്രീഷൻ. ബേസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു കണ്ണുനീരിൻ്റെ ഒരു പടലം, കണ്ണിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന പടലത്തിനാണ് ബേസൽ സെക്രീഷൻ എന്ന് പറയാം. പിന്നെയുള്ളത് റിഫ്ലക്സ് ടിയറിങ്. റിഫ്ലക്സ് ടിയറിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കാറ്റടിക്കാം മുഖത്തേക്ക്, അല്ലെങ്കിൽ കരട് കണ്ണിലേക്ക് പോവാം, പെട്ടെന്ന് ഇമോഷണൽ ആവുക, അപ്പോഴൊക്കെ റിഫ്ലക്സ് ചെയ്യാൻ കുടുകുടുന്ന് വെള്ളം വരും. അപ്പോൾ ഈ രണ്ട് തരം സെക്രീഷൻസ് വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഈ ബേസൽ സെക്രീഷൻ കുറയുമ്പോൾ, അതായത് നമ്മൾക്കുള്ള നോർമലി എപ്പോഴും ഉള്ള ഒരു കണ്ണീർ പടലം കുറയുമ്പോൾ ഈ റിഫ്ലക്സ് ചെയ്യറിങ്ങനെയുള്ള കോസ് പെട്ടെന്ന് കൂടും. ചെറിയൊരു കാറ്റടിച്ചാൽ തന്നെ കുടുകുടുന്ന് വെള്ളം വരും. അത് വേറൊരു സൈക്ക് പാത്വേ കൂടെ വരുന്നത്. അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ കണ്ണീന്ന് വെള്ളം വരുന്നതിൻ്റെ അർത്ഥം ചിലപ്പോൾ ബേസൽ സെക്രീഷൻ, നമ്മുടെ സ്വതവേ ഉണ്ടാവുന്ന ഒരു കണ്ണീർ പടലം കുറയുന്നതായിരിക്കും. അതാണ് ഡ്രൈനസ്, ഈ വാട്ടറിങ് ഒരു ഡ്രൈനസിന് ലക്ഷണമായി വരുന്നത്.
2: ഈ നേത്രരോഗ വിദഗ്ധരെ ഇപ്പോൾ കാണുമ്പോൾ മുൻപത്തേക്കാളും അധികമായിട്ട് ഈ കണ്ണുകളിലെ വരൾച്ച, നിങ്ങളുടെ കണ്ണുകൾ വളരെ ഡ്രൈ ആണ്, ശ്രദ്ധിക്കണം എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ അടുത്തായിട്ട് ഈ വരൾച്ച കൂടി വരുന്നത്?
3: അതെ, എനിക്കും അത് തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഒരു OPD ഇരിക്കുമ്പോൾ തന്നെ പകുതിയിലധികം പേഷ്യൻസ് ഇങ്ങനത്തെ കുറേ സിംറ്റംസ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ സ്ക്രീൻ യൂസ് വളരെയധികം കൂടിയിട്ടുണ്ട്. കുട്ടികളുമായി തൊട്ട്, അല്ലേ, ചെറിയ കുട്ടികൾ തൊട്ട് ഏജ് ആയിട്ടുള്ളവർ വരെ ഇപ്പോൾ സ്ക്രീനുമാണ് സ്ക്രീൻ യൂസ് കൂടുതൽ. പിന്നെ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, പൊള്യൂഷൻ കൂടുന്നു, പിന്നെ നമ്മുടെ വർക്ക് ഓക്യുപ്പേഷൻ ഒക്കെ കുറേ പേര് AC ഇരിക്കുന്നത്, എയർ കണ്ടീഷനിങ് ഡ്രൈനസ് കൂട്ടും. പിന്നെ ഒരു പറയാനുള്ള നമ്മുടെ ന്യൂട്രീഷണൽ ചേഞ്ചസ്. ന്യൂട്രീഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ജങ്ക് ഫുഡുമേ ഡിപ്പെൻഡ് ചെയ്യണം, പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള പാക്കേജ്ഡ് ഫുഡ്സ്, അതിനും കാര്യങ്ങളുണ്ട്, അത് ഇനി വരാം അതിലേക്ക്. പിന്നെ ഒരു ഏജിങ് പോപ്പുലേഷൻ, പിന്നെ കാറ്ററാക്ട് സർജറീസ് കഴിഞ്ഞ കണ്ണുകൾ, അതിലൊക്കെ ഡ്രൈൻസ് വളരെയധികം കൂടും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് കൂടി വന്നിട്ടുണ്ട്.
2: അതുപോലെ പൊല്യൂഷനോ ഉറക്കക്കുറവിനോ ഒക്കെ ഇതിനെ,
3: അതെ അതെ, സ്ട്രെസ്, ഉറക്കക്കുറവ്, പൊല്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച്, കാർബൺ അതിൻ്റെ ഒരു ഇൻക്രീസ്, അതൊക്കെ ഡ്രൈനസിന് കാരണങ്ങളാണ്. പിന്നെ ഇപ്പോൾ കുട്ടികൾ ലോങ് പ്രിപ്പറേഷൻസ്, അതായത് പഠിക്കുക, എൻട്രൻസിന് പഠിക്കുക, അതൊക്കെ കൂടിയില്ലേ. ഈ പഠിക്കാൻ തന്നെ ഈ റീഡിങ് ഈ സ്ക്രീൻ ന്യൂസിന് ആക്ച്വലി തുല്യം തന്നെയാണ്. നമ്മൾ കണ്ണ് തുറന്നിരിക്കുന്ന ഒരു സമയം കൂടുതലായതുകൊണ്ട് തന്നെ ഡ്രൈനസ്സും കൂട്ടുന്നു.
2: കണ്ണുകളിലെ വരൾച്ച ആർക്കാണ് കൂടുതൽ വരാൻ സാധ്യത? പല നേത്രരോഗങ്ങളും പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് കൂടാൻ സാധ്യതയുണ്ട്, അങ്ങനെ പറയാറുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പിന് ഈ കണ്ണുകളിലെ വരൾച്ച കൂടാനിടയുണ്ടോ?
3: സത്യം പറഞ്ഞാൽ അങ്ങനെ ഏജ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണുന്നുണ്ട്, പല പല വ്യത്യസ്ത കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കുട്ടികളിൽ കാണുന്ന വരൾച്ച കൂടുതൽ സ്ക്രീൻ യൂസും അലർജി അങ്ങനത്തെയൊക്കെ വരുമ്പോഴും ഡ്രൈനസ് വരുന്നുണ്ട്. പിന്നെ മധ്യവയസ്കർ, ഇപ്പോൾ ഈ നമുക്കൊരു ഒക്യുപ്പേഷണൽ ഏജ് ഉള്ളവർ കൂടുതലും, അവർക്കും IT യൂസേഴ്സ്, അവരും ഈ സ്ക്രീനിൻ്റെ മുന്നിൽ, പിന്നെ AC ഡ്രൈവിംഗ് AC അവർക്കും വരൾച്ച കൂടുന്നു. പിന്നെ ഏജ് സ്വതവേ ഒരു ഫാക്ടറാണ്. ഒരു 40 കഴിഞ്ഞാൽ നമ്മുടെ ഗ്രന്ഥികളുടെ ഒരു ഫങ്ഷൻ കുറയും. നാച്ചുറലി ഒരു ഏജിങ് പ്രോസസ്സ് കാരണം കുറയണതുകൊണ്ട് തന്നെ ഏജ് ഫാക്ടർ നല്ലോണം അതിൽ വരുന്നു. പിന്നെ ഈ സിസ്റ്റമിക് അസുഖങ്ങൾ, അതായത് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ്, പിന്നെ തൈറോയിഡിൻ്റെ ഫങ്ഷൻ, പിന്നെ റുമറ്റോളജി പ്രോബ്ലംസ് ഉള്ളവർക്ക്, ഈ ഇമ്മ്യൂണോളജി പ്രോബ്ലംസ് ഉള്ളവർക്ക്, ഇവർക്കൊക്കെ ഡ്രൈ ആവാനുള്ള സാധ്യതകളേറെയാണ്.

0: കണ്ണുകളിലെ വരൾച്ച എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കേൾക്കുന്ന ശ്രോതാക്കൾ വിചാരിക്കും അതത്ര വലിയ പ്രശ്നമാണോ, അതുകൊണ്ട് എന്താണ് ഇത്ര വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് വിചാരിക്കും. കണ്ണുകളിലെ വരൾച്ച ശരിക്കു പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമാണോ?
1: അല്ല, ശരിക്കു പറഞ്ഞാൽ അത് നമ്മുടെ കാഴ്ചനെ അധികം ബാധിക്കുന്നില്ലെങ്കിലും, ചിലപ്പോൾ അതൊരു പെർമനന്റ് കാഴ്ചയുടെ ഒരു ലോസ് ഉണ്ടാക്കുന്നില്ല, എന്നാലും ഒരു ദൈനംദിന ഡെയിലി ലൈഫിൽ അത് വളരെ നോയ്സൻസ് ആണ്. ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് റെഡ്യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം ഞാൻ പലർക്കും കണ്ട്, നമ്മൾ സർജറി കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് ഈ കാറ്ററാക്ട് സർജറി തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർക്ക് റൈനസ് കൂടും കുറച്ച് നാളത്തേക്ക്, ഒരു ഇടക്കാലം വെച്ചൊരു 3-4 മാസം. അപ്പം അവർ പറയണത് ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല കാഴ്ച കിട്ടിയെങ്കിലും കഴിഞ്ഞ പിന്നെ ഒരു ഒരു സുഖമില്ല, ഒരു കരട് തടസ്സം, ഒരു മങ്ങിച്ച ഒരു ബ്ലറിങ്, ഇടക്ക വരുന്ന ഒരു ബ്ലറിങ്, വെളിച്ചത്തേക്ക് നോക്കുമ്പോൾ ഒരു പുളിപ്പ്, ഇതൊക്കെ പറയുന്നത് ശരിക്കും പറയുന്നത് ഡ്രൈനസ് വന്നുകൊണ്ടാണ് ഇതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗം നന്നായിട്ട് കെയർ ചെയ്താൽ അവരുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
3: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
2: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
2: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
0: ആര്യ ഐ കെയർ കാഴ്ച തുടരുന്നു. ഇപ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കണ്ണുകളിലെ വരൾച്ച അവനവന് സ്വയം പരിശോധിച്ച് കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ കണ്ണുകളിലെ വരൾച്ച, കണ്ണുകൾക്ക് വരൾച്ചയുണ്ട് എന്ന് മനസ്സിലാക്കുക?
1: നമ്മുടെ ഒരു കണ്ണ് വിദഗ്ധന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, ഒരു ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചെറിയ സിമ്പിൾ ടെസ്റ്റുകളാണ് അതിനുള്ളത്. വലിയ അഡ്വാൻസ് ടെസ്റ്റുകളുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ സിമ്പിൾ ടെസ്റ്റുകളോണ്ട് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എന്ത് തരത്തിലുള്ള വരൾച്ചയാണെന്നൊക്കെ. നമുക്ക് സ്ലിറ്റ് ലാമ്പ് എക്സാമിനേഷൻ ഉണ്ട്, അതിൽ വെച്ച് നോക്കാൻ നമുക്ക് ടിയർ ഫിലിമിൻ്റെ ഹൈറ്റ് കാണാൻ പറ്റും. കണ്ണുനീരിലൊരു ബേസൽ ഹൈറ്റ് ഉണ്ടാവും, ടിയർ ഫിലിം ഹൈറ്റ്. പിന്നെ നമ്മുടെ കൃഷ്ണമണിയുമ്പോൾ ചുറ്റുമുള്ള ഒരു പടലം ഉണ്ടല്ലോ, കണ്ണുനീർ പടലം, അതിലുള്ള ബ്രേക്കപ്പ് ടൈം എന്ന് പറയും നമ്മൾ, ടിയർ ബ്രേക്കപ്പ് ടൈം. അത് കണ്ണ് ബ്ലിങ്ക് ചെയ്യാണ്ടിരിക്കുമ്പോൾ അത് എത്ര സമയത്തിനുള്ളിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരു സെക്കൻഡ്സ് അത് വെച്ചിട്ട് നമുക്ക് അറിയാം, അത് ലേറ്റ് ആവുന്നുണ്ടോ അല്ലെങ്കിൽ അത് ഏർലി ആണോ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ഒരു ചെറിയ ഡൈ ഉണ്ട് നമുക്ക് ഫ്ലൂറസിങ് സ്റ്റെയിനിങ് എന്ന് പറയും, അതിട്ടിട്ട് തന്നെ അത് വെച്ചിട്ട് കണ്ടുപിടിക്കാം. പിന്നെ ഒരു ഷെർമർ ടെസ്റ്റ് ഉണ്ട്, ചെറിയൊരു സ്ട്രിപ്പ് നമ്മുടെ കണ്ണിൽ വയ്ക്കും, എത്രത്തോളം കണ്ണുനീര് അതിലേക്ക് വരുന്നുണ്ട്, പടർന്നു വരുന്നുണ്ട്. അങ്ങനെ ചെറിയ കുറേ കുഞ്ഞു സിമ്പിൾ ടെസ്റ്റുകളാണ്, വലിയ സംഭവങ്ങളല്ല. പിന്നെ അതുകൂടാതെ വേറെ നമുക്ക് ലാബ് ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇതൊന്നും നമുക്ക് ഇതുകൊണ്ടൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് സിസ്റ്റമിക് ഡയബറ്റീസിൻ്റെ ലെവല്, തൈറോയിഡിൻ്റെ ലെവല്, ഈ ആർച്ചറ് മെറ്റബോളിക് ഫാക്ടറിൻ്റെ ലെവൽ, ഇതൊക്കെ നമ്മൾ നോക്കുന്നതിൻ്റെ കൂടെ. അസോസിയേറ്റഡ് ആയിട്ട് വല്ല ഡിസീസസ് ഉണ്ടോ, വല്ല സിവിയർ ഡ്രൈനസ്, അത് നോക്കും. നമ്മുടെ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്.
0: ഇതിന് എന്താണ് ചികിത്സ ലഭ്യമായിട്ടുള്ളത്?
1: ഇത് നമ്മൾ പറയുമ്പോഴേ ഈ കണ്ണുനീര് എല്ലാവരും വിചാരിക്കുമോ ചെറിയ ലൂബ്രിക്കൻ്റ് ഇട്ടാൽ മതിയല്ലോ അത് മാറുമല്ലോ, വെറുതെ ലൂബ്രിക്കേഷൻ നമ്മൾ ആരെയും കാണിക്കാൻ പോവില്ല. ശരിക്കും കണ്ണുനീര് തുള്ളി ശരിക്കും വെള്ളമല്ല. കുറേ പേര് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ച് കഴുകുക ഭയങ്കര നല്ലൊരു കാര്യമാണ്, അത് വളരെ വലിയൊരു അബദ്ധമാണ്. കാരണം വെള്ളമല്ല കണ്ണുനീര്, അപ്പോൾ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ ഉള്ള കണ്ണുനീരും കൂടി വാഷ് ചെയ്ത് പോവും, അപ്പോൾ ഒരു റീബൗണ്ട് ഡ്രൈനസ് വരും. അപ്പോൾ താൽക്കാലികമായിട്ടൊരു സുഖം ഉണ്ടാവുമെങ്കിലും ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ഡ്രൈനസ് വരും. അപ്പോൾ ഈ വെള്ളമല്ല കണ്ണുനീര്, വെള്ളത്തിനുള്ള അതെല്ലാം ഒരു ചികിത്സ, വെള്ളം ഒടിച്ച് കഴുകാൻ എല്ലാം ഒരു ചികിത്സ. ഇനി എന്താണ് കണ്ണുനീര് എന്ന് വെച്ചാൽ, നമുക്കൊരു 3 ലെയറുണ്ട് കണ്ണുനീരിന്. ഏറ്റവും മുകളിലത്തെ ലെയർ ഒരു ഓയിൽ ലെയറാണ്, ലിപ്പിഡ് ലെയർ എന്ന് പറയും. നടുക്കിലത്തെ ലെയറാണ് ശരിക്കും വെള്ളം, അക്വസ് ലെയർ, വെള്ളത്തിൻ്റെ ലെയർ. പിന്നെയുള്ള ലെയർ മ്യൂസിൻ ആണ്. മ്യൂസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ഒരു മ്യൂസിക്കൽ അതാണ്, മ്യൂക്കസ് അതാണ്. ഈ 3 ലെയറും അത്യാവശ്യമാണ് ഈ ടിയർ ഫിലിമിന്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഈ മ്യൂസിനാണ് ഈ കണ്ണുനീരിനെ നമ്മുടെ കൃഷ്ണമണിയായിട്ട് ബന്ധിപ്പിച്ച് നിർത്തണത്, ഒട്ടിച്ച് നിർത്തണത്. നമ്മൾ അല്ലെങ്കിൽ ഈ അലേമയൊക്കെ വെള്ളം ഒഴിച്ചാൽ ഫുന്ന് പോവില്ലേ, അത് പോവാതെ അവിടെ വെറ്റായിട്ട് നിർത്തുന്ന സാധനമാണ് മ്യൂസിൻ. പിന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ അംശം വരുന്നു, പിന്നെ അതിൻ്റെ മേലെ വരുന്ന ഓയിലിൻ്റെ ലെയറ് ഈ വാപ്പറേറ്റ് ചെയ്ത് പോകാണ്ടിരിക്കാനാണ്. ഈ കണ്ണുനീര് പെട്ടെന്ന് ആവിയായി പോകാണ്ടിരിക്കുകയാണ്, ഒരു ഓയിൽ ഫിലിം. ഇപ്പം നമ്മളറിയാലോ, വെള്ളം ഒഴിച്ച് ഓയിൽ ഒഴിച്ച പെട്ടെന്ന് ഈ വാപ്പറേറ്റ് ചെയ്യില്ല, അത് ഡ്രൈ ആവാണ്ടിരിക്കും. അങ്ങനെ ഈ 3 ലെയറും അത്യാവശ്യമാണ് കണ്ണുനീരിന്. അപ്പം ഈ 3 ലെയറിൻ്റെ ഏത് ലെയറിനാണ് കേട് എന്നുള്ളത് കണ്ടുപിടിക്കണം, അതാണ് ഈ ഡയഗ്നോസിസ് എന്ന് പറയുന്ന സംഭവം. അപ്പം ഇതിൽ ഏതാണ് കേടെന്ന് വെച്ചിട്ട് അത് നമുക്ക് കറക്റ്റ് ചെയ്താലാണ് ശരിക്കുള്ള ഒരു കറക്ഷൻ വരുന്നുള്ളൂ. അപ്പോൾ വെറുതെ ലൂബ്രിക്കൻ്റെ ഒഴിച്ച് നമുക്ക് സമാധാനം ഉണ്ടാവും, പക്ഷെ അതൊരു ലോങ് ടേം അല്ല. അപ്പോൾ ഇനി പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഏത് ലെയറുകൾ പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ലിപ്പിഡ് ലെയർ, ലിപ്പിഡ് ലെയർ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മുടെ കണ്ണുനീർ പോളയിലെ, ആ പോളയിൽ ചെറിയ ചെറിയ ഗ്രന്ഥികളുണ്ട്.

0: മീബോമിയൻ ഗ്ലാൻഡ്സ് എന്ന് പറയും. അത് ലിപ്പിഡ് ഉണ്ടാക്കുന്ന ഓയിൽ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളാണ്. അപ്പോൾ ഈ ഓയിൽ ഉണ്ടാക്കുന്ന ഗ്രന്ഥികളിൽ പ്രശ്നങ്ങളുണ്ടാവും. ഡിസ്ഫങ്ഷൻ, മീബോമിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ വന്നാൽ ഓയിൽ മര്യാദയ്ക്ക് ഉണ്ടാവില്ല. അതാണ് ഈ കുരു വരാനുള്ള കാരണമൊക്കെ. അതിലിങ്ങനെ കട്ട, ഓയിൽ കട്ട പിടിച്ച് അതിങ്ങനെ ഉണ്ടയായി, അതും ഇൻഫെക്ഷൻ വന്നിട്ട് കണ്ണീ കുരു വരുന്നത്. അപ്പോൾ ഈ മീബോമിയൻ ഗ്ലാൻഡ് ഡിസ്ഫങ്ഷൻ വരുന്നത് യൂഷ്വലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കാരണമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ജങ്ക് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിപ്സ്, പാക്കേജ്ഡ് ആയിട്ടുള്ള എന്ത് ഫുഡും, ചിപ്സ്, നമ്മളിപ്പോൾ കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ കുറേ ഉണ്ടാകും, കൊക്കക്കോള, ബ്രെഡ്, നൂഡിൽസ്, ഇതിലൊക്കെ ട്രാൻസ് ഫാറ്റ് ഉണ്ട്. അവർ പാക്കേജ് ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി എന്തായാലും ട്രാൻസ് ഫാറ്റ് അതിൽ ആഡ് ചെയ്യും. ഇപ്പോൾ ഈ ട്രാൻസ് ഫാറ്റുള്ള എല്ലാ സാധനങ്ങളും കഴിക്കുമ്പോൾ നമ്മുടെ ഈ മീബോമിയൻ ഗ്ലാൻഡിൻ്റെ ആ ലിപ്പിഡിൻ്റെ ക്വാളിറ്റി പോവാണ്. അപ്പോൾ അത് കട്ട പിടിക്കും, അതിൻ്റെ ഫ്ലോ റെഗുലേഷൻ ഉണ്ടാവില്ല. അങ്ങനെ കുറേ ന്യൂട്രീഷണൽ ഹോർമോണൽ ചേഞ്ചസ് ഇതിനെ എഫക്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് പറയാന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കാറുണ്ട് ഈ ട്രാൻസ് ഫുഡ് ഒഴിവാക്കും. പിന്നെ നമ്മൾ ഒമേഗ 3 ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മേജർ സാധനം എന്ന് പറയാം ട്രീറ്റ്മെൻറ്റിന്. മീബോമിയൻ ഗ്ലാൻഡ് ഏറ്റവും നല്ലത് ഒരു ഒമേഗ 3 സപ്ലിമെൻ്റ് കൊടുക്കും. പിന്നെ നാച്ചുറലായിട്ട് ഒമേഗ കിട്ടുന്ന സാധനം, ഒമേഗ 3 കിട്ടുന്നത് നമ്മുടെ ഫിഷാണ്, നമ്മുടെ ചാളയും മത്തിയും, അതാണ് ഏറ്റവും നല്ലത് ശരിക്കും പറയാൻ വെച്ചാൽ സീ ഫിഷ്. അത് പിന്നെ ചിയ സീഡ്സ് നല്ലതാണ്, വാൽനട്ട്സ് ഇതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിൽ കിട്ടുന്നില്ല, അത് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ കുറേ പേരുണ്ട് നമ്മുടെ ഇടയിൽ. അപ്പോൾ അവർക്ക് സപ്ലിമെൻറ്റ് കൊടുക്കും നമ്മൾ, ഒമേഗ 3 സപ്ലിമെൻറ്റ്സ് ഒരു 3 മന്ത്സ് അടുപ്പിച്ച് കൊടുക്കുന്നു. പിന്നെ കുറച്ച് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് വിടാം, പിന്നെ ഒരു 3 മാസം കൊടുക്കുമ്പോൾ. അത് ഭയങ്കര നല്ലതാണ്. പിന്നെ ചൂട് പിടിക്കാൻ പറയും നമ്മൾ ഈ ഗ്ലാൻഡുകളുടെ ഓയിൽ കട്ടയാവാതിരിക്കാൻ ചൂട് പിടിക്കാം, ഹോട്ട് ഫോമെൻറ്റേഷൻ, അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഈ ലിപ്പിഡ് ലെയർ കറക്ഷന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പറയണത് അവന് എക്വസ് ലെയർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഘടകം, അത് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻഡാണ് സെക്രട്ടി ആണ്. അത് വേറെ ഏറ്റത്തിലുള്ള ഒരു ഗ്ലാൻഡ്, വേറൊരു ഗ്രന്ഥിയാണ്. ഈ ഗ്രന്ഥിനെ സാധാരണഗതിയിൽ ഡയബറ്റീസ്, തൈറോയിഡ്, റുമറ്റോയിഡ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഏജിങ് ചേഞ്ചസ്, പിന്നെ കാറ്ററാക്ക് സർജറി കഴിയുമ്പോഴൊക്കെ ഗ്ലാൻഡ് ഫങ്ഷൻ ഒന്ന് കുറയും. പിന്നെ ഏജിങ് കറക്റ്റായിട്ടും ഒരു 50-60 വയസ്സ് എല്ലാവർക്കും, പിന്നെ മെനോപോസ് എത്തിയ സ്ത്രീകൾക്കൊക്കെ ആ ഡ്രൈനസ് വളരെയധികം പെട്ടെന്ന് അങ്ങോട്ട് ചേഞ്ച് വരുമ്പോൾ ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ കുറയും. അപ്പോൾ അത് ഒന്ന് സെക്രട്ട് ചെയ്യാൻ വേണ്ടി അതിനും ന്യൂട്രീഷനിൽ നമ്മൾ ബി വൈറ്റമിൻസ് കൊടുക്കും, വൈറ്റമിൻ ഡി കൊടുക്കും. അങ്ങനെ ആ ലാക്രിമൽ ഗ്ലാൻഡിൻ്റെ ആണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കും. പിന്നെ ലൂബ്രിക്കൻസ് കൊടുക്കും ലാക്രിമൽ ഈ എക്വസ് ഡെഫിഷ്യൻസിക്ക്, അതിനാണ് ശരിക്കും ലൂബ്രിക്കൻസ് എഫക്റ്റീവ് ആവുക. പിന്നെ പറഞ്ഞ മ്യൂസിൻ ഗ്ലാൻഡ്, മ്യൂസിൻ ലെയർ, മ്യൂസിൻ ലെയർ ഈ പറഞ്ഞ പോലെ ഗോബ്ലറ്റ് സെൽസ് എന്ന് പറഞ്ഞിട്ട് കണ്ണിനുള്ളിലെ കഞ്ചങ്ടാവിലുള്ള ചെറിയ സെൽസാണ്. അത് പല കാരണങ്ങൾ കൊണ്ടും ഇതേപോലെ കുറയും. അപ്പോൾ അത് ഈ മൂന്നിൻ്റെയും ഏതാണ് കറക്റ്റ് നമ്മുടെ ഡെഫിഷ്യൻസി, നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഗ്നോസിസ് ടെസ്റ്റുകളോണ്ട് കണ്ടുപിടിച്ച് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് ഡ്രൈനസ് ഒരു ഇഷ്യൂ അല്ലാതെ പോകുന്നത്.
1: കണ്ണുകളിലെ വരൾച്ച, ഈ വിഷയത്തെക്കുറിച്ച് നേത്രരോഗ ചികിത്സകയായ ഡോക്ടർ മിനു ദത്തുമായി YS പൗർണമി സംസാരിച്ചതിന്റെ ആദ്യ ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ചയിലെ കാഴ്ച പരിപാടിയിൽ കേൾക്കാം.
2: കാഴ്ച.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. കാഴ്ച സമർപ്പിച്ചത്
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
5: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
4: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
4: ഫോൺ 8129110887.
3: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
4: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
6: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി വനിതകളുടെ ഉറ്റമിത്രം
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ
1: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ ബാങ്ക് നിരസിച്ചാൽ ആർബിഐയുടെ ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ ആർബിഐ പറയുന്നു അറിവ് നേടൂ അത് പ്രാവർത്തികമാക്കൂ
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം ഹരികൃഷ്ണൻസ്.

0: ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്. ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീക്കൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ചിത്രം മേനത്തിൽ താലികെട്ട്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം, യേശുദാസും ചിത്രയും പാടിയത്.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
2: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
1: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: സുജാത മോഹൻ, പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം വിദ്യാസാഗർ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ. യേശുദാസും സുജാത മോഹനും പാടിയ ഗാനം, ചിത്രം സൂര്യപുത്രൻ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50
1: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

എം ജി ശ്രീകുമാറും മനോയും സംഘവും പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം സുരേഷ് പീറ്റേഴ്സ്. ചിത്രം പഞ്ചാബി ഹൗസ്.

0: സ്റ്റുഡൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55
0: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ചിത്രയും സംഘവും പാടിയതാണ്.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: രജു ജോസഫും ചിത്രയും സംഘവും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം നൽകിയത് ഔസേപ്പച്ചൻ. ചിത്രം സുന്ദരകില്ലാടി.

ആകാശവാണി തൃശൂർ. നെന്മാറ ആർക്കണ്ണൻ നാഗസ്വരം വായിക്കുന്നു. സി എച്ച് ശ്രീകുമാർ തവിൽ. ആദ്യം സൊഗസുജൂഢതരമ. രാഗം കന്നഡ ഗൗള. രൂപകതാളം ത്യാഗരാജകൃതി.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം. സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ നടത്തറ, തൃശൂർ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
7: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.

0: ജീവന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്നലെ May 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ അഥവാ ലോക രക്താതി സമ്മർദ്ദ ദിനം ആയിരുന്നല്ലോ. നിശബ്ദ കൊലയാളി എന്നറിയപ്പെടുന്ന രക്താതി സമ്മർദ്ദത്തെക്കുറിച്ച്

0: നമ്മെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ഈ ദിനാചരണം നടത്തിവരുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ശ്രോതാക്കളോട് സംസാരിക്കുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനശ്വര കാർത്തിക.
1: ഇന്നലെ May 17 വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ ആയിരുന്നു. എല്ലാ വർഷവും May 17 ലോക രക്താതിസമ്മർദ്ദ ദിനമായി ആചരിക്കുന്നത്. രക്താതിസമ്മർദ്ദം തടയുന്നതിനും കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടി പൊതുജനങ്ങളിൽ അവബോധം വളർത്തുന്നതിനു വേണ്ടിയാണ് ഈ ദിനം ആചരിക്കുന്നത്. ഒരുമിച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, കൃത്യമായി രക്തസമ്മർദ്ദം അളക്കുക, രക്താതിസമ്മർദ്ദം എന്ന നിശബ്ദ കൊലയാളിയെ തോൽപ്പിക്കുക, ഇതാണ് ഈ വർഷത്തെ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേയുടെ പ്രമേയം. ഹൈപ്പർ ടെൻഷൻ എന്നാൽ എന്താണ്? നമ്മുടെ ഹൃദയം രക്തം പമ്പ് ചെയ്യുമ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രഷർ അഥവാ സമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം. ഇത് എല്ലാ മനുഷ്യരിലും ഉള്ള കാര്യമാണ്. രക്തസമ്മർദ്ദം അളക്കാൻ നമുക്ക് ഉപകരണങ്ങളുണ്ട്. രണ്ട് അളവുകളാണ് രക്തസമ്മർദ്ദത്തിനുള്ളത്. മുകളിലത്തെ അളവ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നു. താഴത്തെ അളവിനെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്നും പറയുന്നു. ഒരു 18 കഴിഞ്ഞ മുതിർന്ന വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ 120/80 എന്ന അളവിന് താഴെ നിൽക്കണം. ഈ അളവ് 140/90 എന്ന അളവിന് മുകളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ആ വ്യക്തിക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയാം. ഇനി ഹൈപ്പർ ടെൻഷൻ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം, 40 മുകളിൽ പ്രായമുള്ളവർക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ജനിതകമായിട്ടുള്ള ചില അസുഖങ്ങൾ ഉള്ളവരിലും കുടുംബത്തിൽ ആർക്കെങ്കിലും, പ്രത്യേകിച്ച് അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ എന്നിങ്ങനെ ആർക്കെങ്കിലും അമിത രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും വരാൻ സാധ്യതയുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തകരാറ്, അമിതവണ്ണം, വ്യായാമമില്ലായ്മ, ജങ്ക് ഫുഡ് അഥവാ പോഷകഗുണം കുറഞ്ഞ, കലോറി കൂടിയ, പഞ്ചസാരയും കൊഴുപ്പും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളുടെ ഉപയോഗം, ഉപ്പിൻ്റെ അമിത ഉപയോഗം, പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, മദ്യപാനം, മാനസികമായുള്ള സമ്മർദ്ദം, ഉറക്കമില്ലായ്മ, ഈ പറയുന്ന കാരണങ്ങളെല്ലാം ക്രമേണ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂട്ടുന്നു. ഹൈപ്പർ ടെൻഷൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ ചിലപ്പോൾ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാറില്ല. പൊതുവെ 180/120 എന്ന അളവിന് മുകളിൽ രക്തസമ്മർദ്ദം പോകുമ്പോഴാണ് ലക്ഷണങ്ങൾ കാണുന്നത്. തലവേദന, തലചുറ്റൽ, ഓർക്കാനം, ഛർദ്ദി, കാഴ്ചമങ്ങൽ, മൂക്കിൽ നിന്നും രക്തസ്രാവം, ഹൃദയമിടിപ്പിലെ വ്യത്യാസം, നെഞ്ചുവേദന, കിതപ്പ്, ശ്വസിക്കാൻ ബുദ്ധിമുട്ട്, അമിതമായ ക്ഷീണം, അമിതമായ ഉത്കണ്ഠ, ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഹൈപ്പർ ടെൻഷൻ വളരെയധികം കാലം നിയന്ത്രിക്കാതെ ഇരിക്കുകയാണെങ്കിൽ അത് ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിക്കുകയും അതുമൂലം പലതരം സങ്കീർണതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് ഹൃദയം, വൃക്ക, കണ്ണുകൾ, രക്തക്കുഴലുകൾ, തലച്ചോർ എന്നിവയെ ബാധിക്കാം. ഹൃദയാഘാതം, പക്ഷാഘാതം തുടങ്ങിയവ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ പല ലക്ഷണങ്ങളും രക്താതിസമ്മർദ്ദത്തോടൊപ്പം മാത്രമല്ല മറ്റു പല അസുഖങ്ങളുടെ ലക്ഷണങ്ങളായും കാണാറുണ്ട്. ഉദാഹരണത്തിന് തലവേദന, കാഴ്ചമങ്ങൽ തുടങ്ങിയവ. അപ്പോൾ തലവേദനയോ കാഴ്ചമങ്ങലോ ഉള്ള ഒരാൾ BP പരിശോധിക്കുമ്പോൾ നോർമലാണ്, പക്ഷെ തലവേദന മാറുന്നില്ല, കാഴ്ചമങ്ങൾ കൂടിക്കൂടി വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റ് വല്ല അസുഖങ്ങളും ആണോ എന്നുള്ളതും ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. പലപ്പോഴും രക്താതിസമ്മർദ്ദമുള്ളവർ ആശുപത്രികളിൽ എത്തുന്നത് രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കാതെ കാലങ്ങൾ കഴിഞ്ഞ് അതുമൂലമുണ്ടാകുന്ന സങ്കീർണതകൾ അതിൻ്റെ ലക്ഷണങ്ങളുമായിട്ടാണ്. ഉദാഹരണത്തിന് പെട്ടെന്നുള്ള കാഴ്ച നഷ്ടപ്പെടുക, ഹൃദയാഘാതം, അല്ലെങ്കിൽ വൃക്കകൾ തകരാറിലാവുക തുടങ്ങിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പലപ്പോഴും ആൾക്കാർ ആശുപത്രിയിൽ എത്തുന്നതും അവരെ പരിശോധിക്കുമ്പോഴാണ് പലപ്പോഴും രക്തസമ്മർദ്ദം കൂടി നിൽക്കുന്നതായി കണ്ടുപിടിക്കുന്നതും. കൃത്യമായി BP പരിശോധിക്കുക, കൂടുതലാണെന്ന് കാണുകയാണെങ്കിൽ നിയന്ത്രിക്കുക, ഇതാണ് ഇതിനുള്ള പ്രതിവിധി. 18 മുകളിൽ പ്രായമുള്ളവർ 3 മാസത്തിലൊരിക്കലെങ്കിലും BP പരിശോധിക്കുക. BP യുടെ അളവ് 140/90 മുകളിലാണെങ്കിൽ രക്താതി സമ്മർദ്ദം

ഉണ്ടെന്നാണ് അർത്ഥം. 160-100 എന്ന അളവിന് താഴെയാണ് രക്താതി സമ്മർദ്ദമെങ്കിൽ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വഴി നമുക്കത് നിയന്ത്രിക്കാം. കൂടാതെ 3 മാസത്തിലൊരിക്കൽ BP പരിശോധനയും നടത്തണം. ഇനി രക്തസമ്മർദ്ദം 160-100 എന്ന അളവിന് മുകളിലാണെങ്കിൽ ജീവിതശൈലിയിൽ മാറ്റങ്ങളോടൊപ്പം തന്നെ മരുന്നുകളും നമുക്ക് ആവശ്യമായി വരും. കൂടാതെ മാസത്തിലൊരിക്കൽ BP ചെക്ക് ചെയ്യുകയും വേണം. നമുക്ക് BP ചെക്ക് ചെയ്യാൻ ആശുപത്രിയിൽ പോകാം, ക്ലിനിക്കിൽ പോകാം. വീട്ടിൽ തന്നെ ഇപ്പോൾ BP ചെക്ക് ചെയ്യുന്ന ഉപകരണം ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ BP ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്, അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യമേ തന്നെ BP ആരുടെ BP ആണ് നോക്കാനുള്ളത്, ആ ആള് ഒരു 5 മിനിറ്റ് എങ്കിലും ശാന്തമായി ഇരുന്ന ശേഷം വേണം അയാളുടെ BP നോക്കാൻ. ഇപ്പോൾ BP നോക്കുമ്പം കയ്യിൽ തോളിനും കൈമുട്ടിനും ഇടയ്ക്ക് കുറച്ച് കൈമുട്ടിനോട് ചേർന്ന് വരുന്ന ഭാഗത്ത് ആണ് BP അപ്പാരറ്റസിൻ്റെ കഫ് നമ്മൾ ചുറ്റി കെട്ടുന്നത്. അത് കെട്ടിയ ശേഷം ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ എപ്പോഴും ആ കയ്യും ഹൃദയവും ഒരേ ലെവലിലായിരിക്കണം. അപ്പം നമ്മൾ ഇരുന്നു കൊണ്ട് കൈ ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി BP നമുക്ക് കിട്ടും. BP അളന്ന് നോക്കുമ്പോൾ ഒരു തവണ ചെയ്ത ശേഷം 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒന്നുകൂടെ അളന്ന് നോക്കുക. വീണ്ടും 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ നോക്കുക. അങ്ങനെ 2-3 തവണ ചെയ്ത ശേഷം അതിൽ ഏറ്റവും കുറഞ്ഞ BP അളവുകളാണ് നമ്മൾ രേഖപ്പെടുത്താനുള്ളത്. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ പിന്തുടരേണ്ട ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രക്താതി സമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഉദാഹരണത്തിന് പച്ചക്കറികൾ, പഴങ്ങൾ, മുഴുധാന്യങ്ങൾ, ഇലക്കറികൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക. ഒരു ദിവസം 5 ഗ്രാം അഥവാ 1 ടീസ്പൂണിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കാതിരിക്കുക. പഞ്ചസാര, കൊഴുപ്പ് എന്നിവ കഴിവതും ഒഴിവാക്കുക. വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണ സാധനങ്ങൾ കഴിവതും ഒഴിവാക്കുക. അധികമായി ഉപ്പ് അടങ്ങുന്ന അച്ചാറ്, പപ്പടം, ഉണക്കമീൻ, പ്രോസസ്ഡ് ഫുഡുകൾ ഒക്കെ കഴിവതും കഴിക്കാതിരിക്കുക. ചായ, കോഫി തുടങ്ങിയ പാനീയങ്ങൾ ദിവസത്തിൽ 1 കപ്പിലധികം കുടിക്കാതിരിക്കുക. അതുപോലെ ചിട്ടയായ വ്യായാമക്രമം പാലിക്കുക. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ദിവസവും 30 മിനിറ്റ് എന്ന കണക്കിന് വ്യായാമം ചെയ്യാൻ സമയം കണ്ടെത്തുക. വ്യായാമത്തിൽ വേഗത്തിലുള്ള നടത്തം, ജോഗിങ്, സൈക്ലിംഗ്, നീന്തൽ, ഡാൻസിങ് എന്നിവ ഉൾപ്പെടുത്താം. ഇനി ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ, ബാഡ്മിൻ്റൺ തുടങ്ങിയ കഠിനമായ വ്യായാമം ഉൾപ്പെടുന്ന കളികളാണ് എങ്കിൽ ആഴ്ചയിൽ 3 ദിവസം 20 മിനിറ്റ് വീതം ചെയ്താൽ മതിയാകും. അതുപോലെ കഴിവതും ലിഫ്റ്റ്, എസ്കലേറ്റർ എന്നിവ ഒഴിവാക്കി സ്റ്റെപ്പ് കയറുന്നത്, പടികൾ കയറുന്നതും നമുക്ക് ശീലിക്കാം. ശരിയായ ഭക്ഷണം, ചിട്ടയായ വ്യായാമം എന്നിവ കൊണ്ട് ശരീരഭാരം നിയന്ത്രിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം, അമിതമായ മദ്യപാനം തുടങ്ങിയ ദുശ്ശീലങ്ങൾ നമുക്ക് പാടെ ഒഴിവാക്കാം. അമിത മാനസിക സമ്മർദ്ദം ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. മാനസികാരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന് യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയവ ശീലമാക്കാം. അതുപോലെ ദിവസവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ ഈ ഉറക്കത്തിൻ്റെ കാര്യം, പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ഉറക്കം കുറയുന്നത് കൊണ്ട്, അതായത് ഒരു 6 മണിക്കൂറെങ്കിലും ഉള്ള ഉറക്കം നമുക്ക് രാത്രി എല്ലാ ദിവസവും കിട്ടുന്നില്ല എങ്കിൽ കാലക്രമേണ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പോൾ അത് രക്താതി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ ഉറക്കം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാ ദിവസവും 6 മണിക്കൂർ എങ്കിലും ചുരുക്കം ഉറങ്ങേണ്ടതാണ്. 1-8 മണിക്കൂർ ഉറങ്ങുകയാണ് വേണ്ടത്. ഒരു മുതിർന്ന ഒരു വ്യക്തി 8 മണിക്കൂർ ഉറങ്ങുന്നതാണ് ഒരു ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ജോലി സംബന്ധമായും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കമ്പ്യൂട്ടർ, മൊബൈൽ, TV തുടങ്ങിയ കാര്യങ്ങൾ നോക്കിയിരിക്കുന്നത് കൊണ്ടും പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആൾക്കാരൊക്കെ ഉറക്കമാണ് ത്യജിക്കുന്നത്. എന്നാൽ

ഇത് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ആരോഗ്യം ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായി ഉറക്കം ഒരു 6 മണിക്കൂറെങ്കിലും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. എന്നത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ നമ്മുടെ സമയക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. എല്ലാ ദിവസവും ഒരേ സമയത്ത് തന്നെ ഉറങ്ങി എഴുന്നേക്കാൻ ഉള്ള ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക, ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിൾ പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകതരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്.

0: ആയിട്ടുള്ളത് അതാണ്. കൃത്യമായ ഒരേ സമയത്ത് തന്നെ ഒരു ടൈം ടേബിള് പോലെ എല്ലാ ദിവസവും ഏകദേശം ഒരേ സമയത്ത് ഉറങ്ങി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്ന രീതി പിന്തുടരുകയാണെങ്കിൽ നമുക്ക് അതിരക്തസമ്മർദ്ദം തടയാൻ അത് വളരെയധികം സഹായിക്കും. രക്താതി സമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങളോടൊപ്പം തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും മുടങ്ങാതെ ഉപയോഗിക്കണം. അതുകൂടാതെ കൃത്യമായ ഇടവേളകളിൽ BP പരിശോധിക്കുകയും വേണം. ഭക്ഷണങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് ഹൈപ്പർ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി പ്രത്യേകതരം ഒരു ഡയറ്റ് തന്നെയുണ്ട്. ഡാഷ് ഡയറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഡയറ്ററി അപ്രോച്ച് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന ഡാഷ് ഡയറ്റ് ഉണ്ട്. ഈ ഡാഷ് ഡയറ്റിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ കൂടുതൽ ഇലക്കറികളും പഴവർഗ്ഗങ്ങളും, പ്രത്യേകിച്ച് ഓറഞ്ച്, ഏത്തപ്പഴം തുടങ്ങിയ പൊട്ടാസ്യം കൂടുതലുള്ള പഴങ്ങൾ ഉൾപ്പെടുത്തി, ഉപ്പ് പോലെയുള്ള സോഡിയത്തിൻ്റെ അളവ് കുറച്ച്, അതുപോലെ തന്നെ കൊഴുപ്പ് കഴിവതും ഒഴിവാക്കി, മത്സ്യം, മാംസം ഉൾപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിക്കൻ പോലത്തെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം, എന്നാൽ ബീഫ് ഒക്കെ കഴിവതും ഒഴിവാക്കുക. അതുപോലെ ധാന്യങ്ങളെക്കാൾ കൂടുതൽ പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നട്ട്സ്, ബദാം, കാഷ്നട്ട് പോലെയുള്ള കുറച്ച് നട്ട്സും കൂടെ ഉൾപ്പെടുത്തി വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ. പലപ്പോഴും പ്രോസസ്ഡ് ഫുഡുകൾ അല്ലെങ്കിൽ ടിന്നിലൊക്കെ അടച്ച് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഫുഡിൽ പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പിൻ്റെ അളവ് മറ്റും വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് കഴിവതും അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പിൻ്റെ അളവ് ഒരു 5 ഗ്രാം അഥവാ 1 ടീസ്പൂണ് അകത്ത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ശരീരഭാരം നമ്മൾ കുറയ്ക്കുന്നതിനനുസരിച്ച് ഒരു 10 കിലോ നമുക്ക് കുറയ്ക്കാൻ ആവശ്യം, നമ്മുടെ ശരീരഭാരം ആവശ്യമുള്ള ഭാരത്തിൽ കൂടുതൽ ഉള്ളത് ഒരു 10 കിലോ വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിനനുസരിച്ച് ഏതാണ്ട് 5 മുതൽ 20 mm Hg BP വരെ നമുക്ക് അളവ് കുറയ്ക്കാൻ കഴിയും. ഇങ്ങനെ ഓരോ കാര്യവും ഈ ജീവിതശൈലിയിൽ ഓരോ കാര്യങ്ങളും നമ്മൾ വ്യത്യാസം വരുത്തുന്നതിനനുസരിച്ച് നമുക്ക് രക്തസമ്മർദ്ദത്തിൻ്റെ അളവും ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യമല്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരേപോലെ നോക്കി മാറ്റം വരുത്തേണ്ടതാണ്. രക്താതി സമ്മർദ്ദമുള്ള ഒരു വ്യക്തിയോടൊപ്പം കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മളെ പോലെയുള്ള ആരോഗ്യ പ്രവർത്തകരുടെയും ഒന്നായ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ രക്താതി സമ്മർദ്ദം എന്ന അസുഖം നമുക്ക് നിയന്ത്രിക്കാനും ചെറുത്തുനിന്ന് തോൽപ്പിക്കാനും സാധിക്കും. എല്ലാവർക്കും നന്ദി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ONV കുറിപ്പിന്റെ വരികൾക്ക് രവി ബോംബെ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം സുകൃതം.

ചിത്രം അരയന്നങ്ങളുടെ വീട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, യേശുദാസും ഗായത്രിയും പാടിയതാണ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 25:11.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 65 രൂപ കുറഞ്ഞ് 14,320 രൂപയ്ക്കും പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സംഗമം. നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
3: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
3: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
4: വിദ്യാഭ്യാസ രംഗം.
3: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
6: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
6: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
5: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
7: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
7: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
7: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 6806-3-1.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. സമയം 10 മണി കഴിഞ്ഞ് 30:34. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാ ഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 മെഗാ ഹെഡ്സ്.
1: പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യ സമൃദ്ധി യോജന. മൗര്യൻ കാലഘട്ടത്തിൽ പ്രവിശ്യകൾ തമ്മിൽ സന്ദേശങ്ങൾ കൈമാറാൻ പ്രാവുകളെ അയച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ സന്ദേശ കൈമാറ്റത്തിന് ഒരു സംവിധാനം രൂപം കൊള്ളുന്നത്. ഷേർഷാ സുരിയുടെ മുഗൾ ഭരണകാലത്ത് ബംഗാൾ മുതൽ സിന്ധു വരെ നീളുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിലവിൽ വന്നതോടെ സന്ദേശങ്ങളുടെ കൈമാറ്റം കുതിരകളിലൂടെയായി മാറി. കേരളത്തിൽ കൊച്ചിയിലും തിരുവിതാംകൂറിലും സന്ദേശവാഹകരായിരുന്നവരെ വിളിച്ചിരുന്നത് അഞ്ചലോട്ടക്കാർ എന്നായിരുന്നു. ബ്രിട്ടീഷ്

0: ബ്രിട്ടീഷുകാരാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഒരു തപാൽ സംവിധാനം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിക്കുന്നത്. തുടർന്ന് 1774 ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ്സ് ആണ് പൊതുജനത്തിനു വേണ്ടി തപാൽ സംവിധാനം തുറന്നു നൽകിയത്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന തപാൽ സംവിധാനം ഭാരത സർക്കാരിന്റെ കീഴിൽ വരികയും പ്രവിശ്യകളിലായി ചിതറിക്കിടന്നിരുന്ന എല്ലാ തപാൽ സംവിധാനങ്ങളെയും ഇന്ത്യ പോസ്റ്റ് എന്ന കുടക്കീഴിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 23,000 പോസ്റ്റ് ഓഫീസുകളുമായി അന്ന് ആരംഭിച്ച ആ തപാൽ സംവിധാനം ഇന്ന് 1.65 ലക്ഷത്തോളം പോസ്റ്റ് ഓഫീസുകളുടെ ശക്തിയോടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയായി മാറിയിരിക്കുകയാണ്. ഒരു സന്ദേശവാഹക സംവിധാനത്തിലുപരി ജനങ്ങളുടെ ജീവിതത്തിനെ ഒരു സാമ്പത്തിക അടിത്തറപാകാനും ഇന്ത്യ പോസ്റ്റ് ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി റെക്കറിംഗ് ടേം ഡെപ്പോസിറ്റുകൾ പോലുള്ള പരമ്പരാഗത നിക്ഷേപ പദ്ധതികൾക്ക് പുറമെ മറ്റ് അനേകം പദ്ധതികളും ഇന്ത്യൻ തപാൽ വകുപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അത്തരത്തിൽ ഒരു നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. പെൺകുട്ടികൾ ഒരു കുടുംബത്തിന്റെ വിളക്കും വെളിച്ചവുമാണ് എന്ന് അടിയുറച്ചു വിശ്വസിക്കുന്ന ഒരു സംസ്കാരമാണ് നമ്മുടേത്. ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അവളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഓരോ അച്ഛനും അമ്മയ്ക്കും തങ്ങളുടെ പ്രതീക്ഷകൾക്ക് ചിറക് പകരാൻ സാമ്പത്തിക അടിത്തറ നൽകുന്ന പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. January 22 ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി രാജ്യത്തിനു മുൻപിൽ സമർപ്പിക്കപ്പെടുന്നത്. ഹരിയാനയിലെ പാനിപത്തിൽ ആരംഭിച്ച ഈ പദ്ധതിയിൽ ഓരോ വർഷം കഴിയും തോറും പങ്കാളികളാകുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് ഈ പരിപാടിയിൽ സുകന്യ സമൃദ്ധി യോജന പദ്ധതിയുടെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് തൃശൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് അസിസ്റ്റന്റ് സൂപ്രണ്ടായി ജോലി ചെയ്യുന്ന രാകേഷ് രവിയാണ്.
1: ഭാരത സർക്കാർ പോസ്റ്റ് ഓഫീസിലൂടെ നടത്തിവരുന്ന ഒരു സുപ്രധാന സമ്പാദ്യ പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ 2015 ഈ നിക്ഷേപ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്കായി അവരെ സാമ്പത്തികമായി ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശലക്ഷ്യം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുക. കുറഞ്ഞത് 250 രൂപയാണ് ആദ്യ നിക്ഷേപമായി നടത്തേണ്ടത്. പിന്നീട് ഒരു സാമ്പത്തിക വർഷം ചുരുങ്ങിയത് 250 രൂപയും പരമാവധി 1.5 ലക്ഷം രൂപ വരെയും ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാവുന്നതാണ്. കൂടാതെ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ആദായ നികുതി ഇളവും ലഭിക്കുന്നതാണ്. 15 വർഷമാണ് നിക്ഷേപം നടത്തേണ്ടത്. അതിനുശേഷം 21 വർഷം പൂർത്തിയാവുമ്പോൾ നിക്ഷേപ തുകയും പലിശ സഹിതം തിരിച്ചു ലഭിക്കുന്നതാണ്. ഇതിൽ നിന്നും ലഭിക്കുന്ന പലിശയ്ക്കും ആദായ നികുതി ഇളവ് ലഭിക്കുന്നതാണ്. ഒരു വീട്ടിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയുള്ളത്. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കൾ ആരുടെയെങ്കിലും KYC രേഖകളുമാണ് അക്കൗണ്ട് തുടങ്ങുന്നതിന് രേഖകളായി സമർപ്പിക്കേണ്ടത്. ഈ പദ്ധതിയുടെ പ്രത്യേകത ഉയർന്ന പലിശ നിരക്കാണ്. നിലവിൽ 8.2% സുകന്യാ സമൃദ്ധി യോജനയ്ക്ക് നൽകി വരുന്ന പലിശ നിരക്ക്. ഉദാഹരണത്തിന്, ഒരക്കൗണ്ടിൽ 1,000 രൂപ വെച്ച് പ്രതിമാസ നിക്ഷേപം നടത്തുകയാണെങ്കിൽ 15 വർഷം കൊണ്ട് ആകെ 180,000 രൂപയാണ് നിക്ഷേപിക്കപ്പെടുന്നത്. 21 വർഷത്തിന് ശേഷം കാലാവധി പൂർത്തിയാക്കുമ്പോൾ തിരികെ ലഭിക്കുന്നത് ഏകദേശം 5.5 ലക്ഷം രൂപയാണ്. ഭാരത സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടത്തുന്ന നിക്ഷേപ പദ്ധതി ആയതിനാൽ നിക്ഷേപം പൂർണ്ണമായും സുരക്ഷിതവുമാണ്. ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ ഉതകുന്ന ഏറ്റവും നല്ല നിക്ഷേപ പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ചെറിയ തുകയിലൂടെ ദീർഘകാല നിക്ഷേപ സുരക്ഷ ഉറപ്പാക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു.
0: ഉയർന്ന ആദായവും സുരക്ഷിതമായ നിക്ഷേപ സംവിധാനവും സുകന്യാ സമൃദ്ധിയെ കൂടുതൽ ജനകീയമാക്കുന്നു. പ്രസ്തുത പദ്ധതിയെക്കുറിച്ച് തന്റെ തൊഴിൽ ജീവിതത്തിൽ ലഭിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് പോസ്റ്റ്മാൻ അക്ഷയ് ശങ്കർ KS.
2: നമ്മൾ പോസ്റ്റ് കൊടുക്കാനായിട്ട് പരമാവധി വീടുകളിലേക്ക് ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ അമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരൊക്കെ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്നാണ് ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നിക്ഷേപ പദ്ധതികൾ പോസ്റ്റ് ഓഫീസിലുണ്ടോ എന്ന്. അങ്ങനെയുള്ള പ്രധാനമായിട്ടുള്ള 2 നിക്ഷേപ പദ്ധതികളാണ് സുകന്യ സമൃദ്ധി യോജന SSY എന്ന് പറയുന്ന പദ്ധതിയും പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് PPF എന്ന് പറയുന്ന പദ്ധതിയും. ഇതിൽ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പദ്ധതി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് ഈ പദ്ധതി

0: യുടെ ഗുണഭോക്താക്കൾ. അവർക്ക് വേണ്ടി വീട്ടിലെ മാതാപിതാക്കൾ അച്ഛനോ അമ്മയ്ക്കോ മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ചേരാനായിട്ട് സാധിക്കുക. അപ്പോൾ അക്കൗണ്ട് ചേരാനായിട്ട് ആവശ്യമായിട്ടുള്ള രേഖകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ കാർഡിൻ്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, പിന്നെ ചേരുന്നത് അച്ഛനാണോ അമ്മയാണോ ആരാണെങ്കിലും അവരുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, രണ്ട് ഫോട്ടോ, ഇത് മാത്രമാണ് ഈ ഒരു അക്കൗണ്ട് ചേരാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ അക്കൗണ്ട് ചേരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട തുക മിനിമം 250 രൂപയാണ് നമുക്ക് അടയ്ക്കാൻ സാധിക്കുക. മാക്സിമം നമുക്ക് 1.5 ലക്ഷം രൂപ വരെയും അടയ്ക്കാം. നമ്മൾ കൊല്ലത്തിൽ മിനിമം 250 എങ്കിലും അടച്ചിരിക്കണം, എന്നാലാണ് അക്കൗണ്ട് ആക്റ്റീവായി നിൽക്കുള്ളൂ. നമ്മൾ എത്ര നമുക്ക് പൈസ കയ്യിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് നിക്ഷേപിക്കാവുന്നതാണ്. ഇന്ത്യയിലുള്ള ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ടും അത് നിക്ഷേപിക്കാവുന്നതാണ്, ഓൺലൈൻ വഴി നിക്ഷേപിക്കാവുന്നതാണ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഒരു അക്കൗണ്ടിലുണ്ട്. 8.2% ഈ ഒരു അക്കൗണ്ടിൻ്റെ പലിശ നിരക്ക് വരിക. നമ്മൾ നിക്ഷേപിക്കുന്ന തുക എത്രയാണോ അതിനെ ആനുപാതികമായിട്ടാണ് നമുക്ക് അവസാനം കാലാവധി തീരുന്ന സമയത്ത് അല്ലെങ്കിൽ മെച്യൂർ ആവുന്ന സമയത്ത് നമുക്ക് ഫുൾ എമൗണ്ടായിട്ട് മടക്കി കിട്ടുന്നത്. 21 കൊല്ലമാണ് ഈ അക്കൗണ്ടിൻ്റെ കാലാവധിയെങ്കിലും 18 വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടോ മാരേജിന് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്ത് അക്കൗണ്ടിലുള്ള പൈസ അതിൻ്റെ പലിശയും കൂടിയിട്ട് നമുക്ക് വിഡ്രോവൽ എടുക്കാവുന്നതാണ്. 18 വയസ്സ് കഴിയുമ്പോൾ ഈ അക്കൗണ്ട് മൈനറായിരുന്ന കുട്ടിയുടെ പേരിലുള്ള അക്കൗണ്ട് KYC അപ്ഡേറ്റ് ചെയ്ത് സ്വന്തം പേരിലേക്ക് അത് മാറ്റി കൊടുക്കേണ്ടതാണ്.
1: പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ഭാവി ജീവിതത്തിനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുക എന്നതാണ് സുകന്യ സമൃദ്ധി യോജനയുടെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ ഒന്ന്. ഇത്തരം ആവശ്യങ്ങൾ വരുമ്പോൾ ഈ പദ്ധതിയിലൂടെ പണം പിൻവലിക്കുന്നതിനെപ്പറ്റി സംസാരിക്കുന്നത് ബ്രഹ്മകുളം ബ്രാഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായ ജെന്നിഫർ വി ജെ.
2: പെൺകുട്ടികളുടെ പേരിൽ, കൃത്യമായി പറഞ്ഞാൽ 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ ചേരാനായി സാധിക്കുന്ന ഏറ്റവും നല്ല സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന. ഇതിലെ ഏറ്റവും ആദ്യത്തെ നിക്ഷേപം, അല്ലെങ്കിൽ ചേരുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ആദ്യത്തെ പൈസ 250 രൂപയാണ്. പിന്നീട് ഇതൊരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. ഈ സ്കീമിന്റെ കാലാവധി എന്ന് പറയുന്നത് കുട്ടി എപ്പോൾ ചേരുന്നു അത് മുതൽ 21 വർഷം വരെയാണ്. 21 വയസ്സല്ല, 21 വർഷം, അതാണ് ഇതിന്റെ കാലാവധി. ഇതിൽ ആദ്യത്തെ 15 കൊല്ലം വരെ നമ്മൾ ഇതിൽ പൈസ നിക്ഷേപിക്കേണ്ടതുള്ളൂ. അപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 ലക്ഷം വരെ ഇടാം. പിന്നെ ഇതിൽ എല്ലാ മാസവും അടയ്ക്കണം എന്ന് നിർബന്ധമില്ല, നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ആയിട്ട് പൈസ അടച്ചാലും മതിയാവും. അത് ഇത്ര ഇടണം, ഇത്ര എമൗണ്ട് ഇടണം എന്ന് നിർബന്ധമില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമായും പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിനും അല്ലെങ്കിൽ പഠന ആവശ്യത്തിനോ ആയിട്ട് രൂപീകരിച്ചിട്ടുള്ള പദ്ധതി. വിവാഹത്തിന്റെ ആവശ്യത്തിനാണെങ്കിൽ അക്കൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാനും പറ്റും. അതേസമയം പഠനത്തിന്റെ ആവശ്യത്തിനാണെങ്കിൽ, അതായത് 10ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ +2 കഴിഞ്ഞോ പഠനത്തിന്റെ ആവശ്യമാണെങ്കിൽ അക്കൗണ്ടിലുള്ള പൈസയുടെ പകുതിയോളം നമുക്ക് വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അല്ലാത്ത വേറൊരു എക്സെപ്ഷണൽ കേസിൽ നമുക്ക് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായി സാധിക്കില്ല. പിന്നെ കുട്ടിയുടെ മരണം, അതല്ലെങ്കിൽ ഗാർഡിയന്റെ മരണം, അതൊക്കെ വരേണ്ടി വരും. അല്ലാത്ത സമയം നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് 21 വർഷം, അത് തന്നെയാണ് ഇതിന്റെ കാലാവധി. 18 വയസ്സിന് ശേഷം ഇത് ഈ അക്കൗണ്ട് പൂർണ്ണമായും പെൺകുട്ടിയുടെ പേരിലേക്ക് മാറ്റേണ്ടതാണ്. ഇത് ചേരുന്നത് കുട്ടിയുടെ പേരിലും കുട്ടിയുടെ പാരന്റിന്റെ പേരിലുമാണ്. പാരന്റ് അച്ഛനോ അമ്മയോ പേരിലാണ് ഈ അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഒരിക്കലും ഗ്രാൻഡ് പാരന്റ്സിന്റെ പേരിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. പിന്നെ ഇതിൽ ഡിഫോൾട്ട് ഫീ വരുന്നതാണ്, അതായത് ഇപ്പൊ ഒരു വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഒരു വർഷം നമ്മൾ കാശൊന്നും തന്നെ ഇട്ടില്ലെങ്കിൽ നമ്മൾക്ക് ഡിഫോൾട്ട് ഫീ 50 രൂപ വരുന്നതാണ്. ഇപ്പൊ തുടർച്ചയായിട്ട് ഇപ്പൊ നമ്മൾ 3 വർഷം നമ്മൾ അക്കൗണ്ടിൽ പൈസ ഒന്നും ഇട്ടില്ലെങ്കിൽ നമുക്ക് ഒരു വർഷം മിനിമം എമൗണ്ടായി 250 മിനിമം എമൗണ്ട് എന്നല്ല, ഒരു വർഷം നമ്മൾ 250 രൂപയാണ് പ്ലസ് 50 രൂപ ഫൈനാണ് നമുക്ക് വരുന്നത്. അങ്ങനെ ഇപ്പൊ 3 വർഷം നമ്മൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് 900 രൂപ വെച്ചിട്ട് അക്കൗണ്ട് ആക്റ്റീവ് ആക്കാവുന്നതാണ്. എന്തുകൊണ്ടും ഒരു പെൺകുട്ടി എന്നുള്ള പേരിൽ ചേരാൻ പറ്റുന്ന ഒരു നല്ല പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന.
1: തന്റെ ചെറു പെൺമക്കൾക്ക് വേണ്ടി സുകന്യ സമൃദ്ധി യോജന സ്കീമിന്റെ ഭാഗമായി മാറിയ ആകാശവാണി തൃശൂർ നിലയത്തിലെ അവതാരകയായ ജൂബിൾ സി ഫ്രാൻസിസ് തന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കുന്നു.
3: ഞങ്ങൾക്ക് 3 പെൺമക്കളാണ്. പെൺമക്കൾക്കായി അവരുടെ മാതാപിതാക്കൾ സമ്പാദ്യം കരുതി വെക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. ഇത് അവർക്ക് ഭാവിയിൽ സുരക്ഷയും സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശക്തിയും നൽകും. മൂത്ത മകൾക്ക് 1 വയസ്സായപ്പോഴാണ് പോസ്റ്റ്മാൻ വീട്ടിൽ വന്ന് സുകന്യ സമൃദ്ധി സ്കീമിനെ പറ്റി സംസാരിക്കുന്നതും ഞങ്ങൾ ചേരാൻ തീരുമാനിച്ചതും. കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മാസം തോറും ചെറിയൊരു തുക നിക്ഷേപിച്ച് അവർക്ക് 18 വയസ്സോ 21 വയസ്സോ ആകുമ്പോൾ പലിശ സഹിതം പണം പിൻവലിക്കാം. ഗവൺമെന്റ് സ്കീമായതുകൊണ്ട് സുരക്ഷിതവുമാണ്. നിലവിൽ ഏറ്റവും കൂടുതൽ പലിശ കിട്ടുന്ന സേവിംഗ്സ് പദ്ധതിയാണ് സുകന്യ സമൃദ്ധി സ്കീം. അടവ് തെറ്റിയാലും കുഴപ്പമില്ല. അക്കൗണ്ട് ഡിആക്ടിവേറ്റ് ആയാൽ 50 രൂപ ഫൈൻ അടച്ച് റിയാക്ട്

0: ഗ്രാജുവേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു വീട്ടിലെ രണ്ട് പെൺകുട്ടികളെ മാത്രമേ ഈ സ്കീമിൽ ചേർത്താൻ പറ്റൂ. എല്ലാ പെൺകുട്ടികൾക്കും ഈ സ്കീം വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം.
1: സുകന്യ സമൃദ്ധി യോജനയിൽ തന്നെ ആകർഷിച്ച വസ്തുതകളെപ്പറ്റി പറയുകയാണ് KSFE മാനേജറായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി അമ്പിളി VS.
2: പോസ്റ്റ് ഓഫീസിന്റെ നാഷണൽ സേവിങ്സ് സ്കീം പോലെയുള്ള പദ്ധതികളിൽ ഞാൻ നേരത്തെ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് സുകന്യ സമൃദ്ധി യോജന എന്നൊരു സ്കീം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ പോസ്റ്റ് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ മാസം മിനിമം 250 രൂപ മതി, മാക്സിമം 12,500 രൂപ വരെ ഒരു മാസം നമുക്ക് ആ സ്കീമിൽ നിക്ഷേപിക്കാമെന്ന് അവർ പറഞ്ഞു. മിനിമം 250 രൂപ, മാക്സിമം 12,500 രൂപ വരെ. പിന്നെ നമ്മൾ ഈ നിക്ഷേപിക്കുന്ന എമൗണ്ടിന് 8.6% ഇൻട്രസ്റ്റ് കിട്ടുമെന്നുള്ളത് ഒരു മെച്ച നല്ലൊരു സ്കീമായിട്ട് തോന്നി. അതുപോലെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. പിന്നെ മച്യൂരിറ്റി ബെനിഫിറ്റിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടും മച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ടും ടാക്സ് ഫ്രീ ആണെന്നുള്ളതും അതിൻ്റെ ഒരു അട്രാക്ഷൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ പെൺകുട്ടികൾക്ക് 18 വയസ്സാവുന്ന സമയത്ത് ഏകദേശം 50% തുക നമുക്ക് അവരുടെ ഹയർ സ്റ്റഡീസിനും അതുപോലെയുള്ള അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ അതിൽ ആകർഷിച്ചത്. അപ്പോൾ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചേർന്ന്. അപ്പോ അവരുടെ ഹയർ സ്റ്റഡീസ് ഒക്കെ ആവുന്ന സമയത്തേക്ക് നല്ലൊരു എമൗണ്ട് ആവശ്യമായിട്ട് വരുമല്ലോ. അപ്പോ ഇതെനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സ്കീമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൽ ചേർന്നത്.
1: സ്ത്രീകളെ രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാക്കുന്നതിനു വേണ്ടി അവരെ ചെറുപ്രായത്തിൽ തന്നെ വാർത്തെടുക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ക്യാമ്പയിൻ. അതിന്റെ ഭാഗമായി വരുന്ന സുകന്യ സമൃദ്ധി യോജന എന്ന സ്കീം ഈ ലക്ഷ്യം നിറവേറ്റാനുള്ള ചവിട്ടുപടിയായി പ്രവർത്തിക്കുന്നു. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള പണം ഈ പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിനെ കണ്ടെത്താൻ സാധിക്കുന്നു. ഇതിലൂടെ അവരുടെ ഭാവി സുരക്ഷിതമാകുകയും ചെയ്യുന്നു. സുകന്യ സമൃദ്ധി യോജനയിൽ പങ്കാളികളായി നമുക്ക് നമ്മുടെ പെൺകുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കി അവരെ രാഷ്ട്ര നിർമ്മിതിക്ക് സജ്ജരാക്കാം. പദ്ധതികൾ ജനക്ഷേമത്തിനായി പരിപാടി സമാപിക്കുന്നു. ഇന്ന് ഈ പരിപാടിയിൽ സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടത്. നിർവഹണ സഹായം ജെസ്ലോ ഇമാനുവൽ ജോയ്, നിർവഹണം അഞ്ജു പി അർജുനൻ. പദ്ധതികൾ ജനക്ഷേമത്തിനായി കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.

ആകാശവാണി തൃശൂർ FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. മിമിക്സ് പരേഡ് എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതിയ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം.

ചിത്രം സ്വപ്ന സഞ്ചാരി. റഫീഖ് അഹമ്മദിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം, വിജയ് യേശുദാസും ശ്രേയ ഘോഷാലും പാടിയ ഗാനം.

ചിത്രം പാച്ചവും അത്ഭുത വിളക്കും. രചന മനു മഞ്ജിത് രാജശേഖർ. സംഗീതം ജസ്റ്റിൻ പ്രഭാകർ. ആലാപനം ആനി ആമി.

ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരന്റെ വരികൾക്ക് വിഷ്ണു മോഹൻ സിതാര ഈണം പകർന്ന് വിഷ്ണു മോഹൻ സിതാര, ജ്യോത്സ്ന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം സക്കറിയയുടെ ഗർഭിണികൾ

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് നജീം അർഷാദ്, സുജാത മോഹൻ എന്നിവർ പാടിയത് ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും.

ഇമ്മാനുവൽ എന്ന ചിത്രത്തിൽ നജീം അർഷാദ്, സപ്തവർണ ചക്രവർത്തി എന്നിവർ പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം അഫ്സൽ യൂസഫ്.

ചിത്രം ഇയോബിൻ്റെ പുസ്തകം. രചന വിനായക് ശശികുമാർ. സംഗീതം യാക്സൻ ഗേരി പെരേര, നേഹ നായർ എന്നിവർ. ആലാപനം ഹരിചരൺ, നേഹ എസ് നായർ.

ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ഇതുവരെ കേട്ടത് കുറുംകുഴൽ പറ്റ്, അവതരിപ്പിച്ചത് ഇ ഗോവിന്ദനും സംഘവും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: വി ഡി സതീശൻ ഉൾപ്പെടെ 21 പേരടങ്ങിയ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, M ലിജു, റോജി എം ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി

0: ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. പൊതുജനങ്ങൾക്ക് സത്യപ്രതിജ്ഞ തത്സമയം കാണുന്നതിനായി നഗരത്തിൽ 6 കേന്ദ്രങ്ങളിൽ LED വാളുകളും ക്രമീകരിച്ചിരുന്നു. ഇന്ന് ഉച്ചവരെ തലസ്ഥാനത്ത് ഗതാഗത സുരക്ഷാ നിയന്ത്രണം ഉണ്ടായിരിക്കും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വി ഡി സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ആശംസകൾ അറിയിച്ചുകൊണ്ട് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹെറാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. PM വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. പദ്ധതി നടപ്പാക്കിയതിലൂടെ നിരവധി സ്ത്രീകൾ സംരംഭകരായി മാറി വൈദഗ്ധ്യമുള്ള സമൂഹം പദ്ധതിയിലൂടെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. ന്യൂനപക്ഷ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ പദ്ധതിയിലൂടെ പരമ്പരാഗത തൊഴിൽ മേഖലകളിലുള്ളവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക കാലത്തെ തൊഴിൽ നൈപുണ്യങ്ങൾ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങ്. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് നടന്ന HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സൌകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം HLL നിറവേറ്റുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. നീണ്ട 15.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പെരിയാർ കടുവാ സങ്കേതത്തിൽ മഞ്ഞൾ കൃഷി പുനരാരംഭിച്ചു. വന്യജീവി ശല്യം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വന അതിർത്തിയോട് ചേർന്ന തരിശുഭൂമികളിലാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പെരിയാർ വന്യജീവി സങ്കേതത്തിലെ മന്നാക്കുടി, പളിയക്കുടി, മൂഴിക്കൽ ഉൾപ്പെടെയുള്ള 5 ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വന്യമൃഗങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിളയായതിനാൽ അതിർത്തി മേഖലകളിൽ മഞ്ഞൾ കൃഷിക്ക് മുൻഗണന നൽകുകയായിരുന്നു. പുതുമഴയുടെ നനവിൽ വനഗ്രാമങ്ങളിലെ 1.5 പതിറ്റാണ്ടായി കിടന്ന തരിശുഭൂമിയിലാണ് ഇപ്പോൾ വിത്തിറക്കിയത്. പൂർണ്ണമായും ജൈവരീതിയിൽ നടത്തുന്ന ഈ കൃഷി കാടിനെ ആശ്രയിച്ചു കഴിയുന്ന ജനവിഭാഗങ്ങൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം.
0: ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സാംസ്കാരികവും സാമൂഹികവും ഭൗമരാഷ്ട്രീയപരവുമായ ഭിന്നതകൾക്ക് അതീതമായി സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന പാലങ്ങളായി പ്രവർത്തിക്കാൻ മ്യൂസിയങ്ങൾക്ക് സാധിക്കുമെന്നും അതുവഴി ആഗോളതലത്തിൽ പരസ്പര വിശ്വാസവും സമാധാനവും വളർത്താൻ കഴിയുമെന്നും ഈ വർഷത്തെ പ്രമേയം അടിവരയിടുന്നു. 40 വർഷങ്ങൾക്ക് മുൻപാണ് ലോകത്ത് ആദ്യമായി അന്താരാഷ്ട്ര മ്യൂസിയം ദിനം ആചരിച്ചു തുടങ്ങിയത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഡൽഹി ക്യാപിറ്റൽസും മറ്റൊരു മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും വിജയിച്ചു.

0: ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. സി ബി എസ് ഇ 12 ക്ലാസ് പരീക്ഷകളിലെ ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനം, മൂല്യനിർണ്ണയ പ്രക്രിയകൾ കൂടുതൽ സുതാര്യത ഉറപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ സി ബി എസ് ഇ 12 ക്ലാസ് ഫലങ്ങളെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾക്ക് മറുപടി നൽകവെ സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് കുമാർ അറിയിച്ചതാണ് ഇക്കാര്യം. ഒ എസ് എം ആദ്യമായി 2014 അവതരിപ്പിച്ചതാണെന്നും നിരവധി സർവകലാശാലകളും അന്താരാഷ്ട്ര ബോർഡുകളും ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നതായും ശ്രീ സഞ്ജീവ് കുമാർ പറഞ്ഞു. ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലൂടെ ഏകദേശം 98 ലക്ഷം ഉത്തരപേപ്പറുകളുടെ ഡിജിറ്റൽ മൂല്യനിർണ്ണയം നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്ക ഇറാൻ നയതന്ത്ര ബന്ധം വഷളാകുന്നു. യുറേനിയം സംഭരണം, ഉപരോധങ്ങൾ പിൻവലിക്കൽ, യുദ്ധനഷ്ടപരിഹാരം എന്നിവയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പൂർണ്ണമായും സ്തംഭിച്ച പശ്ചാത്തലത്തിൽ ഇറാൻ ഭരണകൂടത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതോടെയാണ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോൾ നാവികസേനയെ വിന്യസിച്ചും സാമ്പത്തിക ഉപരോധങ്ങൾ ശക്തമാക്കിയുമാണ് അമേരിക്ക പ്രതിരോധിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്തത് 21 പേരടങ്ങിയ മന്ത്രിസഭ. 3-ാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നൈപുണ്യ വികസനത്തിനുള്ള മികച്ച സൌകര്യമാണ് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ. പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. ഭിന്നിച്ചു നിൽക്കുന്ന ലോകത്തെ ഒന്നിപ്പിക്കുന്ന മ്യൂസിയങ്ങൾ എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര മ്യൂസിയം ദിനം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി, സമയം 12 കഴിഞ്ഞ് 40. ഇപ്പോൾ പ്രകാശധാര.
2: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുന്നു.
3: കേരളത്തിൽ മാർച്ച് മുതൽ മെയ് വരെ വെയിലും ഈർപ്പവും കൂടുന്നതോടൊപ്പം താപനില 35 മുതൽ 43 ഡിഗ്രി വരെയായി ചർമ്മത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നു. ആയുർവേദത്തിൽ ഇത് ഗ്രീഷ്മ ഋതുവാണ്. ആയുർവേദ ശാസ്ത്രപ്രകാരം 3 മാസം കൂടുന്ന 6 ഋതുക്കളാണ് ഉള്ളത്. ശിശിരം, വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം എന്നിവയാണ് ഈ ഋതുക്കൾ. ഗ്രീഷ്മ ഋതുവിൽ ചൂട് കൂടുതലായതിനാൽ തൊലിപ്പുറത്ത് തടിപ്പ്, അലർജി, സൺബേൺ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. വേനൽക്കാലം കടക്കുന്നതോടെ ശരീരത്തിന് തണുപ്പും ആശ്വാസവും നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി മാറേണ്ടത് അത്യാവശ്യമാണ്. വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണം പ്രധാനമാണ്. ചർമ്മത്തിലെ നിറവ്യത്യാസം, ചൊറിച്ചിൽ, പുകച്ചിൽ, തടിപ്പ്, ഒപ്പം മാനസിക പ്രശ്നങ്ങൾ, ഇതൊക്കെ ആരോഗ്യക്കുറവിന്റെ ലക്ഷണങ്ങളാണ്. സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് പ്രമേഹം, ഹാർട്ട് ഡിസീസ്, തൈറോയ്ഡ് പോലുള്ള പ്രോബ്ലംസും സാധാരണമാണ്. പ്രതിരോധശേഷിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് ഇൻഫെക്ഷൻ കൂടുന്നതാണ് ഒട്ടുമിക്ക സ്കിൻ പ്രോബ്ലമിനും കാരണം. രോഗത്തെ കുറച്ച് ഇമ്മ്യൂണിറ്റി കുറയുവാനുള്ള കാരണങ്ങൾ കൂടി കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണ് വേണ്ടത്. ഒരു വ്യക്തിയുടെ ആകർഷണീയതയുടെ അളവുകോലാണ് ചർമ്മത്തിന്റെ ആരോഗ്യം. അതുകൊണ്ട് തന്നെ സ്കിൻ ഡിസീസ് ഒരു രോഗം എന്നതിലുപരി ഒരു രോഗലക്ഷണമായി കാണാൻ ശ്രമിക്കേണ്ടതാണ്. ശരീരത്തിൽ വെളുത്ത പാടുകൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് OP ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കൂടുതലും ഡ്രൈ സ്കിൻ ആണ് അതിന് കാരണം. അവർക്ക് പൗഡർ ഉപയോഗിക്കാൻ പാടില്ല എന്നതും ശ്രദ്ധേയമാണ്. ആയുർവേദത്തിൽ 40 കേരം തേച്ച് കുളിക്കുന്നത് അതിന് നല്ലതാണ്. സാധാരണയായി കാണുന്ന വേനൽക്കാല ത്വക്ക് രോഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ചൂടുകുരുക്കളാണ്. പ്രിക്ലി ഹീറ്റ് എന്ന് പറയും. വേനലിലെ ചൂടും ഈർപ്പവും ചില പ്രത്യേക ബാക്ടീരിയകളും കാരണം വിയർപ്പ് നാളങ്ങൾ അടഞ്ഞ് ചർമ്മത്തിൽ ചുവന്നതോ വെള്ളത്തുള്ളികൾ പോലെയുള്ളവയോ ആയ പാടുകളായി ചൂടുകുരുക്കൾ കഴുത്ത്, നെഞ്ച്, പുറം, മടക്കുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടും. അസഹനീയമായ ചൊറിച്ചിൽ, പുകച്ചിൽ എന്നിവ ഉണ്ടാകും. കുട്ടികളിൽ ഇവ പെട്ടെന്ന് രോഗാണുബാധിതമാവുകയും പഴുത്ത കുരുക്കൾ രൂപപ്പെടുകയും ചെയ്തേക്കാം. ചൂടുകുരുക്കളിൽ ചൊറിയുന്നത് ഒഴിവാക്കുക. ഇത് അണുബാധ വഷളാക്കും. ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ക്രീമുകൾ വാങ്ങി പുരട്ടുന്നത് ഒഴിവാക്കുക. പ്രത്യേകിച്ചും ഫംഗൽ അണുബാധയുണ്ടെങ്കിൽ രോഗലക്ഷണങ്ങൾ അമിതമാകുന്ന അവസ്ഥയിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ തന്നെ വേണ്ടിവരും. അമിതമായ ചൊറിച്ചിലോ പഴുപ്പോ അണുബാധ

ബാധയോ കണ്ടാൽ ത്വക് രോഗവിദഗ്ധനെ കണ്ട് ചികിത്സ തേടേണ്ടതുമാണ്. ചൂടുകുരു പോലെയുള്ള എന്നാൽ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗാണുബാധയാണ് രോമകൂപങ്ങളെ ബാധിക്കുന്ന ഫോളിക്കുലൈറ്റിസ്. കാണുമ്പോൾ മുഖക്കുരു പോലെ തോന്നുമെങ്കിലും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ചെറിയ വേദനയോടുകൂടി കുരുക്കളായി ഇവ കാണാം. സ്റ്റാഫൈലോകോക്കസ് തുടങ്ങിയ ബാക്ടീരിയകൾ ഉള്ളതിനാൽ തോർത്തു തുടങ്ങിയ വസ്തുക്കളിലൂടെയും പകരാൻ സാധ്യതയുണ്ട്. ശരീര വൃത്തി പാലിക്കൽ, വസ്തുക്കളുടെ പങ്കിടൽ ഒഴിവാക്കുക തുടങ്ങി പ്രതിരോധങ്ങൾ ഇതിനെ സഹായിക്കും. രണ്ടു നേരം തണുത്ത വെള്ളത്തിൽ കുളിക്കുക, വേപ്പില ലേശം മഞ്ഞൾ ചേർത്തരച്ച് പുറമേ പുരട്ടി കുളിക്കുക എന്നിവയൊക്കെ ഇതിനെ ശമനം ഉണ്ടാക്കുന്നു. ഒപ്പം ശരീരത്തെ തണുപ്പിക്കുവാനുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. കറ്റാർവാഴ, തേങ്ങാപ്പാൽ എന്നിവ ചൂടുകുരു ബാധിച്ച ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. വെയിൽ കുറയ്ക്കുന്നതും അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും ശരീരം വൃത്തിയായി സൂക്ഷിക്കുന്നതും ഒരു പരിധിവരെ ചൂടുകുരുവിനെ പ്രതിരോധിക്കും. ചൊറിച്ചിൽ കുറയ്ക്കാനും പാടുകൾ മാറാനും കലാമൻ ലോഷൻ പോലുള്ളവയും ഉപയോഗിക്കാവുന്നതാണ്. ചൂടുകുരു പോലെ തന്നെ ബാധിക്കുന്ന വേറൊരു അസുഖമാണ് ഫംഗൽ ഇൻഫെക്ഷൻസ്. അമിതമായ വിയർപ്പ് ഈർപ്പവും കാരണം തുടയിടുക്കുകൾ, കക്ഷം, മാറിനു താഴെ, നാഭിഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പെട്ടെന്നു തന്നെ ശരീരത്തിലും മറ്റുള്ളവരിലേക്കും പകരുന്ന കാൻഡിഡ പോലുള്ള ഫംഗസുകൾ വളരുകയും ചൊറിച്ചിൽ അഥവാ വട്ടച്ചൊറി വേനൽക്കാലത്ത് സാധാരണമാണ്. നിംബചൂർണം, അതായത് വേപ്പിലയുടെ ചൂർണം തന്നെയാണ്, തൈര് ചേർത്തരച്ച് പുറമേ തേച്ച് കുളിക്കുക, ശരീരത്തിൽ ഈർപ്പം നിൽക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഒറ്റ ആഴ്ചയിൽ ഇത് മാറുന്നതല്ല. അസുഖത്തിന്റെ കാഠിന്യവും വ്യാപ്തിയുമനുസരിച്ച് 3 മുതൽ 8 ആഴ്ച വരെ ഇതിന് ചികിത്സ വേണ്ടി വന്നേക്കും. വേനൽക്കാലത്ത് ഉണ്ടാകാവുന്ന വേറൊരു പ്രശ്നമാണ് സൂര്യതാപം, സൺബേൺ. കാഠിന്യമേറിയ വെയിൽ കൂടുതൽ നേരം കൊള്ളുന്നത് സൺബേൺ പോലുള്ള അവസ്ഥയ്ക്ക് കാരണമാകും. എന്നാൽ ഇളം വെയിൽ പോലും അമിത പ്രതികരണമുള്ള ആളുകളിൽ ഫോട്ടോഡെർമറ്റോസിസ് വിഭാഗത്തിൽപ്പെട്ട അലർജി ഉണ്ടാക്കും എന്നത് മിക്കവരും ശ്രദ്ധിക്കാറേയില്ല. പെട്ടെന്ന് വരുന്ന ചുവപ്പ്, നീറ്റൽ, തൊലി പൊളിയൽ, കുമിള തുടങ്ങിയവ സൂര്യതാപത്തിന്റെ ലക്ഷണങ്ങളാണ്. എന്നാൽ പതിയെ വരുന്ന വെളുത്തതോ ചുവന്നതോ ആയ പാടുകൾ മുഖം, കൈകൾ, കഴുത്തിൽ ഒക്കെ വരുന്നതാണ് ഫോട്ടോഡെർമറ്റോസിസിന്റെ ലക്ഷണങ്ങൾ. രണ്ടായാലും വെയിൽ തട്ടുന്നത് കുറയ്ക്കുക, കുട, തൊപ്പി മുതലായ മറകൾ ഉപയോഗിക്കുക എന്നിവ ഒരു പരിധിവരെ സഹായകരമാണ്. കറ്റാർവാഴ അടങ്ങിയ സൺസ്ക്രീൻ ഓയിൽമെന്റ് പുറത്ത് പുരട്ടാവുന്നതാണ്. വെയിൽ കാരണം നേരത്തെ വരുതിയിലായി നിന്നിരുന്ന രോഗങ്ങൾ മറനീക്കി പുറത്തു വരുന്നതും വേനൽക്കാലത്താണ്. മധ്യവയസ്കരിൽ കാണുന്ന കരിമാംഗല്യം ഇതിന് ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരീരം തണുപ്പിക്കുവാൻ ആവശ്യമായ ആഹാരങ്ങൾ, ആയുർവേദ ഔഷധങ്ങൾ എന്നിവ ഉപയോഗിച്ചാൽ ഇത് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. വേനൽക്കാലത്ത് മുഖക്കുരുവും സർവ്വസാധാരണമായി കാണുന്നു. വിയർപ്പും എണ്ണമയവും ഈർപ്പവും പൊടിയും ചേർന്ന് രോമകൂപങ്ങൾ അടയുന്നതിനാൽ മുഖത്ത് കൂടുതൽ കുരുക്കൾ വരുന്നു. വരണ്ട ചർമ്മമുള്ളവരിൽ കടുത്ത ചൂടിൽ ചർമ്മത്തിലെ ഈർപ്പം നഷ്ടപ്പെട്ട് വരൾച്ചയും ചൊറിച്ചിലും ഉണ്ടാകുന്നു. മുഖസൗന്ദര്യത്തിന് ധാരാളം വെള്ളം കുടിക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കുക എന്നിവയ്ക്കൊപ്പം മുഖം ചെറു ചൂടുവെള്ളത്തിൽ ഇടയ്ക്കിടെ കഴുകുക, പൗഡർ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക, മുഖക്കുരു തടയാൻ എണ്ണ പലഹാരങ്ങൾ, മുട്ട എന്നിവ ഒഴിവാക്കുന്നത് അത്യാവശ്യമാണ്. മുൾത്താണി മിട്ടി പനിനീരിൽ ചാലിച്ച് മുഖത്ത് പുരട്ടി 10 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയുക. രാത്രി മുഖം നന്നായി കഴുകി വൃത്തിയാക്കി മാത്രം ഉറങ്ങുക. ഇതൊക്കെ മുഖക്കുരുവിനെ മാറ്റുവാൻ വേണ്ടുന്ന ശീലങ്ങളാണ്. മുഖക്കുരുവിന് കൃത്യമായ ചിട്ടയോടെയുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തുടരാവുന്നതാണ്. ചർമ്മരോഗങ്ങൾ എല്ലാറ്റിനും പാലിക്കേണ്ടുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ കൂടി ഞാൻ തരുന്നു. ദിവസം 2 തവണയെങ്കിലും കുളിക്കുക. കുളി കഴിഞ്ഞ് ശരീരം ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. അയഞ്ഞ, കനം കുറഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക. ഇത് വിയർപ്പ് മാറ്റാനും വായുസഞ്ചാരത്തിനും സഹായിക്കുന്നു. ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം അത്യാവശ്യമാണ്. നാരങ്ങാവെള്ളം, സംഭാരം, ഇളനീര്, നറുനീണ്ടി സത്ത്, കറുക ജ്യൂസ് ചേർത്ത നാരങ്ങാവെള്ളം, ഇഞ്ചി സത്ത് ചേർത്ത നാരങ്ങാവെള്ളം, നെല്ലിക്ക ജ്യൂസ് എന്നിവ നിർജലീകരണം തടയാനുള്ള പാനീയങ്ങളാണ്. പുറത്തിറങ്ങുമ്പോൾ SPF 30 കൂടുതലുള്ള സൺസ്ക്രീൻ ചർമ്മത്തിൽ പുരട്ടാവുന്നതാണ്. ആയുർവേദത്തിൽ ഗുളൂച്ചാദി പാനകം, അതായത് ഗുളൂച്ചാദി കഷായ ചൂർണം 10 ഗ്രാം 3 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് ചൂടുകാലം മുഴുവൻ ഉപയോഗിക്കുക. ശരീരത്തിന് തണുപ്പും ഇപ്പറഞ്ഞ രോഗങ്ങൾ വരാതെയും സാധ്യമാകും. അധികം ചൂടുള്ളവർ എല്ലാ ദിവസവും 5 മുതൽ 10 ഗ്രാം വരെ അഭിപത്തി ചൂർണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉള്ളിൽ കഴിക്കുന്നതും ഏറെ പ്രയോജനപ്രദമാണ്. ഇടയ്ക്കിടെ മുഖം അമർത്തി തുടയ്ക്കുന്നത് ഒഴിവാക്കുക. തല തുടയ്ക്കുന്ന തോർത്തുകൊണ്ട് മുഖം തുടയ്ക്കാതിരിക്കുക. ഫംഗൽ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാൻ വസ്ത്രങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ

0: ആരോഗ്യകരമായ ചർമ്മരക്ഷ സാധ്യമാണ്. വേനൽക്കാലത്ത് ശരീരം ചൊറിഞ്ഞ് തടിച്ചു വരുന്നത് ആയുർവേദത്തിൽ ശീതപിത്തമെന്നാണ് അറിയപ്പെടുന്നത്. അലർജി തന്നെയാണ് കാരണം. എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കേണ്ടതും അത്യാവശ്യമാണ്. അലർജി മനസ്സിലായ പക്ഷം ആ ആഹാര സാധനം ഒഴിവാക്കുകയും ഒപ്പം ഔഷധങ്ങൾ കഴിപ്പിക്കുകയുമാണ് ചെയ്യാറുള്ളത്. വേനൽക്കാലത്ത് തലയിൽ വിയർപ്പ് നിന്നിട്ട് സെബോറിക് ഡെർമറ്റൈറ്റിസ്, തലയിൽ ചൊറിച്ചിൽ, മുടി പൊഴിയുക, തലയിൽ സെബേഷ്യസിസ്റ്റ് ഒക്കെ വർദ്ധിക്കുന്നത് കാണാറുണ്ട്. രണ്ട് തവണ തല കുളിച്ച് ഈർപ്പരഹിതമാക്കി തുടച്ച് വെക്കുന്നതാണ് നല്ലത്. പൂപ്പൽവാദയ്ക്ക് കാരണം എപ്പോഴും ഈർപ്പമാണ്. കക്ഷത്ത് ചൊറിച്ചിൽ കാണുന്നതും ഇക്കാലത്ത് സാധാരണയാണ്. പ്രായമായവർക്ക് സ്കിന്നിന്റെ ഇലാസ്തികത കുറയുക, പ്രമേഹം, തൈറോയ്ഡ് പോലുള്ള ഹോർമോൺ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇത് കാണാറുണ്ട്. കുട്ടികൾക്ക് തുടയിടക്കൽ ചൊറിച്ചിൽ കാണുന്നത് വിയർപ്പ് കൂടുതൽ കൊണ്ട് സ്കാബീസ് പോലുള്ള അവസരങ്ങൾ കൂടുന്നതുകൊണ്ടും ആണ്. ശരീരം വൃത്തിയാക്കി വയ്ക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സോപ്പ് മൈൽഡായി മാത്രം ഉപയോഗിക്കുക, കോട്ടൺ അടിവസ്ത്രം മാത്രം ഉപയോഗിക്കുക, ഡ്രസ്സ് ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്തുണക്കി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഓർക്കുക, ത്വക്ക് എന്നത് ശരീരത്തിന്റെ കണ്ണാടിയാണ്. ഉള്ളിലെ ആരോഗ്യമാണ് അത് പുറത്തു തെളിയിക്കുക. ആരോഗ്യമുള്ള ത്വക്ക് ആരോഗ്യമുള്ള ജീവിതമാണ്. ഋതു അറിഞ്ഞു ജീവിച്ചാൽ രോഗമില്ലാതെ ജീവിക്കാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു.
1: വേനൽക്കാല ചർമ്മരോഗങ്ങളും ആയുർവേദ ചികിത്സയും കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ സ്വസ്ഥവൃത്ത ആൻഡ് യോഗ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ സജിത ഭദ്രൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. അർബുദ രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്.
2: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും.
1: വി ഡി സതീശൻ ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൾ ഗഫൂർ എന്നിവരാണ് മുസ്ലിം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മോൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രിയടക്കം

0: 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ, സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭായോഗം ചേരുന്നതിനായി മുഖ്യമന്ത്രി മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലെത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ വി വി സതീശനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് പുതിയ സർക്കാരിന് കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മൂന്നാമത് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നോർവേയിലെത്തും. കിങ് ഹരാൾഡ് അഞ്ചാമനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന ശ്രീ മോദി ഇന്ത്യ നോർവേ ബിസിനസ് ആൻഡ് റിസർച്ച് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യും. ശ്രീ മോദിയുടെ ആദ്യ നോർവേ സന്ദർശനമാണിത്. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം സഹായകമാകുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇന്തോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ശ്രീ സിംഗ് കൂട്ടിച്ചേർത്തു. 79-ാമത് ലോകാരോഗ്യ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ സ്വിറ്റ്സർലൻഡിലെത്തി. 6 ദിവസത്തെ സമ്മേളനത്തിന് ഇന്ന് ജനീവയിൽ തുടക്കമാകും. റീഷേപ്പിംഗ് ഗ്ലോബൽ ഹെൽത്ത്, എ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. 165-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യമന്ത്രിമാരും പ്രമുഖരും പൊതുജനാരോഗ്യ വിദഗ്ധരും അസംബ്ലിയിൽ പങ്കെടുക്കും. ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങളെ സ്വീഡനിലെ വ്യവസായ പ്രമുഖരും സിഇഒമാരും അഭിനന്ദിച്ചതായി പശ്ചിമ മേഖലയുടെ ചുമതലയുള്ള വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ്. യൂറോപ്യൻ റൌണ്ട് ടേബിൾ വ്യവസായ യോഗത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ദൃശ്യമായ സുസ്ഥിര പരിവർത്തനങ്ങളെക്കുറിച്ചും സ്വീഡിഷ് വ്യവസായ സമൂഹം എടുത്തു പറഞ്ഞതായി ശ്രീ സിബി ജോർജ് പരാമർശിച്ചു.
1: Business, they all highlighted about their interest. You know, they have been observing India for last few years. They have been investing in India for last few years. What they have seen is a complete transformation in India in the last few years. They emphasized that.
0: 2 ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തര അമിത് ഷാ റായ്പൂരിൽ അടിയന്തര പ്രതികരണ സേവനമായ ഡയൽ 112 വഴി പുതിയ വാഹനങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനവും ധാരണാപത്രം കൈമാറലും കേന്ദ്ര സഹമന്ത്രി നിർവഹിച്ചു. അർബുദരോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. തിരുവനന്തപുരത്ത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് മരുന്നുകളും ഉപകരണങ്ങളും നൽകുന്നതിലൂടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് മികച്ച പിന്തുണയാണ് നൽകിയതെന്നും ശ്രീമതി പുണ്യ സലീല ശ്രീവാസ്തവ പറഞ്ഞു.
3: With every interaction with HLL, my pride in the company is growing, and I think that is true of the entire ministry. The faith that the ministry has reposed in HLL being able to provide inclusive, affordability and quality healthcare. So inclusive, affordable and quality, the diversity of product, which shows that HLL is reinventing itself every moment.
0: കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള ജില്ലകളിലും ലക്ഷ

0: ദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ഓപ്പൺ ടെന്നീസ് കിരീടം സ്വന്തമാക്കി യാനിക് സിന്നർ. നോർവേയുടെ കാസ്പർ റൂഡിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇറ്റലിയുടെ യാനിക് സിന്നർ ഈ നേട്ടം കൈവരിച്ചത്. 50 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ഇറ്റാലിയൻ താരം ഈ കിരീടത്തിന് അർഹനാകുന്നത്. ഭാരതത്തെയും ആഗോള സമുദ്രമേഖലയെയും കൂടുതൽ തിളക്കമാർന്ന ഭാവിയിലേക്ക് നയിക്കാൻ വനിതകൾക്കാകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. സമുദ്രമേഖലയിലെ വനിതാ നാവികർക്കായുള്ള അന്താരാഷ്ട്ര ദിനമായ ഇന്ന് അദ്ദേഹം അവരുടെ അജയമായ മനോഭാവത്തെ അഭിവാദ്യം ചെയ്തു. രാജ്യത്തെ വനിതാ നാവികരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ടെന്നും ശ്രീ സോനോവാൾ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31 പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നരേന്ദ്രമോദി മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. നൈപുണ്യ വികസന രംഗത്ത് പുതിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. 60 രോഗ പ്രതിരോധ മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഔഷധങ്ങൾ നിർമ്മിക്കാൻ അമൃത് ഫാർമസി പര്യാപ്തമാണെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1:00.
2: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 8-ാം ദിവസം.

കൊച്ചി നിലയം അവതരിപ്പിക്കുന്നു കടങ്കഥയിലെ വിരുന്നുകാരൻ. രചന മുഹമ്മദ് റോഷൻ. സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ.

0: അത്താഴത്തിന് വിളിക്കുന്നേ.
1: അത്താഴത്തിന് അല്ലാതെ
2: ആമിന് ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഓരോ സമയത്തും ആന്റി എന്തിനാ വിളിക്കുന്നതെന്ന് പഠിക്കാനേ ഒരു ദിവസം കഴിയും.
3: അതെ, എനിക്ക് ഒത്തിരി ചിട്ടകളും നിർബന്ധങ്ങളും ഉണ്ട്. ഞാനൊരു കർക്കശക്കാരിയാണ്. ഇപ്പോൾ ഇത് പറയുന്നത് ആവിനയോടാണ്. ആനിക്കും അമ്മൂനും എന്നെ നല്ലപോലെ അറിയാം.
1: ആന്റി, ആ മ്യൂസിക്കിന്റെ വോളിയം ഒന്ന് കുറയ്ക്കാവോ?
3: എന്താ അമ്മൂ തലതാഴ്ത്തിയിരിക്കുന്നത്? നിനക്ക് വിശപ്പില്ലാഞ്ഞിട്ടോ? അത് കറിക്ക് സ്വാദില്ലാഞ്ഞിട്ടോ?
1: ഞാൻ കഴിക്കുന്നുണ്ട് ആന്റി.
2: ആന്റി, അമ്മൂന് തലവേദനയുണ്ട്.
3: തലവേദനയാണെന്ന് ആരാ പറഞ്ഞേ?
2: അമ്മു പറഞ്ഞു.
3: ആനിയോടാണോ പറഞ്ഞത്?
2: അതെ.
3: അതെ, എല്ലാവരോടും ആയിട്ടൊരു കാര്യം പറയാം. ഞാനാണ് ഈ വീട്ടിന്റെ ഗൃഹനാഥ. എന്റെ ചുമതലയിലും സംരക്ഷണത്തിലുമാണ് നിങ്ങൾ മൂന്ന് പേരും. അമ്മൂന് അസുഖം വന്നാൽ ആനിയോടല്ല എന്നോടാണ് പറയേണ്ടത്. മനസ്സിലായോ?
1: എനിക്ക്.
2: അതെ, എന്താ വല്ലാണ്ടിരിക്കണേ? തലവേദനയാണോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്.
3: അതുപോട്ടെ, അമ്മൂനിപ്പോ എന്തെങ്കിലും മരുന്ന് വേണോ?
1: വേണ്ട ആന്റി.
3: എനിക്ക് കൈ

0: എഴുന്നേറ്റോളൂ.
1: ശരി ആന്റി.
2: ആന്റി, എനിക്കും തീരെ വിശപ്പില്ല.
0: ആനി, നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. നീ അവിടെ ഇരിക്കെ. ഇനി ആമനിക്കും വിശപ്പില്ലെന്നുണ്ടോ?
3: ഇല്ല ആന്റി, എനിക്ക് വിശക്കുന്നുണ്ട്.
0: ആ, വിശന്നാലും കൊള്ളാം ഇല്ലെങ്കിലും കൊള്ളാം. കഴിച്ചിട്ട് എഴുന്നേറ്റാ മതി എല്ലാരും. വേണമെങ്കിൽ കഴിക്കാനും വേണ്ടെങ്കിൽ കളയാനും ഇതൊരു ഹോസ്റ്റൽ ഒന്നുമല്ല. അതെല്ലാരും ഓർത്താ കൊള്ളാം. നിങ്ങളെ ഞാൻ ഇവിടെ സ്വന്തം മക്കളായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത്, മനസ്സിലായോ? അതിൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിലേ മാറി താമസിക്കണം. മാറി താമസിക്കണമെന്ന് ഞാൻ തന്നെ നിങ്ങളുടെ വീട്ടുകാരോട് അറിയിച്ചോളാം. ആനിയോട് പ്രത്യേകിച്ചാണ് പറയുന്നത്. നിന്നെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന് വിചാരിക്കരുത് കേട്ടോ.
2: അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ.
0: നിന്നോട് ഞാൻ മറുപടി ഒന്നും ചോദിച്ചില്ല.
3: ആന്റി, ഈ തക്കാളി കറിക്ക് നല്ല സ്വാദുണ്ട്, ഇതെങ്ങനെയുണ്ടാക്കി?
0: അതെ ആമിനെ, ചടങ്ങിനുള്ള പാചകമല്ല ഇവിടെ. നിങ്ങളുടെ വാടകക്കാശിന് വേണ്ടിയും അല്ല ഞാൻ നിങ്ങളെ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്. എനിക്ക് കാശിനോട് ഒരു പ്രേമവുമില്ല. ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നതിൻ്റെ മടുപ്പ് ഓർത്തിട്ട് അതൊരു വല്ലാത്ത ശൂന്യതയാണ്. ആ ഒരു കാര്യം ഓർത്താ അദ്ദേഹവും ഇതിന് സമ്മതിച്ചത്. ആദ്യം അമ്മു, അമ്മുവിൻ്റെ ശുപാർശയിൽ ആനി, പിന്നെ ആനിയുടെ ശുപാർശയിൽ ആമിന. ആമിനയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം എന്നെ എന്ത് പറയുമോ ആവോ.
3: അയ്യോ, ഞാൻ ശല്യം ഒന്നും ഉണ്ടാക്കില്ല ആന്റി.
0: ആഹാ, അത് ശരി. അല്ലെങ്കിൽ ആരാണ് ശല്യം ഉണ്ടാക്കുക? ആരെയാണ് ഞാൻ അതിന് അനുവദിക്കുക? മൂന്ന് പെമ്പിളാരെയൊക്കെ നിലയ്ക്ക് നിർത്താൻ എനിക്ക് പറ്റത്തില്ലെന്നാണോ?
2: എനിക്കറിയാം, ആന്റിക്ക് എന്നെ തീരെ ഇഷ്ടമല്ല.
0: എന്തത്? കരയണമെങ്കിലേ അത്താഴം കഴിഞ്ഞ് എത്ര നേരം വേണേ കരഞ്ഞോ. നല്ലപോലെ കരഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി. പക്ഷെ ഭക്ഷണം മേശ അതിനുള്ളതല്ല. ആനി,
2: ഞാൻ ഇവിടുന്ന് പോവാ. ഡാഡിയെ വിളിച്ച് പറയണം.
1: അതിനിവിടെ എന്തുണ്ടായി?
3: അമ്മ ഒന്നും അറിഞ്ഞില്ല. ഊണ് പാതിയാക്കി പോന്നില്ലേ? ആനിയെ ആന്റി വല്ലാതെ വഴക്കു പറഞ്ഞു. ഈ ആന്റി ഇത്രയ്ക്ക് കടപ്പക്കാരിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് നീ പോവാണെന്നോ?
1: ആനി എവിടേക്കും പോവില്ല.
2: ഈ ആന്റിക്ക് ഇവിടെ അങ്ങ് പോകരുതോ? ഗോവയില്
1: ഈ വീട് എനിക്കും നിനക്കും ആമനിക്കും വിട്ടു തന്നിട്ട് അല്ലേ? നല്ല കഥ. അതെ, എല്ലാവരും കിടന്ന് ഉറങ്ങാൻ നോക്കിയേ.
0: നീ ബ്രെഡും ഓംലെറ്റും കഴിച്ചില്ലേ? വിശപ്പല്ലെന്ന് തോന്നൽ മാറിയോ?
2: മാറി.
0: എന്താ നിനക്ക് പറ്റിയേ? നീ എന്നോട് പറ.
2: ഒന്നുമില്ല.
0: എന്റെ പൊന്നു മോളെ ആനി, ഈ ബാല്യവും കൗമാരവും യൗവനവും ഇതൊക്കെ കഴിഞ്ഞു തന്നെയാ ഞാനും ഇവിടെ എത്തിയിരിക്കുന്നത്. നിന്നെ കണ്ടാലറിയാം നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലാവും. ഞാനൊന്ന് ചോദിക്കട്ടെ ആനി, ഐ യു ഇൻ ലവ് വിത്ത് സംബഡി?
2: നോ ആന്റി. ആന്റി എന്തൊക്കെയാ പറയണേ?
0: മോളെ, നീ നല്ല സുന്ദരി കുട്ടിയാണ്. ഏതൊരുത്തം കണ്ടാലും നിന്നെ ഒരു നിമിഷം ഒന്ന് നോക്കാതിരിക്കാൻ കഴിയില്ല. ഒന്ന് നോക്കിയാ വീണ്ടും നോക്കിയേക്കും. എല്ലാവരും വലയും വിരിക്കും. ആ വലയിൽ വീഴുന്നതിന് മുമ്പ്.
2: ആന്റി, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം.
0: എല്ലാ പെണ്ണുങ്ങളും ഒരു പ്രായത്തിൽ അങ്ങനെ പറയാറുണ്ട്. എനിക്ക് എന്നെ അറിയാൻ പോലും. പക്ഷെ അവൾക്കറിഞ്ഞുകൂടാത്ത ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. പ്രേമിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പറയാൻ എനിക്കൊരു അവകാശവും. കാരണം ഐ വാസ് ഓൾസോ ഇൻ ലവ് വിത്ത് ബെർണാർഡ്.
2: ആരാ ആന്റി ഇത്?
0: ഓ, നിന്നോട് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല അല്ലേ? ഗോവയിലാണെന്ന് മാത്രമല്ലേ നിനക്കറിയൂ? അതൊരു കഥയാണ് മോളെ.
2: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ് യാ, റൂം നമ്പർ 203. യെസ് ഹീസ് ദേർ. കണക്ട് ചെയ്യാം.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
2: ഹാ, ഗുഡ് മോർണിംഗ്. ഞാൻ ഇപ്പോൾ ഒരു കോളർ റൂമിലേക്ക് കണക്ട് ചെയ്തേ ഉള്ളൂ.
4: എന്റെ മുറിയിലേക്ക് കണക്ട് ചെയ്യാം എന്ന് ആനി പറയുന്നത് കോണിപ്പടി ഇറങ്ങി വന്നപ്പോ ഞാൻ കേട്ടു.
2: പിന്നെന്തേ?
4: മുറിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു കൊടുത്ത ഒരു കോൾ. ആരും എടുക്കാതെ വെറുതെ ശബ്ദിക്കുന്നത് ഒരു തമാശ.
2: എന്നാ ഞാൻ കോൾ ഇവിടെ തരാം.
4: വേണ്ട, ആവശ്യക്കാരൻ വീണ്ടും ഒരിക്കൽ വിളിക്കട്ടെ. ഒരു മറുപടിയും ഇല്ലാതാവുമ്പോൾ അയാൾ കരുതിക്കോട്ടെ. ഒന്നുകിൽ ഞാൻ ഉറക്കം ഉണർന്നില്ലെന്ന്, അല്ലെങ്കിൽ ബാത്റൂമിലാണെന്ന്.
2: ഒരുപക്ഷെ ആർക്കറിയാം, അതൊരു പ്രധാനപ്പെട്ട മെസ്സേജ് ആണെങ്കിലോ?
4: ഇമ്പോർട്ടൻ്റ് മെസ്സേജ്? എനിക്ക് അങ്ങനെ ഒന്നില്ല. അതുകൊണ്ടല്ലേ ഇക്കാലത്തും ഞാനൊരു മൊബൈൽ ഫോൺ കൊണ്ട് നടക്കാത്തത്. ഒരു മരണ വാർത്ത കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം മരിക്കാൻ പോലും എനിക്കാരുമില്ല.
2: നിങ്ങളിവിടെ താമസമാക്കിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. സോറി.

0: സോറി ശ്രദ്ധിച്ചതിനോ ശ്രദ്ധിച്ചുവെന്ന കാര്യം തുറന്ന് പറഞ്ഞതിനോ. എങ്കിൽ ഞാനും സോറി എന്ന ആമുഖത്തോടു കൂടി തന്നെ പറയട്ടെ, ഞാനും ആനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ആനിയെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു ഉന്മേഷം തോന്നാറുണ്ട്. രാത്രി ആ താടിക്കാരൻ ആനിയുടെ സീറ്റിലിരിക്കുന്നത് കാണുമ്പോൾ നീരസം തോന്നാറുണ്ട്. എന്തുകൊണ്ട് രാത്രിയിലും ആനി തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല എന്ന വ്യസനവും.
1: എന്റെ ഷിഫ്റ്റ് 5 മണിവരെയാ, ഞാനൊരു പെൺകുട്ടിയല്ലേ?
0: അതുകൊണ്ടാണല്ലോ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഉന്മേഷം തോന്നുന്നത്. യു ആർ സ്മാർട്ട്, ചാർമിംഗ്.
1: താങ്ക് യു.
0: പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ ഹോട്ടലിലെ ഭക്ഷണം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പുറത്തിറങ്ങി എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ ഉച്ചവരെ നിരത്തിലാണ്, പെരുവഴിയിൽ. അപ്പോൾ ശരി, കാണാം. തിരക്കാണ് എല്ലാവർക്കും, ഓൾ ഇൻ എ ഹറി. ഞാൻ മാത്രം ഒട്ടും തിരക്കില്ലാത്തവൻ. എൻ്റെ കണ്ണുകളിൽ കൗതുകം, കൗതുകം മാത്രം.
1: ആമിന, നീ എന്താ ഫോണിൽ കഥ എഴുതാണോ? പിന്നെ
2: കുറച്ച് കാര്യങ്ങൾ എഴുതുക.
1: നടക്കട്ടെ, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല.
2: പ്രിയപ്പെട്ട ബഷീർക്ക, അക്ഷരങ്ങളിൽ തൊട്ട് ബഷീർക്ക എന്ന് എഴുതിയിട്ട് ഒത്തിരി നേരം ഞാൻ വെറുതെ ഇരുന്നു. പറയാനാണെങ്കിൽ ഒരുപാട്, പക്ഷെ നേരിക്കണ്ട് പറയാനാ മനസ്സ് പിടയ്ക്കുന്നത്. പോന്നിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ, പക്ഷെ 5-6 ആണ്ട് കഴിഞ്ഞ പോലെയാ തോന്നുന്നേ. ഇത് വലിയ പട്ടണമാണ്. നമ്മുടെ നാട്ടിൽ സലാം സെറ്റിൻ്റെ പീടികയല്ലേ ഏറ്റവും വലുത്? ഇവിടത്തെ കണക്കിനെ നോക്കിയാൽ അതൊരു പെട്ടിപ്പീടികയാ. താമസം ഒരു വീട്ടിലാ. ഞങ്ങൾ 3 പെൺകുട്ടികൾ. ആനി എന്നെ ഇവിടെ കൊണ്ടാക്കിയത്, ഷൊർണൂരുകാരി. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളതാ. വണ്ടി ഇറങ്ങിയപ്പോൾ അവൾ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവൾ ജോലി ചെയ്യുന്ന ഹോട്ടൽ ഒത്തിരി വലുതാ. തല വല്ലാതെ ഉയർത്തി കണ്ണുമേൽ കൈയും വെച്ചാ ഞാൻ ആദ്യം അത് നോക്കിയത്. പിന്നെ അമ്മു, ഡാൻസും പാട്ടും പഠിപ്പിക്കുന്ന സ്കൂളിലെ ടീച്ചറാ. പറഞ്ഞു വന്നപ്പോ നമ്മുടെ അടുത്തുള്ളതാ. അടുത്തെന്ന് പറഞ്ഞ ഒറ്റപ്പാലം. ആൻറ്റീന്നാ വീട്ടുകാരിയെ ഞങ്ങൾ വിളിക്കുക. ഇത്തിരി കടുപ്പക്കാരിയാ, എങ്കിലും എനിക്കിഷ്ടായി. പിന്നെ എംബോറിയത്തിലെ ജോലി, അത് നല്ല സുഖമാ. തിരക്ക് തീരെയില്ല. ദന്തോ ശില്പവും വാങ്ങാനൊക്കെ ആർക്കാ ധൃതി? ഇക്കാനെ ഓർക്കാതെ ഒരു നിമിഷം പോലും ഇല്ല എനിക്ക്. ഇക്കാക്കയ്ക്ക് പഠിത്തമില്ലെന്നും ജോലിയില്ലെന്നും ഇനി വിഷമിക്കരുത്. എനിക്ക് ജോലിയായല്ലോ. അതല്ലേ ഇക്കാനെ കാണാതിരിക്കാൻ വയ്യെങ്കിലും മനസ്സിനെ അമർത്തിപ്പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഇനി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല നമുക്ക്. നമ്മുടെ നിക്കാഹ് കഴിഞ്ഞ് നമുക്കിവിടെ പാർക്കാം. രാത്രി തന്നെ മറുപടി അയക്കണേ. ഇക്കാൻ്റെ ആമനക്കുട്ടി കാത്തിരിക്കുന്നു. ഫോൺ വിളിച്ച് സംസാരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എഴുതി അയക്കുന്നതാ.

0: നഗരത്തിൽ വേനൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നലേക്കാൾ കൂടുതൽ ഇന്ന് വേർക്കുന്നുണ്ട്, ഉഷ്ണിക്കുന്നുണ്ട്.
1: എവിടെ പോയിരുന്നു?
0: ഉത്തരം നൽകാൻ നിവൃത്തിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, നിശ്ചിതമായ ഒരിടമില്ല. ബീച്ച് റോഡ്, ടവർ ജംഗ്ഷൻ, സാനിറ്റോറിയം, അങ്ങനെ ഒന്ന് ചുറ്റി.
1: നിങ്ങൾ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും?
0: അറിയില്ല. പെട്ടെന്നൊരു ദിവസം കുളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പോകണമെന്ന് തോന്നിയാൽ തല തുടച്ച് പെട്ടി തൂക്കി ഞാൻ ഇറങ്ങിവെന്ന് പറയും, ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്സ്. എല്ലാ തോന്നലുകളും എനിക്ക് ബാദ്ഷാവറിന് ചുവട്ടിൽ നിൽക്കുമ്പോഴാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഇന്ന് രാവിലെ എനിക്ക് തോന്നി ഷവറിന് ചുവട്ടിൽ എന്നോടൊപ്പം ആനി കൂടി നനഞ്ഞ്.
1: നിങ്ങൾ വൃത്തിയോട് പറയാതെ.
0: ഏയ്, വെറുമൊരു തോന്നൽ, വെറുമൊരു തോന്നൽ, ഒരു ഫാന്റസി. അപ്പോ ശരി
1: എന്നാ. മനുഷ്യൻ, ഇയാൾ ആരാ? എന്തായിരിക്കും ഇയാളുടെ ലക്ഷ്യം?

0: അദ്ദേഹം ഈ മാസം ഒടുവിൽ വരും. ഇപ്രാവശ്യം അദ്ദേഹം മടങ്ങിപ്പോകുമ്പോൾ ഞാനും കൂടെ ചെല്ലണമെന്നാ പറയുന്നത്. കുറച്ചു ദിവസം അവിടെ നിൽക്കാമെന്ന്. ഞാനിതുവരെ ഗോവ കണ്ടിട്ടില്ല. എനിക്കൊരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് തനിച്ച് നിന്ന് മടുത്തെന്ന്. ഞാൻ കൂടെ ചെന്നില്ലെങ്കിലേ ബിസിനസ്സൊക്കെ നിർത്തി തിരികെ എങ്ങി പോരുമെന്നാ പറയുന്നത്.
1: കുറച്ച് ദിവസം ഒരു ചേഞ്ചൊക്കെ രസമല്ലേ ആന്റി? ആന്റിക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ?
0: എനിക്കെല്ലാവരെയും വിശ്വാസമാണ്. അതല്ല കുട്ടികളെ പ്രശ്നം, നിങ്ങളെ ആര് ശ്രദ്ധിക്കും? നിങ്ങളുടെ ഭക്ഷണ കാര്യം, നിങ്ങളുടെ ആരോഗ്യം.
1: അതിന് പാചകക്കാരി റോസി ഉണ്ടല്ലോ.
0: റോസമ്മയുടെ കാര്യമാണോ? ഞാൻ കൺവെട്ടത്തില്ലെങ്കിൽ കാണാം. ആദ്യം താന്നൂന്നി ആവുന്നത് അവളായിരിക്കും, പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക്

0: പിന്നെ നിങ്ങളുടെ ഭക്ഷണ കാര്യമൊക്കെ ഒരു കണക്കായിരിക്കും.
1: അതൊക്കെ ശരിയാക്കാം ആന്റി. ഞങ്ങളിവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എത്ര ഉറങ്ങിക്കിടക്കുമായിരിക്കും അല്ലേ ആന്റി?
2: ആന്റിക്ക് കുട്ടികളില്ലെന്നല്ലേ ആന്റി പറഞ്ഞത്?
0: ആമിനിയോട് ആര് പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? ആരാ പറഞ്ഞു എനിക്ക് കുട്ടികളില്ലെന്ന്? എനിക്ക് എൻ്റെ കുട്ടികളുണ്ടല്ലോ, ഈ വീട് ഉറങ്ങിക്കിടക്കുന്നില്ല, എനിക്ക് കുട്ടികളുണ്ട്.

0: ബെർണാഡെനിക്ക് എല്ലാം തന്നു, എല്ലാം. ഒരു ഒരു കുഞ്ഞിനെ ഒഴിച്ച് എനിക്ക് എല്ലാം തന്നു.
1: ആന്റി, ആന്റി സമാധാനായിട്ടിരിക്കും. ആന്റി പോയി കിടക്ക്, ഞങ്ങൾ പോവാ. ബാ പോവാ.
2: ആമിന ഇവിടെ വാ.
3: എന്തേ?
2: ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഒളിച്ചു വെക്കില്ലല്ലോ.
3: എന്ത് കാര്യം?
2: ആരാ നിന്റെ ഈ ബഷീർക്ക?
3: ഏത് ബഷീർക്ക?
2: അത് തന്നെയാണ് ഞാനും ചോദിച്ചത്.
3: ആവോ,
2: നുണ പറയണ്ട കേട്ടോ.
3: ബഷീർക്ക, ബഷീർക്ക എന്റെ.
2: നീ ഇന്നലെ ഉറക്കത്തിൽ ബഷീർക്ക ബഷീർക്ക എന്ന് പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നിന്റെ ചുണ്ടത്തൊരു കൊച്ചു ചിരിയും. അപ്പൊ നിന്റെ മനസ്സിൽ എന്തായിരുന്നു എന്ന് എനിക്ക് ഊഹിക്കാം.
3: ഞങ്ങള് കൊച്ചുനാളിലെ ഒന്നിച്ചായിരുന്നു, ഒരേ ക്ലാസ്സിൽ. രണ്ടു വട്ടം തോറ്റപ്പോ ബഷീർക്ക പഠിത്തം നിർത്തി. ഇക്കാന്റെ വാപ്പ കടത്തു തോണിക്കാരനായിരുന്നു. വാപ്പ മരിച്ചപ്പോ ഇക്ക തോണിക്കാരനായി. അവിടെ പാലമണി പകുതിക്ക് മേലെയായി. പണി തീർന്ന ഇക്കാന്റെ കടത്തു തോണി കമഴ്ത്തി വെക്കാനേ പറ്റൂ.
2: അപ്പൊ മറ്റൊരു ജോലി?
3: എന്ത് ജോലി കിട്ടാനാ? ഇക്കാക്കയ്ക്ക് ഒന്നും അറിയില്ല. ഇടയ്ക്ക് പറഞ്ഞു ഗൾഫിൽ പോയി അറബികൾക്ക് ജോലി ചെയ്ത് കൊടുക്കാന്ന്. ഞാൻ സമ്മതിച്ചില്ല. കണ്ണത്താ ദൂരത്ത് പോയി എന്തിനാ കാശുണ്ടാക്കുന്നേ? ജീവിക്കാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി വേണം. ഇപ്പൊ എനിക്കുണ്ട്. എന്നോട് ചോദിക്കാതെ എന്റെ സമ്മതമില്ലാതെ ഇക്ക ഒന്നും ചെയ്യൂല.
2: നിന്റെ ഉമ്മയും പാപ്പയും എതിരൊന്നും പറയില്ലല്ലോ.
3: എതിര് മാത്രമേ പറയൂ. എനിക്ക് ഉമ്മയില്ല, രണ്ടാനമ്മയേ ഉള്ളൂ. ഇത്രയും കാലം ഞാൻ എല്ലാം അനുസരിച്ചിട്ടേ ഉള്ളൂ. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. ഇക്കാര്യം മാത്രം ഇല്ല. ബഷീറക്കോളം വലുതല്ല എനിക്ക് ആരും, ആരും.
2: നിന്റെ നിക്കാഹിന് ആരുണ്ടായില്ലെങ്കിലും ഞങ്ങളുണ്ടാകും, ഞാനും ആനിയും. ആന്റി കൂടാതിരിക്കില്ല. നിറയെ പൂ ചൂടിച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ട് ഒരു മൊഞ്ചത്തിയാക്കും. നീ ബഷീറക്കായി വിളിച്ചു പറഞ്ഞോളൂ, നീട്ടിക്കൊണ്ട് പോവണ്ടാന്നു.
4: ഗുഡ് മോർണിംഗ് മിസ് ആനി.
1: ഗുഡ് മോർണിംഗ്.
4: ആനിയോട് ക്ഷമാപണം നടത്തണമെന്ന് കരുതിയാണ് ഇന്നലെ ഉറങ്ങാൻ കിടന്നത്.
1: എന്തിന്?
4: ആനിയെക്കുറിച്ച് മര്യാദ കെട്ടൊരു തോന്നൽ ഉണ്ടായിപ്പോയതിന്.
1: അത് ഇന്നലെ കഴിഞ്ഞ കാര്യമല്ലേ.
4: ശരിയാണ്, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കൊന്നും ഒളിക്കാൻ കഴിയില്ല. ഇന്ന് രാവിലെ വീണ്ടും ബാത്റൂമിൽ ഷവർ തുറന്നപ്പോൾ വെള്ളത്തിൽ കാലുകൾ ചവിട്ടി നിൽക്കവേ ആ തോന്നൽ എൻ്റെ മനസ്സിൽ വീണ്ടും പൊന്തി വന്നു. ഇന്നലെയുമായി ഒരു വ്യത്യാസം, ഇന്നലെ ആനി കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്നാണ് തോന്നിയത്. ഇന്നാകട്ടെ ആനി കൂടി ഉണ്ടെന്ന്.
1: എന്ത് വൃത്തിയേടാ അത്! നിങ്ങൾ എന്നെ ഒരു ചീത്ത പെൺകുട്ടിയായിട്ടാണോ കണ്ടിരിക്കുന്നത്?
4: അല്ലല്ല, ഒരു പെണ്ണിനെയും എനിക്ക് ചീത്തയായി കാണാൻ കഴിയില്ല. കാരണം എല്ലാ പെൺകുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്.
1: ഈ ബാച്ചവറിന് ചുവട്ടിലല്ലാതെ മറ്റെങ്ങും നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ലേ?
4: ശരിയാണ്, ഇന്ന് രാത്രി ഞാൻ ആനിയെ ഓർത്ത് കിടക്കും. മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങളിൽ മറ്റെവിടെയെങ്കിലും ആനി എന്നോടത്ത്.
1: വേണ്ട, നിങ്ങൾ എന്നെ കുറിച്ച് ചിന്തിക്കണ്ട.
4: ആനി തന്നെയല്ലേ ഒരു നിമിഷം മുൻപ് ചോദിച്ചത് മറ്റെവിടെയെങ്കിലും എന്നെ കാണാൻ കഴിയില്ലേ എന്ന്?
1: ഞാൻ അങ്ങനെ ചോദിച്ചോ?
4: ഇതാണ് ഇതാണ് പെൺകുട്ടി എന്ന കടങ്കഥ. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കുന്നു. വിരോധമില്ലെങ്കിൽ ആനി കൂടി വരൂ.
1: ഞാൻ ഡ്യൂട്ടിയിലാണ്, അറിയില്ലേ?
4: ഓ ശരി ശരി, അപ്പോൾ എന്റെ ക്ഷണം നിരസിക്കുന്നില്ല എന്നർത്ഥം. ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവസരത്തിൽ ആനി എന്നോടൊപ്പം വരും അല്ലേ?
1: എന്ത്? നിങ്ങൾ എന്താ ഇപ്പൊ പറഞ്ഞ?
4: വെയിൽ കൂടുന്നുണ്ട്, ഒരു സൺഗ്ലാസ് വാങ്ങേണ്ടി.
5: ആയി ഉണ്ടാവും.
1: ശരിയാണോ അത് ആന്റി ചോദിച്ചത്?

0: ഈ നിരത്തിലൂടെ ഞാൻ പലവട്ടം നടന്നു. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് നൃത്തത്തിൻ്റെ സംഗീതത്തിൻ്റെ ചെറുകടി കേട്ടു. പലപ്പോഴും വാതിലിൽ മുട്ടണമെന്ന് കരുതിയതാണ്.
1: ഇത് പെൺകുട്ടികൾ മാത്രമുള്ള ഇടമാണ് കേട്ടോ.
0: മനസ്സിലായി. അത് ബോർഡിൽ തന്നെ എഴുതി ചേർത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ദിവസവും സംയമനം പാലിച്ചത്. പക്ഷേ ഇന്ന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു മോഹം വല്ലാതെ പിടിച്ചു നിർത്തുമ്പോൾ മാനസികമായും ശാരീരികമായും നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ.
1: അല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടേ?
0: എനിക്ക് കൂടി ഇവിടെ പ്രവേശനം തരണം. ഒരു വിദ്യാർത്ഥിയായി
1: ഇവിടെ നിങ്ങൾക്ക് പ്രവേശനം തരാൻ കഴിയില്ല കേട്ടോ.
0: ഒരു നിമിഷം കൊണ്ട് തട്ടിപ്പുറത്താക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ നിരാകരണം ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന മുറിവ്.
1: എനിക്ക് കഴിയാത്ത ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഞാനിവിടെ ഒരു ടീച്ചർ മാത്രമാണ്, നടത്തിപ്പുകാർ വേറെയുണ്ട്. അവരെ സമീപിക്കൂ കേട്ടോ.
2: വാതിൽ തുറന്ന എന്താ തെറ്റായി പോയല്ലേ ശരാ.
0: ഞാനൊരു പ്രശ്നക്കാരനല്ല. നിങ്ങളുടെ ക്ലാസ് മുറിയുടെ ഒരു കോണിൽ നിശബ്ദനായി ഞാനിരിക്കാം.
1: എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ മാത്രമുള്ളൊരിടത്ത് നിങ്ങളെ കടത്തിയിരുത്തുന്നത് ശരിയല്ല കേട്ടോ.
0: എന്നെ ഒരു വിദ്യാർത്ഥിയായി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിർബന്ധിക്കുന്നില്ല. പക്ഷെ ഒരു അപേക്ഷ, ഇന്ന് അല്പനേരം ക്ലാസ് മുറിയിൽ ഇരിക്കാൻ.
1: അതിന് നിങ്ങൾ?
0: ആനി എന്നോട് പറഞ്ഞത് സമ്മതിക്കാതിരിക്കില്ല എന്നാണ്.
1: ആനിയോ? അവളെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
0: ഞാൻ താമസിക്കുന്നത് ആ ഹോട്ടലിലാണ്. റിസപ്ഷൻ കൗണ്ടറിൽ ഞങ്ങൾ മിണ്ടിയും പറഞ്ഞും ഇരിക്കാറുണ്ട്.
1: പക്ഷെ ആനി, നിങ്ങളെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഹോട്ടലിലെ മിക്കവാറും സന്ദർശകരെ കുറിച്ച് അവൾ എന്നോട് പറയാറുള്ളതാ.
0: എല്ലാവരെ കുറിച്ച് പറയുകയും എന്നെ കുറിച്ച് പറയാതിരിക്കുകയും ചെയ്ത സ്ഥിതിക്ക് ആനിക്ക് എന്നോട് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് മനസ്സിലായില്ലേ?
1: ആനി പറഞ്ഞതനുസരിച്ച് വന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ അനുവദിക്കാം. ഒരല്പനേരം മാത്രം കേട്ടോ.
0: ഓ, ആനിയോടുള്ള പരിഗണന കൊണ്ട്. അപ്പൊ എന്നോട് ഒരു പരിഗണനയും ഇല്ല അല്ലേ?
1: നിങ്ങളോട് എനിക്കെന്തിനാണ് പരിഗണന? ആ, വരൂ വരൂ, ഇരിക്കൂ.

0: വർഷങ്ങൾക്ക് മുൻപ് ഞാനും പാടാറുണ്ടായിരുന്നു. എൻ്റെ വലിയ വീടിൻ്റെ ചുമരുകളിൽ അവയുടെ ചീളുകൾ പറ്റിപ്പിടിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് വീട് വിട്ടു പോകുന്നത്? എനിക്ക് എന്നെ നഷ്ടപ്പെട്ടത് എന്നായിരുന്നു. നന്ദി ടീച്ചർ, ആൻഡ് സോറി ഫോർ ദ ട്രബിൾ. നിങ്ങൾ എനിക്ക് നൽകിയ ഈ 10 നിമിഷങ്ങൾക്ക് ഞാൻ വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു ടീച്ചർ. ടീച്ചറുടെ പേര് പറഞ്ഞില്ലല്ലോ.
1: ആനി പറഞ്ഞില്ലേ?
0: ഇല്ല.
1: എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം?
0: എന്റെ ഡയറി കടലാസിൽ കുറിച്ചു വയ്ക്കാം. ഇന്ന് അമ്മു എന്ന പേരുള്ള സുന്ദരിയായ ഒരു ടീച്ചറുടെ സംഗീത ക്ലാസ്സിൽ ഉയരുന്ന മധുരമായ ഒരു ശബ്ദമേറ്റുപാടുന്ന ശബ്ദക്കിടാങ്ങളുടെ.
1: ഓ, അപ്പൊ നിങ്ങൾക്ക് എന്റെ പേരറിയാം. ആരുടെങ്കിലും ഡയറി കുറിപ്പിൽ സ്ഥാനം കിട്ടണമെന്ന് എനിക്ക് ഒട്ടും ആഗ്രഹമില്ല.
0: അമ്മു, പറഞ്ഞാൽ തമാശയാണെന്ന് തോന്നും. എന്റെ വീണയ്ക്ക് അമ്മു എന്നാണ് ഞാൻ പേരിട്ടത്. വീണയ്ക്ക് പേരിട്ട വിട്ടി എന്നോർത്തായിരിക്കും അമ്മു ചിരിക്കുന്നത്. അപ്പൊ ശരി, കാണാം.
1: അമ്മു എന്ന് പേരുള്ള വീണ

0: ആനി, നീ എന്ത് പണിയാണ് കാണിച്ചേ? നിന്റെ ചങ്ങാതി എന്റെ ക്ലാസ്സിൽ പറഞ്ഞയച്ചു അല്ലേ?
1: എന്റെ ചങ്ങാതിയോ?
0: നിന്റെ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു സഞ്ചാരി. ഓ, അയാളുടെ പേര് ചോദിക്കാനും മറന്നു.
1: ഏ, അയാൾ ഡാൻസ് സ്കൂളിൽ വന്നിരുന്നോ? എന്തിന്?
0: നീ പറഞ്ഞിട്ടാണ് എന്നാണ് പറഞ്ഞത്? നൃത്തം അല്ലെങ്കിൽ സംഗീതമെങ്കിലും പഠിക്കണം.

0: ഞാൻ അയാളോടൊന്നും പറഞ്ഞിട്ടില്ല. മര്യാദയില്ലാത്തൊരു മനുഷ്യൻ. നമ്മള് കൂട്ടുകാരികളാണെന്നോ ഒരുമിച്ച് താമസിക്കുന്നവരാണെന്നോ അയാൾക്ക് അറിയാമെന്ന് കൂടി എനിക്ക് അറിയില്ലായിരുന്നു. നാളെ അയാളൊന്ന് കാണട്ടെ. തോന്നിയാസത്തിന് ഒരു അതിരില്ലേ?
1: എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ആനിയുടെ ശുപാർശയുടെ പേരിൽ ഞാൻ അയാളെ ക്ലാസ്സിൽ കയറ്റി. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് തെറ്റാണ്. ആനിയുടെ പേര് പറഞ്ഞില്ലായിരുന്നുവെങ്കിലും ഒരു പക്ഷേ ആ മനുഷ്യനെ ഞാൻ അനുവദിക്കുമായിരുന്നു. ആന്റി, ആന്റി എന്ത് പറ്റി? ആന്റി,
0: ആന്റി, ആന്റി കണ്ണോർക്ക. ആന്റി,
2: ആന്റി ഞാൻ ഉറങ്ങുമായിരുന്നു. നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ കുറെ നേരം ഉറങ്ങിയോ? നിങ്ങളാരും അത്താഴം കഴിച്ചില്ലേ?
0: ആന്റി ഉറങ്ങിക്കോളൂ, ഞങ്ങള് വെറുതെ ആന്റി നോക്കിയതാ.
1: ആന്റി, ആന്റി ഇപ്പൊ ഒന്നും പറയണ്ട, റെസ്റ്റ് എടുത്തോളൂ.
0: ഗുഡ് മോർണിംഗ് റിസപ്ഷൻ. യെസ്, ഒന്ന് നിന്നേ.
3: ആനി നിൽക്കാൻ ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി ഒരു നിമിഷം നിൽക്കാതെ കുശലം പറയാതെ ഞാൻ പോവുകയില്ല.
0: കുശലം പറയണമെന്ന് എനിക്ക് താല്പര്യമില്ല.
3: പക്ഷേ എനിക്കുണ്ട്.
0: ഇന്നലെ നിങ്ങൾ കാണിച്ചതേ മര്യാദകേടാണ്. അമ്മുവിന്റെ ക്ലാസ്സിൽ പോകാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നതെന്നോ ചെങ്ങാതിമാരാണെന്നോ അതുപോലും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ.
3: അപ്പോൾ മര്യാദകേട് കാണിച്ചത് ആനിയല്ലേ?
0: എന്ത് മര്യാദകേട്?
3: കൂടെ താമസിക്കുന്ന ഒരാൾ ഒരു ക്ലാസ് നടത്തുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞില്ല. അവിടെ എനിക്ക് പ്രവേശനം തരാൻ ഒരു വാക്ക് പോലും ഉരിയാടിയതുമില്ല.
0: അതൊക്കെ ഞാൻ എന്തിനു പറയണം? നിങ്ങൾ എന്റെ ആരാ?
3: സോറി, ഞാൻ നിങ്ങളുടെ ആരാണ്? വെറുമൊരു യാത്രക്കാരൻ. ആനി ക്ഷമിക്കൂ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പെരുവഴിയിൽ ഓർക്കാപ്പുറത്തും പെരുമഴ പെയ്യുമ്പോൾ ഒരു പരിചയക്കാരന്റെ കൂടെ കീഴിൽ ഓടിക്കയറി നിൽക്കുന്നത് മര്യാദകേടാണോ? ആണോ?
0: എന്തോന്ന്?
3: വെയിൽ ഒരുമാതിരി തീ പൂക്കൾ പോലെ അകത്തളർന്നു. ഒരു നിമിഷം ഈ എംപോറിയത്തിൽ കയറാം. എ സി ഒക്കെ ഉണ്ടല്ലോ.
4: വരൂ സർ. എന്താ വേണ്ടത്?
3: എന്താണ് വേണ്ടത് എന്ന് ഞാൻ നോക്കട്ടെ. അല്ലാതെ എങ്ങനെയാ പറയാൻ കഴിയുക?
4: അല്ല, ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ.
3: കുട്ടി, അല്ല, പേരറിഞ്ഞാൽ ആ വിളി ഒഴിവാക്കാമായിരുന്നു.
4: ആമിന.
3: ആമിന? ഓ, മിസ് ആമിന അതോ മിസ്സിസ്?
4: മിസ് തന്നെ.
3: ഇവിടെ പുതിയതായി വന്നതാണോ?
4: അതെ.
3: മുൻപ് ഇവിടെ ഒരു തടിച്ച പെൺകുട്ടിയായിരുന്നു, കസ്റ്റമേഴ്സിനെ തീരെ ശ്രദ്ധിക്കാത്ത.
4: ഇവിടെ ആയിരിക്കാൻ തരമില്ല. ഈ എംപോറിയം പുതിയതാണ്. ഇവിടുത്തെ ആദ്യത്തെ സെയിൽസ് ഗേൾ ഞാനാ.
3: ഓക്കെ,
4: നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇനിയും നോക്കി തുടങ്ങിയില്ലല്ലോ.
3: ഇവിടെ ആനയെ നിറച്ച മഞ്ചാടി മുത്തുണ്ടോ? ഇപ്പോൾ നാനോ ആർട്ടിലാണ് എനിക്ക് താല്പര്യം.
4: ഉണ്ടല്ലോ.
3: ഒരു മുത്തിൽ എത്ര ആനകളെയാണ് നിറച്ചിരിക്കുന്നത്?
4: 101.
3: എവിടെ ചെന്നാലും 101. എനിക്കത് വേണ്ട. എനിക്ക് വേണ്ടത് 100 അല്ലെങ്കിൽ 102. അതാണ് എനിക്ക് ആവശ്യം. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കൂ.
4: ഇവിടെ ഉള്ളതല്ലേ എനിക്ക് വിൽക്കാൻ കഴിയൂ.
3: ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഇവിടെയുള്ള എല്ലാ മഞ്ചാടി മുത്തുകളും നമുക്ക് തുറന്നു നോക്കാം. ശില്പിയുടെ കണക്ക് തെറ്റി ഒന്നില്ലെങ്കിലും.
4: നിങ്ങൾ എന്താ സംബന്ധമാണ് പറയുന്നത്? എനിക്കതാണോ ജോലി?
3: എല്ലാ പെൺകുട്ടികളും എന്നോട് ശുണ്ഠി പിടിക്കുന്നു. ഇന്നലെ അമ്മു എന്നൊരു പെൺകുട്ടി, രാവിലെ ആനി എന്ന മറ്റൊരു പെൺകുട്ടി, ഇപ്പോഴിതാ ആമിന.
4: നിങ്ങൾക്ക് അമ്മുവിനെ ആനി അറിയോ?
3: പരിചയപ്പെട്ടു.
4: എങ്ങനെ പരിചയപ്പെട്ടു?
3: പറയുന്നത് തെറ്റാണ്. അമ്മുവിനോട് ആനിയെക്കുറിച്ച് സംസാരിച്ചതിനാണ് ആനി എന്നോട് ദേഷ്യപ്പെട്ടത്. ഞാനൊരു സംസ്കാരം കെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ മിസ് ആമിനയ്ക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല?
4: നിങ്ങൾ രണ്ടും മഞ്ചാടികൾ കൊണ്ടുപോകൂ. ഒന്നിൽ നിന്നൊരു ആനക്കുട്ടിയെ മറ്റൊന്നിലേക്ക് മാറ്റൂ. അപ്പോൾ ഒന്നിൽ 100, മറ്റേതിൽ 102. കാര്യം നടന്നല്ലോ.
3: മിടുക്കിക്കുട്ടി, മിടുക്കിക്കുട്ടി. പക്ഷെ ഒരു സ്വയം കബളിപ്പിക്കലിന് എനിക്കിഷ്ടമല്ല.

0: ക്ഷമിക്കൂ, ഞാൻ സാവകാശം നോക്കാം. ഒരു മുത്ത് നിങ്ങൾക്കായി കിട്ടാതിരിക്കില്ല.
1: ഹാമിനയ്ക്ക് ലഞ്ചിന്റെ സമയമായി കാണും അല്ലേ. ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ശരി, കാണാം. ഹാമിന, എനിക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമായി. ഞാൻ വീണ്ടും വരും. മഞ്ചാടി മുത്തുകൾക്ക് വേണ്ടിയല്ല, നിന്റെ തിളക്കമുള്ള കൺമുത്തുകൾ തേടി.

0: ഞാനും അനിയും ഒത്തിരി നടന്നിട്ടുള്ളതാ ഈ കടപ്പുറത്ത്.
1: എനിക്ക് കടലും കടപ്പുറം എപ്പോഴും ഇഷ്ടം.
2: കാറ്റാടിക്കാരും കളിപ്പാട്ടക്കാരും കച്ചവടക്കാരും നിറഞ്ഞു ഈ ബീച്ചിൽ വന്നാലേ നേരം പോണതറിയില്ല.
1: നമുക്ക് ആന്റിയും കൂട്ടി വരാമായിരുന്നു അല്ലേ?
2: എന്തിന് ഈ രസം കളയണം?
1: ആനിക്ക് ആന്റിയെ തീരെ ഇഷ്ടമല്ല അല്ലേ?
2: ഇഷ്ടക്കേടൊന്നുമില്ല. അവർക്ക് നമ്മുടെ പ്രായമാണോ, നമ്മുടെ രീതി വർത്താനാണോ അവർക്ക് പറയാനുള്ളത്?
0: ആമനക്കുട്ടിയും കുട്ടിയുടെ ബഷീറിക്കായും കൂടി ഈ കടപ്പുറത്ത് കൈകോർത്ത് പിടിച്ച് വരണം കേട്ടോ.
2: അപ്പോഴെന്താ മനസ്സിൽ തോന്നാന്നറിയോ? ഈ പഞ്ചാര മണലിന്റെ എത്താ ദൂരത്തില് നിങ്ങൾ രണ്ടുപേരും മാത്രമായി.
3: ബഷീർക്ക, അത് മാത്രമേ എനിക്കൊരു മോഹമുള്ളൂ. പക്ഷെ ഒത്തിരി മോഹിക്കാൻ പേടിയാ. ഇന്ന് എവിടെയാ, എന്താ അവസാനം എന്നൊന്നും അറിയില്ല. ഒരു രാത്രി പോലും സമാധാനമായിട്ട് ഉറങ്ങാൻ വയ്യ. ആരും സമ്മതിക്കില്ല, എല്ലാവരും തലകുയ്യാൻ നിൽക്കുക. ഇല്ല, എൻ്റെ ബഷീർക്കാനെ വിട്ട് ഞാൻ എങ്ങോട്ടും പോകില്ല.
2: നീ വല്ലാതെ എക്സൈറ്റഡ് ആകുന്നു.
3: നോക്കൂ, ദേ ഈ കുപ്പിവള, ഈ ചുവന്നവള മണപ്പുറത്ത് പെരുന്നാൾ വന്നപ്പോൾ ബഷീർക്ക വാങ്ങിത്തന്നതാ. ബഷീർക്കക്ക് ഇത്രയ്ക്ക് കഴിയൂ.
2: ഇയാൾ എവിടെ വന്നോ?
0: ഇത് തന്നെയാണ് വീണയ്ക്ക് അമ്മു എന്ന് പേരിട്ട മനുഷ്യൻ.
3: മഞ്ചാടി മുത്ത് തേടി വന്നത് ഇയാളാ.
4: നിങ്ങളെ ഒരിക്കൽ ഒന്നിച്ച് കണ്ടുമുട്ടുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ അത് ഈ കടപ്പുറത്ത് വെച്ചാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ഞാൻ ഐസ്ക്രീം വാങ്ങാം ഒരു സന്തോഷത്തിന് വേണ്ടി.
2: ഏയ് നോ, ഞങ്ങൾ ഇപ്പൊ ഐസ്ക്രീം കഴിച്ചു.
4: ഒന്നുകൂടി ആകുന്നത് കൊണ്ട് തെറ്റുണ്ടോ? അല്ലെങ്കിൽ ചോക്ലേറ്റ് മിൽക്ക് വാങ്ങാം.
0: ഞങ്ങൾ പോകാൻ ഇറങ്ങുകയായിരുന്നു.
4: നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
2: ഒന്നിച്ചൊരു വീട്ടിലാന്ന് പറഞ്ഞല്ലോ.
4: ആ വീട് എവിടെയാണ് എന്നാണ് ചോദ്യം.
0: ചർച്ച് സ്ക്വയറിന് തെക്കാണ്.
4: നിങ്ങൾ ക്ഷണിച്ചിരുന്നുവെങ്കിൽ ഒരു ദിവസം എനിക്ക് അവിടെ വരാമായിരുന്നു.
2: അവിടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. ഞങ്ങളുടെ ആന്റി വളരെ സ്ട്രിക്റ്റ് ആണ്.
4: സ്ട്രിക്റ്റ് ആവുന്നിടത്താണ് ലംഘനം ഉണ്ടാവുക. എന്നും അങ്ങനെയായിരുന്നു. ഞാൻ ചിട്ടയായി വളർത്തപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. പുറത്ത് ഐസ്ക്രീം വണ്ടിയിലെ മണി കേൾക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു കാലമുണ്ടായിരുന്നു. സിഗരറ്റിൻ്റെ മണത്തിന് നേരെ നാസിക വിടർത്താത്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ഓരോ ജിജ്ഞാസയ്ക്കും ഓരോ അതിമോഹം എന്ന തെറ്റിനും എൻ്റെ ഡാഡി എന്നെ തല്ലി.
0: പിന്നെ നിങ്ങളെങ്ങനെ ഇങ്ങനെയായി?
4: ഇങ്ങനെ വഷളനായി എന്നല്ലേ? ഒരു ദിവസം ഞാനെല്ലാം പൊട്ടിച്ചൂടി. ചൂളം കുത്തുന്ന കാറ്റും കണ്ണത്താ കൊമ്പുകളും നോക്കത്താ കാഴ്ചകളും ഉള്ളൊരു ലോകത്തിലേക്ക്. പക്ഷെ ഞാൻ എന്ത് നേടി? ചവിട്ടിക്കടന്നുപോയ പാതയിലെ കുറേ പോറലും കുറേ പൊടിയും. അപ്പോൾ ശരി, കാണാം.
1: വാ, നമുക്ക് പോവാം, സമയം വൈകുന്നു.
2: ശരി, എന്നാലും അയാളുടെ ഐസ്ക്രീം നിഷേധിക്കണ്ടായിരുന്നു.
5: നിങ്ങളെ എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്.
1: അങ്കിൾ എന്നേക്ക് വരും?
5: അതാണ് തമാശ, അങ്കിൾ വരുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവുകയാണ്.
0: ആന്റി എപ്പോ മടങ്ങിയെത്തും?
5: എനിക്ക് നിങ്ങളെ പിരിഞ്ഞ് അധികം ദിവസം നിൽക്കാൻ കഴിയില്ല മക്കളെ.
0: ഓ, അങ്കിൾ വേഗം വിടില്ലായിരിക്കും.
5: ബെർണാഡിനെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലങ്ങളൊന്നുമില്ല. ഒരു പാവമാണെന്നേ, ദുർവാശിക്കാരനൊന്നും അല്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ മാക്സിമം ഒന്ന് പരിഭവിക്കും. പെണങ്ങത്ത് പോലും ഇല്ല.
2: ആമിനയുടെ നിക്കാഹന് നമുക്ക് അങ്കിളിനെ വരുത്തണം. മറ്റാര് വന്നില്ലെങ്കിലും ഒരു വിശിഷ്ട അതിഥിയെ. പിന്നെ ആന്റിയും ഞാനും അമ്മും.
5: ആമിനയുടെ ഇക്ക വന്നു കഴിയുമ്പോൾ എവിടെയാ താമസിക്കുക?
3: അറിയില്ല.
5: ആമിന ജോലിക്ക് പോകുമ്പോൾ ബഷീർ എന്തു ചെയ്യും? അയാൾക്കൊരു ജോലി വേണ്ടേ?
3: ഇക്കാന് വെറുതെ ഇരിക്കാനേ കഴിയൂ. ഇവിടെ കടത്തുമില്ല, തോണിയുമില്ല.
5: കുറച്ചു നാളത്തേക്ക് ഒരു മുഷമൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ അതിനെ എങ്ങനെ നോക്കി ഇരിക്കാം മൂപ്പർക്ക്. ആദ്യത്തെ കുഞ്ഞിനെ കാണാൻ ആന്റി വരും കേട്ടോ. ആമനെ പോലെ ഒരു

0: സുന്ദരി മോള്, പണ്ട് ബർണാടും പറയുമായിരുന്നു, എന്നെ പോലെ ഒരു കുഞ്ഞു ഞങ്ങൾക്ക് പറക്കുന്നു.
1: ആന്റി ഊണ് കഴിക്കാതെ എഴുന്നേറ്റ് പോവാണോ?
0: ഊണ് കഴിച്ചിട്ട് എന്തിനാ? ഉറങ്ങിയിട്ട് എന്തിനാ? പണം ഉണ്ടാക്കിയിട്ട് എന്തിനാ?
2: അമ്മു,
1: നിങ്ങളോ?
2: ഞാൻ പിന്തുടരുകയായിരുന്നു.
1: എന്തിന്?
2: മെയിൻ റോഡിൽ വെച്ച് സംസാരിക്കുന്നത് അമ്മുവിന് ബുദ്ധിമുട്ടാവും എന്ന് തോന്നി. ഈ ഇടവഴിയിൽ നമ്മളെ ആരും ശ്രദ്ധിക്കില്ല.
1: നിങ്ങൾക്ക് എന്ത് വേണം പറയൂ.
2: എനിക്ക് അമ്മുവിന്റെ സംഗീത ക്ലാസ്സിൽ ഇരിക്കണം. ഞാൻ വെറുതെ ഇരുന്നു കൊള്ളാം, കാറ്റിന് പോലും ബുദ്ധിമുട്ടുണ്ടാക്കാതെ.
1: ഒരിക്കൽ അനുവദിച്ചാൽ നിങ്ങൾ വീണ്ടും വരുമെന്ന് എനിക്കറിയായിരുന്നു.
2: കുട്ടികൾ പാടിക്കൊള്ളട്ടെ, നൃത്തം ചവിട്ടിക്കോട്ടെ, ഞാൻ വെറുതെ കണ്ടുകൊണ്ട്.
1: നിങ്ങളിരിക്കുന്നതിൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ലോ, പക്ഷെ കുട്ടികൾ തന്നെ പരാതിപ്പെടും, അത് കൗസല്യദേവിയുടെ കാതിലെത്തും. എനിക്ക് ജോലി നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ?
2: ശരിയാണ്, ഞാനൊരു ബോദറേഷൻ ആവാൻ പാടില്ല. ബട്ട് ഒരു ദിവസം കുട്ടികൾ ആരുമില്ലാത്ത സമയത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കീർത്തനം പാടണം. എനിക്ക് വേണ്ടി പാടില്ലേ അമ്മു?
1: നിങ്ങൾക്ക് വേണ്ടി പാടാൻ എനിക്കിഷ്ടമാണ്. ഞാനിപ്പോ അമ്മ അല്ലാട്ടോ.

0: അവൾ എന്താണ് പറഞ്ഞത്? അവൾ എൻ്റെ വീണയാണെന്ന്. വങ്കത്തം, എൻ്റെ വീണ. എനിക്ക് തന്നെ അറിയാത്ത ഒരു നിമിഷത്തിൽ ഞാൻ അതിൻ്റെ തന്ത്രികൾ വലിച്ചിളക്കി.
1: ഏയ്
0: അമ്മു,
1: നിങ്ങൾ ഈ ചോരിൽ കാത് ചേർത്ത് നിൽപ്പുണ്ടാകുമെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ പാടിയത് നിങ്ങൾക്ക് വേണ്ടി ആയിരുന്നു കേട്ടോ.
0: ഞാൻ ശല്യപ്പെടുത്തിയോ?
1: ഇല്ല, വരൂ, നമുക്കുള്ളിലിരിക്കാം.
0: കൗസല്യ ദേവി,
1: അവരിപ്പോൾ വരില്ല.
0: കുട്ടികളോ?
1: അവരൊക്കെ പോയി കഴിഞ്ഞു,
0: ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട്?
1: എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.
0: എനിക്ക് അമ്മുവിനെയും ഇഷ്ടമാണ്.
1: അപ്പോൾ നമുക്ക് ഒന്നിച്ച്.
0: ഞാനൊരു വഴിയാത്രക്കാരൻ, മിസ് അമ്മു.
1: ഞാൻ മിസ് അമ്മു അല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ട വീണയല്ലേ.
0: കുട്ടിക്ക് ഒറ്റപ്പാലത്ത് അവിടെ കുട്ടിക്കൊരു വീടില്ലേ?
1: വീടോ? ദ്രവിച്ച ഓലകൾ, വിണ്ടുകീറിയ ചുവരുകൾ. അവിടെ എനിക്ക് ആരാണുള്ളത്? നിങ്ങൾക്കെന്നെ വേണ്ട അല്ലേ? എന്നാർക്ക് വേണം? ഒരു പാട്ടുകാരി, ടീച്ചർ. നിങ്ങൾക്ക് ആനിയാണ് ഇഷ്ടം അല്ലേ? പൊക്കോ, നിങ്ങൾ എനിക്ക് കാണണ്ട.
0: എനിക്ക് ആനയോടാണ് ഇഷ്ടമെന്ന് ആര് പറഞ്ഞു തന്നു അമ്മു ഈ വിട്ടിതം? എനിക്കിഷ്ടം കവിളത്ത് കറുത്ത മറുകുള്ള കൊച്ചു നുണക്കുഴികളുള്ള കുറുനിരകളുള്ള അവളെയാണ്. ആമിന, അതെ, ഐ ലവ് ഹർ.

0: പ്രിയപ്പെട്ട ബഷീർക്ക, ഞാനൊരു കിനാവ് കണ്ടു. സ്വർഗത്തിൽ ഞാനും ഇക്കയും മാത്രം. ഇക്കാൻ്റെ മടിയിൽ ഞാൻ. ചുറ്റാകെ നിറയെ പൂക്കൾ. ഇക്ക ചോദിച്ചു, ഈ സ്വർഗത്തേക്കാൾ വലിയ സ്വർഗം എന്താണെന്ന്. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന്. അപ്പോൾ ഇക്ക എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, അത് നീയാണെന്ന്. ഇക്ക, എനിക്ക് ധൃതിയായി. ഓരോ നിമിഷവും തള്ളി നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ചാവുന്ന ആ ദിവസം ഓർത്ത് മാത്രമാണ്. കാണാൻ ഒരുപാട് കൊതിയായി ഇക്ക.
1: ആമിന,
0: മഞ്ചാടിക്കൊരു കിട്ടിയില്ല.
1: സാരമില്ല, ധൃതിയില്ല. ഞാൻ കുറച്ച് ദിവസം

0: ഈ പട്ടണത്തിലുണ്ടാവും. പോകുന്നതിന് മുൻപ് ശ്രമിക്കൂ, അതല്ലേ നമുക്ക് കഴിയൂ.
1: മറ്റെന്താണ് വേണ്ടത്?
0: ആമിന ഒരു സെയിൽസ് ഗേൾ ആയി മാത്രം സംസാരിക്കുന്നു.
1: അങ്ങനെയല്ലേ ഞാൻ സംസാരിക്കേണ്ടത്?
0: അത് കസ്റ്റമേഴ്സിനോട്.
1: നിങ്ങൾ ഒരു കസ്റ്റമർ ആണല്ലോ.
0: ഞാൻ വെറും ഒരു കസ്റ്റമർ
1: അല്ലാതെ മറ്റാരാണ്?
0: മറ്റൊരാളായി ഇവിടെ വരുന്ന പലരിൽ നിന്ന് വിഭിന്നനായി ആമിന എന്നെ കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നത് തന്നെ മഞ്ചാടിക്കുരുവിനെ കുറിച്ച് തിരക്കാനല്ല, എന്തെങ്കിലും വാങ്ങാനുമല്ല, ആമിനെ ഒന്ന് കാണാനായി മാത്രം.
1: എനിക്ക് മനസ്സിലാകുന്നില്ല.
0: ആമിന, ഞാൻ ആമിനയെ സ്നേഹിക്കുന്നു. ഐ റിയലി ലവ് യു.
1: നിങ്ങൾ
0: ശരിക്കും ആമിന, ഐ റിയലി ലവ് യു.
1: ഇറങ്ങിപ്പോകാൻ എന്റെ കൺമുന്നിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രേമക്കാരൻ. എന്റെ ബഷീർക്കായ നിങ്ങൾക്കറിയില്ല. ബഷീർക്കാക്ക് വേണ്ടിയാണ് ഞാൻ ഈ പട്ടണത്തിൽ വന്നതും ജോലിക്ക് ചേർന്നതും.
0: ബഷീർക്കയോ? അങ്ങനെ ഒരാൾ.
1: ബഷീർക്കയുടെ പേര് പോലും നിങ്ങൾ പറയരുത്.
0: ആരാണ് അയാൾ? വെട്ടിപ്പീടികക്കാരനോ വളക്കച്ചവടക്കാരനോ?
1: നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്?
0: ഞാൻ ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ പിന്മാറാറുമില്ല. അതാണ് ഞാൻ. അമിന, ഗ്രാമത്തിലെ പഴയ ഒരു പ്രേമത്തിന്റെ മാറാപ്പ് പേറി നടക്കേണ്ടവളല്ല. എന്നോടൊപ്പം ഒരു ജീവിതം വരൂ. എനിക്ക് തരാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിനക്കറിയുമോ എന്റെ ഒരു ദിവസത്തെ ചെലവ് തന്നെ എത്രയാണ്?
1: ദൈവ ചൈതന്യം വെറുതെ വിടും. നിങ്ങൾ ഇതിനായിരുന്നു മഞ്ചാടി മുത്തുകളും തേടി ഇങ്ങോട്ട് വന്നല്ല.
0: സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നും തേടിയല്ല ഇവിടെ വന്നത്. പക്ഷേ വന്ന് കണ്ടതിന് ശേഷം
1: ലഞ്ച് ബ്രേക്കിന് സമയമായി. എനിക്ക് വാതിലടയ്ക്കണം.
0: ആമിന, എനിക്ക് നിന്നെ വിട്ടുപോകാൻ കഴിയുന്നില്ല.
1: നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? കൈവിടു, എന്റെ
0: കൈവിടു.
1: എന്റെ വള, എന്റെ ചുവന്ന വള. നിങ്ങൾ ദുഷ്ടൻ. ബഷീർക്ക് എനിക്ക് തന്ന വളയായിരുന്നു അത്.
0: ഒച്ചക്കൂട്ടി രക്ഷപ്പെടാൻ
1: നിങ്ങളെ ഞാൻ
0: പോകുന്നു. പക്ഷെ നിനക്ക് ഇനിയും എന്നെ നേരിടേണ്ടി വരും.
1: ആനി,
2: ആന്റി ഉറങ്ങിയില്ലേ?
1: ഇല്ല.

0: ഇന്നലെ വരെ എനിക്ക് പോകാൻ ഉത്സാഹം ഉണ്ടായിരുന്നു. ഇന്ന് ആവേശം നഷ്ടമായതുപോലെ.
1: നാളെ ഈ നേരത്ത്
0: പനാജിയിൽ ബർണാഡിനരികിൽ

0: ആന്റിക്ക് ഞാൻ മോള് തന്നെയാ.
1: നിന്നെ ഞാൻ വഴക്ക് പറയാറുണ്ട്, ദേഷ്യപ്പെടാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? നീ എന്റെ മോളല്ലേ, എന്നോട് എനിക്ക് അധികാരമില്ലേ?
0: ആന്റി, എനിക്ക് കിട്ടാത്ത ഒന്നുണ്ട്, അമ്മയുടെ സ്നേഹം. ചെറുപ്പത്തില് നിറയെ ഉടുപ്പുകളും നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ കിട്ടിയിരുന്ന കാലത്ത് ഞാൻ തനിച്ചിരുന്ന് കരഞ്ഞിരുന്നു. എന്റെ മമ്മിക്ക് ഒരിക്കൽ പോലെ എന്നെ ശ്രദ്ധിക്കാൻ സമയമുണ്ടായിരുന്നില്ല. മമ്മിയുടെ ലോകം മറ്റൊന്നായിരുന്നു.
1: നാളെ നീ എയർപോർട്ടിൽ വരുമോ?

ആനി, നിന്നെയാണ് ഞാൻ എല്ലാം ഏൽപ്പിച്ചു പോകുന്നത്. നിന്നെ ഒപ്പം കൊണ്ടുപോയാലോ എന്ന് ഞാൻ ഇന്നലെ കുറേ ആലോചിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. നിന്റെ ഡാഡിയുടെയോ ബെർണാഡിൻ്റെയോ പെർമിഷൻ ഇല്ലല്ലോ. പിന്നെ നിനക്ക് ലീവ് കിട്ടണ്ടേ? ഒരു വലിയ വീട്, പിന്നെ രണ്ട് പെൺകുട്ടികൾ.

0: എല്ലാം നിന്റെ ചുമതലയാ. ഞാൻ പോട്ടെ മോളെ.
1: ആന്റി, എത്ര പതുക്കെയാണ് മനുഷ്യർ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. ആമിന, അമ്മ എവിടെ?
0: അവള് കിടന്നു കഴിഞ്ഞു.
1: അത്താഴം കഴിക്കാതെയോ?
0: ഞാൻ വിളിച്ചപ്പോ അവക്ക് വേണ്ടെന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി വിളിക്കാൻ ശ്രമിച്ചപ്പോ അവക്ക് ദേഷ്യം പിടിച്ചു.
1: ആന്റി ഇല്ലാത്ത ആദ്യത്തെ രാത്രിയാണ്, അപ്പോഴേക്കും അവൾ അവളുടെ വഴിക്കേ.
0: ആനി, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്.
1: പേടിക്ക് എന്തുണ്ടായി?
0: നമ്മളിവിടെ തനിച്ച്.
1: അതിനെന്താ
0: ആനി?
1: നിനക്ക് എന്ത് പറ്റി പെണ്ണേ?
0: ഇന്നലെ രാത്രി തന്നെ നിന്നോട് പറയാൻ ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു. പക്ഷെ നീ ഇന്നലെ നമ്മുടെ മുറിയിലല്ല കിടന്നത്.
1: അത് ഞാൻ
0: ഞാൻ കണ്ടു. ആന്റിയുമൊത്ത് ബാൽക്കണിയിൽ നിൽക്കുന്നത്. ആനി, ഇന്നലെ ആ മനുഷ്യൻ എംബോറിയത്തിൽ വന്നിരുന്നു ഉച്ചയ്ക്ക്. അയാൾ എന്റെ കയ്യിൽ കയറി പിടിച്ചു. നോക്കൂ, ബഷീർക്ക തന്ന എന്റെ വള പൊട്ടിച്ചെറി എന്റെ കൈ മുറിഞ്ഞു. അയാൾ ഇനിയും വരും അത്രേ. ഇനി ഇനി എപ്പോഴാണ്, എന്തുദ്ദേശത്തിലാണ്, എനിക്കറിയില്ല.
1: അയാൾക്ക് എന്ത് വേണം?
0: ബഷീർക്ക നാമിനെ അയാൾക്ക് വേണോ അത്രേ?
1: നീ പേടിക്കണ്ട, നിന്നെ അയാളെ ഒന്നും ചെയ്യില്ല. ഞാനല്ലേ പറയണത്. ആന്റി ഇവിടെ ഇല്ല. നിന്നെയും അമ്മൂനെയും സൂക്ഷിക്കേണ്ടതേ ഞാനാണ്. നീ പോയി കിടന്നോ.
0: എനിക്ക് പുറത്തിറങ്ങാൻ പേടിയുണ്ട്.
2: നിങ്ങൾക്ക് എന്നെ വേണ്ട അല്ലേ? നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ. നിങ്ങൾക്ക് ഞാൻ ആരും അല്ല, അമ്മ എന്ന വീണ, അമ്മ എന്ന വീണ. നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു, നിങ്ങൾ എന്നെ തട്ടിക്കളഞ്ഞു.
1: അമ്മു, നിന്നെ അയാള്, അയാൾ ഒരു അപ്പുപ്പന്താടി പോലെ എല്ലായിടത്തും പറന്നിറങ്ങുന്നു. അയാളുടെ കാറ്റാടിയിലെ കളങ്ങളായി നമ്മൾ. ഈ മനുഷ്യനോട് എനിക്ക് പ്രേമം തോന്നിയോ? ഞാനൊരു വെട്ടി.
3: ഹാനിയെ ഞാൻ ഇന്നലെ എയർപോർട്ടിൽ കണ്ടു. തവിട്ട് പൂക്കളുള്ള ആ ചുരിദാർ നന്നേ ഇണങ്ങുന്നുണ്ടായിരുന്നു. ഇവർ റിയലി ബ്യൂട്ടിഫുൾ. ആൾക്കൂട്ടത്തിനിടയിൽ ഞാൻ ആനിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു.
1: മരിക്കാൻ കൂടി നിങ്ങൾക്ക് ആരും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ എയർപോർട്ടിൽ എന്തിനു വന്നു? ആരെ യാത്രയാക്കാൻ, അല്ലെങ്കിൽ ആരെ സ്വീകരിക്കാൻ?
3: ആരുമില്ല.
1: എന്നെ അവിടെ കണ്ടിട്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്റെ അടുത്ത് വന്നില്ലേ?
3: അല്ല, ഞാൻ കരുതി ഒരു പക്ഷേ ആനി ഒരു ബോയ്ഫ്രണ്ടിനെ യാത്ര അയക്കാനോ സ്വീകരിക്കാനോ നിൽക്കുകയാണെന്ന്.
1: എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ല, പുരുഷനായി ഒരു ചങ്ങാതിയേ ഉള്ളൂ, അത് നിങ്ങളാണ്.
3: എങ്കിൽ ഐ ആം സോറി.
1: നിങ്ങളിപ്പോ എവിടേക്കാ? സംഗീതം പഠിക്കാനോ?
3: എന്നെ സംഗീതം പഠിപ്പിക്കാൻ ആരുമില്ല.
1: അമ്മു,
3: അവൾ എന്നെ പഠിപ്പിക്കില്ല, അവൾ ഒരു കൗശലക്കാരിയാണ്.
1: അപ്പോ മഞ്ചാടിമുത്ത് വാങ്ങാനാവും അല്ലേ?
3: അവൾ എന്നെ കണ്ടുപിടിക്കട്ടെ. ആനി, ആനി എന്ത് തരം പുസ്തകങ്ങളാണ് വായിക്കുക?
1: ഞാൻ വായിക്കാറില്ല.
3: കൊലപാതകങ്ങളുടെ കഥകൾ എനിക്കിഷ്ടമാണ്. ഞാനൊരു ഭീരുവാണെങ്കിൽ കൂടി.
1: നിങ്ങളൊരു ഭീരുവോ? ആര് പറഞ്ഞു ഈ വങ്കത്തം? ഒരു പെണ്ണിനെ കടന്നു പിടിക്കാനും അവളുടെ കൈവെള്ള പൊട്ടിക്കാനും ഒരു ഭീരുവിന് കഴിയോ? യു ആർ ബ്രേവ്.
3: ആമിന പറഞ്ഞുവല്ലേ. ഓ, അതൊരു നിമിഷത്തിന്റെ പിശകായിരുന്നു. അവളൊരു സുന്ദരിയാണ്. അവൾ എംബോറിയത്തിൽ ആരുമില്ലാത്ത വേളയിൽ ശില്പങ്ങളുടെ മധ്യേ മറ്റൊരു ശില്പമായി നിൽക്കെ എനിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് കുറ്റബോധമുണ്ട്. ഞാൻ അവളോട് മാപ്പ് പറയാൻ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാനിന്ന് എംബോറിയത്തിൽ കയറുന്നുണ്ട്.
1: നിങ്ങൾ ഇനി അവളെ ശല്യപ്പെടുത്തരുത് പ്ലീസ്.
3: ഇല്ല, എന്റെ നിസ്സീമമായ ഖേദം പ്രകടിപ്പിക്കാൻ മാത്രം. എനിക്കൊട്ടും ഖേദമില്ല. അവളും അവളുടെ ബഷീർക്കായും ഇന്നല്ലെങ്കിൽ നാളെ. ഞാൻ തോറ്റിട്ടില്ല, പിന്മാറാൻ ഉദ്ദേശവുമില്ല. അമ്മു.
2: ആരാ?
3: ഞാനാണ്.
2: നിങ്ങൾ വീണ്ടും?
3: എനിക്ക് അമ്മുവിനെ കാണണം എന്ന് തോന്നി.
2: നിങ്ങളെ ഞാൻ മറക്കാൻ ശ്രമിക്കുകയായിരുന്നു, അതിനിടെ നിങ്ങൾ വീണ്ടും വന്നു.
3: മറക്കാൻ ശ്രമിക്കുന്നത് പോലെ അബദ്ധമായ മറ്റൊരു കാര്യമില്ല. മറവി എന്നൊരു വാക്ക് തന്നെ അർത്ഥമില്ലാത്തതാണ്. എവിടെയും എപ്പോഴും ഓർമ്മ മാത്രമേയുള്ളൂ.
2: എന്റെ മനസ്സ്

0: കളം വരച്ചതും തുടച്ചതും നിങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും എനിക്ക് ചിന്തിക്കാനില്ലായിരുന്നു. ഇവിടെ ഈ സംഗീതവും ചലനവും എൻ്റെ കൂട്ടുകാരികളായി. ഒരു നിമിഷം പോലും എൻ്റെ മനസ്സ് ചഞ്ചലപ്പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങളെ ഞാൻ വെറുതെ സ്നേഹിച്ചു. നിങ്ങളെ ഓർത്ത് ഞാൻ ഉറങ്ങാതെ കിടന്നു. എന്നിട്ടിപ്പോ
1: ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് അമ്മുവിന് അറിയാമോ?
0: വീണ്ടും ഓർമ്മിപ്പിക്കാനല്ലേ, വീണ്ടും തളർത്താൻ. നിങ്ങൾക്കതൊരു തമാശ, ഹൃദയമില്ലാത്ത മനുഷ്യൻ.
1: കുട്ടി, നിന്റെ കണ്ണീർപ്പാടുകൾ തുടയ്ക്കാനാണ് ഞാൻ വന്നത്, നിന്റെ സ്നേഹം സ്വീകരിക്കാൻ.
0: വെറുതെ
1: അന്ന് മുതൽ ഈ നിമിഷം വരെ ഞാൻ അസ്വസ്ഥനായിരുന്നു. നിന്റെ സ്നേഹത്തിന് ഞാൻ അർഹനാണെന്ന ബോധ്യമില്ലാതിരുന്നതുകൊണ്ടാണ്. ഞാൻ എവിടെ നിന്നു വന്നവൻ? ഒരു മേലുവിലാസം പോലും ഇല്ലാത്തവൻ. യു ആർ ക്യൂട്ട്, യു ആർ നൈസ്.
0: നിങ്ങൾ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയണ്ട. നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ്.
1: ആത്മാർത്ഥമായി പറയട്ടെ, അമ്മുവിന് അങ്ങനെ തോന്നുന്നുവെങ്കിൽ വിരോധമില്ല. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരിക്കലും എനിക്ക് എന്നെക്കുറിച്ച് വിശ്വാസമുണ്ടായിരുന്നില്ല. ഏത് പെൺകുട്ടിയാണ് എന്നെ തിരിഞ്ഞു നോക്കുക? പക്ഷേ നിങ്ങൾ മൂന്ന് പേരോ? ഹോട്ടൽ മുറികളുടെ കോറിഡോറിൽ മങ്ങിയ വെളിച്ചത്തിൽ എനിക്ക് നേരെ ഒരു ദിവസം അവൾ, ആനി. അവൾ പറഞ്ഞു അവൾക്ക് എന്നെ വേണമെന്ന്, അവളെയും കൊണ്ട് എവിടെയെങ്കിലും പോകണമെന്ന്. ആ നിമിഷത്തിൽ എന്റെ കിടക്കയിൽ വരാൻ കൂടി അവൾക്ക് സമ്മതം. പിന്നെ ആമിന, എംപോറിയത്തിൽ ഉച്ചയ്ക്ക് ഞാനും അവളും മാത്രം. എനിക്കൊന്ന് രണ്ട് ശില്പങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. തീരെ ഓർക്കാതെയായിരുന്നു അവൾ എൻ്റെ നെഞ്ചത്ത് തല ചേർത്ത് എന്നെ ആകെ അമ്പരപ്പിച്ചുകൊണ്ട് അപേക്ഷിച്ചത് അവളെ ഞാൻ സ്വീകരിക്കണമെന്ന്.
0: അപ്പോൾ അവൾ പറയുന്ന
1: ബഷീർക്ക, അതൊക്കെ പിഴിഞ്ഞുപോയ പൂക്കളുടെ കറുത്ത അവശിഷ്ടം. ഗ്രാമത്തിലെ ഉടുപ്പിടാൻ അറിയാത്ത ഒരു ബഷീറിനെ അവൾ ഭർത്താവാക്കും എന്ന് നീ കരുതുന്നുണ്ടോ?
0: അപ്പോൾ എല്ലാവരും കള്ളികൾ.
1: പക്ഷെ അവരോടൊന്നും എനിക്ക് മമത തോന്നിയില്ല, കണ്ടുമുട്ടി പരിചയപ്പെട്ടു എന്ന് മാത്രം. അമ്മു, നീ എനിക്ക് വേണ്ടി പിറന്നവളാണെന്ന് തോന്നുന്നു. ഒരിക്കൽ നിന്നെ വേദനിപ്പിച്ചതിന് മാപ്പ് തരില്ലേ?
0: നിങ്ങളുടെ വീണയല്ലേ ഞാൻ, എന്നെ ഒന്ന് ഒതുക്കി പിടിക്കൂ.
2: അമ്മു,
3: ഞാൻ വിളിച്ചതാ, എഴുന്നേക്കുന്നില്ല.
2: ഇവൾ അത്താഴപട്ടിണി ഒരു ശീലാക്കിയോ? അമ്മു, എണീറ്റ് വാ, ഭക്ഷണം വിളമ്പി.
0: എനിക്ക് വേണ്ട.
2: കാരണം?
0: വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട.
2: നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല.
0: അത് നിങ്ങളുടെ ഇഷ്ടം.
3: നീ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതല്ലേ അമ്മു, നിനക്ക് എന്ത് പറ്റി?
0: ഞാൻ ഇവിടുന്ന് താമസം മാറുകയാണ്.
3: എന്ത്?
2: എന്ത്?
3: എന്താ പറഞ്ഞു നീ?
0: നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്കിഷ്ടല്ല.
2: നിനക്ക് എന്ത് പറ്റി വേണേ?
0: ഞാൻ സാധനങ്ങളൊക്കെ ഒതുക്കി കഴിഞ്ഞു, നാളെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ്.
2: ആന്റി ഇല്ലാത്ത ഈ സമയത്ത്?
3: ആന്റി വരുമ്പോ ഞങ്ങൾ എന്ത് പറയും?
0: ആന്റി വരുമ്പോ ഞാൻ കണ്ടോളാം. ഇനി എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ കഴിയില്ല.
2: അതിന് ഞങ്ങൾ എന്ത് തെറ്റിയതെന്ന് പറ.
0: നാണമില്ലേ ചോദിക്കാൻ? ഒരാണിനെ കണ്ടപ്പോൾ അയാളെ തട്ടിപ്പിടിക്കാൻ എന്തൊരു വെപ്രാളം.
3: നീ എന്താണീ പറയുന്നത്?
0: ഹോട്ടലിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ, എംപോറിയത്തിൽ ഒരുവൻ കടന്നു വന്നപ്പോ, അവന്റെ പിറകെ വേട്ട. ലജ്ജയില്ലാത്തവർ. നിങ്ങൾക്കറിയുമോ, അയാൾ എന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്.
2: അയാള്?
3: അരുത്,
0: ഒന്നും പറയണ്ട. നിങ്ങളുടെ വലയിൽ വീഴാത്തത് കൊണ്ട് അയാളെ ദുഷിച്ചു പറയുകയല്ലേ. പാവം, അയാൾ എനിക്കുള്ളതാണ്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടൂ, ശല്യം ചെയ്യരുത്. നിങ്ങളെ അയാൾക്ക് ഇഷ്ടമല്ല.
3: ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ.
2: നോക്ക്, ഈ നിമിഷം വരെ നമ്മൾ ഒന്നിച്ചായിരുന്നു ഈ വലിയ വീട്ടിലെ ഒരു മുറിയിൽ തൊട്ടടുത്ത കിടക്കകളിൽ. നിന്റെ വഴിമുടുക്കാൻ ഞങ്ങളില്ല, പക്ഷെ ഒരിക്കൽ കൂടി ആലോചിക്കാൻ ഈ രാത്രി വെളുക്കുവോളം നിനക്ക് സമയമുണ്ട്.
3: ആന്റി വന്നിട്ട് പോകാം.
2: അയാൾ നീ കരുന്ന പോലെയല്ല.
0: ഒരു അപേക്ഷ, അയാൾ ഒന്നും പറയരുത്. അയാൾ പറയാൻ നിങ്ങൾക്ക് എന്ത് കാര്യം? ഇറങ്ങിപ്പോയിക്കോ, മോശങ്ങൾ.
2: വന്നോ, ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇന്നലെ ഞാൻ സർക്കസ് കാണാൻ പോയിരുന്നു. ഫാന്റാസ്റ്റിക്. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഉറ്റു നോക്കിയിരുന്നു.
2: സർക്കസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ പറയാൻ തുടങ്ങുമായിരുന്നു, നിങ്ങൾ ആ പെണ്ണിനെ കൊണ്ടേ

0: സർക്കസ് കളിപ്പിക്കരുത്. അമ്മ പാവാണ്, അവളെ നിങ്ങളെ വിശ്വസിച്ചിരിക്കുക, അവളെ നിങ്ങളെ ഭാര്യയാക്കുമെന്ന്. അതൊരു ഭാഗ്യമെന്ന് ഞാൻ പറയില്ല, കാരണം നിങ്ങളുടെ ഭാര്യയാവുന്നതേ ഒരു നേട്ടമല്ല, നഷ്ടമാണ്. പക്ഷേ ഒന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുക, അവളെ നശിപ്പിക്കരുത്. ഒരു പാവപ്പെട്ട വീട്ടിലെ പാവം പെണ്ണാണവൾ. അവക്ക് നിങ്ങളോടൊരു ഭ്രമം തോന്നി, അത് നിങ്ങളെ ചൂഷണം ചെയ്യരുത്, പ്ലീസ്.
1: ആനി വരുന്നോ? ഞാൻ ഒരിക്കൽ കൂടി സർക്കസ് കാണാൻ പോവുകയാണ്.
0: നിങ്ങളോടൊത്ത് വരാനേ, ഞാനൊരു ചീത്ത പെണ്ണല്ല.
1: നല്ല തമാശ. അമിന, ഞാൻ വരുന്നു നിന്റെ ബംഗ്ലാവിൽ. ചർച്ച് സ്ക്വയറിലേക്ക് ഇടത്തോട്ട് തിരിഞ്ഞ് ഹൗസ് നമ്പർ 73. ഇന്ന് നീ എംപോറിയത്തിൽ വന്നില്ല എന്നറിഞ്ഞു. നീ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിതാ വരുന്നു.
2: ആരാ?
1: ഒരു ഗസ്റ്റ്.
2: നിങ്ങൾ
1: ഭയപ്പെടണ്ട, ഞാൻ ആനിയെ കാണാൻ വന്നതാണ്.
2: ആനി ഇവിടെ ഇല്ല.
1: ഞാൻ ഇവിടെ കാത്തിരിക്കാം.
2: അതിനിട അകത്ത് കയറിയോ?
1: പുറത്ത് കാത്തു നിൽക്കുന്നത് ശരിയല്ലല്ലോ.
2: ആനി വരാൻ ഒരു മണിക്കൂറോളം വൈകും.
1: വൈകട്ടെ,
2: നിങ്ങൾ ഇപ്പൊ പോകൂ.
1: ഞാൻ ആനിയെ കാണാൻ വന്നതല്ല, ആനിയാണ് എന്നെ കാണണം എന്ന് പറഞ്ഞത്.
2: അടുത്തു വരരുത്, എന്നെ തൊടരുത്.
1: ഒന്നുകൂടി ആലോചിക്കൂ.
2: ഒന്നും ആലോചിക്കാനില്ല, ഞാൻ ബഷീറിക്കിടം മാത്രമാണ്. നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ ഞാൻ ഈ കത്തി
1: എന്നെ കൊല്ലും അല്ലേ?
2: നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിവില്ല, പക്ഷെ ഞാൻ ചാവും, സത്യം.
1: അരുതാമിന, ഞാൻ പോട്ടെ. എനിക്കറിയാം, യുദ്ധം ചെയ്ത് നേടാവുന്നതല്ല സ്നേഹം. ഇതാ താക്കോൽ, സെറ്റിൽ മൈ അക്കൗണ്ട്.
0: നിങ്ങൾ വെക്കേറ്റിയാണോ?
1: അതെ.
0: എവിടേക്കാ?
1: എന്തിനറിയണം?
0: അമ്മു എവിടെ?
1: ഏതമ്മു?
0: നിങ്ങൾ ഒളിച്ചോടുകയാണ്.
1: നീ വെറുമൊരു റിസപ്ഷനിസ്റ്റ്, എന്നെ ചോദ്യം ചെയ്യണ്ട. സെറ്റിൽ മൈ അക്കൗണ്ട്സ്.
0: നിങ്ങളെ പേടിച്ച് ഉറങ്ങാൻ കഴിയാത്തൊരു പെണ്ണുണ്ട് ആമിന. സ്വയം ചാവാനെ ഒരു കത്തിയും കരുതി അവൾ നടക്കുന്നത്. ഇന്നെങ്കിലും അവളൊന്ന് ഉറങ്ങട്ടെ.
1: ഗുഡ് ബൈ ആനി. ഇത് പരസ്യമായ ഒരു റിസപ്ഷൻ കൗണ്ടർ അല്ലായിരുന്നെങ്കിൽ എനിക്ക് ആനിയെ ഒന്ന് ചുംബിക്കണമെന്നുണ്ടായിരുന്നു.
2: ഹലോ, എന്താ റസ്യ? ഞാൻ ഇന്ന് ഷോപ്പിൽ പോയില്ല, കടലിൽ പോയോ? തോണി റസ്യ, തോണി മറിഞ്ഞോ? എന്നെ തനിച്ചാക്കി പോയി.
3: ആമിന, ആമിന, നീ ഇതെവിടെ പോയിരിക്കുക? ഇനി പേടിക്കണ്ട കേട്ടോ, അയാളെ പോയി, റൂം വിട്ടുപോയി. അല്ലെങ്കിലും അയാളെ നമ്മളെന്തിനാ പേടിക്കുന്നെ? നീ വെറുതെ പേടിച്ചതാ, അയാള് പോയി. കേക്കണോ, അയാളെ പോയതോടെ രജിസ്റ്ററിൽ അയാളെ എഴുതിയതും ഒപ്പിട്ടതും എല്ലാം മാഞ്ഞുപോയി. ആമിന, നീ ഇതെവിടെയാ? ബഷീർ കേനെ വിളിച്ചോ?
4: ആമിന, ഇതെങ്ങനെ ചോര? നീ എന്തായി ചെയ്ത്? നിനക്ക് എന്താ പറ്റി ആമിന?
2: ഞാൻ പോണോ? അടുത്തേക്ക്
4: ആമിന,
2: എന്നോട് ക്ഷമിക്കൂ. നീ
4: ആമിന,
1: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതിയും കൗശലക്കാരിയുമായ ആനി, കവിളിൽ മറുകുള്ള കാതരമിഴി ആമിന, ഈ മൂന്ന് പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എന്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം. ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
5: കടങ്കഥയിലെ വിരുന്നുകാരൻ, നാടകം.

0: സമാപിക്കുന്നു. രചന മുഹമ്മദ് റോഷൻ.
1: കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ
0: മോഹൻലാൽ, മാല പാർവതി, ശിവദ, മുത്തുമണി, അതിഥി രവി.
1: സർഗാത്മക സഹകരണം
2: എം ബി സനിൽകുമാർ, കൈലാസ് മേനോൻ, രശ്മി രഘുരാജ്, വി എസ് സ്മിത, മഞ്ജു പ്രസന്ന, ദാമോദർ രാധാകൃഷ്ണൻ, ആൽഫ്രഡ് ആന്റണി ജോജു, വിദ്യ, ഡോണ ഏണസ്റ്റീൻ, ജസ്റ്റിൻ, സയ്യദ് അൻവർ.
0: സംവിധാനം എം വി ശശികുമാർ, എൻ എസ് ജയമോഹൻ. അവതരണം ആകാശവാണി കൊച്ചി നിലയം.

0: Norwegian counterpart Jonas Gahr Støre this evening. Prime Minister Modi says his Sweden visit adds new momentum to bilateral relations as both countries agree to double trade in next 5 years. Congress leader V.D. Satheeshan takes oath as Keralam Chief Minister along with 20 cabinet ministers. West Bengal government approves 7th pay commission for state government employees. Union Home Minister Amit Shah flags off 400 emergency response vehicles in Raipur district of Chhattisgarh. And in IPL cricket, hosts Chennai Super Kings to take on Sunrisers Hyderabad this evening. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 22-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, ശ്രീകുമാർ മുഖത്തല, സിന്ധു വിജയൻ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. സംവിധാനം പി എ ബിജു.
2: ആയിരത്തി തൊള്ളായിരത്തി 1917 റഷ്യൻ വിപ്ലവത്തിന് 50 വർഷം മുൻപാണ് കുറ്റവും ശിക്ഷയും എഴുതപ്പെടുന്നത്. വിപ്ലവത്തിൻ്റെ കേന്ദ്രസ്ഥാനമായ പീറ്റേഴ്സ്ബർഗിലാണ് കഥ നടക്കുന്നത്. പട്ടിണിയും രോഗവും മദ്യപാനവും വ്യഭിചാരവും തൊഴിലില്ലായ്മയും കുടുംബഛിദ്രവുമെല്ലാം 1860-കളിലെ പാവപ്പെട്ടവരുടെ റഷ്യൻ യാഥാർത്ഥ്യങ്ങളായിരുന്നു. അവയ്ക്ക് നടുവിൽ നിന്ന് ഉയർന്നു വന്ന ആൻറ്റി ഹീറോ ആണ് റസ്കോൾ നിക്കോവ്. അമിത പലിശ ഈടാക്കുന്ന അലിയോവ്നയെ അയാൾ വകവരുത്തി. പക്ഷേ രക്തപങ്കിലമായ മനസ്സിൽ വിപ്ലവം വഴുതി വീഴുകയാണ്. അന്തക്ഷോഭത്തിൽ അടിപതറുന്ന നിക്കോ എല്ലാം വിളിച്ചു പറഞ്ഞ് ഉൾഭാരമൊഴിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൊല നടത്തിയ വീട്ടിലേക്ക് വീണ്ടും കോണി കയറുകയാണ് നിക്കോവ്. കാവൽക്കാരോട് വിചിത്രമായ കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. കൊലയ്ക്ക് മുൻപ് പരിചയപ്പെട്ട മുക്കുടിയനും പരമദരിദ്രവാസിയുമായ മർമ്മലഡോവും ഈ രംഗത്ത് വീണ്ടും എത്തുന്നു ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായി. മർമ്മലഡോവിൻ്റെ ഭാര്യ കാതറീന, മകൾ അമാലിയ, ഡോക്ടർ തുടങ്ങിയവരും ഇന്നുണ്ട്. കാവൽക്കാരുമായുള്ള സംഭാഷണത്തിൻ്റെ തുടർച്ചയാണ് ആദ്യം.
3: നിങ്ങൾ ആരാണ്?
4: ഞാൻ റസ്കോൾനിക്കോവ്, ഒരു വിദ്യാർത്ഥിയായിരുന്നു. അടുത്തുള്ള കെട്ടിടത്തിലെ 14-ാം നമ്പർ റൂമിൽ താമസിക്കുന്നു. അവിടുത്തെ കാവൽക്കാരനോട് ചോദിക്കൂ, അയാളോട് ചോദിച്ചു നോക്ക്, എന്നെ അറിയാം.
3: നിങ്ങൾ എന്തിനാണ് ആ മുറിയിലേക്ക് പോയത്?
4: നോക്കാൻ.
3: അവിടെ എന്താണ് നോക്കാനുള്ളത്?
4: എന്തൊക്കെയുണ്ട് എന്ന് നോക്കണ്ടേ? ഇത് നല്ല കഥ.
5: ഇയാളെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന നല്ലത്.
4: അതാണ് അതാണ്, എന്നെ കൊണ്ടുപോകൂ, എന്നെ കൊണ്ടുപോകൂ. ഞാൻ വരാൻ തയ്യാറാ, ഞാൻ വരാൻ തയ്യാറാ. നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം, വരൂ.
6: എന്തിനു കൊണ്ടുപോകുന്നു? ഇയാൾ മദ്യപിച്ചിട്ടില്ല, മറ്റ് തെറ്റൊന്നും ചെയ്തിട്ടുമില്ല, പിന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്?
5: അത് ശരിയാണല്ലോ.
3: സന്ധ്യയാകുമ്പോ ഓരോരോ മാരണങ്ങൾ കയറി വന്നോളും. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പൊരുതിയില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചോണ്ടിരിക്കുന്നു, അതിനേ നേരമുള്ളൂ.
4: പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നല്ലേ പറഞ്ഞത്? വരൂ, മാന്യനായ മനുഷ്യ, നമുക്ക് പോകാം, വരൂ.
5: അല്ല, വേണ്ടെങ്കി വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ.
4: അപ്പോൾ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ ഭയമാണ്? നിങ്ങൾക്കെല്ലാവർക്കും ഭയമാണ്.
3: ഞങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നിങ്ങൾ എന്തിനാണ് ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് എന്നാണ് ചോദിച്ചത്.
4: അത് ന്യായം.
6: ഇയാളൊരു വട്ടനാണ്.
4: എന്തോ
6: ഒന്നും പറഞ്ഞില്ല.

0: അയാളോട് സംസാരിച്ച് എന്തിന് വെറുതെ സമയം കളയുന്നു? സ്ഥലം വിട്, സ്ഥലം കാലിയാക്ക്.
1: എങ്കിൽ ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം.
2: വല്ലാത്തൊരു മനുഷ്യൻ.
3: ഇക്കാലത്ത് ഈ ജാതി മനുഷ്യർ ഒരുപാടുണ്ട്.
4: നിങ്ങൾ അയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു.
0: ഇനി അതും കൂടി തോളിലേറ്റണ്ട. ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം പോലീസ് സ്റ്റേഷനിലുണ്ട്. കാവൽക്കാരനായി പോയില്ലേ? കൊലപാതകം നടന്ന സ്ഥലമാ ഇരട്ട കൊലപാതകം. കാവൽക്കാരാ സാക്ഷി പറയാൻ പോകേണ്ടത്.

ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എന്നെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകൂ. ആർക്കും മറുപടിയില്ലേ? എല്ലാവരും ശവം പോലെയോ കല്ലുപോലെയോ കാണപ്പെടുന്നല്ലോ. നിങ്ങൾ ആരും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഞാൻ തന്നെ പോയേക്കാം. ഇനി മാറ്റിവെക്കാം, ഇനി ഒന്നും മാറ്റിവെക്കേണ്ടതില്ല.

0: എന്തു പറ്റി?
1: അപകടം.
2: എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. എല്ലാവരും കണ്ടതല്ലേ, തട്ടി തടഞ്ഞ് വീഴാൻ പോകുന്നത് പോലെയല്ലേ അയാൾ റോഡ് മുറിച്ച് കടന്നത്. 3 തവണ ഞാൻ അയാളോട് വിളിച്ചു കൂവി, പിന്നെ ഞാൻ എന്റെ കുതിരകളെ പിടിച്ചു നിർത്തി. അയാൾ അപ്പോഴേക്കും അവയുടെ കാൽ കീഴിൽ വീണ് കഴിഞ്ഞിരുന്നു. മൂക്കറ്റം മദ്യപിച്ചിട്ട് ബോധമില്ലാതെ എടുത്തു ചാടിയതാണ്. കുതിര പോലും പേടിച്ച് ചീറി.
1: ആ അതെ, കുതിരവണ്ടിക്കാരൻ പറഞ്ഞതാണ് ശരി, ഞങ്ങൾ കണ്ടതാണ്. ആ പോലീസ് വന്നു.
3: അപകടം പറ്റിയ ആളെ ആർക്കെങ്കിലും അറിയാമോ?
0: ആരാ? നോക്കട്ടെ. ഏ, മർമ്മലഡോവല്ലേ? അയ്യോ, മർമ്മലഡോവല്ലേ ചോരയിൽ കുളിച്ചു കിടക്കുന്നത്? എനിക്കയാളെ അറിയാം, എനിക്കയാളെ നന്നായി അറിയാം. വേഗം ഒരു ഡോക്ടറെ വരുത്ത്. ഇയാളുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. പണം നോക്കണ്ട, പണം ഞാൻ മുടക്കിക്കൊള്ളാം. ഇയാളുടെ വീട് ഇവിടെ അടുത്താ. ദേ ആ കാണുന്നത്.

0: ചുമന്നുകൊണ്ട് വരുന്നത് അദ്ദേഹത്തെ അല്ലേ? എന്റെ ഭർത്താവിനെ
1: ഇദ്ദേഹത്തെ എവിടെയാ കടത്തേണ്ടത്?
2: ഇവിടെ ഇവിടെ സൂക്ഷിച്ചു പിടിക്കുക ഈ സോഫയിൽ.
3: ഡോക്ടർ ഉടനെ വരും.
0: എന്താ എന്താ പറ്റിയത്?
2: കുതിരവണ്ടിക്കടിയിൽപ്പെട്ടു.
0: നമുക്ക് ഉടുപ്പ് മാറ്റാം.
2: ഡോക്ടർ വരട്ടെ.
1: തെരുവിൽ ഏതാണ്ട് 30 വാരയോളം കുതിരകൾ വലിച്ചോണ്ട് പോയി.
3: വാരിയല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്.
0: ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇന്ന് പോകണ്ടെന്ന്. എന്തോ തീരുമാനിച്ചുറച്ചതുപോലെയാ ഇറങ്ങിപ്പോയത്. തിരിച്ചു വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാ പോയത്. എഴുന്നള്ളിയോ വീട്ടുടമസ്ഥ?
4: ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്, ഇവിടെ ഇങ്ങനെ ഇടണ്ട.
1: അതെ, അതായിരിക്കും നല്ലത്.
3: എന്നാ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും.

0: പോകാം.
1: അതങ്ങ് ദൂരെയല്ലേ. ആ ഡോക്ടർ വന്നു, വഴി കൊടുക്ക, വഴി കൊടുക്ക, അദ്ദേഹം കൂടെ ഒന്ന് പരിശോധിക്കട്ടെ.
2: എവിടെ രോഗി? എവിടെ?
1: ഇവിടെ. ഒന്ന് മാറിക്കൊടുക്ക.
2: കുറച്ചു നേരം ആയോ?
1: ആയി. പൾസില്ല.
2: ഇദ്ദേഹത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യാനില്ല.
1: ഡോക്ടർ എന്താണ് പറയുന്നത്?
2: നമുക്ക് പുറത്തിറങ്ങി സംസാരിക്കാം.
1: ഡോക്ടർ എന്താണ് അങ്ങയുടെ അഭിപ്രായം? ആശുപത്രി കൊണ്ടുപോകണോ?
2: വേണ്ട, ആർക്കും രക്ഷിക്കാൻ പറ്റില്ല, അയാൾ ഉടനെ തന്നെ മരിക്കും.
1: ഡോക്ടർ ഒട്ടും പ്രതീക്ഷിക്കുവകയില്ലേ?
2: ഒട്ടുമില്ല, അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ തലയുടെ പിൻഭാഗം മുഴുവൻ ചതഞ്ഞിരിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ചോര വാർന്നു പോകുന്നത് നിർത്തിത്തരാം, എന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. നാലോ അഞ്ചോ നിമിഷത്തിനുള്ളിൽ അയാൾ മരിക്കും.
3: എല്ലാരും ഒന്ന് മാറിയേ, മാറ്, വഴി മാറ്. അന്ത്യകുദാശയ്ക്ക് അച്ഛൻ വരുന്നു.
1: ഡോക്ടർ അല്പം കൂടെ നിന്നിട്ട് പോകാം.
2: ശരി.
1: ദൈവമേ, എത്ര പെട്ടെന്നാണ് വിധി നടപ്പാക്കുന്നത്.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 22-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, കാത്തറീന, സിന്ധു വിജയൻ, കൂടാതെ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, സന്ദീപ് സുരേഷ്. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ആകാശവാണി തൃശൂർ. സമയം 2 മണി കഴിഞ്ഞ് 22:22.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100%.

0: ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

ആകാശവാണി തൃശൂർ. സ്വരസാഗരം. സ്വരസാഗരത്തിൽ ഇന്ന് കെ ജി ജയൻ ജയവിജയ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഘടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. ആദ്യം ബഹുധരിരാഗത്തിൽ കമലദളായതലോചന ആദിതാളം, ബാലമുരളീകൃഷ്ണയുടെ കൃതി.

ഇതുവരെ സ്വരസാഗരത്തിൽ പാടിയത് കെ ജി ജയൻ, ജയവിജയ, സി എസ് അനുരൂപ് വയലിൻ, ഡോക്ടർ കെ ജയകൃഷ്ണൻ മൃദംഗം, കോട്ടയം ഷിനു ഗോപിനാഥ് ഖടം, കെ ഹരികൃഷ്ണൻ മുഖർശംഖ്. സ്വരസാഗരം സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 kHz. ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, FM 101.1 MHz. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം വർഷം. രചന സന്തോഷ് വർമ്മ, സംഗീതം ബിജിപാൽ, ആലാപനം ശരത്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജിബാൽ ഈണം പകർന്ന് മധു ബാലകൃഷ്ണൻ, ജ്യോത്സന രാധാകൃഷ്ണൻ എന്നിവർ പാടിയത്. ചിത്രം വിക്രമാദിത്യൻ.

അറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യതാ പ്രവചനം. വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. കാറ്റിൽ

മരങ്ങൾ കടപുഴകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകാനിടയുള്ള അപകടങ്ങളെയും ശ്രദ്ധിക്കേണ്ടതാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച ശക്തമായ കാറ്റിൽ സ്വീകരിക്കേണ്ട മുൻകരുതൽ നടപടികൾ sdma.kerala.gov.in/windwarning എന്ന ലിങ്കിൽ ലഭ്യമാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റു ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡപകടങ്ങൾ വർദ്ധിക്കാൻ സാധ്യത മുന്നിൽ കാണണം. ജലാശയങ്ങൾ കരകവിഞ്ഞ് ഒഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുമാണ്. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ ഇനി ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന ചിത്രത്തിൽ ഷാൻ റഹ്മാൻ പാടിയത്. രചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

സന്തോഷ് വർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് ഈണം പകർന്ന് നിവാസ്, കൗശിക് മേനോൻ, അലാബാലൻ എന്നിവർ പാടിയത് ചിത്രം ലോ പോയിന്റ്.

വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് ഈണം പകർന്ന് വിനീത് ശ്രീനിവാസൻ, ജ്യോത്സ്ന എന്നിവർ പാടിയത്. ചിത്രം നോട്ട്ബുക്ക്.

അറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനം ഇനി പറയുന്നു. ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 mm മുതൽ 204.4 mm വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്.

ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. ദുരന്ത സാധ്യത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്നുറപ്പാക്കേണ്ടതും പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ്. ഇതിനായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ്. അറിയിപ്പ് കഴിഞ്ഞു.

സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ഷാനി, ഇപ്പോൾ സമയം 5 മണി.
1: അക്ഷരശ്ലോകം അവതരിപ്പിക്കുന്നത് പാലാഴി അക്ഷരശ്ലോക സമിതി, കടയ്ക്കൽ, കൊല്ലം. പങ്കെടുക്കുന്നവർ സുനിൽ

0: കുമാർ, ശിവമംഗല, ശിവം, ചിന്മയ, സുരേഷ്.
1: അമ്പിളിക്കലയും അമ്പര കുളവും അമ്പരന്ന മണിനാഗവും

0: കൊണ്ടുദർഭമുനകാലിലെന്നു വെറുതെ നടിച്ചു നില കൊണ്ടുതേ. കണ്ഠവും ബെദ തിരിച്ചു നോക്കിയവൾ വൽക്കലാഞ്ചലമിലച്ചിലിൽ കൊണ്ടുടക്കുമൊരു മട്ടുകാട്ടി വിടുവിച്ചിടുന്ന കപടത്തൊടേ.
1: കുറ്റമറ്റവണിമുത്തുവെച്ചു പവിഴക്കടുക്കനുമണിഞ്ഞു

ഭക്തർക്കിഷ്ടം കൊടുക്കും ഭുവനജനനി നിൻ ചെഞ്ചൊടിക്കും ചൊടിക്കും ദൈത്യന്മാരെ പൊടിക്കും വിരുതിനും ഇരുളിൻ പേർ മുടിക്കും മുടിക്കും അത്താടിക്കും തടിക്കും രുചിയുടലഹരി കൂത്തടി.

0: ക്ഷിതിപതിയുടെ നൽ ക്ഷേത്ര പുഷ്ടിക്കു നേരാകില്ലെന്നാകുന്നു തോന്നുന്നതു സുരപുരിയും സൂക്ഷ്മതത്വം നിനച്ചാൽ.
1: കാടല്ലേ നിന്റെ ഭർത്താവിനു ഭവനം, അതേ നിന്റെയോ നിന്മണാളൻ ചൂടില്ലേ പന്നകത്തെ. ശരി

റുക്ക ഞാൻ നിനയാതോതിയ കൊള്ളി വാക്കുകൾ അനിയന്ത്രിതമായി ചിലപ്പൊഴി മനമോടാത്ത കുമാർ

0: അശ്രയിക്കിലെന്നപരാധം സദയം ക്ഷമിക്കണേ.
1: അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ല താൻ.
2: വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി. വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടു സരസ്വതി.

0: സുള്ളി നടപ്പു ഭാര്യ സഹിതം സന്ധ്യയ്ക്കു ചുറ്റും വിധൗ. രണ്ടോ മണ്ടി നടപ്പ് വണ്ടി സമയം പോയെന്നു കണ്ടാണിത്. മൂന്നോ മൂളി നടപ്പ് ശുദ്ധമടിയന്മാർക്കാണിതിൽ കൗതുകം. നാലോ നല്ല നടപ്പ് നീണ്ട വഴിയേ ആരോഗ്യ സംവർദ്ധകം.
1: മന്ദാക്രാന്ത മരിച്ചു

അശ്രദ്ധരാ, ഒന്നിനും ഗതിയില്ല സംസ്കൃത മഹാവൃത്തങ്ങളെ. നിങ്ങളോടിന്നാർക്കും കനിവില്ല, വൃത്തരഹിതം.

0: പരിശ്രമിച്ച പൂജ്യപാദരായൊരൻ ഗുരുക്കളെ പരം വിനീതയായി ഞാൻ നമസ്കരിച്ചിടുന്നിതാ.
1: പടുക്കളെന്നു പേരെടുത്ത പൂർവിക പ്രമാണികൾ കൊടുക്കമെന്തു സംഭവിച്ചു കേട്ടു കേൾവിയില്ലയോ? പഠി

0: സർവേ സുഹൃൽ പുസ്തകം
1: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള

കിടാങ്ങൾക്കിടയിൽ മിടുമിടുക്കുള്ള ചട്ടമ്പിയായും നല്ലോർക്കുള്ളത്തിലെന്നും പരമസുകൃത ഭട്ടാരനായി പൂജ്യനായി കൊല്ലൂരിൻ പുണ്യമായി പിറവിയ തരുൾ

അവനീയ ഗുണസംഭാരമായി കനകകുംഭാഭിജാത്യം ഇയലും രംഭാസുമങ്ങൾ പരിരംഭാർത്തിയോടു നിജടം ഭാഗ്യ വിട്ടുപറവാൻ കിം ഭാരതി മദനകുംഭാഭിരാമ കുജകുംഭാഭയേകുക ശുഭം.

0: അക്ഷരശ്ലോകം സമാപിക്കുന്നു. അവതരിപ്പിച്ചത് പാലാഴി അക്ഷരശ്ലോക സമിതി, കടയ്ക്കൽ, കൊല്ലം. പങ്കെടുത്തവർ സുനിൽകുമാർ, ശിവമംഗല, ശിവം, ചിന്മയ, സുരേഷ്.
1: സമയം 5 മണി കഴിഞ്ഞ് 28 മിനിറ്റും 25 സെക്കൻഡും. ആകാശവാണി തൃശൂർ.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോണ്ടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്,
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഇന്നത്തെ ചോദ്യമുത്തരം, ചിന്താ വിഷയം.
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
3: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
6: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ,
6: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില.
4: ശനി ഒഴികെ എന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, സേവന വാർത്തകൾ.
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
4: പ്രായോജകർ, കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട്. സംസ്ഥാനത്തിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പ്രതീക്ഷയേകിക്കൊണ്ട് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണി മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിയെ കൂടാതെ 20 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികൾ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജനങ്ങളെ സാക്ഷി നിർത്തി സംസ്ഥാന ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യമന്ത്രിക്കും

0: മന്ത്രിസഭാ അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഞാൻ വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആൾക്കോ ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
0: തുടർന്ന് സർവശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, സി പി ജോൺ, എ പി അനിൽകുമാർ, എൻ ഷംസുദ്ദീൻ, പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, ശ്രീമതി ബിന്ദു കൃഷ്ണ, എം ലിജു, കെ എം ഷാജി, പി കെ ബഷീർ, വി അബ്ദുൾ ഗഫൂർ, ടി സിദ്ദിഖ്, ശ്രീമതി കെ എ തുളസി, ഒ ജെ ജനീഷ് തുടങ്ങിയവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു.
2: പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയെയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്തു.
3: ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായി വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
4: ഞാൻ സണ്ണി ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
5: I K മുരളീധരൻ do swear in the name of God that I will bear true faith and allegiance to the Constitution of India as by law established, that I will uphold the sovereignty and integrity of India, that I will faithfully and conscientiously discharge my duties as a minister of the state of Kerala, and that I will do right to all manner of people in accordance with the Constitution and the law without fear or favor, affection or ill will.
3: Yana മോൻസ് ജോസഫ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
6: ഞാൻ
7: ഷിബു ബേബി ജോൺ എന്നത് ഞാൻ

0: നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടുകൂടി മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയെ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
1: ഞാൻ അനൂപ് ജേക്കബ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരളത്തിൻ്റെ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
2: ഞാൻ സി പി ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തതയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
3: എ പി അനിൽകുമാർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
4: എൻ ഷംസുദ്ദീൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
5: പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
6: റോജി എം ജോൺ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
7: ബിന്ദു കൃഷ്ണ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
8: എം ലിജു എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
9: കെ എം ഷാജി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
10: ശ്രീ പി കെ ബഷീർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും
11: ബി അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
12: പി സിദ്ദിഖ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
13: കെ എ തുളസി എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും
14: ഒ ജെ ജനീഷ് എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും

0: തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പുതിയ സംസ്ഥാന മന്ത്രിസഭ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ റിപ്പോർട്ട് സമാപിക്കുന്നു.
1: സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി സുകന്യ സമൃദ്ധി യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:80 വയലും വീടും. സമ്മിശ്ര കൃഷിയുടെ വഴിയിൽ പുഷ്പകുമാർ എയുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്കീം ഫോർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ഹൈസ്കൂൾ ഇൻ ടാർഗറ്റഡ് ഏരിയാസ്, ശ്രേഷ്ഠ പദ്ധതി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ, വത്സമ്മ വി സംസാരിക്കുന്നു. 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9-ാം ദിനം ഒരു അവലോകനം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 സുഭാഷിതം.

0: പതിനൊന്നാഞ്ചിന് ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ പി മുരളി. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം, സ്കന്ദഷഷ്ടി കവചം, ശൂലമംഗലം സഹോദരിമാർ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ പ്രദക്ഷിണം. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 റൈറ്റ് ട്രാക്ക്. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 കഥകളതി സാധനം, നന്ദനാരുടെ കഥ ദാരിദ്ര്യം, അവതരണം മെജോ, നിർവഹണം വൈ എസ് പൗർണമി. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ എൻ ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഇ പെൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 വെള്ളിഞ്ഞഴി സുബ്രഹ്മണ്യത്തിൻ്റെ സംഗീത കച്ചേരി. ആനന്ദ് ജയറാം വയലിൻ, കെ ജി മഹാദേവൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരുടെ തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കളംപാട്ട്, കല്ലാറ്റ് നാരായണൻകുട്ടിക്കുറുപ്പും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 9 ദിനം ഒരു അവലോകനം പുനഃപ്രക്ഷേപണം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 സ്വരസാഗരം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പരിപാടി. 5:15 ലയവിന്യാസം, തഞ്ചാവൂർ ഉപേന്ദ്രൻ മൃദംഗത്തിൽ അവതരിപ്പിച്ചത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനമയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 അക്ഷര കേരളം പുനഃപ്രക്ഷേപണം. 7:50 റൈറ്റ് ട്രാക്ക് പുനഃപ്രക്ഷേപണം. 8:00 സർഗ കേരളം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം, വിദ്യാർത്ഥികളിൽ വാനനിരീക്ഷണത്തിനോടുള്ള താൽപ്പര്യം എങ്ങനെ വളർത്താം, ഈ വിഷയത്തെ അധികരിച്ച് തൃശൂർ രാമവർമ്മപുരം ശാസ്ത്ര സാങ്കേതിക പാർക്ക് ഡയറക്ടർ സി ടി അജിത് കുമാർ സംസാരിക്കുന്നു. 9:30 കഥാപ്രസംഗം. 10:00 കഥകളി പദങ്ങൾ. 11:00 ആകാശവാണി ഡൽഹി നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. FM 101.3 MHz ഇനി പറയുന്ന പരിപാടികളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചയ്ക്ക് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ച കഴിഞ്ഞ് 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ സമാപിച്ചു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടു കൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പാൽ നമ്മുടെ സമീകൃത ആഹാരമാണെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ നമ്മുടെ പ്രിയ വിഭവങ്ങളാണ്. ഏതൊരു ഉൽപ്പന്നത്തിൽ നിന്നും മികച്ച ലാഭം നേടണമെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിൽ കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പാലിന്റെ കാര്യത്തിൽ ഇന്ന് പ്രിയമേറിയ ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കിയിരിക്കുകയാണ്. ഐസ്ക്രീം, പേട, യോഗർട്ട്, പനീർ, നെയ്, വെണ്ണ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങൾ മലയാളിക്ക് ഒഴിച്ചുകൂടാനാകാത്തതാണ്. പാലുൽപ്പന്നങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് നിരവധി പരിശീലനങ്ങളും ഇന്ന് നടത്തിവരുന്നു. തിരുവനന്തപുരം കൈമനത്ത് പ്രവർത്തിക്കുന്ന കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നാളെ മുതൽ 21 വരെ 3 ദിവസങ്ങളിലായി നീണ്ടുനിൽക്കുന്ന പാൽ ഉൽപ്പന്ന നിർമ്മാണത്തിൽ പ്രായോഗിക പരിശീലനം നൽകുന്നു. യോഗർട്ട്, ചീസ്, പനീർ, പനീർ അച്ചാർ, നെയ്, കുക്കീസ്, കപ്പ് കേക്ക് തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനാണ് പരിശീലനം നൽകുന്നത്. താൽപ്പര്യമുള്ളവർക്ക് നാളെ ആരംഭിക്കുന്ന ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണ്. നമുക്കിന്നാദ്യം പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഈ പ്രഭാഷണം ശ്രദ്ധിക്കാം. കേരള വെറ്ററിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആർ എൽ സംസാരിക്കുന്നു.
1: ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും പോഷക സമൃദ്ധവുമായ ഭക്ഷണങ്ങൾ ഒന്നാണല്ലോ പാൽ. ആരോഗ്യമുള്ളതും ശരിയായ തീറ്റ ലഭിച്ചതുമായ ഒരു കറവ മൃഗത്തിൻ്റെ അകിടിൽ നിന്നും പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായി കറന്നെടുത്തതും നിയമപ്രകാരമുള്ള ഘടകങ്ങൾ ഉൾക്കൊണ്ടതുമായ സ്രവമാണ് പാൽ. പശു, എരുമ, ആട്, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളിൽ നിന്നാണ് പാൽ പ്രധാനമായും ലഭിക്കുന്നത്. കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ പാൽ നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കാരണം അതിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റമിനുകൾ, ധാതുക്കൾ തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ബലമുള്ള അസ്ഥികളും പല്ലുകളും രൂപപ്പെടുവാനും വളർച്ചയെ പിന്തുണയ്ക്കാനും നമ്മുടെ ശരീരം ആരോഗ്യകരമായി നിലനിർത്താനും ഈ പോഷകങ്ങൾ സഹായിക്കുന്നു. അതിനാൽ പലപ്പോഴും സമ്പൂർണ്ണ ഭക്ഷണം എന്ന് വിളിക്കപ്പെടുന്നു. ഓൾ മിൽക്ക്, ടോൺഡ് മിൽക്ക്, സ്കിൻഡ് മിൽക്ക്, ഫ്ലേവേർഡ് മിൽക്ക് എന്നിങ്ങനെ വിവിധ തരം പാൽ ഇന്ന് ലഭ്യമാണ്. കൂടാതെ അതിതാപന പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന പാലും ടെട്രാബ്രിക് പാക്കേജിൽ ഇന്ന് വിപണിയിലുണ്ട്. ഇന്ത്യ പാൽ ഉൽപ്പാദനത്തിൽ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്താണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അനിമൽ ഹസ്ബൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് 2025 പ്രകാരം 2024-25 കാലയളവിലെ ഉൽപ്പാദനം ഏകദേശം 250 ദശലക്ഷം ടൺ ആണ്. 4% മുകളിലാണ് വാർഷിക വളർച്ചാ നിരക്ക്. ആഗോള ഭക്ഷണം എന്ന നിലയിൽ പാലിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നതിനും പോഷകാഹാരം, ഉപജീവനമാർഗം, സുസ്ഥിരത എന്നിവയിൽ ക്ഷീരമേഖലയുടെ സംഭാവനകൾ എടുത്തു കാണിക്കുന്നതിനുമായി വർഷം തോറും 1 ജൂൺ ലോക പാൽ ദിനമായി ആഘോഷിക്കുന്നു. ഇത് 2001 ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ FAO ആരംഭം കുറിച്ചതാണ്. ഇന്ത്യയിൽ ദേശീയ ക്ഷീരദിനം എല്ലാ വർഷവും നവംബർ 26 ആചരിക്കുന്നു. ധവള വിപ്ലവത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ വർഗീസ് കുര്യന്റെ ജന്മദിനമാണ് അന്ന്. രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വലിയ പാൽ ഉൽപ്പാദക രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം നൽകിയ സംഭാവന വളരെ വലുതാണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിക്കപ്പെടുന്ന പാലിന്റെ 50 മുതൽ 55% വരെ വിവിധ പാലുൽപ്പന്നങ്ങളായി മാറ്റപ്പെടുന്നു. അതായത് പാലിന്റെ ഉപഭോഗം പോലെ വർദ്ധിച്ചു വരുന്നതാണ് പാൽ ഉൽപ്പന്ന മേഖലയും. പാൽ ഉൽപ്പന്നങ്ങൾ വിവിധ തരമുണ്ട്. 1, ശീതീകരിച്ച പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം ഐസ്ക്രീം, കുൽഫി. 2, പാൽ വറ്റിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണം കോവ, പേട, ബർഫി, ഗുലാബ് ജാമുൻ തുടങ്ങിയവ. 3, പാൽ പുളിപ്പിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ഉദാഹരണമായി തൈര്, യോഗർട്ട്, സംഭാരം, ലസ്സി, ശ്രീഖണ്ഡ്. 4, പാൽ പിരിച്ചുണ്ടാക്കുന്നവ, ഉദാഹരണം ചന്ന, പനീർ, രസഗുള തുടങ്ങിയവ. 5, വിഭാഗം നെയ്, വെണ്ണ പോലുള്ള കൊഴുപ്പ് അധികരിച്ച പാലുൽപ്പന്നങ്ങൾ. 6, സ്റ്റാർട്ടർ ബാക്ടീരിയയും വിവിധ രാസാഗ്നിയും ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വിവിധ തരം ചീസുകൾ. 7,

0: പാൽ പാനീയങ്ങൾ, ഉദാഹരണം ഫ്ലേവേർഡ് മിൽക്ക്, മിൽക്ക് ഷേക്ക്. എട്ടാമത്തെ വിഭാഗം ധാന്യങ്ങൾ ചേർത്തുണ്ടാക്കുന്ന പാലുൽപ്പന്നങ്ങൾ, ഉദാഹരണം പാൽ പായസം, ഖീർ. വിപണിയിലുള്ള പാലും പാലുൽപ്പന്നങ്ങളും ഭക്ഷ്യവസ്തുക്കൾ ആകമാനവും FSSAI നിരീക്ഷണത്തിലാണുള്ളത്. FSSAI എന്നാൽ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണിത്. രാജ്യത്തുടനീളമുള്ള ഭക്ഷണത്തിൻ്റെ സുരക്ഷ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്തുകൊണ്ട് പൊതുജനാരോഗ്യം സംരക്ഷിക്കുന്നു. ക്ഷീരോൽപ്പന്ന നിർമ്മാണവും ക്ഷീര സംരംഭക സംശയങ്ങൾക്കും തിരുവനന്തപുരത്തുള്ള കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെടാവുന്നതാണ്. ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് വിവിധ പാലുൽപ്പന്ന നിർമ്മാണത്തെക്കുറിച്ച് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കും. ഈ മാസം 19, 20, 21 തീയതികളിലും 3 ദിവസത്തെ പരിശീലനം നൽകുന്നു. തിരുവനന്തപുരം കൈമനം BSNL RTTCയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. 4 വർഷ BTech ഡയറി ടെക്നോളജി കോഴ്സ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഇവിടെ നടന്നുവരുന്നു. കേരള എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എൻട്രൻസ് സ്കീം വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. ക്ഷീരമേഖലയിൽ നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.
1: പാലിന്റെ പ്രാധാന്യത്തെയും ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റിയുടെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബീന ആറൽ. പാലുൽപ്പന്ന നിർമ്മാണ പരിശീലനത്തിനായി താൽപ്പര്യമുള്ളവർക്ക് കടന്നുവരാം. നാളെ മുതൽ 3 ദിവസമാണ് പരിശീലനം. സ്ഥലം തിരുവനന്തപുരം കൈമനത്തെ കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി.

0: ഞാറ്റുവേലയിൽ ഇനി പച്ചക്കറി വിളകളെ ആക്രമിക്കുന്ന ഇലദീനി പുഴുക്കളെ നിയന്ത്രിക്കുന്നതിനുള്ള ജൈവിക മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഇതേക്കുറിച്ച് പറഞ്ഞു തരുന്നത് ഡോക്ടർ വിജയശ്രീ.
1: പച്ചക്കറി വിളകളിൽ എല്ലാം തന്നെ വഴുതനമായാലും വെണ്ടയായാലും വെള്ളരിവർഗ വിളകളാണെങ്കിലും എല്ലാത്തിലും ഇലകളെ ആക്രമിക്കുന്ന ഇല തിന്നുന്ന പുഴുക്കളുണ്ട്. അതാണ് ഇലതീനി പുഴുക്കൾ. അല്ലെങ്കിൽ ചിലതാണെങ്കിൽ ഇല ചുരുട്ടി വെച്ചിട്ട് അതിന് ഉള്ളിലിരുന്നായിരിക്കും തിന്നു തീർക്കുന്നത്. അപ്പം ഇലയിൽ കൂടുണ്ടാക്കുകയും അവയ്ക്കുള്ളിലിരുന്ന ഹരിതാംശം തിന്ന് നശിപ്പിക്കുകയും ചെയ്യുന്ന ഇലതീനി പുഴുക്കളുണ്ട്. അവ ആക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മുടെ ഇലകൾ ഫുള്ള് നശിച്ചു പോകും. അതിൻ്റെ ഫലമായിട്ട് വിളവ് ഗണ്യമായി കുറയുന്നതും നമുക്ക് കാണാനാവും. ഇവയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള പുഴുക്കളുടെ സാന്നിധ്യം എന്തായാലും ഇലകളിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം മുതൽ തന്നെ ബ്യുവേറിയ എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് കൃത്യമായി ഇടവേളകളിൽ നമ്മൾ തളിച്ചു കൊടുക്കുക. അത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗമാണ് വേപ്പധിഷ്ഠിത കീടനാശിനി. വേപ്പധിഷ്ഠിത കീടനാശിനി ആകുമ്പോൾ നമ്മുടെ പച്ചക്കറി വിളകളിലൊന്നും ഒരു വിഷം നിലനിൽക്കില്ല. അപ്പോൾ അത് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് അതും നമുക്ക് ഇടവിട്ട് തളിച്ചു കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ്.

0: ണെങ്കിൽ ഈ ഇലതീനി പുഴുക്കൾക്ക് ഒരു ശമനം ഉണ്ടാവും. അതുപോലെ മറ്റൊരു പ്രശ്നമാണ് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ, അതായത് മുഞ്ഞ, ഇലപ്പേന, മീലിമുട്ട, ശൽക്കകീടങ്ങൾ, വെള്ളീച്ച, മണ്ടരി. നിങ്ങൾക്കറിയാലോ ഇല നോക്കിക്കഴിഞ്ഞാൽ ഇല മുഴുവൻ മഞ്ഞളിച്ചിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ കാരണം പലതരത്തിലുള്ള വൈറൽ രോഗങ്ങളും പരത്താൻ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുപോലെ ഇലകളെല്ലാം മുരടിച്ച് നിൽക്കും. പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുളകിൻ്റെ ചെടി പലപ്പോഴും നമ്മൾ നട്ടങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ അതിന് മുരടിപ്പ് തുടങ്ങും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ഈ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വെള്ളീച്ച നമ്മൾ ചെടി ഒന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ വെള്ള കളറിലുള്ള ചെറിയ പ്രാണികൾ പറക്കുന്നതും, അതുപോലെ തന്നെ ഇലയുടെ പുറത്തെല്ലാം കറുത്ത നിറത്തിലുള്ള ഒരു കുമിൾബാധ ഉണ്ടാകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലെക്കാനിസിലിയം ലെക്കാനി എന്ന് പറയുന്ന മിത്രകുമിൾ ഇതിന് ഫലപ്രദമാണ്. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇടവിട്ട് തളിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരു ചിലവും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മഞ്ഞക്കിണി. അതായത് ഒഴിഞ്ഞ ടിന്നുകൾ നമുക്ക് കിട്ടുമല്ലോ, ആ ഒഴിഞ്ഞ ടിന്നുകളുടെ പുറത്ത് നമ്മൾ മഞ്ഞ പെയിൻ്റ് അടിക്കുക. എന്നിട്ട് അതൊരു കമ്പിൻ്റെ പുറത്ത് ഈ ടിന്നുകൾ കമഴ്ത്തി തോട്ടത്തിൽ അവിടെ അവിടെ വെച്ചു കൊടുക്കുക. ടിന്ന് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പോളിത്തീൻ ഷീറ്റ് എടുത്തിട്ട് അതൊരു കൊടി രൂപത്തിൽ മുറിച്ച് മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്തിട്ട് അത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞക്കളർ പെയിൻ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ പുറത്ത്, അതായത് ഇപ്പം ഷീറ്റാണെങ്കിലും ടിന്നാണെങ്കിലും എല്ലാം അതിൻ്റെ പുറത്ത് നമ്മൾ ആവണക്കെണ്ണ പുരട്ടി കൊടുക്കണം. ആവണക്കെണ്ണ പുരട്ടി കൊടുക്കുക. ഷീറ്റിലാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവിടെ അവിടെ ഈർക്കിലോ അല്ലെങ്കിൽ നൂലിലോ ഒക്കെ കോർത്ത് വെക്കുകയും ചെയ്യാം. അത് 1 ഏക്കറിന് 50 കെണി തന്നെ വേണ്ടി വരും. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമെന്ന് പറഞ്ഞാൽ, ഇപ്പം മഞ്ഞക്കിണി പോലെ തന്നെ നമുക്ക് ലെക്കാനിസിലെ ലെക്കാനി പറഞ്ഞു, അത് ആദ്യം മുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ്. പിന്നെ വേപ്പധിഷ്ഠിത കീടനാശിനി എടുക്കാം. അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ നമ്മൾ ഈ മുളകിനായാലും ഒക്കെ ഈ വേപ്പധിഷ്ഠിത കീടനാശിനി ഒരു 2 ഇല പരുവാകുമ്പോൾ മുതൽ തന്നെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ആഴ്ചതോറും എന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെ തന്നെ നമ്മൾ ഇടവിട്ട് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മുരടിപ്പ് എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംയോജിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് പച്ചക്കറി വിളകളെ കീട വിമുക്തമാക്കാൻ സാധിക്കുകയുള്ളൂ.
1: പച്ചക്കറി വിളകളിലെ കീട നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വിജയശ്രീ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുന്നു.
4: സുകന്യ സമൃദ്ധി യോജന ഭാരത സർക്കാർ പെൺകുട്ടികൾക്കായി മാത്രം ആരംഭിച്ച നിക്ഷേപ പദ്ധതിയാണ്. 2015 ജനുവരി 22 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിൻ്റെ ഭാഗമായാണ് സുകന്യ സമൃദ്ധി യോജന പദ്ധതി ആരംഭിച്ചത്. പെൺകുട്ടിയുടെ വിദ്യാഭ്യാസവും വിവാഹ ചെലവുകളും നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2014 ഡിസംബർ 14 ഭാരത സർക്കാർ വിജ്ഞാപനം ചെയ്ത സുകന്യ സമൃദ്ധി യോജന പെൺകുട്ടികളുടെ ഭാവി വിദ്യാഭ്യാസത്തിനും മറ്റു ചെലവുകൾക്കുമായി ഒരു ഫണ്ട് സ്വരൂപിക്കാൻ രക്ഷിതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു. പോസ്റ്റ് ഓഫീസുകൾ, പൊതുമേഖലാ ബാങ്കുകളുടെ ശാഖകൾ, ചില സ്വകാര്യ മേഖലാ ബാങ്കുകൾ എന്നിവ വഴിയാണ് സുകന്യ സമൃദ്ധി യോജന നടപ്പിലാക്കുന്നത്. നിലവിൽ എല്ലാ ചെറുകിട സമ്പാദ്യ പദ്ധതികളിലും ഏറ്റവും ഉയർന്ന പലിശ നിരക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് പദ്ധതിക്കാണ്. അതായത് നിലവിൽ 8.2%.

0: പദ്ധതി ആരംഭിച്ചത് മുതൽ ഏകദേശം 2.73 കോടി അക്കൗണ്ടുകൾ തുറക്കുകയും ഏകദേശം 1.19 ലക്ഷം കോടി രൂപ ആളുകൾ നിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുകന്യ സമൃദ്ധി അക്കൗണ്ടിൻ്റെ പ്രധാന സവിശേഷതകൾ ഇനി പറയുന്നു. പെൺകുട്ടിക്ക് 10 വയസ്സ് തികയുന്നത് വരെ മാത്രം കുട്ടിയുടെ പേരിൽ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു പെൺകുട്ടിയുടെ പേരിൽ ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ പാടുള്ളൂ. പോസ്റ്റ് ഓഫീസുകളിലും വാണിജ്യ ബാങ്കുകളുടെ വിജ്ഞാപനം ചെയ്ത ശാഖകളിലും ചില സ്വകാര്യ ബാങ്കുകളിലും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. അക്കൗണ്ട് തുറക്കുന്ന പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇതിനായി സമർപ്പിക്കേണ്ടതാണ്. 250 രൂപയുടെ ഏറ്റവും കുറഞ്ഞ പ്രാരംഭ നിക്ഷേപം ഉപയോഗിച്ചും അതിനുശേഷം 50 രൂപയുടെ ഗുണിതങ്ങളായും അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ കുറഞ്ഞത് 250 രൂപയെങ്കിലും നിക്ഷേപിക്കണം എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി തുടർന്നുള്ള നിക്ഷേപങ്ങൾ 50 രൂപയുടെ ഗുണിതങ്ങളായിരിക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്ന മൊത്തം തുക 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഏതെങ്കിലും അക്കൗണ്ടിംഗ് പിശക് കാരണം ഏതെങ്കിലും സാമ്പത്തിക വർഷത്തിൽ 150,000 രൂപയിൽ കൂടുതൽ നിക്ഷേപം സ്വീകരിച്ചാൽ അതിന് പലിശ ലഭിക്കുന്നതല്ല, അത് ഉടൻ തന്നെ നിക്ഷേപകന് തിരികെ നൽകേണ്ടതാണ്. സർക്കാർ കാലാകാലങ്ങളിൽ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിൽ ബാലൻസിൻ്റെ പലിശ വാർഷിക കൂട്ടുപലിശ അടിസ്ഥാനത്തിൽ കണക്കാക്കി അക്കൗണ്ടിൽ വരവ് വയ്ക്കും. ഫോം 3 അപേക്ഷിച്ചാൽ പിൻവലിക്കുന്നതിന് അപേക്ഷിക്കുന്ന വർഷത്തിന് തൊട്ടുമുമ്പുള്ള സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനത്തിൽ അക്കൗണ്ടിലുള്ള തുകയുടെ പരമാവധി 50% വരെ അക്കൗണ്ട് ഉടമയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി പിൻവലിക്കാൻ അനുവദിക്കും. അക്കൗണ്ട് ഉടമയ്ക്ക് 18 വയസ്സ് തികഞ്ഞതിന് ശേഷമോ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമോ ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതിനുശേഷമോ മാത്രമേ ഇത്തരത്തിലുള്ള പിൻവലിക്കൽ അനുവദിക്കൂ. ഇന്ത്യയിൽ എവിടെയും ഒരു പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ നിന്ന് മറ്റൊന്നിലേക്ക് അക്കൗണ്ട് മാറ്റാവുന്നതാണ്. അക്കൗണ്ട് തുറന്ന തീയതി മുതൽ 21 വർഷത്തിനു ശേഷമോ അക്കൗണ്ട് തുറന്ന പെൺകുട്ടിയുടെ വിവാഹം കഴിയുമ്പോഴോ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് ആ സമയത്ത് അക്കൗണ്ട് കാലാവധി പൂർത്തിയാകും. സുകന്യാ സമൃദ്ധി അക്കൗണ്ട് തുറക്കാനുള്ള യോഗ്യതകൾ ഇനി പറയുന്നു. പെൺകുട്ടി ജനിച്ച ഉടൻ മുതൽ 10 വയസ്സ് തികയുന്നത് വരെ രക്ഷിതാവിന് അക്കൗണ്ട് തുറക്കാവുന്നതാണ്. ഒരു കുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ അനുവദിക്കൂ. ഒരു കുടുംബത്തിലെ പരമാവധി 2 പെൺകുട്ടികൾക്ക് ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് തുറക്കാവുന്നതാണ്. 1ാമത്തെയോ 2ാമത്തെയോ പ്രസവത്തിൽ അല്ലെങ്കിൽ 2 കുട്ടികൾ ജനിച്ചാൽ കൂടുതൽ അക്കൗണ്ടുകൾ തുറക്കാവുന്നതാണ്. 3 കുട്ടികൾ ജനിച്ചതിൻ്റെ ജനന സർട്ടിഫിക്കറ്റുകൾ സഹിതം രക്ഷിതാവ് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കണം. ഒരു കുടുംബത്തിലെ ആദ്യ പ്രസവത്തിൽ 2 അതിലധികമോ പെൺകുട്ടികൾ ജീവിച്ചിരുന്നാൽ 2ാമത്തെ പ്രസവത്തിലെ പെൺകുട്ടിക്ക് മേൽപ്പറഞ്ഞ വ്യവസ്ഥ ബാധകമല്ല. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ വിദൂര പ്രദേശങ്ങളിലേക്ക് പോലും എത്തിച്ചേരുമെന്ന് ഉറപ്പാക്കാൻ 2019 ജൂണിൽ കേന്ദ്ര സർക്കാർ സമ്പൂർണ്ണ സുകന്യ ഗ്രാമ ക്യാമ്പയിൻ ആരംഭിച്ചു.
1: സുകന്യ സമൃദ്ധി യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
3: ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
4: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ അനുജ കുമാർ. Prime Minister Narendra Modi held restricted and delegation-level talks with his Norwegian counterpart Jonas Gahr Støre in Oslo today. The two leaders agreed to elevate India-Norway relations to a green strategic partnership, marking a significant milestone in enhancing cooperation in the fields of clean energy, blue economy and green transition. During the talks, the leaders reviewed the entire spectrum of bilateral relations and agreed to further strengthen cooperation in several areas. In a joint press statement, Prime Minister Modi said the India-EFTA Trade and Economic Partnership Agreement serves as a blueprint for shared progress and prosperity.
5: भारत और यूरोप अपने संबंधों के एक नए स्वर्णिम युग में प्रवेश कर रहे हैं। पिछले वर्ष भारत और यूरोपियन फ्री ट्रेड एसोसिएशन के एक

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ്.
1: ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളിക്കായി ഓണാട്ടുകരയിലെ കളരികൾ ഒരുങ്ങി. ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിനാണ് ഇടവ ഒന്നിന് കളരികളിൽ തുടക്കം കുറിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളോടെ കളരിപൂജയും ആയുധപൂജയും നടത്തിയാണ് ഓച്ചറക്കളി പരിശീലനം ആരംഭിച്ചത്. പുലർച്ചെ കളരികളിൽ വിളക്ക് തെളിയിച്ച് ചടങ്ങുകൾ നടത്തിയ ശേഷം യോദ്ധാക്കൾ പരിശീലനത്തിനായി കളിയാശാന്മാർക്ക് ദക്ഷിണ നൽകി ആയുധങ്ങൾ ഏറ്റുവാങ്ങി. കുട്ടികളും യുവാക്കളും മുതിർന്നവരും ഉൾപ്പെട്ട സംഘങ്ങളാണ് ഓണാട്ടുകരയിലെ വിവിധ കളരികളിൽ ചുവടുകൾ അഭ്യസിച്ച് ഓച്ചിറക്കളിക്കായി തയ്യാറെടുക്കുന്നത്. മിഥുനം 1-2 തീയതികളിലാണ് ഓച്ചിറ പടനിലത്ത് ഓച്ചിറക്കളി നടക്കുക.

0: കാപാലം നാരായണ പണിക്കരുടെ 98-ാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി സോപാനം ഓഡിറ്റോറിയത്തിൽ കാപാലപ്പെരുമ സംഗീത പരിപാടി നടന്നു. മകൻ കാവാലം ശ്രീകുമാർ അച്ഛൻ്റെ പ്രസിദ്ധമായ നാടൻ പാട്ടുകൾ ഉൾപ്പെടെ ആലപിച്ചു. സാംസ്കാരിക കൂട്ടായ്മകളായ സൂര്യ, വേദിക എന്നിവയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച സംഗീത പരിപാടി നിരവധി പേർ ആസ്വദിച്ചു. മഴക്കാല മുന്നൊരുക്കങ്ങൾ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടറുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്ന് വിലയിരുത്തി. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ തഹസീൽദാർമാരുടെ നേതൃത്വത്തിൽ ദുരന്ത പ്രതികരണ സംഘങ്ങളെ സജ്ജമാക്കിയിട്ടുണ്ട്. ഓടകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും മണ്ണിടിച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാനും നടപടികൾ കൈക്കൊണ്ടു. പരവൂർ പുഴയിൽ അടിഞ്ഞ മണ്ണ് നീക്കം ചെയ്ത് പരവൂർ കായലിൽ നിന്നും അറബിക്കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കാനും നിർദ്ദേശം നൽകി. കൊല്ലം നഗരത്തിലും സമീപത്തെ 5 പഞ്ചായത്തുകളിലും കുടിവെള്ളം എത്തിക്കുന്ന ഞാങ്കടവ് ശുദ്ധജല പദ്ധതിക്കായി കല്ലടയാറ്റിൽ തടയണ നിർമ്മിക്കുന്നതിനുള്ള പ്രാഥമിക നടപടികളായി. തടയണയുടെ നിർമ്മാണ ചുമതല ജല അതോറിറ്റി മുഖേന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനെ ഏൽപ്പിക്കാൻ കൊല്ലം കോർപ്പറേഷൻ കൗൺസിൽ യോഗം തീരുമാനിച്ചു. കേന്ദ്ര പദ്ധതിയായ അമൃത് 2 ഉൾപ്പെടുത്തി 60 കോടി രൂപയുടെ ഭരണാനുമതി തടയണ നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട്. സെൻസസ് 2027 തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും 87 ഫീൽഡ് ട്രെയിനർമാരെയും നിയമിച്ചു. മാസ്റ്റർ ട്രെയിനർമാരിൽ നിന്നും പരിശീലനം നേടുന്ന ഫീൽഡ് ട്രെയിനർമാർ സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കും പരിശീലനം നൽകും. ഫീൽഡ് ട്രെയിനർമാർക്കായുള്ള ത്രിദിന പരിശീലനത്തിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഇന്ന് തുടക്കമായി. ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ സൂപ്പർവൈസർമാരുടെയും എന്യൂമറേറ്റർമാരുടെയും നിയമന നടപടികളും ആരംഭിച്ചു. പലതവണയായി ദീർഘനാൾ മുടങ്ങിക്കിടന്ന പെരുമൺ മൺട്രോതുരുത്ത് പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. 2027 ഓഗസ്റ്റിൽ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് നിർമ്മാണം പുരോഗമിക്കുന്നത്. പാലം പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൺട്രോതുരുത്തിലേക്കുള്ള യാത്ര അനായാസവും ആസ്വാദ്യകരവുമാകും. കായലിന് നടുക്ക് ഇരുമ്പ് കേബിളുകളിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജാണ് നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള കേരളത്തിലെ 2-ാമത്തെ പാലമാണിത്. ആലപ്പുഴ തോട്ടപ്പള്ളി 4-ചിറ പാലമാണ് നിലവിലുള്ളത്. മധ്യഭാഗത്ത് കേബിൾ സ്റ്റേ സ്പാനുകളോടെ പൂർത്തിയാകുന്ന പാലം വിനോദസഞ്ചാരികളുടെ ശ്രദ്ധാകേന്ദ്രമാകും. ജില്ലയിൽ ഡെങ്കിപ്പനി വ്യാപനം പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ മാസം ഇതുവരെ 200-ലധികം പേർക്ക് ഡെങ്കി ബാധിച്ചതായാണ് അനൌദ്യോഗിക വിവരം. കൊല്ലം കോർപ്പറേഷൻ മേലില, നെടുവത്തൂർ എന്നീ മേഖലകൾ ഡെങ്കിപ്പനി വ്യാപനത്തിന്റെ ഹോട്ട് പോയിന്റുകളായി കണക്കിലെടുത്തു. പ്രതിരോധ ബോധവത്കരണ പ്രവർത്തനങ്ങൾ ഇവിടങ്ങളിൽ ഊർജിതമാക്കി. ഇടവിട്ട് വേനൽമഴ കിട്ടിയതോടെ വെള്ളം കെട്ടിനിന്ന് കൊതുകുകൾ പെരുകാൻ സാഹചര്യമൊരുങ്ങി. ഈ പശ്ചാത്തലത്തിൽ ഡെങ്കിപ്പനി വ്യാപനവും തീവ്രമായി. ഡെങ്കി പ്രതിരോധ ദിനാചരണത്തിന്റെ ഭാഗമായി പവിത്രേശ്വരത്ത് ബോധവത്കരണ റാലിയും യോഗവും നടത്തി. ശാസ്താംകോട്ടയിൽ പള്ളിക്കലാറിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ സൂക്ഷിച്ചിരുന്ന 210 ലിറ്റർ കോടയും 10 ലിറ്റർ ചാരായവും എക്സൈസ് റേഞ്ച് സംഘം പിടിച്ചെടുത്തു. ആറ്റിൽ കെട്ടിത്താഴ്ത്തിയ നിലയിലാണ് കന്നാസുകളിൽ കോടയും ചാരായവും സൂക്ഷിച്ചിരുന്നത്. സമീപത്ത് നിന്ന് വാറ്റുപകരണങ്ങളും കണ്ടെടുത്തെങ്കിലും ഉടമകളെ കണ്ടെത്താനായില്ല.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
2: സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 2 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചോദ്യം, ഉത്തരം, ചിന്താവിഷയം, പുനഃപ്രക്ഷേപണം. ചോദ്യം ഇതായിരുന്നു: എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജീവിതകഥയാണ് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ എളിയ സംരംഭമായ ആനന്ദ് പ്രസിദ്ധമായ അമുൽ ബ്രാൻഡായി മാറ്റിയെടുത്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ചോദ്യം ഇതായിരുന്നു: എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ആരുടെ ആത്മകഥയാണ്? ഉത്തരം: ഇന്ത്യയിൽ ധവള വിപ്ലവത്തിന് നാന്ദി കുറിച്ച് ഡോക്ടർ വർഗീസ് കുര്യന്റെ ജീവിതകഥയാണ് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ എളിയ സംരംഭമായ ആനന്ദ് പ്രസിദ്ധമായ അമുൽ ബ്രാൻഡായി മാറ്റിയെടുത്തത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇനി ചിന്താവിഷയം.

ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ്. നെൽസൺ മണ്ടേല. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം

എഴുന്നേൽക്കുന്നതിലാണ്. നെൽസൺ മണ്ടേല. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം ഒരിക്കലും വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് നമ്മൾ വീഴുമ്പോഴെല്ലാം എഴുന്നേൽക്കുന്നതിലാണ്. നെൽസൺ മണ്ടേല.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു.
1: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
7: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
6: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശരണം.
8: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
9: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ പ്രതിജ്ഞ.
10: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റും 43 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി ഹെഡ്ലൈൻ.

0: വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3,000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA മാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 21-നും സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22-നും നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവത്തിന്റെ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നതായും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. VD സതീശൻ ഉൾപ്പെടെ 21-അംഗ മന്ത്രിസഭയാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിമാരായ CP ജോണും ഷിബു ബേബി ജോണും സഗൌരവത്തിലും മറ്റെല്ലാ മന്ത്രിമാരും ദൈവനാമത്തിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. വിശദാംശങ്ങളിലേക്ക്.
1: രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, T സിദ്ദിഖ്, ബിന്ദുകൃഷ്ണ, KA തുളസി, M ലിജു, റോജി M ജോൺ, OJ ജനീഷ് എന്നിവരാണ് കോൺഗ്രസിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിമാർ. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, VE അബ്ദുൽ ഗഫൂർ എന്നിവരാണ് മുസ്ലീം ലീഗിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, മൂൺസ് ജോസഫ്, അനൂപ് ജേക്കബ്, CP ജോൺ എന്നിവരാണ് ഘടകകക്ഷികളിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 16 പേർ ആദ്യമായാണ് മന്ത്രിസ്ഥാനത്തെത്തുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖു, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലോക്ഭവനിൽ ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പുതിയ മന്ത്രിസഭ ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അടക്കമുള്ള നിരവധി ജനപ്രിയ തീരുമാനങ്ങളാണ് ആദ്യ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചത്.
3: June 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര ആരംഭിക്കും. രണ്ടാമത്തെ കാര്യം, വയോജനങ്ങൾക്കായുള്ള പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോവുക. അതിനുള്ള വിശദമായ ഒരു പഠനം തന്നെയാണ് വയോജന വകുപ്പിനെ സംബന്ധിച്ചുള്ളത്.
2: ആശാവർക്കർമാർക്ക് 3,000 രൂപ വേതനം വർദ്ധിപ്പിക്കാനും അംഗൻവാടി വർക്കർമാർ, അംഗൻവാടി ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ എന്നിവർക്ക് 1,000 രൂപ വീതം വേതന വർദ്ധനവ് നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. നവകേരള യാത്രയോട് അനുബന്ധിച്ച് പോലീസ് മർദ്ദനം ഉണ്ടായി എന്ന കേസിൽ പുനർ അന്വേഷണത്തിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എന്നാൽ ഇതൊരു പ്രതികാര നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ MLA മാരുടെ സത്യപ്രതിജ്ഞയ്ക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി May 21-22 തീയതികളിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു.
0: May 29-നാണ് ഗവർണറുടെ നയപ്രഖ്യാപനം. MLA യും മുൻ മന്ത്രിയുമായ G സുധാകരനെ പ്രോട്ടം സ്പീക്കറായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഇന്ത്യ നോർവേ ഹരിത തന്ത്രപര പങ്കാളിത്തം മെച്ചപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ അദ്ദേഹം നോർവീജിയൻ പ്രധാനമന്ത്രി യൂനസ് ഗഹർ സ്റ്റോറുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമായ ഹിമാദ്രിയെ പിന്തുണച്ചതിന് നോർവേയോട് അദ്ദേഹം നന്ദി അറിയിച്ചു. ISROയും നോർവേയും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം ബഹിരാകാശ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലുടനീളം എല്ലാ ഇന്ധന പമ്പുകളിലും പെട്രോളിന്റെയും ഡീസലിന്റെയും മതിയായ ശേഖരം ലഭ്യമാണെന്ന് പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികളായ ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ അറിയിച്ചു. ടെർമിനലുകളും ഡിപ്പോകളും മുതൽ ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങൾ വരെ സംസ്ഥാനത്തെ മുഴുവൻ ഇന്ധന വിതരണ ശൃംഖലയും യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ

0: നിലയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് എണ്ണ വ്യവസായ മേഖല സംസ്ഥാനതല കോർഡിനേറ്റർ പ്രസ്താവനയിൽ അറിയിച്ചു. പിഎം വികാസ് പദ്ധതിയിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് അർഹമായ പരിഗണന ഉറപ്പാക്കുന്നതായി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവർക്ക് മികച്ച നൈപുണ്യ വികസന സൌകര്യങ്ങളാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയിലൂടെ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പിഎം വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്രജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. ഈ വർഷത്തെ +2 പരീക്ഷാഫലം May 26 പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് 3 ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നാലുടൻ നമ്മുടെ കേരളം ആപ്പിലൂടെ ഫലം തത്സമയം അറിയാം. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും ഫലം പരിശോധിക്കാനുള്ള സൌകര്യമാണ് ആപ്പിൽ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴ ലഭിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴ വേനൽ ചൂടിന് വലിയ ആശ്വാസമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: മലയോര മേഖലയിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് രാവിലെ വരെ ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ ഇടിമിന്നലിന്റെ തീവ്രതയും കൂടുതലാണ്. ശക്തമായ മഴയിലും കാറ്റിലും മലയോരത്ത് നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപറ്റി. നടുവിൽ ചപ്പാരപ്പടവ് മേഖലകളിൽ കൃഷിനാശവുമുണ്ടായി. ജില്ലയിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത നൽകിയിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. രാത്രി 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയെ നേരിടും. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയുടെ 134 പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. KSRTC ബസുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 നടപ്പാക്കാൻ മന്ത്രിസഭയുടെ അനുമതി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും തീരുമാനം. പുതിയ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി VD സതീശൻ. MLA സത്യപ്രതിജ്ഞ ഈ മാസം 21 സ്പീക്കർ തിരഞ്ഞെടുപ്പ് 22 നടക്കുമെന്നും മുഖ്യമന്ത്രി. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി നോർവേയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവീജിയൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. പുതിയ ഭരണത്തിന് തുടക്കം. കേരള മന്ത്രിസഭ അധികാരത്തിൽ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സുധിൻ സൈനുദ്ദീൻ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനസഞ്ചയത്തെ സാക്ഷിയാക്കിയായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദൈവനാമത്തിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. വൻ കരഘോഷത്തോടെയായിരുന്നു VD സതീശന്റെ മന്ത്രിസ്ഥാനത്തേക്കുള്ള സ്ഥാനാരോഹണം സദസ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനെ ഗവർണർ പൂച്ചെണ്ട് നൽകി അഭിനന്ദിച്ചു. ചടങ്ങ് വീക്ഷിക്കാൻ സ്റ്റേഡിയത്തിനകത്തും പുറത്തും വൻ ജനക്കൂട്ടമായിരുന്നു. രാവിലെ 10 ആരംഭിച്ച സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വന്ദേമാതരം ആലപിച്ചാണ് തുടങ്ങിയത്. തുടർന്ന് ചീഫ് സെക്രട്ടറി KJ തിലക് VD സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. മുഖ്യമന്ത്രിക്ക് പിന്നാലെ മന്ത്രിസഭയിലെ

ഇരുപതംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രി ഉൾപ്പെടെ 14 പേർ പുതുമുഖങ്ങളാണ്. BVIPകളുടെ നീണ്ട നിര തന്നെ ചടങ്ങിന് തീരുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങി നേതാക്കളും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ, BJP സംസ്ഥാന പ്രസിഡന്റും നേമം MLA യുമായ രാജീവ് ചന്ദ്രശേഖർ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരും ചടങ്ങിനെത്തി. മുഖ്യമന്ത്രിക്ക് ശേഷം രണ്ടാമനായാണ് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രിസഭയിലെ മൂന്നാമനായി മുതിർന്ന കോൺഗ്രസ് നേതാവും ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ പ്രതിനിധിയുമായ രമേശ് ചെന്നിത്തല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. KPCC തലപ്പത്ത് നിന്ന് പേരാവൂർ മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായ സണ്ണി ജോസഫും മന്ത്രിയായി അധികാരമേറ്റു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ K മുരളീധരൻ ഇത് രണ്ടാം തവണയാണ് മന്ത്രിയാകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായ മോൻസ് ജോസഫും സത്യവാചകം ചൊല്ലി അധികാരമേറ്റു. മോൻസ് കടുത്തുരുത്തി പ്രതിനിധിയായിട്ടാണ് മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ഷിബു ബേബി ജോണും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ചവറയിൽ നിന്ന് മൂന്നാം തവണയാണ് ഷിബു ബേബി ജോൺ വിജയിച്ചത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ച CP ജോണും അധികാരമേറ്റ് മന്ത്രിസഭയുടെ ഭാഗമായി. വണ്ടൂരിൽ നിന്ന് തുടർച്ചയായി 6 തവണ വിജയിച്ചാണ് AP അനിൽകുമാറും BD സതീശൻ മന്ത്രിസഭയുടെ ഭാഗമാകുന്നത്. കായംകുളത്ത് നിന്ന് ആദ്യ ജയം കരസ്ഥമാക്കിയ M ലിജുവും മന്ത്രിസഭയുടെ ഭാഗമായി. പാലക്കാട് ജില്ലയിലെ ആദ്യ വനിതാ മന്ത്രിയായി KA തുളസിയും ചരിത്രമെഴുതി. കന്നിപ്പോരാട്ടത്തിൽ ജയം നേടി മന്ത്രിസഭയിൽ പ്രവേശിച്ച OJ ജനീഷ് മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. OJ ജനീഷാണ് അവസാനം സത്യപ്രതിജ്ഞ ചെയ്തത്. ബിന്ദുകൃഷ്ണ, PC വിഷ്ണുനാഥ്, T സിദ്ദീഖ്, റോജി M ജോൺ, PK ബഷീർ, N ഷംസുദ്ദീൻ, KM ഷാജി, BE അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു. K മുരളീധരൻ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോണും CP ജോണും ദൃഢപ്രതിജ്ഞയെടുത്തു. മറ്റുള്ളവർ ദൈവനാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തി തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന് 12 മന്ത്രിമാരാണുള്ളത്. ലീഗിലെ 5 മന്ത്രിമാരും കേരള കോൺഗ്രസ് RSP, CMP, കേരള കോൺഗ്രസ് ജേക്കബ് എന്നീ കക്ഷികളിലെ ഓരോ മന്ത്രിമാരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. കേരളത്തിലെ ശ്രദ്ധേയനായ കോൺഗ്രസ് നേതാവാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നുവന്നത്. KSU, യൂത്ത് കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളിൽ സജീവമായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളിൽ ഒരാളായി ഉയർന്നു. 2001 പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശൻ പിന്നീട് തുടർച്ചയായി ജനവിധി തേടി. നിയമസഭയിലെ ശക്തമായ പ്രസംഗങ്ങളും ഭരണകക്ഷിക്കെതിരായ വിമർശനങ്ങളും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി. അഴിമതി വിരുദ്ധ നിലപാടുകളും ജനകീയ വിഷയങ്ങളിലെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ പ്രധാന സവിശേഷതകളാണ്. 2021 അദ്ദേഹം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിയമസഭയിൽ ഭരണകക്ഷിയെ ശക്തമായി ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷ ശബ്ദമായി VD സതീശൻ മാറി. പാർട്ടിയിൽ തലമുറ മാറ്റത്തിന്റെ പ്രതീകമായി VD സതീശന്റെ ഉയർച്ച വിലയിരുത്തപ്പെട്ടു. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും വേണ്ടിയുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കുന്ന നേതാവെന്ന ഖ്യാതിയും അദ്ദേഹത്തിനുണ്ട്. ലളിതമായ പെരുമാറ്റവും ശക്തമായ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളാക്കി മാറ്റി. നിയമ ബിരുദാനന്തര ബിരുദവും ഹൈക്കോടതിയിലെ അഭിഭാഷക പരിചയവുമുള്ള അദ്ദേഹം സഭയിലെ മികച്ച ഒരു വാഗ്മിയായി തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു. വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ടാണ് UDF സർക്കാരിന്റെ ഭരണം ആരംഭിച്ചത്. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര June 15 മുതലെന്ന് ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുന്നതിലും തീരുമാനമായി. രാജ്യത്ത് ആദ്യമായാണ് പ്രത്യേക വകുപ്പ് വയോജനങ്ങൾക്കായി നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആശാവർക്കർമാരുടെ ഓണറേറിയം ആദ്യഘട്ടമെന്ന നിലയിൽ 3000 രൂപ വർദ്ധിപ്പിച്ചു. വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ചുള്ള തീരുമാനം 1 മാസത്തിനുള്ളിൽ പ്രഖ്യാപിക്കും. അംഗൻവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ വർദ്ധിപ്പിക്കും. പാചക തൊഴിലാളികൾക്കും പ്രീ പ്രൈമറി ടീച്ചർമാർക്കും ആയമാർക്കും 1000 രൂപ വേതനം വർദ്ധിപ്പിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശന്

ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളത്തിലും ഇംഗ്ലീഷിലുമായാണ് പ്രധാനമന്ത്രി തന്റെ അഭിനന്ദനം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിനായി പുതുതായി രൂപീകൃതമായ കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എല്ലാവിധ പിന്തുണയും ഉറപ്പു നൽകുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഓരോ മലയാളിയുടെയും പ്രതിനിധിയായി പ്രവർത്തിക്കുന്ന വി ഡി സതീശനും മന്ത്രിസഭയ്ക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനായി ഒന്നിച്ചു നിന്നു. അവരുടെ പ്രതീക്ഷകളും ശബ്ദവും തന്നെയായിരിക്കും ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുക. ഈ പ്രചാരണത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഓരോ പ്രവർത്തകനും ഡിജിറ്റൽ ടീം അംഗങ്ങൾക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ടെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. April 9 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് നയിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി സംസ്ഥാന നിയമസഭയിലെ 140 സീറ്റുകളിൽ 102 നേടി വൻ വിജയമാണ് നേടിയിരുന്നത്. ഒട്ടേറെ പുതിയ വാഗ്ദാനങ്ങളും പുതിയ പ്രതീക്ഷകളുമായാണ് VD സതീശൻ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുന്നതിൽ BD സതീശൻ സജീവമായിരുന്നു. മതനിരപേക്ഷത, സാമൂഹിക നീതി, വികസനം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണരീതിക്കായാണ് BD സതീശൻ ശബ്ദമുയർത്തിയിരുന്നത്. വികസനം, ജനക്ഷേമം എന്നിവ മുൻനിർത്തിയ ഭരണമാണ് ജനങ്ങൾ പുതിയ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഭരണത്തിലൂടെ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. യുവജനങ്ങൾക്കും സാധാരണ ജനങ്ങൾക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുകയും സംസ്ഥാനത്തിന്റെ പുരോഗതിക്ക് പുതിയ ദിശ നൽകുകയും ചെയ്യുന്ന ഭരണമായി ഈ സർക്കാർ മാറട്ടെ എന്നതാണ് പൊതുസമൂഹത്തിന്റെ ആഗ്രഹം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
4: ജൂൾസ് വെർനെ എഴുതിയ നോവൽ ലോകം ചുറ്റിയ 80 ദിവസങ്ങൾ. രചന ജേക്കബ് എബ്രഹാം.
1: മായാമുദ്രകൾ.

0: ആകാശവാണി.
1: വയനും വേണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. ഒരാൾ മോശമായി പെരുമാറുന്നത് അവരുടെ സ്വഭാവ വൈകല്യം കൊണ്ടാണ്, അല്ലാതെ നിങ്ങളുടെ തെറ്റുകൊണ്ടല്ല. അതുകൊണ്ട് അവരുടെ വാക്കുകളോ പ്രവൃത്തികളോ നിങ്ങളുടെ വ്യക്തിത്വത്തെ ബാധിക്കാൻ അനുവദിക്കരുത്. അവരുടെ മോശം സ്വഭാവത്തിന് അതേ നാണയത്തിൽ മറുപടി നൽകാതിരിക്കുക, കാരണം അത് നിങ്ങളെയും അവരുടെ അതേ നിലവാരത്തിലേക്ക് എത്തിക്കും. ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്നത്തെ പ്രധാന പരിപാടി, പലതരം കൃഷികൾ ചെയ്ത് ജീവിത വിജയം കൈവരിച്ച പുഷ്പകുമാർ ജെ എന്ന കർഷകനെ പരിചയപ്പെടുന്നതാണ്. അതിനു മുൻപ് എന്നത്തെയും പോലെ ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, എന്താണ് കൽപ്പരസ? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടി

0: പരിപാടിയുടെ അവസാനം പറയാം. അതുവരെ പരിപാടിയൊക്കെ ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. നമ്മുടെ കുട്ടിക്കാലം ഒന്നോർത്തു നോക്കൂ. പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലെ ബാല്യം എത്ര രസകരമായിരുന്നു. കുളങ്ങളും വയലും തോടും വാഴത്തോട്ടങ്ങളും തെങ്ങിൻ പുരയിടവും മരച്ചീനി വിളകളും ഒക്കെയായി ചുറ്റുമുള്ള പ്രകൃതി എത്ര ഭംഗിയായിരുന്നു. അന്നത്തെ പട്ടിണി മാറ്റിയിരുന്നത് പ്രധാനമായും മരച്ചീനി തന്നെയായിരുന്നു. മരച്ചീനിയുടെ പഴുത്ത ഇല പറിച്ച് ആടിനെ തീറ്റുമായിരുന്നു. പിന്നെ മരച്ചീനി ഇലയുടെ തണ്ടുകൊണ്ട് മാലയുണ്ടാക്കി കഴുത്തിലണിയുന്നത് കുട്ടിക്കാലത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു. മരച്ചീനി അരിഞ്ഞു കഴുകുന്ന വെള്ളം കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കട്ട് അടിയും. അത് ഊറ്റിയെടുത്ത് പാകം ചെയ്ത് കഴിക്കും. മരച്ചീനി വട്ടത്തിൽ അരിഞ്ഞ് ഉണക്കി സൂക്ഷിക്കും. ഉണക്കി വറ്റലുണ്ടാക്കും. അങ്ങനെ മരച്ചീനി ആഹാരത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയായിരുന്നു. മരച്ചീനിയും മീനും കോമ്പിനേഷൻ പറയാനുണ്ടോ അല്ലേ? കാലം കടന്നതോടെ സ്ഥലം കുറഞ്ഞു, മരച്ചീനി കൃഷിയും കുറഞ്ഞു. എന്നാലും വയലുകളിലും അല്ലാതെയും ഒക്കെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മരച്ചീനി അഥവാ കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതൊക്കെ പറയാൻ ഒരു കാരണമുണ്ട്. ഏക്കർ കണക്കിന് മരച്ചീനിയും വാഴയും പച്ചക്കറികളും കൃഷി ചെയ്ത് നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ പാറശാല നിവാസിയായ പുഷ്പകുമാർ ജെ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ അറിയാം. പുഷ്പകുമാർ ജെയുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
1: പുഷ്പകുമാർജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു.
1: പുഷ്പകുമാർജി, താങ്കളൊരു 25 വർഷം തൊട്ട് ഈ കൃഷി ചെയ്തു വരുവാണല്ലോ അല്ലേ? എത്ര സ്ഥലത്താണ് നിങ്ങൾ ഈ കൃഷി ചെയ്യുന്നത്? ഇപ്പം
2: ഞാനിപ്പോൾ ഒരു 15 ഏക്കറിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്നുണ്ട്.
1: ഏതൊക്കെ വിളകളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്?
2: പ്രധാനമായിട്ടും ചെയ്യുന്നത് വാഴ, മരച്ചീനി, പച്ചക്കറി ഇതൊക്കെയാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യണം.
1: ഇപ്പം ഈ മരച്ചീനി എന്ന് പറയുമ്പോൾ ഇപ്പം ആൾക്കാർ മരച്ചീനി നടുന്നുണ്ട്, ചിലർ നട്ട് കഴിഞ്ഞ്. ഇപ്പം താങ്കൾ എങ്ങനെയാണ്, ഇത് ഇപ്പം നട്ടോ അതോ നടാൻ പോകുവാണോ, എങ്ങനെയാണ് താങ്കളുടെ ഒരു രീതി?
2: ഞങ്ങളുടെ രീതി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വർഷം മുഴുവൻ വിളവെടുക്കാൻ കണക്കിന് സ്ഥലം കിട്ടുന്നതനുസരിച്ച് എപ്പോഴും ചെയ്യാറുണ്ട്. ഇപ്പോഴും ഒരു 5 ഏക്കറോളം മരച്ചീനി കിടപ്പുണ്ട് പല പരുവത്തിലായിട്ട്. ഇപ്പോൾ നട്ടതുണ്ട്, അരപരുവം ആയതുണ്ട്, 6 മാസമായതും 8 മാസമായതൊക്കെ ഉണ്ട്. കൊടുക്കാറായത് വിൽക്കാറായത് തന്നെ ഏകദേശം 2 ഏക്കറിൽ കൂടുതൽ കിടപ്പുണ്ട്.
1: അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ ഈ മരച്ചീനി അവൈലബിൾ ആയിരിക്കും?
2: അതെ അതെ അതെ,
1: അതനുസരിച്ചാണ് നടുന്നത്.
2: അതെ അതെ അതെ.
1: അപ്പോൾ ഈ മരച്ചീനി നടുമ്പം നിങ്ങളെങ്ങനെ നാടൻ ഇനങ്ങളാണോ നടുന്നത്, അതോ CTCRI എന്നൊക്കെ ഇറക്കുന്ന പുതിയ ഇനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ടോ?
2: CTCRI എന്ന് ഇറക്കുന്ന പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്നത് CTCRI എന്ന് തന്ന വിത്താണ്. അത് ഞങ്ങൾക്ക് അവിടെ സൈറ്റിൽ കൊണ്ട് തന്നതാണ്. ഒരു 2 ഏക്കറിൽ നടാൻ വേണ്ടിയിട്ട് ഒരു കോട്ടയം വിള എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അത് വിളവ് നല്ലതാണ്. ഞങ്ങളെ കർഷകരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇപ്പോൾ ഒരു പുതിയൊരു രോഗം വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നട്ട് ഒരു 3-4 മാസം പ്രായമാവുന്നത് വരെ നന്നായി നിൽക്കും. അത് കഴിഞ്ഞ് ഈ പെട്ടെന്ന് നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ചതുപോലെ ഇല വാടിപ്പോകുന്നു. 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഞങ്ങൾ ഇത് മൂട് പറിച്ച് നോക്കുമ്പോൾ മൂട് ചീഞ്ഞ് പോകുന്നതാണ്. അത് നമ്മൾ CTCRI എന്നവരെയൊക്കെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം അവിടെ നിന്ന് ആൾക്കാർ വന്ന് നോക്കി. അപ്പോൾ മണ്ണ് പരിശോധനയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ പറയുന്ന രീതിയിലൊക്കെ നമ്മൾ വളപ്രയോഗം ചെയ്ത് അതിനുള്ള മരുന്നൊക്കെ ചെയ്തു നോക്കി. പക്ഷേ അതിന് ഇതുവരെയും ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്.
1: ഇപ്പോഴും
2: ആ പ്രശ്നമുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഈ കോട്ടയം കറുപ്പെന്ന് പറഞ്ഞ ഇനത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എനിക്കിപ്പോൾ 1 ഏക്കറിലെ മരച്ചീനി വിൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. കാരണം അത് അമിതമായിട്ട് കേട് ബാധിച്ച് ആദ്യം അത് മൂടാണ് ചീഞ്ഞു പോകുന്നത്.
1: അറിയാൻ
2: പറ്റില്ല. അപ്പോൾ അത് മൂട് ചീഞ്ഞു പോയതിന് ശേഷമാണ് ഇല വാടി പോകുന്നത്. ഇല വാടുമ്പോഴാണ് ഞങ്ങൾ
1: അറിയുന്നത്.
2: അത് മൂട് പിഴുത് നോക്കുമ്പോൾ വേരോ കിഴങ്ങോ ഒന്നും കാണൂല.
1: ഇങ്ങനത്തെ ഈ രോഗം വന്ന സ്ഥലത്ത് അടുത്ത പ്രാവശ്യം അവിടെ മരച്ചീനി ചെയ്യുമ്പോൾ രോഗം വരാനുള്ള സാധ്യത
2: കൂടുതലാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഉടൻ തന്നെ വേറെ എന്തെങ്കിലും കൃഷി, അതായത് വാഴയോ മറ്റു പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും മാറ്റി ചെയ്യും.
1: ഇപ്പം ഈ മരച്ചീനിയൊക്കെ നടുമ്പം തന്നെ അടിവളവായിട്ടെല്ലാ വളങ്ങളൊക്കെ യൂസ് ചെയ്യും. എങ്ങനെയാണ് ഇതിൻ്റെ വളപ്രയോഗമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്?
2: വലിയ തോതിൽ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വാഴ 2 വർഷം 2 കുറ്റി വാഴയൊക്കെ നട്ടിട്ടാണ് മരച്ചീനി കൃഷി ചെയ്യുന്നതെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല. വാഴയ്ക്ക് കൊടുത്ത വളം അതിൽ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ മരച്ചീനി 1-2 പ്രാവശ്യം നട്ടതിന് ശേഷമുള്ള സ്ഥലത്ത് മരച്ചീനി നടുകയാണെങ്കിൽ ഞങ്ങൾ ചാണകം പിന്നെ ഫാക്ടംബോസ് എല്ലുപൊടി വേപ്പും പിണ്ണാക്കും മിക്സ് ചെയ്ത് ചേർക്കാറുണ്ട്. അത് ആദ്യം

0: അടിവളമായിട്ട് കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ രണ്ട് മാസം പ്രായമാകുമ്പോൾ പറിച്ച് അതിനെല്ലാം വൃത്തിയാക്കി അങ്ങനെ ഒരു മരിച്ചിനിക്ക് ഏകദേശം 3 പ്രാവശ്യം ഞങ്ങൾ കളകളെല്ലാം മാറ്റി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഇടാറുണ്ട്. അപ്പോൾ അതൊക്കെ അത് വെച്ച് കഴിഞ്ഞ് അത് വളമായിട്ട് എടുത്തോളും. വേറെ പ്രത്യേകിച്ച് വളം കൊടുക്കേണ്ട
1: ആവശ്യം വരില്ല. ഇപ്പം ഈ മരിച്ചിനി താങ്കൾ പറഞ്ഞ് എല്ലാ സമയവും നിങ്ങളുടെ കയ്യിൽ വിളവെടുക്കാനുള്ള മരിച്ചിനി കാണുമോ? അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുമ്പം പ്രത്യേകമായിട്ട് വല്ലതും കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ?
0: പ്രത്യേകിച്ച് മരിച്ചിനിക്ക് വലിയ റിസ്ക് ഒന്നും നമുക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന
1: ഈ പറഞ്ഞ രോഗമാണ്.
0: അതെ അതെ, ഈ രോഗത്തിന് ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പം ഇപ്പോൾ നമ്മളെ അടുത്ത് സിറ്റിസറായി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതിനെ എത്രയും വേഗം ഇതിനെ പിഴുത് മാറ്റുക, പിന്നെ തൊട്ടടുത്ത് നിൽക്കുന്നതിന് പകരാതിരിക്കാൻ വേണ്ടി സാഫ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്, അത് വാങ്ങിച്ച് കലക്കി സ്പ്രേ ചെയ്യാനാണ് പറയുന്നത്. ഈ മൂട്ടിൽ സ്പ്രേ ചെയ്ത് ചുവട്ടിൽ ഈ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ഫംഗസിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫംഗസ് ഇത് പകരാതിരിക്കാൻ വേണ്ടി ഒരു കമ്പിൽ വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കമ്പിൽ ഉടനെ വരാറുണ്ട്. അപ്പോൾ അത് തുടർന്നും മറ്റടുത്ത് നിൽക്കുന്നതിനൊക്കെ ബാധിക്കാതിരിക്കാൻ വേണ്ടി ഈ സാഫ് വാങ്ങിച്ച്
1: ഉപയോഗിക്കാറുണ്ടായിരിക്കുമല്ലോ.
0: അതെ അതെ അതെ, നമ്മുടെ ഏലയെ സംബന്ധിച്ചാണെങ്കിൽ വണ്ടിച്ചിറയുണ്ട്. ആ വണ്ടിച്ചിറ ഏല എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ഏല. അപ്പോൾ അവിടെ വെള്ളത്തിന് ഇതുവരെയും വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞങ്ങൾ ചാലുകളിലൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കും
1: ആവശ്യമുള്ള ഒത്തിരി മഴ പെയ്യുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന അങ്ങനത്തെ പ്രശ്നമാണ്.
0: അതെ അതെ, അപ്പോഴും പിന്നെ വെള്ളം തുറന്നു മാറ്റും. പിന്നെ മരിച്ചിനിക്ക് അമിതമായിട്ട് വെള്ളം പാടില്ല.
1: അപ്പോൾ ഈ മരിച്ചിനി എടുത്തു കഴിയുമ്പം താങ്കൾ പറഞ്ഞ അവിടെ തന്നെ ഇങ്ങനത്തെ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പിന്നെയും നട്ടാൽ രോഗം വരാനുള്ള
0: സാധ്യത
1: വാഴ കൃഷിയാണോ?
0: അവിടെ പിന്നെ ഉടനെ വാഴ നടും, അല്ലെങ്കിൽ വേറെ പച്ചക്കറിയോ എന്തെങ്കിലും ചെയ്യും. മരിച്ചിനി കേട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പിറ്റാൻ പ്രാവശ്യം അവിടെ മരിച്ചിനി നടില്ല.
1: ഈ മരിച്ചിനിക്ക് നല്ല വിപണിയുണ്ടോ? ഇത്രയും അധികം ഒന്നിച്ച് കൊടുക്കാനുള്ള അതിന് പ്രശ്നം എല്ലാം വരാറുണ്ടോ?
0: അതെ അതെ, ഇപ്പം വിറ്റുപോകാൻ നമ്മുടെ ഹോട്ടലുകളൊക്കെ ഈ ഗ്യാസിന്റെ പ്രശ്നം വന്ന് അടപ്പൊക്കെ ആയപ്പോൾ മരിച്ചിനി വിറ്റുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പാറശാലയെ സംബന്ധിച്ചാണെങ്കിൽ കൃഷിയുടെ കേന്ദ്രമാണ്. അപ്പോൾ അവിടെയൊക്കെ മരിച്ചിനി ഇപ്പോൾ ധാരാളമുണ്ട്. അവിടെ ഇപ്പോൾ വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
1: വാഴ കൃഷിയാണ് അടുത്ത പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യുന്നത്?
0: ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത്
1: വാഴയാണ്. ഏതൊക്കെ ഇനങ്ങളാണ് ചെയ്യുന്നത്?
0: ഞങ്ങൾ നേന്ത്രൻ ഏത്തൻ ചെയ്യുന്നുണ്ട്, കപ്പ ചെയ്യുന്നുണ്ട്, രസകദളി ചെയ്യുന്നുണ്ട്, പിന്നെ മോറീസ് 4-5 വെറൈറ്റി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇത്രയും വാഴയുള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ഇതും വിളവ് നിരന്തരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ? അതോ ഓണ വിപണി അങ്ങനത്തെ പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്?
0: ഓണ വിപണി മാത്രമാണ് ലക്ഷ്യം വെച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് ഈ ഓണ വിപണിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നതും ആ കൃഷിയിലാണ്. അതായത്
1: മഴയൊക്കെ വരും, കാറ്റ്.
0: അതെ അതെ, നമ്മൾ മെയ് ജൂൺ മാസമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. ഭയങ്കരമായ കാറ്റ് മെയ് ജൂൺ മാസങ്ങളിലാണ്.
1: അപ്പൊ അതിനുവേണ്ടി ഒരു പ്രതിവിധി ഇപ്പം സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ട്. നമ്മൾ ഒരു കോളർ റിംഗ് വെച്ചിട്ടൊക്കെ പുതിയ പദ്ധതികളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ വല്ലതും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്?
0: അതൊക്കെ വലിയ പൈസ മുതൽ മുടക്കുള്ള കാര്യങ്ങളാണ്. ഞങ്ങൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ കയറ് വലിച്ചു കിട്ടാറുണ്ട്. 2-3 കയറ് വലിച്ചു കിട്ടും. പിന്നെ മാക്സിമം കുറേയൊക്കെ കാറ്റടിക്കഴ വാങ്ങിച്ച് ഇടിച്ച് കെട്ടും. കാറ്റടിക്കഴയൊക്കെ ഇന്നത്തെ വിലയും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഭയങ്കര നഷ്ടമാണ്.
1: ഉപയോഗിക്കാം.
0: ആദ്യത്തെ മുടക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര മുടക്കാണ്. അത് കാറ്റടിക്കഴയൊക്കെ ഒരു 2-3 പ്രാവശ്യം ഉപയോഗിക്കാം.
1: ഇതിനൊക്കെ ഇൻഷുറൻസ് ഒക്കെ ചെയ്യാറുണ്ടോ? വാഴയ്ക്ക്
0: ഇൻഷുറൻസ് ചെയ്യാറുണ്ട്. ഇൻഷുറൻസ് നമുക്ക് സമയത്തിന് ഇത് കിട്ടുന്നില്ല എന്നുള്ള ഒരു ബുദ്ധിമുട്ടാണുള്ളത്. അല്ലാതെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ട്,
1: ഫസൽ ബീമ യോജന.
0: അതെ അതെ അതെ. അപ്പോൾ അതും ഇപ്പോൾ കിട്ടാൻ വളരെ താമസമാകുകയാണ്.
1: ഈ വാഴകൃഷിയിലൊക്കെ നമ്മൾ ഈ മണവണ്ടും പിന്നെ മറ്റേ അതേമാതിരിയുള്ള കീടങ്ങളൊക്കെ കർഷകർക്ക് പ്രശ്നമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ താങ്കൾ അതിനെയൊക്കെ എങ്ങനെയാണ്?
0: വാഴ നടുമ്പോൾ, പ്രത്യേകിച്ച് നേന്ത്ര വാഴ നടുമ്പോൾ, ഒരു മൂട് വാഴയ്ക്ക് 1 കിലോ കുമ്മായമാണ് അവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളതിനെ ചെയ്യുന്നത് 250 ഗ്രാം വീതം 4 പ്രാവശ്യമായിട്ട് ഓരോ വാഴയ്ക്കും ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
1: കുമ്മായമോ
0: ഡോളോമാറ്റോ നല്ലതാണ്. ഞങ്ങൾ നടുന്നതിന് തൊട്ട് മുമ്പായിട്ട് 250 ഗ്രാം കുമ്മായമോ ഡോളോമാറ്റോ ഇട്ട് കിളച്ച് തടം ഒരുക്കി ഇട്ടതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് കന്ന് നട്ടു കഴിഞ്ഞാൽ മൂടി ചെയ്യൽ ഒരു പരിധിയിൽ 90% വരെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ തടപ്പുഴു എന്ന് പറയുന്നത് ഈ കൂടുതലും മഴ സീസണിലാണ് തടപ്പുഴു കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതിന് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ വേപ്പെണ്ണ മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. തടകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ കവളുകളിലൊക്കെ ഇത് വേപ്പെണ്ണ നിൽക്കും. തടപ്പുഴു എന്ന് പറയുന്നത് ഈ കരിച്ച വന്ന് ഇതിൻ്റെ കവളുകളിൽ മുട്ടയിട്ട് അത് പുഴുവായാണ് കയറി പോകുന്നത്. അപ്പോൾ അത് ഒരു പരിധിവരെ
1: ഇത്രയും വലിയ തോതിൽ ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ വേണമായിരിക്കുമല്ലോ ഇത് ഉപയോഗിക്കാൻ വേണ്ടി.
0: എനിക്കിപ്പോൾ ഒരു 5-6 ജോലിക്കാർ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പണിയാളുണ്ട്.
1: പിന്നെ ഈ കൊലയൊക്കെ വരുമ്പോൾ അത് കവറൊക്കെ ചെയ്യാറുണ്ടോ?
0: ഇല്ല, ഇപ്പോൾ അത് നമുക്ക് വിപണിയിൽ തൂക്കി

0: ഉള്ള വിൽപ്പന ആയതുകൊണ്ട് പൊതിയുന്ന പരിപാടിയില്ല.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോൾ ഏതൊക്കെ പച്ചക്കറികളുണ്ട്?
0: ഇപ്പോൾ പയറുണ്ട്, കീരയുണ്ട്, വെള്ളരിയുണ്ട്, പടവലം കൃഷി ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ഇതും ഓണവിപണിയെ ലക്ഷ്യം?
0: അതെ, ഓണവിപണി ലക്ഷ്യമാക്കി ചെയ്യാറുണ്ട്. അത് ഇനി ഒരു ഓണത്തിന് 2 മാസം കിടക്കവേ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഓണത്തിന് വിളവെടുക്കാൻ പറ്റും.
1: ഇപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം വിത്തൊക്കെ നിങ്ങൾ സ്വന്തം വെക്കാറുണ്ടോ അതോ കാർഷിക കോളേജിൽ നിന്ന് വാങ്ങിക്കുകയോ കടയിൽ നിന്ന് വാങ്ങിക്കുകയോ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സിസ്റ്റം?
0: വിത്ത് മിക്കവാറും ഒക്കെ ഞങ്ങൾ വാങ്ങുന്നത് വെള്ളയണി കാർഷിക കോളേജിൽ നിന്നാണ്. പിന്നെ ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ്, അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് വിത്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കൂടുതലും നാടൻ വിത്തുകൾ ഇപ്പോൾ എല്ലായിടും വളരെ കുറവാണ്. കൂടുതലും വിത്തുകളെല്ലാം വാങ്ങിച്ച് തന്നെയാണ്.
1: അപ്പോൾ ഈ ഹൈബ്രിഡൊക്കെ നമ്മൾ നടുമ്പം എന്തായാലും വളമൊക്കെ നല്ലപോലെ കൊടുക്കേണ്ടി വരും?
0: അതെ അതെ.
1: ജൈവവളമാണോ അതോ നമ്മൾ രാസവളം ഉപയോഗിക്കാറുണ്ട്?
0: ഞങ്ങൾ നടുമ്പോൾ ജൈവവളമാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്.
1: ചാണകം,
0: കോഴിവളം, പിന്നെ എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക് ഇതൊക്കെ ചെയ്യാറുണ്ട്. രാസവളം ഇപ്പോൾ നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ രാസവളം ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. ചെറിയ രീതിയിൽ രാസവളം ഉപയോഗിക്കാറുണ്ട്.
1: മേൽവളമായിട്ട് കൊടുക്കുക?
0: അതെ, മേൽവളമായിട്ട് കൊടുക്കാറുണ്ട്.
1: പിന്നെ പച്ചക്കറിയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ കീടങ്ങളും രോഗങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ വലിയ തോതിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ഒന്ന് പ്രതിരോധിക്കുന്നത്?
0: ഞങ്ങൾ ഇത് പുകയില കഷായം ചെയ്യാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുരുട് ആണ് ഏറ്റവും ഞങ്ങൾ ഈ പടവലം കൃഷി, വെള്ളരി, പയറൊക്കെ കുരുടാണ്. വേപ്പം പിണ്ണാക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ
1: മണ്ണിൽ നിന്ന് വരുന്ന
0: കീടങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ മറ്റേ കായീച്ച, അതിനൊക്കെ ഞങ്ങൾ കെണി ഉണ്ട്.
1: എങ്ങനെ? മഞ്ഞക്കെണി?
0: മഞ്ഞക്കെണിയുണ്ട്. അല്ലാതെ തന്നെ ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനം കർഷകളിൽ വാങ്ങാൻ കിട്ടും. അത് വാങ്ങിച്ച് ബോട്ടിലുകളിൽ അടച്ച് ഹോളിട്ട് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അത് ഈച്ചകളെല്ലാം വന്ന് ഈ ബോക്സിനകത്ത് കയറും. അങ്ങനെയൊക്കെ ഞങ്ങൾ കിടങ്ങളെ നിയന്ത്രിക്കാറുണ്ട്.
1: പിന്നെ നമ്മൾ രാസ കീടനാശിനികൾ ഉപയോഗിച്ചാലും അതിൻ്റെ ഒരു കാലാവധി ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് വിളവെടുത്താൽ അത്ര പ്രശ്നം വരത്തില്ല, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കാറുണ്ട്?
0: രാസ കീടനാശിനി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങളിൽ മാലത്തീൻ എന്ന് പറയുന്ന ഒരു സാധനം, അത് ഏറ്റവും വളരെ എഫക്റ്റ് കുറഞ്ഞ, അത് മാത്രമാണ് ഞങ്ങൾ പച്ചക്കറിക്കൊക്കെ ഉപയോഗിക്കാറ്.
1: അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വിളവെടുക്കാൻ കുറച്ച്
0: കൊടുക്കും.
1: അപ്പം എന്തായാലും സുരക്ഷിതമായിട്ട് തന്നെയുള്ള ഒരു ഉൽപാദനം ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ
0: ചെയ്യുന്നുണ്ട്. അതെ അതെ.
1: ഈ പച്ചക്കറി കൃഷിയിലെ പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്നത്?
0: ഞങ്ങളിപ്പോൾ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വയലിൽ സലാഡ് നട്ടു, സലാഡ് വെള്ളരി. സലാഡ് വെള്ളരി നട്ട് വേനൽക്കാലമാണ് പച്ചക്കറിക്ക് അനുയോജ്യം. പക്ഷേ നമ്മുടെ ഈ വെള്ളരി പോലുള്ള പച്ചക്കറികൾക്ക് കുരുട് എന്ന് പറയുന്ന ഒരു സാധനം ബാധിക്കുന്നുണ്ട്. എന്ത് മരുന്ന് ചെയ്തിട്ടും കുരുട് മാറുന്നില്ല. അതിന് നമുക്ക് ഇപ്പോൾ സലാഡ് നട്ടതിൽ ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്.
1: പുഷ്പകുമാർജി, ഇത്രയും നാൾ കൊണ്ട് താങ്കൾ ഈ കാർഷിക മേഖലയിലുണ്ടല്ലോ, അംഗീകാരങ്ങൾ വല്ലതും കിട്ടിയിട്ടുണ്ട്?
0: അംഗീകാരം എന്ന് പറയുമ്പോൾ കുറഞ്ഞൊരു 20 എണ്ണമെങ്കിലും കിട്ടിയിട്ടുണ്ട്. 2023 തിരുവനന്തപുരം ജില്ലയുടെ കൃഷിദർശൻ പരിപാടിയിൽ കൃഷിദർശൻ്റെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 2018, 2019, 2023 ഒക്കെ തിരുവനന്തപുരം ജില്ലയുടെ BFPCയുടെ മികച്ച കർഷകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ഥിരം പാർസല ബ്ലോക്കിൻ്റെ കീഴിൽ മിക്കവാറും എനിക്കാണ് കിട്ടുന്നത്. ഒരു 10-20 പുരസ്കാരം
1: കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കിട്ടുമല്ലേ?
0: അതെ അതെ.
1: ഇപ്പം പുഷ്പകുമാർജി, താങ്കളുടെ കാർഷിക അനുഭവങ്ങൾ നമ്മോടൊപ്പം താങ്കൾ പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സർ.
2: മരച്ചീനയും വാഴയും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ഇതുവരെ പറഞ്ഞു തന്നത് പുഷ്പകുമാർ ജെ ആണ്. പുഷ്പകുമാർ ജെയുമായി സംസാരിച്ചത് ഷിബു ജോർജ്. പുഷ്പകുമാർ ജെയുടെ ഫോൺ നമ്പർ 9995004848. ഇനി ഒരു ഗാനം കേട്ടിട്ട് അടുത്ത പരിപാടിയിലേക്ക് വരാം.

0: ഗാനം കേട്ടല്ലോ.
1: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,

കഠിനാധ്വാനികളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും നിത്യഭക്ഷണത്തിലെ പോഷകസമ്പുഷ്ടമായ കോമ്പിനേഷനായിരുന്നു കപ്പയും മീനും. സ്ഥിരമായി മരച്ചീനി കൃഷി ചെയ്തിരുന്ന ഈ പുരയിടങ്ങളെ ചീനിവിള എന്നാണ് വിളിച്ചു പോന്നിരുന്നത്. മലബാറിലേക്ക് കപ്പകൃഷി പറിച്ചു നട്ടത് തിരുവിതാംകൂർ നിന്നുള്ള കുടിയേറ്റ കർഷകനായിരുന്നു. മലബാറിന്റെ മണ്ണിൽ അധ്വാനത്തിന്റെ ഇതിഹാസം രചിച്ച സാഹസികനായ കുടിയേറ്റ കർഷകരെ ചേട്ടന്മാരെന്നാണ് വടക്കേ മലബാറുകാർ വിളിച്ചു പോന്നത്. അതുകൊണ്ട് തന്നെ കപ്പ ചേട്ടന്മാരുടെ വിളയായിരുന്നു അവർക്ക്. ഡിസംബർ ജനുവരി മാസമായാൽ മലനാട്ടിലും ഇടനാട്ടിലുമെല്ലാം കപ്പവാട്ടിന്റെ കാലമാണ്. അയൽപ്പക്ക ബന്ധവും സൗഹൃദവും ഒരുമയും ഊട്ടിയുറപ്പിച്ചിരുന്ന ഒരു കൃഷി പ്രവൃത്തിയായിരുന്നു കപ്പവാട്ട്. മലനാട്ടിലെ ഓരോ വീട്ടുകാരും തങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ആവശ്യമായ കപ്പ വാട്ടി പത്തായത്തിലോ അരിപ്പെട്ടിയിലോ ചണച്ചാക്കിലോ സൂക്ഷിച്ചു വെക്കുക എന്നത് ഒരു രീതിയായിരുന്നു. കപ്പവാട്ട് ഓരോ വീടുകളിലും ഒരാഘോഷം തന്നെയായി മാറി. കുട്ടികളും മുതിർന്നവരും അങ്ങനെ കുടുംബത്തിലെല്ലാവരും ഒപ്പം അയൽപ്പക്കാരും ഇതിൽ സർവാത്മനാ പങ്കാളികളാകുന്നു. ആരും കാഴ്ചക്കാരല്ല, ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന ജോലികൾ ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതൊരു കാർഷിക പാരസ്പര്യമായിരുന്നു.

കപ്പ വാട്ടി ഉണക്കുവാനുള്ള പാറയൊരുക്കുക എന്നതാണ് ആദ്യപടി. ചിക്കുവായയിലോ ഇന്നത്തെ പോലുള്ള സിൽപോളിൻ ഷീറ്റിലോ അല്ല കപ്പയുണക്കുന്നത്. കൃഷി സാധ്യമല്ലാത്ത വിശാലമായ പാറപ്പുറത്താണ് കപ്പയുണക്കുന്നത്. കപ്പവാട്ട് സീസണിന് മുമ്പായി ഈ പാറപ്പുറം നന്നായി തൂത്തു വൃത്തിയാക്കും. ഒന്നും ഒന്നരയും ടൺ കപ്പ ഉണക്കിയെടുക്കാൻ കഴിയുന്നത്ര വിശാലമായ പാറയുണ്ടായിരുന്നു. കർഷകർ പരസ്പരം ആലോചിച്ച് കപ്പ വാട്ടുന്ന തീയതിയും മറ്റും നേരത്തെ തീർച്ചയാക്കും. ഈ തീയതി തെറ്റിക്കാൻ പാടില്ല എന്നത് പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തീരുമാനമായിരുന്നു. കപ്പവാട്ടിനും കപ്പ ഉണക്കുന്നതിനുമെല്ലാം പരസ്പരം സഹായിക്കേണ്ടതിനാൽ ഒരു ടൈം ടേബിൾ ഇട്ട് തന്നെയാണ് മലനാട്ടിലെ ഗ്രാമീണ കർഷകർ കപ്പവാട്ടിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചിരുന്നത്. കപ്പ പറിച്ചെടുക്കുന്നതിന്റെ തലേദിവസം തന്നെ ഇലയും മറ്റും ഒടിച്ചു നിർത്തും. കപ്പത്തണ്ടിൽ കുറുകെ ഒരു കഴ വെച്ചു കെട്ടി ആ കഴയിൽ പിടിച്ചാണ് കപ്പ പറിക്കുന്നത്. കപ്പയുടെ തൊണ്ട് പൊളിക്കുന്നത് സ്ത്രീകളാണ്, കപ്പ അരിയുന്നത് പുരുഷന്മാരും. അരിഞ്ഞ കപ്പ ചെമ്പിലാണ് വാട്ടിയെടുക്കുന്നത്. പതയും തെളയും കണക്കാക്കി ചെമ്പിൽ നിന്നും കപ്പ വാരുന്നതിന് നെടുനാളത്തെ പരിചയത്തിലൂടെയുള്ള ഒരു കൈത്തിട്ടം കർഷകർക്കുണ്ട്. കപ്പ പാകത്തിന് വെന്തില്ലെങ്കിലും വേവ് കൂടിയാലും പ്രശ്നമുണ്ട്. വാട്ടക്കപ്പയുടെ നിറത്തെയും രുചിയെയും അത് ബാധിക്കും. കപ്പവാട്ട് സീസണിൽ മലനാട്ടിലെ ഉൾനാടൻ പ്രദേശങ്ങളിലൂടെ കടന്നുപോയാൽ ഓരോ പാറക്കെട്ടുകളിലും വെള്ളപ്പൊട്ടുപോലെ വാട്ടക്കപ്പ ഉണക്കുവാനിട്ടിരിക്കുന്നത് ഒരു കൗതുക കാഴ്ചയായിരുന്നു. നമ്മുടെ മലമ്പുരയിടങ്ങളിലെല്ലാം റബ്ബർ എന്ന അത്ഭുത വിളയുടെ അധിനിവേശം ഉണ്ടാകുന്നതിന് മുൻപുള്ള സ്വാർത്ഥമോഹമില്ലാത്ത കൂട്ടായ്മയുടെ കഥയും കാര്യവുമാണിത്.

0: ഇന്ത്യയിലെ മത്സ്യമേഖല ഭക്ഷ്യസുരക്ഷയ്ക്കും പോഷക സമൃദ്ധിക്കും ഗ്രാമീണ തൊഴിൽ സൃഷ്ടിക്കും വലിയ പങ്കുവഹിക്കുന്ന മേഖലയാണ്. ഈ മേഖലയെ ശാസ്ത്രീയമായും സുസ്ഥിരമായും വികസിപ്പിക്കാനുള്ള ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന. ഈ പദ്ധതിയുടെ മുഖ്യ ദർശനം ബ്ലൂ റവല്യൂഷൻ ആണ്. മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുക, മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം കൂട്ടുക, ആധുനിക സാങ്കേതിക വിദ്യകൾ കൊണ്ടുവരിക, കൂടാതെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കുക, ഇവയൊക്കെയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി ഇൻലാൻഡ് ഫിഷറീസ്, അക്വാകൾച്ചർ, സമുദ്ര മത്സ്യബന്ധനം എന്നീ മേഖലകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുന്നു. മത്സ്യക്കുളങ്ങൾ, കേജ് കൾച്ചർ, ഹാച്ചറികൾ, ബയോഫ്ലോക്ക് സംവിധാനങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ സഹായം ലഭ്യമാണ്. സമുദ്ര മത്സ്യബന്ധനത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ, ആധുനിക വള്ളങ്ങൾ, ഉത്തരവാദിത്വപരമായ മത്സ്യബന്ധന രീതികൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. മത്സ്യം പിടിച്ചതിന് ശേഷം നഷ്ടം കുറയ്ക്കാൻ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ, കോൾഡ് സ്റ്റോറേജ്, ഐസ് പ്ലാന്റുകൾ, ശീതീകരിച്ച ഗതാഗത സൗകര്യങ്ങൾ എന്നിവയും പദ്ധതി പിന്തുണയ്ക്കുന്നു. ഇതിലൂടെ മത്സ്യത്തിന്റെ ഗുണനിലവാരം നിലനിർത്താനും നല്ല വില ലഭിക്കാനും സാധിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമവും സുരക്ഷയും പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പരിശീലനം, നൈപുണ്യ വികസനം, വനിതാ സംരംഭകത്വം, ഇൻഷുറൻസ് പരിരക്ഷ എന്നിവയിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലക്ഷ്യം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന മത്സ്യോൽപാദനം മാത്രമല്ല, സുസ്ഥിര വികസനവും സാമൂഹിക ക്ഷേമവും ഒരുമിച്ച് ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. ഇത് മത്സ്യത്തൊഴിലാളികൾക്ക് ശക്തിയും രാജ്യത്തിന് പോഷക സമൃദ്ധിയും നൽകുന്നു.
1: ഇനി നമുക്ക് ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് കൽപ്പരസ? ഉത്തരം, തെങ്ങിന്റെ വിടരാത്ത പൂക്കുല ചെത്തിയെടുക്കുന്ന നീരാണ് കൽപ്പരസ അഥവാ നീര. പഞ്ചസാര, പലതരം ധാതുക്കൾ, പ്രോട്ടീനുകൾ, വിറ്റാമിനുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമൃദ്ധമാണ് നീര. അതുകൊണ്ട് തന്നെ ഇതൊരു

പ്രകൃതിദത്ത ആരോഗ്യ പാനീയമാണ്. പൂക്കുല ചെത്തുമ്പോൾ ഊറി വരുന്ന നീര് തുള്ളിത്തുള്ളിയായാണ് ശേഖരിക്കുന്നത്. ഉപയോഗപ്രദമായ അളവിൽ ലഭ്യമാകുന്നതിന് കുറേ സമയമെടുക്കും. ഈ സമയം കൊണ്ട് എൻസൈമുകളും സൂക്ഷ്മജീവികളും മറ്റും പ്രവർത്തിച്ച് നീരയെ പുളിപ്പിച്ച് ലഹരിയുള്ള കള്ളാക്കി മാറ്റുന്നു. എന്നാൽ കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുളിച്ചുപോകാത്ത ശുദ്ധമായ നീര് ലഭ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്ത പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ ശുദ്ധമായ പഞ്ചസാര, ചക്കര, തേൻ

തോട്ടവിള ഗവേഷണ സ്ഥാപനത്തിൽ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുളിച്ചുപോകാത്ത ശുദ്ധമായ നീര് ലഭ്യമാക്കാൻ സാധിക്കും. പ്രകൃതിദത്ത പാനീയമായി ഉപയോഗിക്കുന്നതോടൊപ്പം വളരെ ശുദ്ധമായ പഞ്ചസാര, ചക്കര, തേൻ തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നീര് ഉപയോഗിച്ച് തയ്യാറാക്കാൻ സാധിക്കും.

വയലിൻ വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി വഴുതക്കാട് തിരുവനന്തപുരം 695014 എന്ന വിലാസത്തിലോ വയലിൻ വീടും AIR@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാം. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.

സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപയാണ്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. ഫോൺ നമ്പർ 8547070773, മറ്റൊരു നമ്പർ 04872370773. മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ മനുരത്ന മനുവർണ നെൽവിത്തുകൾ, മാവിന്റെ 21 ഇനങ്ങളുടെ തൈകൾ, 5 ഇനം പ്ലാവിന്റെ തൈകൾ, മോഹിത് നഗർ ഇനം കവുങ്ങ്, കേരശ്രീ തെങ്ങിൻ തൈ, പേരയ്ക്ക ഇനങ്ങൾ, 4 ഇനം ചാമ്പാലെയർ, നാരകം, സപ്പോട്ട ഗ്രാഫ്റ്റ്, കുരുമുളക് ലെയർ തൈകൾ, റംബൂട്ടാൻ ബഡ്, വേപ്പ്, കറിവേപ്പില, സീതപ്പഴം, നിലക്കടല എന്നിവയുടെ തൈകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04872370726 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872370726. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ

0: 6 മാസത്തെ തേനീച്ച വളർത്തൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. SSLCയോ തത്തുല്യ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 18-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ഫീസ് 30,000 രൂപ. ഇതിനു പുറമെ ഫീൽഡ് ട്രെയിനിങ്ങിന് ചിലവാകുന്ന അധിക തുക അപേക്ഷകർ വഹിക്കണം. അപേക്ഷാ ഫീസ് 50 രൂപ. 2026 ജൂലൈ 31-നകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9747321760. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9747321760. വെബ്സൈറ്റ് വിലാസം khadi.kerala.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി khadi.kerala.gov.in. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
4: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
7: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹേ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
6: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
9: ശനി ഒഴികെ എന്നും രാവിലെ 10:25
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
10: ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21 അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യയാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. ചടങ്ങിനായി സെൻട്രൽ സ്റ്റേഡിയത്തിലും പരിസര പ്രദേശങ്ങളിലും വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, MPമാരായ പ്രിയങ്കാ ഗാന്ധി, KC വേണുഗോപാൽ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, നിയുക്ത പ്രതിപക്ഷ

0: നേതാവ് പിണറായി വിജയൻ തുടങ്ങിയ പ്രമുഖരും ജനപ്രതിനിധികൾ ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തു. തുടർന്ന് സെക്രട്ടേറിയറ്റിലെ തങ്ങളുടെ ഓഫീസുകളിലെത്തി ഔദ്യോഗികമായി ചുമതലയേറ്റു.
1: കേരളത്തിൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർദ്ധനവ് വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. MLA മുൻ മന്ത്രിയുമായ G.സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയമിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രി യൊനാസ് ഗഹർ സ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ, പുനരുപയോഗ ഊർജ്ജം, വിദ്യാഭ്യാസം, ബഹിരാകാശം, ആർട്ടിക് മേഖല എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. കഴിഞ്ഞ വർഷം പ്രാബല്യത്തിൽ വന്ന ഇന്ത്യ EFTA വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്ത്യയും നോർവേയും തമ്മിലുള്ള പങ്കിട്ട പുരോഗതിയുടെയും സമൃദ്ധിയുടെയും ഉദാഹരണമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള പ്രതിസന്ധിഘട്ടത്തിൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യയ്ക്കൊപ്പം ഉറച്ചുനിന്ന നോർവേയുടെ നിലപാട് യഥാർത്ഥ സൌഹൃദത്തിന്റെ അടയാളമാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു.
2: मैं पिछले वर्ष नॉर्वे आने वाला था, लेकिन पहलगाम में हुए आतंकी हमले के कारण वह यात्रा स्थगित करनी पड़ी. उस कठिन समय में नॉर्वे ने आतंकवाद के विरुद्ध भारत के साथ मजबूती से खड़े होकर सच्ची मित्रता का परिचय दिया. आज जब मैं नॉर्वे आया हूँ तो मैं इस सॉलिडेरिटी के लिए हृदय से आभार व्यक्त करता हूँ.
1: നോർവേ സന്ദർശനത്തിനിടെ കിങ് ഹരാൾ 5മനുമായും സോഞ്ച രാജ്ഞിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഇറ്റലിയിലെത്തും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നിരവധി വിഷയങ്ങളിൽ ഇരുനേതാക്കളും ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ നിയമ നീതിന്യായ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥതല ബ്രിക്സ് മീറ്റിംഗിന് നാളെ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. കോടതിക്ക് പുറത്തുള്ള ബദൽ തർക്ക പരിഹാര മാർഗ്ഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗം പ്രധാനമായും ചർച്ച ചെയ്യുക. ബ്രിക്സ് അംഗരാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വിയറ്റ്നാം, ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. തന്ത്രപരമായ സൈനിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുക, പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുക, ഇൻഡോ പസഫിക് മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുക എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതീ യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലില ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ഭാരത് വ്യാപാര മഹോത്സവത്തിന്റെ വെബ്സൈറ്റ്

0: പദ്ധതിക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. 2047 വികസിത ഭാരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വ്യാവസായിക മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളും കൂടുതൽ കരുത്തോടെ പ്രവർത്തനം തുടരണമെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
1: അമൃത്കാല മേ മെഹനത് കർണേക്കലിയെ വോ ലക്ഷ് ബഡാ ഹെ പർ ഭാരത് കേ ഉദ്യോഗ വ്യാപാര ജഗത് ഭാരത് കേ ലോഗോ മേ ജോ ആജ് ഉത്സാഹ ഹെ ഓർ സഫലതാ കേ ലിയെ ജിസ് പ്രകാർ സേ പൂരാ ദേശ് 140 കരോഡ് ലോഗ് ഏകത്ര ഹുവേ ഹൈ മുജെ ലഗ്താ ഹൈ കേ കോയി താക്കത് ദുനിയാ കീ നാ ഹമേ റോക് പായേഗി നാ ഹമാരേ കോ ഥം പായേഗി.
0: രാജ്യത്തിന്റെ കയറ്റുമതി ഏകദേശം $863 ബില്യൺ എത്തിയതായും നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കയറ്റുമതി $1 ട്രില്യൺ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. രണ്ടു ദിവസത്തെ ഛത്തീസ്ഗഡ് സന്ദർശനത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബസ്തർ ജില്ലയിൽ പബ്ലിക് കൺവീനിയൻസ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഛത്തീസ്ഗഡിനെ നക്സൽ മുക്തമായി പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമാണിത്. ജഗദൽപൂരിൽ രക്തസാക്ഷികളുടെ കുടുംബാംഗങ്ങളുമായി അദ്ദേഹം സംവദിച്ചു. വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി 2047 രാജ്യത്തെ ആണവോർജ്ജശേഷി 100 GW ഉയർത്തുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഇന്ത്യയുടെ ആണവോർജ്ജ മേഖലയിലെ സ്വകാര്യ നിക്ഷേപ സാധ്യതകളും വ്യവസായ സഹകരണവും ചർച്ച ചെയ്യുന്നതിനായി യുഎസിൽ നിന്നുള്ള വ്യവസായ പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 21-അംഗ മന്ത്രിസഭയും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര June 15 മുതൽ നടപ്പാക്കാനും ആദ്യ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം. 3-ാമത് ഇന്ത്യ നോർവേ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. രാജ്യത്തിന്റെ കയറ്റുമതി മേഖല ശക്തിപ്പെട്ടതായും ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്. രചന ജേക്കബ് എബ്രഹാം. മനുഷ്യൻ സാഹസികനാണ്. അറിവിനും അനുഭവങ്ങൾക്കുമായി അവൻ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ആ യാത്രയുടെ വിചിത്രമായ സാഹസികതകൾ അവൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരു ഉജ്ജ്വലമായ സാഹസികതയുടെ ത്രില്ലടിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ലോകസാഹിത്യത്തിൽ. ജൂൾസ് വെർനെ എന്ന ഫ്രഞ്ച് നോവലിസ്റ്റിന്റെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ്.
4: ലോകസാഹിത്യത്തിൽ സാഹസികതയുമായി ചേർത്തുവെച്ച് പറയുന്ന ഒരു സാഹിത്യകാരന്റെ പേരാണ് ജൂൾസ് വെർനെ. 1873 പുറത്തിറങ്ങിയ ഈ സാഹസിക നോവൽ ഇന്നും ലോകമെമ്പാടുമുള്ള വായനക്കാരെ വിസ്മയിപ്പിക്കുന്നു.
3: 100-ൽപ്പരം വർഷങ്ങൾക്ക് മുൻപ് ലണ്ടനിലെ ഫിലിയാസ് ഫോഗ് എന്ന വിചിത്ര മനുഷ്യൻ നടത്തുന്ന അസാധാരണമായ ലോക പര്യടനത്തിന്റെ കഥയാണിത്. മനുഷ്യനും പ്രകൃതിയും സൃഷ്ടിച്ച നിരവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് തീവണ്ടിയിലും ആവിക്കപ്പലിലും ആനപ്പുറത്തും ഹിമശകടത്തിലും മറ്റുമായി വിവിധ രാജ്യങ്ങളിലൂടെ വിഭിന്ന ജനവർഗങ്ങൾക്കിടയിലൂടെ നടത്തിയ ആപൽക്കരമായ ഒരു ധീര സാഹസിക യാത്രയുടെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഒരു സഞ്ചാര നോവൽ.

0: 1828 ഫെബ്രുവരി 8 നാൻഡസ് എന്ന പട്ടണത്തിലെ അഭിഭാഷകനായ പേറി വെർണയ്ക്കും സോഫിയയ്ക്കും ഒരു മകൻ ജനിച്ചു. 19-ാമത്തെ വയസ്സിൽ ആ യുവാവിൻ്റെ മനസ്സിൽ ഒരാഗ്രഹമുദിച്ചു, എഴുത്തുകാരനാവുക. അങ്ങനെ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരൻ പിറന്നു. സാഹിത്യത്തിൻ്റെ എല്ലാ മേഖലയിലും ആ പ്രതിഭ കൈവച്ചു. ശാസ്ത്ര നോവലുകൾ, ചെറുകഥകൾ, നാടകങ്ങൾ, ആത്മകഥ, കവിതകൾ, ഗാനങ്ങൾ, ഹാസ്യസാഹിത്യം തുടങ്ങി സാഹിത്യത്തിൻ്റെ എല്ലാ ശാഖകളിലും ജൂൾസ് വെർണെ പടർന്നുകയറി.
1: എന്നാൽ നോവലുകളുടെ പേരിലാണ് എഴുത്തുകാരൻ അറിയപ്പെട്ടു തുടങ്ങിയത്. ജേർണി ടു ദ സെന്റർ ഓഫ് ദി എർത്ത്, 20,000 ലീഗ്സ് അണ്ടർ ദ സീ, എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്നീ 3 നോവലുകൾ ജൂൾസ് വെർണെ എന്ന എഴുത്തുകാരനെ ലോക പ്രശസ്തനാക്കി. ഇതിനു പുറമെ നിഗൂഢദ്വീപ്, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്ക് തുടങ്ങിയ പല കൃതികളും ശ്രദ്ധേയമായി.
0: കുട്ടിക്കാലത്ത് ബോർഡിംഗ് സ്കൂളിലെ അധ്യാപികയായ മാഡം സാമ്പിനിൽ നിന്നും സാഹസിക കഥകളോട് ജൂൾസിന് താൽപ്പര്യമുദിച്ചു. തൻ്റെ ഭർത്താവ് ഒരു കപ്പൽ ഛേദത്തിലകപ്പെട്ട് കഴിഞ്ഞ 30 വർഷമായി ഏതോ ദ്വീപിൽ കഴിയുകയാണെന്നും എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹം മടങ്ങി വരുമെന്നും മാഡം സാമ്പിൻ കുട്ടികളോട് പറയുമായിരുന്നു. കഥ കേട്ട ഭാവി എഴുത്തുകാരന് ഈ കഥ ഭാവനയുടെ വലിയ ലോകം തുറന്നു നൽകി.
1: കുട്ടിക്കാലത്ത് ചരിത്രവും ഭൂമിശാസ്ത്രവുമായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടവിഷയങ്ങൾ. വിവിധ രാജ്യങ്ങളിലെ മനുഷ്യരുടെ ജീവിതവും അവരുടെ സംസ്കാരവും ജൂൾസ് വെർണയെ അത്ഭുതപ്പെടുത്തി. കഴിയുന്നതും ധാരാളം യാത്ര ചെയ്യുക, കണ്ടതിനെക്കുറിച്ചെല്ലാം എഴുതുക, അതായിരുന്നു എഴുത്തുകാരന്റെ ലക്ഷ്യം. 5 വീക്സ് ഇൻ എ ബലൂൺ എന്ന കൃതി 1863 പുറത്തിറങ്ങി. ആ പുസ്തകം പ്രചുരപ്രചാരം നേടിയതോടെ ജൂൾസ് വെർണെ എന്ന പേര് ലോകം ശ്രദ്ധിച്ചു തുടങ്ങി. ഫ്രം ദ എർത്ത് ടു ദ മൂൺ 1865 ലക്ഷക്കണക്കിന് വായനക്കാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വായനയിൽ തരംഗമായി. എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ 1873 പുറത്തിറങ്ങിയത്.
0: ലണ്ടനിലെ പ്രശസ്തമായ റിഫോം ക്ലബ് അന്നും സജീവമായിരുന്നു. ക്ലബിലെ ലൈബ്രറിയിൽ ചില അംഗങ്ങൾ പുസ്തക റാക്കുകൾക്കിടയിൽ നിൽക്കുന്നത് കാണാം. ഒരു സംഘം ഇംഗ്ലീഷുകാർ ചീട്ടുകൾ കശക്കി ചീട്ടുകളെ തുടങ്ങാൻ പോവുകയാണ്. മദ്യം നിറച്ച ചഷകങ്ങളും അനുസാരികളുമായി വെയ്റ്റർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ ചീട്ടുകൾ സംഘം ആരെയോ കാത്തിരിക്കുകയാണ്. ആൾ വന്നിട്ട് വേണം കളി തുടങ്ങാൻ. ജൂൾസ് വെർണയുടെ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 ഡേയ്സ് എന്ന നോവൽ ആരംഭിക്കുകയാണ്.
1: അക്ഷമരായി കാത്തിരിക്കുന്ന ആ ചീട്ടുകളി സംഘത്തിന്റെ മുൻപിൽ റിഫോം ക്ലബിന്റെ വാതിൽ കൃത്യം 11:30 തുറന്നുകൊണ്ട് ഒരു മാന്യൻ അകത്തേക്ക് പ്രവേശിച്ചു. 40-കളുടെ തുടക്കത്തിൽ പ്രായമുള്ള അതിസുന്ദരനായ നീളമുള്ള ഒരു മനുഷ്യൻ. ആ നടത്തത്തിന് ഒരു ഗാംഭീര്യമുണ്ട്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ തന്റെ മുൻപിലുള്ള ഒഴിഞ്ഞ ഒരു കസേരയിൽ അയാളിരുന്നു. ആ കസേര അയാൾക്ക് വേണ്ടി ആദരപൂർവം ഒഴിച്ചിട്ടതായിരുന്നു. ക്ലബിലെ വെയ്റ്റർമാർക്ക് ആ മാന്യനെ വർഷങ്ങളായി പരിചയമുണ്ട്. പക്ഷേ അയാളെപ്പറ്റി അധികമൊന്നും അവർക്കറിയില്ല. ആ മാന്യന്റെ പേര് ഫിലിയാസ് ഫോഗ് എന്നാണെന്ന് അവർക്കറിയാം. ഇടയ്ക്കിടയ്ക്ക് കോട്ടിൽ നിന്നും പോക്കറ്റ് വാച്ചെടുത്ത് സമയം നോക്കുന്ന ഒരു സ്വഭാവവും അയാൾക്കുണ്ടെന്ന് അവർക്കറിയാം. പണം അയാൾക്കൊരു പ്രശ്നമല്ല. പുത്തൻ നോട്ടുകൾ എപ്പോഴും പോക്കറ്റിൽ കാണും. ആ കാശ് എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും അറിയില്ല.
2: ലണ്ടനിലെ സാവില്ല റോയിലെ 7-ാം നമ്പർ തെരുവിലാണ് ഫിലിയാസ് ഫോഗ് താമസിക്കുന്നത്. അയാൾക്ക് അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഇല്ല. അയാളുടെ ദിവസങ്ങൾ കൃത്യമായ ഒരു ചിട്ടയിലാണ് നീങ്ങുന്നത്. റിഫോം ക്ലബിൽ എല്ലാ ദിവസവും രാവിലെ 11:30 അയാൾ ഹാജരാകും. ചീട്ടുകളി മേശയിൽ തന്നെയാണ് ഭക്ഷണം. പാതിരാത്രിയോടെ അയാൾ വീട്ടിലേക്ക് മടങ്ങും. റിഫോം ക്ലബിലെ ലൈബ്രറിയിലാണ് ഏറിയ സമയവും അയാൾ ചെലവഴിക്കുന്നത്. ഏകാന്തത ഏറെ ഇഷ്ടപ്പെടുന്ന ഫിലിയാസ് ഫോഗ് ആരോടും അത്ര സംസാരിക്കുന്ന കൂട്ടത്തിലല്ല.
1: ഫിലിയാസ് ഫോഗിനെ പോലെ നോവലിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് പാസിപ്പാർട്ട് ഔട്ട്. പല തൊഴിലുകൾ ചെയ്ത് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു യുവാവ്.

0: ഒരു സുപ്രഭാതത്തിൽ അവൻ തൊഴിൽ തേടി ഫിലിയാസ് ഫോഗിന്റെ വാതിലിൽ മുട്ടുന്നു.
1: സർ, എനിക്കൊരു തൊഴിൽ വേണം. ഞാനൊരു ഗായകനായിരുന്നു, സർക്കസിലുണ്ടായിരുന്നു, ജിമ്മിൽ പരിശീലകനായിരുന്നു. അങ്ങനെ പല തൊഴിലുകളും ചെയ്തിട്ടുണ്ട്. അങ്ങയുടെ വീട്ടുജോലിക്കാരനായി എനിക്ക് അങ്ങയെ സേവിക്കാൻ ഒരവസരം തരൂ.
0: യുവാവിന്റെ തൊഴിലഭ്യർത്ഥന ഫിലിയാസ് ഫോഗിന് ഇഷ്ടമായി.
1: നീ ഇന്നല്പം ലേറ്റായിട്ടാണ് വന്നത്. ഒരു കാര്യം ചെയ്യൂ, നാളെ കൃത്യം 11:29 തന്നെ ജോലിക്ക് കയറിക്കൊള്ളൂ.
0: തന്റെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണെന്ന് പാസിവ് പാർട്ട് ഔട്ടിന് ആദ്യത്തെ പരിചയപ്പെടലിൽ നിന്ന് തന്നെ മനസ്സിലായി. യജമാനൻ പറഞ്ഞതുപോലെ യുവാവ് പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ എത്തി. അധികം സംസാരമില്ലാത്ത തന്റെ യജമാനനിൽ നിന്നും ശ്രദ്ധ മാറ്റി ആ ഭവനത്തിൽ നിന്നും അയാളെക്കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിയുമോ എന്ന് അവൻ നോക്കി. ഒരു രക്ഷയുമില്ല, ഇയാൾ ഒരു ദുരൂഹ കഥാപാത്രം തന്നെ, അയാൾ മനസ്സിൽ പറഞ്ഞു.
2: ഫീലിയാസ് ഫോഗ് പതിവ് പോലെ ആ ദിവസം റിഫോം ക്ലബിലെത്തിയപ്പോൾ അവിടെ എല്ലാവരും അന്ന് നടന്ന ഒരു ബാങ്ക് കൊള്ളയെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചയിലായിരുന്നു. ലണ്ടൻ ബാങ്കിൽ നിന്നും 55,000 pounds കള്ളൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസുകാർ ശക്തമായ അന്വേഷണത്തിലാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കീഴിലെ രാജ്യങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കണ്ടാൽ ഒരു ഇംഗ്ലീഷ് മാന്യനെ പോലെ തോന്നുന്ന ഒരാളാണ് മോഷ്ടാവ്. ഡിറ്റക്റ്റീവുകൾ രഹസ്യാന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. കള്ളനെ പിടികൂടുന്നവർക്ക് 2,000 pounds സർക്കാർ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ക്ലബിലെ ഉന്നതർ പലരും ചൂടുപിടിച്ച ചർച്ചയിൽ പങ്കുചേർന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഫിലിയാസ് ഫോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ അഭിപ്രായം എന്ന നിലയിൽ ഫോഗ് പറഞ്ഞു.
1: ലോകം ഇന്നിപ്പോൾ വല്ലാതെ ചുരുങ്ങിപ്പോയി. ഒരാൾക്ക് 80 days കൊണ്ട് ലോകം ചുറ്റിവരാൻ കഴിയും. 13 days കൊണ്ട് സുയസ് കനാലിലൂടെ ബോംബെയിലെത്താം. ബോംബെയിൽ നിന്ന് കൽക്കട്ടയിലേക്ക് 3 days, അവിടെ നിന്ന് ഹോങ്കോങ്ങിലേക്ക് 13 days മതി. നിങ്ങൾ പറയുന്നത് ശരിയല്ല. ഇതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ? എന്റെ കാൽക്കുലേഷൻസ് കറക്റ്റാണ് മിസ്റ്റർ. എന്റെ ബാങ്കിൽ, എന്റെ അക്കൗണ്ടിൽ 20,000 pounds ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ ആ 20,000 pounds ഞാൻ ബെറ്റ് വയ്ക്കാം. 2 October തിരിച്ച് 21 December നിങ്ങളുടെ മുന്നിൽ ഈ ക്ലബിൽ 80 days കൊണ്ട് ലോകം ചുറ്റി എനിക്ക് എത്തിച്ചേരാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ 20,000 pounds എനിക്ക് തരണം.
0: വാദപ്രതിവാദങ്ങൾ തുടർന്നു. ഒടുവിൽ ഫിലിയാസ് ഫോഗിന്റെ ബെറ്റ് ക്ലബിലെ മറ്റ് ധനികർ അംഗീകരിച്ചു. യാത്രയ്ക്ക് വേണ്ട പണം ഫോഗ് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചു. വീട്ടിലെത്തിയിട്ട് 80 days ഒരു യാത്രയ്ക്ക് വേണ്ടി ബാഗുകളെല്ലാം തയ്യാറാക്കാൻ പാസിവ് പാർട്ട് ഔട്ടിന് നിർദ്ദേശം നൽകി. അവൻ തന്റെ യജമാനന്റെ പുതിയ ഭ്രാന്ത് കേട്ട് അമ്പരന്ന് നിന്നു.
1: ഇംഗ്ലണ്ടിലെ പത്രങ്ങളിലെല്ലാം ആ വിചിത്ര പന്തയത്തിന്റെ വാർത്ത പരന്നു. ഫിലിയാസ് ഫോഗിനെ കുറിച്ചും ഈ ലോകയാത്രയെക്കുറിച്ചുമായി എവിടെയും സംസാരം. 80 days കൊണ്ട് ലോകം ചുറ്റിവരാമെന്ന ആശയത്തെ ചിലർ പിന്തുണച്ചു. മറ്റു ചിലർ അതൊരു മണ്ടൻ ആഗ്രഹമെന്ന് പറഞ്ഞു. ചിലർ ഒരു പടികൂടി കടന്ന് ബാങ്ക് മോഷ്ടാവ് ഫോഗ് എന്ന വിദ്വാനാണെന്നും മോഷ്ടിച്ച മുതലുമായി നാടുകടക്കാനുള്ള ബുദ്ധിപൂർവമായ ഒരടവാണിതെന്നും പറഞ്ഞു. ഫിലിയാസ് ഫോഗാണ് ബാങ്ക് മോഷ്ടാവ് എന്ന ഊഹത്തിന് പ്രസക്തി വർദ്ധിച്ചു. ഡിറ്റക്റ്റീവ് ഫിക്സ് അത് പൂർണ്ണമായും വിശ്വസിച്ചു. അയാൾ തന്റെ നിരീക്ഷണങ്ങളുമായി ഫിലിയാസ് ഫോഗിനെ പിടികൂടാനുള്ള അനുമതി തേടി ലണ്ടൻ പോലീസിനെ സമീപിച്ചു.
0: ഡിറ്റക്റ്റീവ് ഫിക്സ് അതിവേഗം സൂയസ് തുറമുഖത്തെത്തി. അയാൾ രഹസ്യമായി ഫിലിയാസ് ഫോഗിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു. ഫോഗിന്റെ വേലക്കാരനായ പാസിവ് പാർട്ട് ഔട്ടുമായി ഒരു യാത്രക്കാരൻ എന്ന നിലയിൽ സൗഹൃദം സ്ഥാപിക്കാൻ തീരുമാനിച്ചു.
1: ഹലോ, ഈ സ്ഥലം കൊള്ളാമല്ലോ. സാറേ, ഈ സ്ഥലത്തെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ

0: യജമാനനാകട്ടെ സ്ഥലങ്ങളിൽ താല്പര്യമില്ല, അദ്ദേഹത്തിന് സമയത്തിലാണ് താല്പര്യം. ഞങ്ങളിപ്പോൾ 80 ദിവസം കൊണ്ട് ലോകം ചുറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ യജമാനൻ ഒരു വിചിത്രനായ മനുഷ്യനാണല്ലോ, സംശയമുണ്ടോ സാറേ? ഒരു ദിവസം ക്ലബിൽ നിന്നും വന്ന ശേഷം ബെറ്റ് വെച്ച കാര്യം പറഞ്ഞ് ഈ യാത്രയ്ക്ക് എന്നെയും കൂടെ കൂട്ടി ഇറങ്ങിയിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല.
1: ഫോഗിന്റെ ജോലിക്കാരനുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പിന്തുടരാൻ ഡിക്റ്റേറ്റീവ് ഫിക്സ് തീരുമാനിച്ചു. ചെങ്കടലിലൂടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പുറപ്പെടുന്ന മംഗോളിയ എന്ന കപ്പലിൽ ബോംബെയിൽ എത്തിച്ചേരാനായി മൂവരും കയറി. യാത്രാമധ്യേ കപ്പൽ ഇന്ധനം നിറയ്ക്കാൻ അറേബ്യൻ തീരങ്ങളിൽ നിർത്തി. അവസാനം കപ്പൽ ബോംബെ തീരത്തെത്തി.
2: ബോംബെ ചുറ്റിക്കാണാൻ പാസിപ്പാട്ടൗട്ട് തീരുമാനിച്ചു. യജമാനൻ എവിടെയോ പോയി. അവൻ നടന്ന് നടന്ന് ഒരമ്പലത്തിൽ കയറി. കാലക്കേടിന് ഷൂസിട്ടാണ് അമ്പലത്തിൽ കയറിയത്. ബ്രാഹ്മണരും പൂജാരിമാരും ചേർന്ന് നന്നായൊന്ന് പെരുമാറി പാസിപ്പോട്ടൗട്ടിനെ പുറത്താക്കി. ഒടുവിൽ രക്ഷപ്പെട്ട് യജമാനൻ്റെ സവിധത്തിലെത്തി. ഇത്തരം അബദ്ധങ്ങളിൽ ഇനി ചാടരുതെന്ന് ഫോഗ് അയാൾ ഉപദേശിച്ചു.
1: ഇന്ത്യയിൽ വച്ച് വിചിത്രമായ മറ്റൊരു സംഭവത്തിനു കൂടി സഞ്ചാരികൾ സാക്ഷിയായി. ഒരു കാളിക്ഷേത്രത്തിനു സമീപമാണ് ആ കാഴ്ച കണ്ടത്. ഒരു സുന്ദരിയായ യുവതിയെ ചില പൂജാരിമാർ വലിച്ചിഴച്ചുകൊണ്ട് ഒരു അഗ്നികുണ്ഠത്തിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നു. സമീപത്ത് മധ്യവയസ്സ് പിന്നിട്ട ഒരു വ്യാപാരിയുടെ ശവശരീരവുമുണ്ട്. ഫിലിയോസ് ഫോഗിന് പെട്ടെന്ന് താൻ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള സതി എന്ന അനുഷ്ഠാനമാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായി. ഫോഗും പാസിപ്പാട്ടൗട്ടും കൂടി യുവതിയെ രഹസ്യമായി രക്ഷിച്ചു. തന്റെ പേര് ഔധ എന്നാണെന്നും തന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു.
2: സംഘം കൽക്കട്ടയിലേക്ക് യാത്രയായി. കൽക്കട്ടയിൽ നിന്ന് ഹോങ്കോങ്ങിലേക്കുള്ള സ്റ്റീമറിൽ കൃത്യസമയത്ത് തന്നെ അവക്ക് കയറാൻ കഴിഞ്ഞു. യാത്രാസംഘത്തിലിപ്പോൾ ഔധ എന്ന യുവതിയുമുണ്ട്. ദറങ്കൂൺ എന്ന കപ്പൽ 13 ദിവസം കൊണ്ട് ഹോങ്കോങ്ങിലെത്തും. കപ്പലിൽ വെച്ച് ഡിറ്റക്റ്റീവ് ഫിക്സ് വീണ്ടും പാസിപ്പാട്ടൗട്ടുമായി കണ്ടുമുട്ടി. നിങ്ങളുടെ 80 ദിവസത്തെ യാത്രാ പരിപാടി ഇഷ്ടപ്പെട്ട് താനും ഒപ്പം ചേരുകയാണെന്ന് അറിയിച്ചു. ഫോഗിനെ രഹസ്യമായി അയാൾ നിരീക്ഷിച്ചു. ലണ്ടനിൽ നിന്നും അറസ്റ്റ് വാറന്റ് എത്തിച്ചേരാനുള്ള കാത്തിരിപ്പിലാണ് ഡിറ്റക്റ്റീവ് ഫിക്സ്.
1: തന്റെ ഒരു ബന്ധു ഹോങ്കോങ്ങിലുണ്ടെന്നും അവരുടെ അടുത്ത് തന്നെ വിട്ടാൽ മതിയെന്നും യുവതി ഫോഗിനോട് പറഞ്ഞിരുന്നു. ഹോങ്കോങ്ങിലെത്തിയ ശേഷം യുവതി പറഞ്ഞ ബന്ധുവിനെ അന്വേഷിച്ച് അവർ നടന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹോങ്കോങ് തീരത്തുനിന്നും ജപ്പാനിലെ യോക്കോഹാമ എന്ന തീരത്തേക്ക് പോകുന്ന കപ്പലിൽ യാത്രാസംഘം കയറി.
2: ഇതിനിടയിൽ ഡിറ്റക്റ്റീവ് ഫിക്സ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായി പാസിപ്പാട്ടൗട്ടിനെ കപ്പലിലെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവനിൽ നിന്നും ഡിറ്റക്റ്റീവിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടിയില്ല. ആ ദേശത്തിൽ ഫിക്സ് അവനെ നല്ലവണ്ണം മദ്യപിപ്പിച്ച് ബോധം കെടുത്താനായി മദ്യത്തിൽ മയക്കുമരുന്ന് കലക്കി കൊടുത്തു. പാസിപ്പാട്ടൗട്ട് മദ്യപിച്ച് ബോധം നഷ്ടപ്പെട്ട് ആരാലും അറിയാതെ ബാറിലെ ഒരു മൂലയിൽ ദിവസങ്ങളോളം മയങ്ങിക്കിടന്നു. നവംബർ 14 യാത്രാസംഘം ജപ്പാൻ തീരത്തെത്തി. ഇതിനിടയിൽ ബോധം തെളിഞ്ഞ പാസിപ്പാട്ടൗട്ടിന് ഡിറ്റക്റ്റീവ് ഫിക്സ് ഒരു ചാരനാണെന്ന് മനസ്സിലായി.
1: ഭൂമിയുടെ പകുതിയോളം ദൂരം യാത്രികർ പിന്നിട്ടു. ജനറൽ ഗ്രാൻഡ് എന്ന കപ്പലിൽ കയറി സഞ്ചാരികൾ അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചു. ഡിസംബർ 2 അവർ കാലിഫോർണിയയിൽ എത്തി.
2: തന്റെ രക്ഷകനായ ഫോഗിനോട് യുവതിക്ക് ആരാധനയാണ്. അവൾ അയാളെ പ്രണയിക്കുന്നു. പക്ഷേ ഒട്ടൊരു ദുരൂഹമായ അയാളുടെ വ്യക്തിത്വം അവളെ ആശങ്കയിലാക്കുന്നുണ്ട്.
1: ഇതിനിടയിൽ ലണ്ടനിലെത്താൻ തനിക്കിനി 28 ദിവസങ്ങൾ കൂടി മാത്രം മതിയെന്ന് ഫോഗ് മനസ്സിലാക്കുന്നു.
2: പല വിചിത്രമായ അനുഭവങ്ങളിലൂടെയും ഫോഗും പാസിപ്പാട്ടൗട്ടും കടന്നു പോകുന്നുണ്ട്. അമേരിക്കയിൽ വെച്ച് ഒരു കേണൽ ഫോഗിനെ ദ്വന്ദ്വയുദ്ധത്തിന് ക്ഷണിക്കുന്നു. ഔധ എന്ന യുവതിയെ രക്ഷിക്കുന്നതും പാസിപ്പാട്ടൗട്ടിനെ ഒരു സർക്കസ് സംഘം കത്തിയേറുകാരനായി നിർത്തുന്നതും എല്ലാം രസകരമായ സാഹസിക അനുഭവങ്ങളായി നോവലിൽ വിവരിക്കുന്നുണ്ട്.
1: ഡിസംബർ 11 ഇംഗ്ലണ്ടിലേക്ക് പുറപ്പെടുന്ന കപ്പലിൽ കയറിപ്പറ്റാനായി യാത്രാസംഘം ധൃതിപ്പെടുന്നു. ന്യൂയോർക്കിൽ നിന്നും സഞ്ചാരികൾ കയറുന്ന

0: തീവണ്ടി ഒരു സംഘം ആക്രമിക്കുന്നു. അതിൽ നിന്നെല്ലാം ഒരു വിധത്തിൽ സഞ്ചാരികൾ രക്ഷപ്പെടുന്നു. യാത്രക്കിടയിൽ കൃത്യസമയം പാലിക്കുന്നതുമൂലം കപ്പൽ യാത്രയും തീവണ്ടി യാത്രയും എല്ലാം യഥാസമയം തന്നെ സഞ്ചാരികൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ലിവർപൂളിലേക്ക് പുറപ്പെടുന്ന ഹെൻറിയറ്റ എന്ന കപ്പലിൽ അവർ യാത്ര തുടരുന്നു. ആ യാത്രക്കിടയിൽ കടലിൽ വച്ച് കടൽക്കൊള്ളക്കാർ കപ്പലിനെ ആക്രമിക്കുന്നു. അതിഭീകരമായ വെടിവയ്പ്പും സംഘട്ടനവും നടക്കുന്നു. ക്യൂൻസ് ടൗൺ എന്ന തീരത്ത് യാത്ര പൂർത്തിയാക്കുവാൻ കഴിയാതെ കപ്പൽ നങ്കൂരമിടുന്നു. അവിടെ നിന്നും ഡബ്ലിനിലേക്ക് പുറപ്പെടുന്ന ഒരു എക്സ്പ്രസ് ട്രെയിനിൽ സഞ്ചാരികൾ യാത്ര തുടരുന്നു.
1: പ്രതീക്ഷിച്ചതുപോലെ ഡിസംബർ 21 സഞ്ചാരികൾ ലിവർപൂളിൽ എത്തിച്ചേരുന്നു. ലണ്ടനിലേക്ക് 6 മണിക്കൂറിന്റെ തീവണ്ടി യാത്ര മാത്രമാണ് ഇനി ബാക്കി.
2: ഭൂമിക്ക് ചുറ്റുമുള്ള പര്യടനം 80 ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഡിക്റ്റേറ്റീവ് ഫിക്സ് അറസ്റ്റ് വാറന്റുമായി ഓടിയെത്തി. ഇംഗ്ലണ്ടിലെ മഹാറാണിയുടെ പേരിൽ ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, മിസ്റ്റർ ഫോഗ്, ഡിക്റ്റേറ്റീവ് പറഞ്ഞു. എല്ലാവരും ഞെട്ടി. ഇത് കണ്ടുനിന്ന പാസി പാർട്ടൌട്ടിന് ദേഷ്യവും സങ്കടവും തോന്നി. ഫിക്സിന്റെ കഴുത്ത് ഞെരിക്കാൻ അവന്റെ കൈകൾ തരിച്ചു. ബ്രിട്ടീഷ് പോലീസുകാർ അവനെ പിന്നാക്കം പിടിച്ചു തള്ളി.
0: തന്റെ യജമാനന് കൃത്യസമയത്ത് ഡിറ്റക്റ്റീവ് ഫിക്സിനെ കുറിച്ച് വിവരങ്ങൾ നൽകാതിരുന്നതിൽ അവൻ പശ്ചാത്തപിച്ചു. യജമാനന് ലക്ഷ്യം കാണാൻ കഴിയില്ല, പന്തയം ജയിക്കാൻ കഴിയില്ല, 20,000 പൗണ്ട് നഷ്ടമാവും. ഫിലിയാസ് ഫോഗിന് കൈകൾ വിലങ്ങണിയിക്കാൻ നീട്ടിക്കൊടുക്കേണ്ടി വന്നു. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. വെറും 9 മണിക്കൂർ മാത്രം മതി പന്തയം ജയിക്കാൻ. തന്റെ സഹസഞ്ചാരികൾക്കൊപ്പം അയാൾ ജയിലിലേക്ക് നടന്നു. പക്ഷേ അധികം സമയം കഴിയും മുൻപേ ആശ്വാസ വാർത്ത തേടിയെത്തി. ഡിറ്റക്റ്റീവ് ഫിക്സ് പറഞ്ഞു,
2: സർ, ഞങ്ങൾക്ക് ഒരബദ്ധം പറ്റിയതാണ്. ബാങ്ക് മോഷ്ടാവിനെ പോലീസ് പിടികൂടി. നിങ്ങളെ കണ്ടാൽ അയാളെ പോലിരിക്കും. സത്യത്തിൽ അതാണ് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം. ക്ഷമിക്കണം, ദയവായി ക്ഷമിക്കൂ. താങ്കൾക്ക് പോകാം. ഒരിക്കൽ കൂടെ ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു.
0: സഞ്ചാരികൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. ഇനി അധികം സമയമില്ല. അവർ ലണ്ടനിലെത്തിയപ്പോൾ പന്തയം വെച്ച സമയത്തേക്കാൾ 5 മിനിറ്റ് പുറകിലായി പോയിരുന്നു.
2: ഫിലിയാസ് ഫോഗും സംഘവും ലണ്ടനിലെ തന്റെ വസതിയിലെത്തി. മണ്ടനായ ഒരു ഡിക്റ്റേറ്റീവ് മൂലം തന്റെ പദ്ധതികൾ പൊളിഞ്ഞ കാര്യം ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ബാങ്കിലുണ്ടായിരുന്ന 20,000 പൗണ്ടിൽ 19,000 പൗണ്ട് ഈ യാത്രയ്ക്കായി ചെലവഴിച്ചു കഴിഞ്ഞു. തന്റെ ജീവിതത്തിൽ കണക്കുകൂട്ടലുകൾ പിഴച്ചു പോയിരിക്കുന്നു.
0: ക്ലബിലേക്ക് പോകാൻ ഫോഗിന് തോന്നിയില്ല. അയാൾ പലവിധ ആലോചനകളിൽ മുഴുകി.
3: അങ്ങയെ ഞാനാണ് ഈ ദുരിതത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്നോട് ക്ഷമിക്കൂ.
2: ഔദാ, നീ എന്താണ് ഈ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. സന്ദർഭവശാൽ ഞാൻ താങ്കളെ രക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതത്ര വലിയ കാര്യമല്ല. ഒരുപക്ഷെ ഈ യാത്ര ഇതിനു വേണ്ടി കൂടിയായിരുന്നിരിക്കണം.
3: എന്നെ രക്ഷിക്കാൻ സമയം കളഞ്ഞില്ലായിരുന്നെങ്കിൽ താങ്കൾക്ക് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നിന്ന് യാത്ര തിരിച്ച് കൃത്യസമയത്ത് ലണ്ടനിൽ എത്തിച്ചേരാൻ കഴിയുമായിരുന്നു.
2: അത് സാരമില്ല. ഭവതി സമാധാനമായിരിക്കൂ. നിങ്ങൾ ഇനി എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ബന്ധുക്കളോ സുഹൃത്തുക്കളോ മറ്റോ ഉണ്ടോ? ഞാൻ എവിടെയെങ്കിലും എത്തിക്കണോ?
3: എനിക്ക് ആരുമില്ല. എനിക്കിപ്പോ ഈ ഭൂലോകത്ത് നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
2: എങ്കിൽ ഞാൻ താങ്കളെ വിവാഹം കഴിക്കട്ടെ. നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അനുവാദം തരൂ.
0: ഫിലിയാസ് ഫോഗിന്റെ നെഞ്ചിലേക്ക് കരഞ്ഞുകൊണ്ട് ഒരു മാടപ്രാവിനെ പോലെ ഔധ ചേർന്ന് നിന്നു. പള്ളിവികാരിയായ ഫാദർ സാമുവൽ വിൽസനെക്കൊണ്ട് വിവാഹം എത്രയും പെട്ടെന്ന് നടത്താനായി യജമാനന്റെ നിർദ്ദേശപ്രകാരം പാസിപ്പാർട്ട് ഔട്ട് പള്ളിമേടയിലേക്ക് പുറപ്പെട്ടു.
1: ഫിലിയാസ് ഫോഗ് തന്റെ യാത്രക്കിടയിൽ റിഫോം ക്ലബിലെ അംഗങ്ങൾക്ക്

0: കമ്പി സന്ദേശം അയക്കാനോ ഏതെങ്കിലും വിധത്തിൽ അവരെ ബന്ധപ്പെടാനോ ശ്രമിച്ചിരുന്നില്ല.
1: പക്ഷേ പന്തയം അവസാനിക്കാൻ യഥാർത്ഥ സമയം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 20,000 pounds തങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതി അവരെല്ലാം സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ഫിലിയോസ് ഫോഗ് ക്ലബിന്റെ വാതിൽ വലിച്ചു തുറന്നുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടത്. അയാളെ കണ്ട് ചീട്ടു കളിച്ചുകൊണ്ടിരുന്നവർ എഴുന്നേറ്റു. ഫോഗ് പറഞ്ഞു,
2: സുഹൃത്തുക്കളെ, ഈ പന്തയം ഞാൻ ജയിച്ചിരിക്കുന്നു. ഇത് സമയത്തിന്റെ കളിയാണ്. സത്യത്തിൽ ഞങ്ങൾ 24 മണിക്കൂർ മുമ്പ് തന്നെ ലണ്ടനിലെത്തി. നമ്മൾ കിഴക്കോട്ട്, അതായത് സൂര്യനെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുമ്പോൾ കൂടുതൽ സമയം നമുക്ക് ലഭിക്കും. ഇത് ആലോചിച്ചെടുക്കാൻ ഞാൻ കുറച്ച് സമയമെടുത്തു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ പന്തയം വെച്ച സമയത്തിന് മുമ്പേ എത്തി.
0: അത് സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. മാന്യന്മാരായ റിഫോം ക്ലബ് അംഗങ്ങൾ ആ പന്തയത്തുക ഫിലിയാസ് ഫോഗിന് നൽകുവാൻ തീരുമാനിച്ചു.
1: നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. പന്തയം വിജയിച്ച ശേഷം തനിക്ക് ലഭിച്ച 20,000 pounds സന്തോഷവാർത്തയുമായി ഫോഗ് തന്റെ പ്രിയതമയുടെ സവിധത്തിലെത്തി. അടുത്ത തിങ്കളാഴ്ച ഫാദർ സാമുവലിന്റെ കാർമ്മികത്വത്തിൽ ഫിലിയാസ് ഫോഗും ഔധയും വിവാഹിതരായി. എല്ലാത്തിനും സാക്ഷിയായി ഫോഗിന്റെ വിശ്വസ്ത സഹായി പാസി പാർട്ടൌട്ടും വധൂവരന്മാർക്ക് ആശംസകൾ നേർന്ന് അവരുടെ പുതിയ ജീവിതത്തിൽ പങ്കാളികളാവുന്നതോടെ പുതിയ പ്രതീക്ഷകൾ പകർന്ന് നോവൽ അവസാനിക്കുന്നു.
0: സാഹസികത ഇഷ്ടപ്പെടുന്ന ലോകമെങ്ങുമുള്ള വായനക്കാരുടെ, പ്രത്യേകിച്ചും കുട്ടികളുടെ പ്രിയപ്പെട്ട നോവലാണ് എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days. വായനക്കാരെ വിഭ്രമിപ്പിക്കുന്ന ഈ നോവൽ മാനവരാശിയുള്ള കാലം വരെയും വായിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.
3: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: ജൂൾസ് വെർനെ എഴുതിയ നോവൽ എറൌണ്ട് ദ വേൾഡ് ഇൻ 80 days. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം സന്ദീപ് സുരേഷ്, സുഷമ്മ അനിൽ. നോവൽ ഭാഗം വായിച്ചത് NJ ജോഷിലാൽ. നിർവഹണ സഹായം PSreekala. നിർവഹണം സന്ദീപ് സുരേഷ്.

0: മോണരോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും മെയ് 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീരിയഡ് ഓണ്ടോളജി ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുമെല്ലാം പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാനാണ് ഈ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ

0: ആരോഗ്യത്തിന് മാത്രമല്ല മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിന് അടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും. മോണയിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് അതിന് ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ച് കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മോണരോഗം കാരണം മോണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. നമ്മുടെ ഈ മോണ രോഗബാധിതമായാൽ, മോണ എന്ന് പറയുന്നത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രേൻ്റെ ഒരു ഭാഗം തന്നെയാണ്. മോണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ച് പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിൻ്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മോണരോഗവുമായി ചികിത്സ എടുക്കാതിരുന്നാൽ അവ ഒരുപക്ഷേ മാസം തികയാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് സ്ഥലവും പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ടയിൽ
1: നിന്ന് അനുശ്രീ. സംസാരിച്ചോളൂ
2: ഡോക്ടർ. എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു. ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അതിനൊരു ക്യാപ്പ് ഉണ്ട്. അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെ ആണോ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
0: ഇത് RCT ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പ് ഇട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ ആദ്യത്തെ അണപ്പല്ല് മേളിലെ
0: മേളത്തെ ഉള്ളിപ്പല്ലുകള്.
2: അതെ
0: അതെ, അത് 4 എണ്ണത്തിന്
2: അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. ചില സമയം ഇങ്ങനെ ആഹാരം കേറിയിരുന്നിട്ട് എങ്ങനെയെങ്കിലും അതൊന്നും എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
0: അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ?
2: 4 വർഷം.
0: ഓക്കെ, അനുശ്രീ പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിൻ്റെ ക്യാപ്പിനും പല്ലിൻ്റെ ഗളഭാഗം, കഴുത്തുഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിൻ്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും താങ്കൾക്ക് ക്യാപ്പിട്ട് തന്ന ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, മോണയുടെ ഉള്ളിൽ ഒരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക.
2: ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളൂ.
0: പല്ലുകൾക്കിടയിലുള്ള വിടവുകൾ മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിങ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അത് ഉപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
0: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണയെന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അതിൻ്റെ പുറം ഓറഞ്ചിൻ്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിൻ്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്. അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യം ഉള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ ഒരു ചെറിയ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മളതിന് ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ്

0: വന്ന് കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും, അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിൻ്റെ നെക്ക് പോർഷൻ, അതായത് അതിൻ്റെ ഗളഭാഗത്ത് മാത്രം മോണയിൽ പ്രയാസമുള്ള എങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയെന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിംഗ് ആണ്, അതായത് മോണയെന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ വിദഗ്ധനെ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നതെന്ന് നോക്കാം. ഹലോ.
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ലളിത, കൊല്ലത്തുനിന്ന്
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം.
0: നമസ്കാരം
2: സാർ. ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ്പ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിനും ഒന്നും വിഷയമില്ല. നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ ആ റൂട്ട് കനാല് കഴിഞ്ഞിട്ട് ആ ക്യാപ്പ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
0: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പല്ലിന് ക്യാപ്പ് ഇടുകയാണ്. ഈ ക്യാപ്പ് ഇടുന്ന മെറ്റീരിയല് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മറ്റും പൾപ്പെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിൻ്റെ അതുപോലുള്ളൊരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്കൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടൊരു ക്രൗൺ ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നുമില്ലാത്ത തന്നെ പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും മെറ്റൽ അടങ്ങിയിട്ടില്ല, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, ക്രൗൺ വെച്ച പല്ലിനെ നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പരിചരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ ഈ പറയപ്പെടുന്ന പല്ലിൻ്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാറെ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
0: ഇതും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമാണ്. അപ്പം വായനാറ്റത്തിന്റെ കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായ്നാറ്റം, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിൻ്റെയോ കാൽക്കുലസിൻ്റെയോ അതായത് ടാർട്ടാറിൻ്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിൻ്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വായ് ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരവേ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായ്നാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും തൊണ്ടയിൽ നിന്നും ടോൺസിലിൻ്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കീമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമിയ അഥവാ നിർജ്ജലീകരണത്തിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ

0: തിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ട് ഉണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമി അഥവാ നിർജ്ജലീകരണത്തിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ് അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ, ചിലതിന് ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിൻ്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് നസീർ എന്നാണ്, കോട്ടയംകോട് നിന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
2: നമസ്കാരം സാർ,
0: സ്വാഗതം.
2: രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പുള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴൊക്കെ ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ. അതെന്തുകൊണ്ടാണ്?
0: മുകൾ താടിയിൽ അണ്ണാക്കിന്റെ ഭാഗത്തോട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
2: അത് തന്നെ. അത് ഈ ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. താഴ്ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട്. അങ്ങനെ
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോഴുള്ള വർദ്ധിച്ച പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങളും ഇല്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
2: പുകവലിയുണ്ട്, മറ്റു അസുഖങ്ങളും ഉണ്ട്.
0: മറ്റു അസുഖങ്ങളുണ്ട്. മറ്റു അസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
2: ബി പി, ഷുഗർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. എനിക്ക് കണിശമായും പറയാനുള്ളത് ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെൻറ് ഡെന്റൽ കോളേജുകളിലും ഗവൺമെൻറ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: പുകവലിയെന്ന് പറയുമ്പോൾ പുകയിലയെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസ് ആയിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും പ്രത്യേകിച്ചും മോണയുടെ ഭാഗം ഒരു പ്രത്യേക തരത്തിൽ കട്ടി ഉള്ളതാവുകയും വളരെ കുഞ്ഞു കുഞ്ഞു രക്തക്കുഴലുകൾ ക്രമേണ അടഞ്ഞു പോവുകയും ആദ്യഘട്ടങ്ങളിൽ അവരുടെ മോണയിൽ നിന്ന് രക്തം വരികയില്ല. എന്തെന്നാൽ പുകയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ്റെയും മറ്റ് വിഷപദാർത്ഥങ്ങളുടെയും പ്രവർത്തനത്താൽ രക്തക്കുഴലുകൾ ചെറിയ രീതിയിൽ അടയുന്നത് കൊണ്ട് ആദ്യം വായിൽ നിന്നും ബ്ലഡ് വരാതെ ഇത് മാസ്ക് ചെയ്യപ്പെടും. പിന്നെ ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും ചികിത്സ എടുക്കേണ്ട കാലഘട്ടം പോലും കഴിഞ്ഞിരിക്കും. അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും അടക്കയോടും ചുണ്ണാമ്പും വെറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന, പുകവലിക്കാരിൽ കൂടുതലായും ല്യൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും, പുകയിലെയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും, അതുപോലുള്ള ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിന്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: ഫ്ലോസിംഗ് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിൻ്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഫുഡിൻ്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിൻ്റെ ആരോഗ്യത്തിനെ ദോഷകരമായി ബാധിക്കുമോ? ഇപ്പോൾ ഫ്ലോസിംഗ് എത്ര തവണ ചെയ്യണം, അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്?
0: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണ

0: അംശങ്ങൾ മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ടാകുന്ന ഒരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെൻഡിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധനയെ കാണിക്കുകയും നമുക്ക് അതിൻ്റെ അതിൻ്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സ് ഏറുംതോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികളുടെ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത്, അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെൻറ്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് മൂന്നും വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിൻ്റെ ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം രണ്ടു നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അത് 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിൻ്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം ഒരു നേരം ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
1: സാറ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട്, അപ്പോൾ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ, അത് നല്ലതാണോ ചീത്തയാണോ?
0: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽപ്പെട്ട എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിൻ്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഒന്ന്, അതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ 2-3 മിനിറ്റ് നന്നായി നിർത്തി തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവർ രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിൻ്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ദന്ത രോഗങ്ങളെയും ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള രണ്ടു നേരമുള്ള ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിങ്ങും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധനയെ കണ്ടിട്ട് സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിൽ ഊന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
1: മോണ രോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ ആണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റു ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.
2: മോണ രോഗങ്ങളും ദന്താരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഡോക്ടറോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് MS ആശ.
3: ഹലോ ഡോക്ടർ,

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം. മനുഷ്യനിലെ ദഹന വ്യവസ്ഥ. വത്സമ്മ വി.വി. സംസാരിക്കുന്നു.

നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്. റദ്ദാക്കിയ നീറ്റ് പരീക്ഷ. പുതിയ കോഴ്സുകളായ പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ്, MA, PG ഡിപ്ലോമ. പാരാമെഡിക്കൽ കോഴ്സിനെക്കുറിച്ച് ഒരു രക്ഷിതാവിൻ്റെ സംശയത്തിനുള്ള മറുപടി നൽകുന്നത് ഡോക്ടർ TP സേതുമാധവൻ. കേൾക്കാം നാളെ രാവിലെ 7:10 റൈറ്റ് ട്രാക്ക്.

സമയം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റും 50 സെക്കൻഡും. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ശ്രേഷ്ഠ പദ്ധതി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് റെസിഡൻഷ്യൽ എഡ്യൂക്കേഷൻ ഫോർ സ്റ്റുഡൻസ് ഇൻ ടാർഗറ്റഡ് ഏരിയാസ് അഥവാ ശ്രേഷ്ഠ പദ്ധതി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള ശ്രേഷ്ഠ പദ്ധതി അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ 24,800 വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. 300 കോടിയുടെ പദ്ധതിയായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്. 9 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ തുടർ പഠനം നിർത്തേണ്ടതായി വരുന്ന സാഹചര്യത്തിലാണ് സാമൂഹ്യനീതി വകുപ്പിലൂടെ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ആസ്പിരേഷണൽ ജില്ലകളിൽ റെസിഡൻഷ്യൽ സൌകര്യങ്ങളുള്ള സർക്കാർ സ്കൂളുകൾ അല്ലാത്ത വിദ്യാലയങ്ങളെ ഇതിനുവേണ്ടി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് നീതി ആയോഗാണ് അംഗീകാരം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്താൻ കഴിയുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവായ ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് December 6, 2021 കേന്ദ്ര സർക്കാർ ശ്രേഷ്ഠ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഒരു ഭാഗമാണ് ശ്രേഷ്ഠ പദ്ധതി. സമൂഹത്തിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതുവഴി സാമൂഹ്യ വ്യവസ്ഥിതിയെ പരിഷ്കരിക്കാനാകും എന്ന അംബേദ്കറിന്റെ ലക്ഷ്യമാണ് ശ്രേഷ്ഠ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ നിറവേറ്റുന്നത്. പിന്നാക്ക അവസ്ഥയിലുള്ള പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സമർത്ഥരായ വിദ്യാർത്ഥികളെ തുടർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രേഷ്ഠ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത്തരം വിദ്യാർത്ഥികളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയും അതുവഴി വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ മാനവ വിഭവശേഷി വികസനത്തിൽ പങ്കാളികളാകാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ബി ആർ അംബേദ്കറിന്റെ ചരമവാർഷിക ദിനം December 6 നമ്മൾ മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ മനുഷ്യനിലെ ദഹന വ്യവസ്ഥ വത്സമ്മ വി.വി. സംസാരിക്കുന്നു. ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ

രാത്രി 9:30 കേൾക്കാം. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവസാന ദിവസം. റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം രാത്രി 9:30.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 53 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ 21 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കുമെന്നും വയോജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി സമഗ്ര പദ്ധതികൾ തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ ഓണറേറിയത്തിൽ 3000 രൂപ വർധന വരുത്താനും അംഗനവാടി ജീവനക്കാർ, ഹെൽപ്പർമാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, ആയമാർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപ വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി. May 21 MLA മാരുടെ സത്യപ്രതിജ്ഞ നടത്താനും 22 സ്പീക്കർ തെരഞ്ഞെടുപ്പിനുമായി നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി അറിയിച്ചു. May 29 ഗവർണറുടെ നയപ്രഖ്യാപനം. സംസ്ഥാനത്തിന്റെ നിലവിലെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ധവളപത്രം പ്രസിദ്ധീകരിക്കുമെന്നും നവകേരള സദസ്സിനിടെയുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 3rd ഇന്ത്യ നോർഡിക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോർവേയിലെത്തി. നോർവേ പ്രധാനമന്ത്രി യോനാസ് ഗഹസ്റ്റോറുമായി അദ്ദേഹം ഓസ്ലോയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സമുദ്ര സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ചർച്ചയിൽ ധാരണയായി. 43 വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നോർവേ സന്ദർശിക്കുന്നത്. വിദേശ പര്യടനത്തിന്റെ അവസാന പദത്തിൽ പ്രധാനമന്ത്രി നാളെ ഇറ്റലിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നോർവേയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് സമ്മാനിച്ചു. ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനം ശക്തിപ്പെടുത്തുന്നതാണ് ബഹുമതിയെന്ന് അഭിനന്ദന സന്ദേശത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടു. പ്രത്യേക അവസരങ്ങളിലൊരുങ്ങി അടുത്ത 1 വർഷത്തേക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് വിവിധ കൃഷി മന്ത്രാലയ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമെടുത്തതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ലളിതമായ ജീവിതശൈലി സ്വീകരിക്കാനും പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കാനും യോഗത്തിൽ ധാരണയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയ്ക്കനുസൃതമായാണ് തീരുമാനമെന്ന് ശ്രീ ചൌഹാൻ വ്യക്തമാക്കി. രാജ്യത്ത് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നതിനാൽ

0: ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൗരന്മാരോട് ആവശ്യപ്പെട്ടതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് കേന്ദ്ര സർക്കാർ. ആഭ്യന്തരമന്ത്രി അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ PM വികാസ് പദ്ധതിക്ക് NIT കാലിക്കറ്റിൽ തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ ചെയ്യുന്നവർക്കും ന്യൂനപക്ഷ സമൂഹത്തിലെ യുവതി യുവാക്കൾക്കും ആധുനിക തൊഴിൽ മേഖലകളിൽ വൈദഗ്ധ്യം ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അമൃത് ഫാർമസി അടക്കമുള്ള സംരംഭങ്ങൾ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ തിരുവനന്തപുരത്ത് നടന്ന വജ്ര ജൂബിലി സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അവർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിൽ മത്സരം പുരോഗമിക്കുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവ പോരാട്ടം. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 77 പോയിന്റ് നേട്ടത്തിൽ 77,315 നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,649 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 65 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 520 രൂപ കുറഞ്ഞ് 114,560 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ മൊബൈൽ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് എല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 10 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ, ക്ഷമിക്കണം, സേവന വാർത്തകൾ. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കാനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ജൂൺ ആദ്യവാരം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൗജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ RCTയുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകും. ഫോൺ നമ്പർ 04-87-26-94-412. മറ്റൊരു നമ്പർ 94-47-19-63-24. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04-87-26-94-412. മറ്റൊരു നമ്പർ 94-47-19-63-24. കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 ജൂൺ 5 വരെ ദീർഘിപ്പിച്ചു. ഫോൺ നമ്പർ 04-87-23-64-900. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-87-23-64-900. കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ ക്യാമ്പസുകളിൽ RF മോഡിൽ നടത്തുന്ന MSc ക്ലൈമറ്റ് സയൻസ്, MSc എൻവയോൺമെന്റൽ സയൻസ്, MSc ഓഷ്യൻ ആൻഡ് അറ്റ്മോസ്ഫിറിക് സയൻസ്, MSc വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് എന്നീ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും admissions.kau.in

എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി June 12. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട സമയം 10:00 മുതൽ 5:00 വരെ. ഫോൺ നമ്പർ 04872431139. ഫോൺ നമ്പർ ആവർത്തിക്കാം, 04872431839. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമൺ സെഷൻ കമ്മീഷണറുമായ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 19, 25, 26 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും 22, 29 എന്നീ തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമൺ സെഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. സേവന വാർത്തകൾ സമാപിച്ചു.

സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 45 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: Meteorological department has issued an orange color warning for heat wave to severe heat wave conditions over Madhya Pradesh and Uttar Pradesh for tomorrow. Heat wave conditions are also expected over Haryana, Chandigarh, Marathwada, Punjab, Rajasthan, Telangana and Vidarbh during the next 2 days. Meanwhile, warm night conditions have been predicted for Rajasthan, Vidarbh and West Uttar Pradesh tomorrow. A gradual rise in maximum temperatures by 2 to 3 degrees Celsius is expected over many parts of Northwest India. The Ministry of Ayush today issued a comprehensive public health advisory on extreme heat and heat wave for the current summer season. The advisory emphasizes adequate hydration, avoid direct exposure to sunlight during peak hours, use of light cotton clothing and consumption of seasonal fruits and fluids rich in electrolytes. And in IPL cricket, Chennai Super Kings were 159 for 5 in 18 overs against Sunrisers Hyderabad in Chennai when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi holds talks with his Norwegian counterpart Jonas Gahr Støre in Oslo. Agree to elevate bilateral ties to green strategic partnership focusing on clean energy and blue economy. Prime Minister Modi awarded Grand Cross of Royal Norwegian Order of Merit by King Harald V. Government targets $1 trillion exports this year. Union Minister Jitendra Singh holds talks with US industry delegation on nuclear energy and private investment opportunities in India. And amid extreme heat conditions, Ministry of Ayush issues advisory to prevent heat-related illnesses. That is all in the news at 9. Good night.
1: Akashavani. വിദ്യാഭ്യാസ രംഗം. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ. മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണമാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വത്സമ്മ വിവി.
2: ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരുടെ ഭക്ഷണരീതികൾ വ്യത്യസ്തമാണെങ്കിലും നാരുകൾ, ജലം എന്നിവയ്ക്ക് പുറമെ കാർബോഹൈഡ്രേറ്റുകൾ, പ്രോട്ടീൻ, കൊഴുപ്പ്, ധാതുക്കൾ, വിറ്റമിൻ എന്നീ പോഷകഘടകങ്ങൾ നിർബന്ധമായും അടങ്ങിയിരിക്കണം. എല്ലാ പോഷകഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃതാഹാരം അഥവാ ബാലൻസ്ഡ് ഡയറ്റ്. വളർച്ചാഘട്ടത്തിലുള്ളവർ സമീകൃതാഹാരം കഴിക്കേണ്ടത് അനിവാര്യമാണ്. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പാലും പാലുൽപ്പന്നങ്ങളും, പയറുവർഗ്ഗങ്ങൾ, മാംസം എന്നിവയാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത്. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം വിറ്റമിനുകൾ, ധാതുക്കൾ, മറ്റു പോഷകഘടകങ്ങൾ, നാരുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ആരോഗ്യകരമായ ജീവിതത്തിന് ഫുഡ് പ്ലേറ്റ് എന്ന സങ്കല്പം സഹായകമാണ്. ഒരു പ്ലേറ്റിന്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, കാൽഭാഗം ധാന്യങ്ങളും, കാൽഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ അടങ്ങിയതാണ് ഫുഡ് പ്ലേറ്റ്. ജങ്ക് ഫുഡിന്റെ ഉപയോഗം ഇന്ന് ഏത് പ്രായക്കാരിലും കൂടി വരുന്നുണ്ട്. ഇത് പോഷണക്കുറവിനും മറ്റാരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ അതേപടി ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നില്ല. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിനുതകുന്ന തരത്തിൽ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ദഹനം. രണ്ടു രീതിയിലുള്ള ദഹനമാണ് മനുഷ്യരിൽ കാണുന്നത്: യാന്ത്രിക ദഹനവും രാസിക ദഹനവും. യാന്ത്രിക ദഹനത്തിൽ സങ്കീർണമായ ആഹാരഘടകങ്ങളെ ചെറുകണികകളാക്കി മാറ്റുന്നു. പല്ലുകൾ ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചത്തിലൂടെയും ഇത് സാധ്യമാകുന്നു. ദഹനരസങ്ങളിലെ എൻസൈമുകളുടെ പ്രവർത്തനത്താൽ സങ്കീർണമായ പോഷകഘടകങ്ങൾ ആഗിരണയോഗ്യമായ ലഘുഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് രാസിക ദഹനം. ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും: വായ, അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, മലദ്വാരം, ഇവയാണ് ദഹനവ്യവസ്ഥയുടെ ഭാഗങ്ങൾ. ഇവയോട് ചേർന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ കരളും പാൻക്രിയാസും ദഹനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നാം കഴിക്കുന്ന ആഹാരം ദഹനവ്യവസ്ഥയിലൂടെ കടന്നുപോകുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വായ, മൗത്ത്. ദഹനപ്രക്രിയ വായിൽ വെച്ച് തന്നെ ആരംഭിക്കുന്നു. ഇവിടെ വെച്ച്

ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു. ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചു കീറുന്നതിനും അഗ്രചർവണകം ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു. ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു. പല്ലിന്റെ ഘടന. രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ

ആഹാരം നന്നായി ചവച്ചരച്ച് ചെറുകണികകളാക്കുന്നു. ഇതിന് അനുയോജ്യമായ വിവിധ തരം പല്ലുകളാണ് നമുക്കുള്ളത്. ഉളിപ്പല്ലുകൾ ആഹാരം കടിച്ചു മുറിക്കുന്നതിനും കോമ്പല്ല് ആഹാരത്തെ കടിച്ചുകീറുന്നതിനും അഗ്രചർവണകം ചർവണകം എന്നിവ ആഹാരം ചവച്ചരയ്ക്കുന്നതിനും സഹായിക്കുന്നു. ബാഹ്യരൂപത്തിലും ധർമ്മത്തിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പല്ലുകൾ ആന്തരഘടനയിൽ സമാനതകൾ പുലർത്തുന്നു. പല്ലിന്റെ ഘടന: രണ്ടു തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ കൊഴിഞ്ഞുപോകുമ്പോഴാണ് സ്ഥിരദന്തങ്ങൾ ഉണ്ടാകുന്നത്. കുഞ്ഞുങ്ങളിൽ 20 പാൽപ്പല്ലുകളും മുതിർന്നവരിൽ 32 സ്ഥിരദന്തങ്ങളുമാണുള്ളത്. ഇവ മേൽത്താടിയിലെയും കീഴ്ത്താടിയിലെയും മോണയിൽ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നു. പല്ലിന് ദന്തമകുടം, ദന്തകളം, ദന്തമൂലം എന്നീ ഭാഗങ്ങളാണുള്ളത്. ദന്തമകുടം മോണയിൽ നിന്നും പുറത്തേക്ക് കാണുന്ന വെളുത്ത നിറമുള്ള ഭാഗമാണ്. ദന്തകളം പല്ലിനെ മോണയോട് ചേർത്ത് നിർത്തുന്ന ഭാഗവും ദന്തമൂലം മോണയുടെ ഉള്ളിൽ കാണുന്ന ഭാഗവുമാണ്. വെള്ളനിറത്തിലുള്ള കടുപ്പമേറിയ നിർജീവമായ ഭാഗം ഇനാമൽ എന്നറിയപ്പെടുന്നു. ഇതിനുള്ളിലായി കാണുന്ന പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെന്റൈൻ. ഏറ്റവും ഉള്ളിലായി കാണുന്ന പൾപ്പ് എന്ന ഭാഗത്തെ പൾപ്പ് ക്യാവിറ്റിയിൽ രക്തക്കുഴലുകളും ലിംഫ് വാഹികളും നാഡീതന്തുക്കളും കാണപ്പെടുന്നു. സിമന്റം എന്ന കാൽസ്യം അടങ്ങിയ യോജകകല പല്ലിനെ മോണയിലെ കുഴിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ദഹനപ്രക്രിയയിൽ പല്ലുകൾ സുപ്രധാന പങ്കുവഹിക്കുന്നു. ദന്തപരിചരണത്തിലും സംരക്ഷണത്തിലും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണപദാർത്ഥങ്ങളെ ഉമിനീരുമായി കൂട്ടിക്കലർത്തുന്നതും പല്ലുകൾക്ക് ചവച്ചരയ്ക്കുന്നതിനും വേണ്ട സഹായം ചെയ്യുന്നത് നാക്കാണ്. നാക്കിലെ സ്വാദുമുകുളങ്ങൾ രുചി അറിയുന്നതിനും സഹായിക്കുന്നു. ദഹനപ്രക്രിയയിൽ ഉമിനീരിന്റെ പങ്കെന്താണെന്ന് നോക്കാം. 3 ഉമിനീർ ഗ്രന്ഥികളാണ് വായിലുള്ളത്. ഉമിനീർ ഗ്രന്ഥികളിൽ നിന്നും സ്രവിക്കുന്ന ഉമിനീരിൽ സലൈവറി അമിലേസ്, ലൈസോസൈം എന്നീ രാസാഗ്നികളും ശ്ലേഷ്മവും അടങ്ങിയിരിക്കുന്നു. ഭക്ഷണത്തെ വഴുവഴുപ്പുള്ളതാക്കി വിഴുങ്ങാൻ പാകത്തിലുള്ളതാക്കുന്നത് ശ്ലേഷ്മമാണ്. ലൈസോസൈം ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന രോഗാണുക്കളെ ഒരു പരിധിവരെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റിനെ ഭാഗികമായി മാൾട്ടോസ് എന്ന പഞ്ചസാരയാക്കി മാറ്റുന്നു. അന്നനാളം ഈസോഫാഗസ് വായയെ ആമാശയവുമായി ബന്ധിപ്പിക്കുന്ന ഏകദേശം 25 സെന്റിമീറ്റർ നീളമുള്ള പേശി ട്യൂബാണ് അന്നനാളം. വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ഗ്രസനിയിലൂടെയാണ്. ഗ്രസനിയിൽ നിന്നാണ് ശ്വാസനാളവും ആരംഭിക്കുന്നത്. നാം വിഴുങ്ങുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ അന്നനാളത്തിലേക്ക് തന്നെ കൃത്യമായി പ്രവേശിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആഹാരം വിഴുങ്ങുമ്പോൾ ശ്വാസനാളം മുകളിലേക്കുയർന്ന് ക്ലോമപിദാനം കൊണ്ട് അടയ്ക്കപ്പെടുന്നു. ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. നാക്ക് ആഹാരത്തെ അണ്ണാക്കിന്റെ സഹായത്തോടെ അമർത്തി ഉരുളകളാക്കുന്നു. നാക്കിന്റെ പിൻഭാഗം ഭക്ഷണത്തെ ക്ലോമപിദാനത്തിന് മുകളിലൂടെ അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അന്നനാളത്തിലെ തരംഗരൂപത്തിലുള്ള പെരിസ്റ്റാൾസിസിന്റെ ഫലമായി ആഹാരപദാർത്ഥങ്ങൾ ഉരുളകളുടെ രൂപത്തിലാണ് കടന്നുപോകുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താവാമെന്ന് കണ്ടെത്തൂ. ആമാശയം, സ്റ്റൊമക്ക്. സ്മോൾ ലെറ്റർ ജെ ഷേപ്പിലുള്ള പേശി നിർമ്മിത ഭാഗമാണ് ആമാശയം. വായിൽ വെച്ച് ഭാഗികമായി മാത്രം ദഹിച്ച ആഹാരപദാർത്ഥങ്ങൾ ആമാശയത്തിൽ വെച്ച് കൂടുതലായി ദഹിക്കപ്പെടുന്നു. ആമാശയത്തിലെ ശക്തമായ പെരിസ്റ്റാൾസിസ് ആഹാരത്തെ കുഴമ്പ് രൂപത്തിലാക്കുന്നു. കൂടാതെ ആമാശയത്തിന്റെ അവസാന ഭാഗത്തുള്ള പ്രത്യേകതരം വലയപേശികൾ ആഹാരത്തെ ആമാശയത്തിൽ വേണ്ടത്ര സമയം നിലനിർത്തുന്നു. ആമാശയഭിത്തിയിൽ കാണപ്പെടുന്ന ആമാശയഗ്രന്ഥികൾ ആമാശയരസം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിലെ പെപ്സിൻ പ്രോട്ടീനെ ഭാഗികമായി പെപ്റ്റോണാക്കി മാറ്റുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭക്ഷണത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കുകയും ദഹനപ്രക്രിയയ്ക്ക് യോജിച്ച pH ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. ശ്ലേഷ്മം ദഹനരസങ്ങളുടെ പ്രവർത്തനത്തിൽ നിന്ന് ആമാശയഭിത്തിയെ സംരക്ഷിക്കുന്നു. ചെറുകുടൽ, സ്മോൾ ഇൻ്റെസ്റ്റൈൻ. ആമാശയത്തിൽ നിന്ന് കുഴമ്പ് രൂപത്തിലായ ആഹാരം ചെറുകുടലിന്റെ ആദ്യഭാഗമായ പക്വാശയത്തിലേക്ക് കടക്കുന്നു. അവിടെ വെച്ച് കരൾ, പാൻക്രിയാസ് എന്നിവ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുമായി ചേർന്ന് ദഹനപ്രക്രിയ തുടരുന്നു. കരളിലെ പിത്താശയം ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസം കൊഴുപ്പിനെ ചെറുകണികകളാക്കുകയും

0: പി എച്ച് ക്രമീകരിക്കുകയും ചെയ്യുന്നു. പിത്തരസത്തിൽ എൻസൈമുകളില്ല. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാറ്റിക് ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസും ട്രിപ്സിൻ പ്രോട്ടീനെ പെപ്റ്റൈഡുമാക്കി മാറ്റുന്നു. പാൻക്രിയാറ്റിക് ലിപ്പേസ് കൊഴുപ്പിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. ഏറെക്കുറെ പൂർണമായ ദഹിച്ച ആഹാരം ചെറുകുടലിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. ചെറുകുടൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇൻഡസ്റ്റൈനൽ ജ്യൂസിലെ വിവിധ കാർബോഹൈഡ്രേറ്റ്സുകൾ സങ്കീർണ കാർബോഹൈഡ്രേറ്റുകളെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നീ ലഘുഘടകങ്ങളാക്കി മാറ്റുന്നു. പ്രോട്ടിയേസുകൾ പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റുന്നു. ലഘു പോഷക ഘടകങ്ങൾ ജലം, വിറ്റമിനുകൾ, ധാതുക്കൾ എന്നിവയുടെ ആഗിരണം മുഖ്യമായും ചെറുകുടലിൽ വെച്ച് നടക്കുന്നു. മനുഷ്യന്റെ ചെറുകുടലിന് 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട്. ഉദരാശയത്തിൽ അനേകം മടക്കുകളായി ചുറ്റിവളഞ്ഞാണ് ചെറുകുടൽ കാണപ്പെടുന്നത്. തന്മൂലം ആഹാരം ചെറുകുടലിലൂടെ വളരെ സാവധാനം മാത്രമേ നീങ്ങുകയുള്ളൂ. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന സൂക്ഷ്മങ്ങളായ വിരലുകൾ പോലെയുള്ള ഭാഗങ്ങളായ വില്ലസുകൾ ദഹനപ്രക്രിയയെ സഹായിക്കുന്നു. വില്ലസുകൾ ചെറുകുടലിനകത്തെ പോഷകങ്ങളുടെ ആഗിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകമടങ്ങ് വർദ്ധിപ്പിക്കുന്നു. ഒറ്റ നിര കോശങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ട വില്ലസുകളിൽ രക്തലോമികകളും ലിംഫലോമികകളായ ലാക്ടിയലും കാണപ്പെടുന്നു. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ രക്തലോമികകളിലേക്കും ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടിയലിലേക്കും ആഗിരണം ചെയ്യപ്പെടുന്നു. പോഷകഘടകങ്ങളുടെയും ഏകദേശം 90% ജലത്തിൻ്റെയും ആഗിരണം നടക്കുന്നത് വില്ലസിലൂടെയാണ്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തിയാകുന്നതും ആഗിരണം നടക്കുന്നതും ചെറുകുടലിൽ വച്ചാണ്. വൻകുടൽ, ലാർജ് ഇൻഡസ്റ്റൈൻ. ഏകദേശം 1.5 മീറ്റർ നീളമുള്ളതും കട്ടികൂടിയതുമായ ഭാഗം ആണ്. ഇത് ആമാശയത്തിന് താഴെയായി കാണുന്നു. ചെറുകുടലിൻ്റെ മുകൾ ഭാഗത്തെയും അരികുകളിൽ വശങ്ങളെയും പൊതിയുന്നു. പോഷകഘടകങ്ങളുടെ ആഗിരണശേഷമുള്ള ദഹനാവശിഷ്ടങ്ങൾ വൻകുടലിലേക്ക് നീങ്ങുന്നു. ചെറുകുടലിലെ ആഗിരണശേഷമുള്ള ഭൂരിഭാഗം ലവണങ്ങളും ജലവും വൻകുടലിൽ വച്ച് ആഗിരണം ചെയ്യപ്പെടുന്നു. വൻകുടലിൽ വസിക്കുന്ന ചില ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റമിൻ കെ, ബി കോംപ്ലക്സ് എന്നിവയുടെ ആഗിരണവും ഇവിടെ വെച്ച് നടക്കുന്നു. തുടർന്ന് ദഹനാവശിഷ്ടങ്ങൾ മലാശയത്തിൽ ശേഖരിക്കപ്പെടുകയും മലദ്വാരത്തിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. ദഹനം പൂർത്തിയായ ശേഷം പോഷകഘടകങ്ങൾ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നതിന് സഹായിക്കുന്ന പ്രക്രിയകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ എന്നിവ ലാക്ടീലുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഡിഫ്യൂഷൻ വഴിയാണ്. ഇതിന് ഊർജം ആവശ്യമില്ല. ചെറുകുടലിലെയും വൻകുടലിലെയും ജലത്തിൻ്റെ ആഗിരണം നടക്കുന്നത് ഓസ്മോസിസ് വഴിയാണ്. ഇതിനും ഊർജം ആവശ്യമില്ല. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ് എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് കോശസ്തരത്തിലെ പ്രോട്ടീൻ തന്മാത്രകളുടെ സഹായത്താലാണ്. ഇതിനെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നു. ചില സന്ദർഭങ്ങളിൽ ഗ്ലൂക്കോസ്, ലവണങ്ങൾ എന്നിവ ആഗിരണം ചെയ്യപ്പെടുന്നത് വാഹക പ്രോട്ടീനുകളുടെ സഹായത്താലാണ്. ഊർജം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പ്രക്രിയയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അന്നപഥത്തിൽ നടക്കുന്ന നിരവധി സങ്കീർണ പ്രവർത്തനങ്ങളിലൂടെയാണ് ദഹനപ്രക്രിയ പൂർത്തിയാകുന്നത്. ഇതിന് 4 മുതൽ 5 മണിക്കൂർ വരെ സമയം ആവശ്യമാണ്. ഇതിനനുസൃതമായി വേണം ഭക്ഷണസമയം ക്രമീകരിക്കേണ്ടത്. ദഹനത്തിലൂടെ രൂപപ്പെടുന്ന പോഷകഘടകങ്ങളാണ് ആരോഗ്യത്തിന് ആധാരം. രുചി മാത്രം പരിഗണിച്ച് ഭക്ഷണം തിരഞ്ഞെടുത്താൽ ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകഘടകങ്ങളും ലഭിച്ചു എന്ന് വരില്ല. ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്താനും അതിൻ്റെ സുഗമമായ പ്രവർത്തനത്തിനും സഹായകമായ ഭക്ഷണങ്ങളും ഭക്ഷണശീലങ്ങളുമാണ് നാം സ്വീകരിക്കേണ്ടത്. പ്രഭാത ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കുട്ടികളിൽ സർവ്വസാധാരണമാണ്. ഇത് ക്ഷീണം, ഉറക്കം തൂങ്ങൽ, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, മറവി തുടങ്ങിയ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. അതുകൊണ്ട് ശരിയായ ഭക്ഷണരീതി കുട്ടികൾ ശീലമാക്കേണ്ടതുണ്ട്.
1: മനുഷ്യനിലെ ദഹനവ്യവസ്ഥ എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി ഇതുവരെ സംസാരിച്ചത് വത്സമ്മ വി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. ആകാശവാണി
1: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. പങ്കെടുക്കുന്നവർ: പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. മനസ്സിന്റെ തിയേറ്റർ എന്നറിയപ്പെടുന്ന റേഡിയോ നാടകങ്ങൾ കോർത്തിണക്കി ശ്രോതാക്കളുടെ ഹൃദയങ്ങൾ കവർന്നവയാണ് റേഡിയോ നാടകോത്സവങ്ങൾ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. കോവിഡിന് ശേഷം ആകാശവാണി നാമകരണത്തിന്റെ 90 പതിറ്റാണ്ട് തികയുന്ന ഈ വേളയിൽ ഇത്രയും നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം പുതുപുത്തൻ ഭാവുകത്വത്തോടെ റേഡിയോ നാടകോത്സവം എത്തി എന്നുള്ളത് നമുക്ക് ഏവർക്കും സന്തോഷകരമാണ്. പ്രത്യേകിച്ചും ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് ശേഷം ശ്രീ മോഹൻലാൽ വീണ്ടും റേഡിയോ നാടകങ്ങളിലേക്ക് എത്തി എന്നുള്ളതും അതുപോലെ തന്നെ റേഡിയോ നാടകങ്ങളിൽ AIയുടെ ഉപയോഗം വന്നു എന്നുള്ളതുമൊക്കെ ഈ നാടകോത്സവത്തെ വ്യത്യസ്തമാക്കുന്നു. May 10 ആരംഭിച്ച വേനൽ അവധിയിലെ വാനൊലി നടനം എന്ന ഈ ഉത്സവരാവുകളിൽ 7 വ്യത്യസ്ത നാടകങ്ങളാണ് നാം കേട്ടത്. തിരുനോട്ടത്തിൽ ആരംഭിച്ച ഈ നാടകോത്സവത്തിന്റെ തിരിഞ്ഞു നോട്ടത്തിലാണ് ഇന്ന് നാം. കേരളത്തിലെ സാംസ്കാരിക നാടകരംഗത്തെ 6 പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ അടങ്ങുന്ന വിദഗ്ധരുടെ ഒരു പാനൽ ഇന്ന് നമ്മോടൊപ്പം ഈ നാടകോത്സവത്തിന്റെ അവലോകനത്തിനായി ഉണ്ട്. പ്രൊഫസർ അലിയാർ, സുധി ദേവയാനി, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ. സ്വാഗതം.
3: നമസ്കാരം.
2: ആദ്യം അലിയാർ സാറിൽ നിന്ന് തുടങ്ങാം തോന്നുന്നു. മികച്ച വിവരണത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ്, നല്ല കമന്റേറ്റർക്കുള്ള സംസ്ഥാന പുരസ്കാരം, കേരള സംഗീത നാടക അക്കാദമിയുടെ കലാശ്രീ പുരസ്കാരം, ഇതിനോടൊപ്പം തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട ശബ്ദവും നടനും ഒക്കെയാണ് സാർ. അങ്ങയുടെ ഈ ദശാബ്ദങ്ങൾ നീണ്ട ശബ്ദ പ്രതിഭയുടെ പശ്ചാത്തലത്തിൽ 2026 റേഡിയോ നാടകോത്സവത്തെ അങ്ങ് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. കാരണം റേഡിയോ നാടകോത്സവം ഒരു കാലത്ത് നമ്മുടെ സാംസ്കാരിക രംഗത്ത് വലിയൊരു സംഭവമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഞാൻ ഓർക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെയും നാടകരംഗത്തെയും പ്രഗത്ഭരായിട്ടുള്ള എത്രയോ ആളുകൾ, ആർട്ടിസ്റ്റുകൾ, നാടക കലാകാരന്മാർ ഒക്കെ പങ്കെടുത്ത വലിയ നാടകോത്സവങ്ങൾ. ഒരുപക്ഷേ ഈ ടെലിവിഷൻ്റെയൊക്കെ തള്ളിക്കയറ്റത്തിന് മുമ്പ് വളരെ വ്യാപകമായ രീതിയിൽ ആസ്വദിക്കപ്പെട്ടതാണ് റേഡിയോ നാടകങ്ങൾ. പിന്നീടാണ് കുറച്ചൊരു കുറവ് വന്നുപോയോ എന്ന് സംശയം തോന്നിയിരുന്നത്. പക്ഷേ അല്ല, റേഡിയോ നാടകത്തിന് അതിൻ്റേതായ ഒരു സ്പേസ് ഉണ്ട്. കാരണം അതൊരു പ്രത്യേകമായ കലയാണ്. ഇവിടെ ഇപ്പോൾ ഈ വളരെ പ്രഗത്ഭരായിട്ടുള്ള നടീ നടന്മാരും സാങ്കേതിക വിദഗ്ധരും ഒക്കെ ഒത്തുചേർന്ന് ഈ 7 ദിവസങ്ങളിലായി അവതരിപ്പിച്ച ഈ നാടകങ്ങൾ തീർച്ചയായും നാടകങ്ങളെ

0: മിക്കതാ റേഡിയോ നാടകങ്ങളെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്കൊരു ഉത്സവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. ഞാൻ ആദ്യ ദിവസത്തെ നാടകം ദൈവത്തിൻ മനമാരിൽ കണ്ടു, തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകം. മോഹൻലാലും എം ആർ ഗോപകുമാറും അടക്കമുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ക്രീനിലും നാടകത്തിലുമൊക്കെ അവരുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. ഇതെഴുതിയത് ജയരാജ് മിത്രയാണ്. ആ നാടകത്തിനൊരു അതിഭൗതികമായ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ അതെങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ചെറിയതൊരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ അത് ആശങ്കകൾ അസ്ഥാനത്താണെന്ന് മനസ്സിലായി. ഒരു മരത്തോട് സംസാരിച്ചു കൊണ്ടാണ് പ്രധാന കഥാപാത്രം അശോകൻ സംഭാഷണം ആരംഭിക്കുന്നത് തന്നെ. അവിടെ നിന്ന് തുടങ്ങി പ്രകൃതിയോട് നാം കാണിക്കുന്ന ക്രൂരതകളും കാര്യങ്ങളും ഒക്കെ വിവരിക്കുന്നുണ്ട്. മല തുരന്നവനെ മല തുരത്തും എന്ന് പറയുന്ന ഒരു പ്രയോഗത്തിലേക്ക് വരുന്നതൊക്കെ അവിടെയാണ്. അതുപോലെ തന്നെ കൂട്ടത്തിൽ ചില നല്ല മനുഷ്യരുടെ നന്മയുള്ള ചില സന്ദർഭങ്ങളെക്കുറിച്ചും അതും കൂടി അതിനോട് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊരു പരഭാഗശോഭ ആ നാടകത്തിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലുപയോഗിച്ച പശ്ചാത്തല ശബ്ദങ്ങളും പശ്ചാത്തല സംഗീതവും ഒക്കെ വളരെ മികച്ചതായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തീവ്രത അല്പം കൂടി കടുപ്പിക്കാമായിരുന്നു എന്ന് തോന്നി. മൊത്തത്തിൽ അതിൻ്റെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരും സാങ്കേതിക വിദഗ്ധരും എല്ലാം വളരെ നന്നായിട്ട് തന്നെ അതിനകത്ത് പണിയെടുത്തിട്ടുണ്ട്. അത് ആസ്വാദ്യകരമായ ഒരു അനുഭവം തന്നെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്.
1: കുട്ടൻ അത് മറന്നോ? രാ ചുല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
2: കുട്ടനത് മറന്നു രാ ചൊല്ലു. കുട്ടൻ അറിയാലോ, രാ രാത്രിയുടെ രാ.
1: കുട്ടന് നല്ലെണ്ണം ഓർമ്മയുണ്ടമ്മേ. അമ്മ പറഞ്ഞ കഥയടക്കം, വണ്ട് തേനുണ്ട് താമരപ്പൂവിലിരുന്ന് മയങ്ങി, പൂവ് രാത്രിയായപ്പോൾ വാടിക്കൂമ്പി, നേരം വെളുക്കുമ്പോൾ പൂവിടരും, അപ്പൊ പോകാമെന്ന് കരുതി വണ്ട് കാത്തിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സിലെ തീരുമാനം മറ്റൊന്നായിരുന്നു. ഒരാന വന്ന് ആ പൂവ് പറിച്ച് ചവിട്ടി അരച്ചു കളഞ്ഞു. ഓ, എന്താ ശ്ലോകത്തിൻ്റെ ഒരു ഭംഗി, എന്താ ജീവിതത്തിൻ്റെ ഒരവസ്ഥ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ സന്ധ്യയ്ക്ക് താഴെ ചുറ്റും കാണുന്ന കൃത്രിമ വെളിച്ചം പകർന്നു കിടക്കുന്ന ഉറങ്ങുന്ന ഗ്രാമങ്ങളെ നോക്കി പാടാൻ പറ്റിയ ശ്ലോകം.
0: പിന്നീട് വന്നത് മടക്കം എന്ന് പറയുന്ന ഇതാണ്. കോഴിക്കോട് നിന്ന് വന്നതാണ് രണ്ടാം ദിവസം. അത് അതിലെ പ്രധാന കഥാപാത്രം ഒരു ഗവേഷകനാണ്, മാധവ്. ആ പേര് കേട്ടപ്പോൾ തന്നെ മാധവ് ഗാഡ്ഗില്ലിനെ ഒരുപക്ഷെ നമ്മൾ ഓർത്ത് കാണും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തീക്ഷ്ണമായ അന്വേഷണത്തിനൊടുവിൽ ഒരു ഗവേഷണ ഫലമായി ഒരു കണ്ടുപിടുത്തം നടത്തുന്നു. നമുക്കറിയാം അത്തരം സയൻറ്റിസ്റ്റുകളുടെ ജീവിതമെന്ന് പറയുന്നത് പലപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ ഒരു ജീവിതമായിരിക്കും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അദ്ദേഹം ഗവേഷണം നടത്തുന്നു. അതിൻ്റെ ഡയറക്ടർ രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രവർത്തിക്കേണ്ടിയും സംസാരിക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഗവേഷണം ഫലപ്രാപ്തിയിലെത്തുന്നു. പിന്നീട് അദ്ദേഹം ഒരു ടൂറ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് കാണുന്നത് അത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതൊരു വല്ലാത്തൊരു അനുഭവമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരശേഷി നഷ്ടപ്പെടുന്നു. പിന്നീട് ഈ ഡയറക്ടറെ ആശുപത്രിയിൽ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഒരു ക്ഷോഭവും പ്രതികരണവും കൊണ്ട് ഈ ശബ്ദം തിരിച്ചു കിട്ടുന്നു. അപ്പോൾ സംഭവിച്ചത് എന്താണെന്നൊരു പക്ഷെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയൊരു കഥയാണ് അതിനകത്ത് ഉള്ളത്. അപ്പോൾ ചില സന്ദർഭങ്ങളിലെയൊക്കെ പശ്ചാത്തല സംഗീതം വളരെ ഹൃദ്യമായിരുന്നു. മൊത്തത്തിൽ അതൊരു ആസ്വാദ്യകരമായ അനുഭവമായിരുന്നു. അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച സി കൃഷ്ണകുമാർ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന് റൂബി ബാബു സംവിധാനം ചെയ്ത ജീവിതോത്സവം, ശ്രീ ജനാർദ്ദനൻ്റെ നാടകമാണ്. ഈ നാടകത്തിൻ്റെ കിട്ടിയ ഒരു ഗുണം പ്രഗത്ഭരായ കുറേ നടീനടന്മാരുടെ മികച്ച പ്രകടനം കൊണ്ട് സമ്പന്നമായിരുന്നു ഈ നാടകം. ഒരു വീട്ടിൽ പ്രായമായവരെ നോക്കാനായിട്ട് പോകുന്ന ഒരു കഥാപാത്രം ആ ജഡ്ജിയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കഥയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു നിർണായകമായ ഒരു ദിവസമാണ് അടുത്ത് വരുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെയും കൊണ്ടൊരു ദീർഘ യാത്ര, ഈ നിലമാൻകുന്ന് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു യാത്ര പോകുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവിടെ തുമ്പി എന്ന് പറയുന്നൊരു പാവം പിടിച്ച പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നേരിട്ട

0: ദുരന്തം. സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ജഡ്ജി സ്ഥാനം രാജിവെക്കുകയും വക്കീലായിട്ട് ആ കേസ് വാദിച്ച് അയാൾ തിരികെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്ന സന്ദർഭം, അത് ആ വിവരം ഈ തുമ്പി അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. രസകരമായ മറ്റൊരു സംഭവം, വളരെ നാടകീയമായ ഒരു എൻഡ് അതിന് വന്നു. അതൊരുപക്ഷേ ഈ കഥ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ ഇങ്ങനെയൊന്ന് ഈ ജഡ്ജിയുടെ അതുകൊണ്ട് വന്ന ഒരു ശൈഥില്യം വന്ന ഒരു കുടുംബമായിരിക്കാമെന്നൊക്കെ തോന്നിയെങ്കിലും അവസാനം വരുമ്പോൾ ഈ കളക്ടർ അവിടെ വരികയും ഈ തുമ്പിയെ പരിചയപ്പെടുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നൊക്കെ അറിയുന്നത് കഥയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെ അപ്രതീക്ഷിതമായ നല്ലൊരു നാടകീയമായ ഒരു മുഹൂർത്തം കൊണ്ട് അതിനൊരു ശുഭ അന്ത്യം വരുത്തുവാനും കഴിഞ്ഞു. അങ്ങനെ വളരെ വികാരസാന്ദ്രമായ ഒരു കഥാ പരിസമാപ്തി കൊണ്ടുവരാനും ആ നാടകത്തിന് കഴിഞ്ഞു. മറ്റൊന്ന് തൃശൂർ ആകാശവാണി നിലയം, സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. അത് ഈ ചില നാടകങ്ങളെ കുറിച്ച് പറഞ്ഞതുപോലെ കഥാപരമായി വളരെ വ്യത്യസ്തമായ ഒരു ഒരു പശ്ചാത്തലം ആ നാടകത്തിനുണ്ട്. അതാണ് എനിക്ക് ആ നാടകത്തിൽ ഏറ്റവും ഹൃദ്യമായി തോന്നിയത്. അത് പാലക്കാടിന്റെ എന്താണ് നെയ്യിൽ പൊരിച്ച പലഹാരങ്ങളുടെ മധുരം പോലും ഒരു പക്ഷേ അതിനകത്ത് ഫീൽ ചെയ്യിക്കുന്ന തരത്തിലേക്ക് അത് കൊണ്ടുവന്നിട്ടുണ്ട്. കഥ വളരെ സങ്കീർണമായ ഒരു കഥയാണ്, പക്ഷേ നമുക്കത് ഹൃദ്യമായിട്ട് അനുഭവപ്പെടും. ഹൃദയം എന്ന് പറയുന്ന ഒരാളിൻ്റെ സ്ട്രെസ്സുള്ള ജീവിതവും അയാൾ പിന്നീട് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ഡൽഹിയിൽ പോകുന്നതും അവിടെ നിന്ന് അയാളെ ട്രെയിൻ ചെയ്യുന്ന ആളും ഇയാളും കൂടി പാലക്കാടൻ ഗ്രാമത്തിലേക്ക് വരുന്നതും അവരുടെ പൂർവ്വകഥകളിലേക്ക് പോകുന്നതും വളരെ അപ്രതീക്ഷിതമായി അതിലെ ചില കഥാപാത്രങ്ങളെ കണ്ടുമുട്ടുന്നതും അവരുടെ അന്ത്യവും ഒക്കെ പൂർണ്ണമായും പാലക്കാടിന്റെ ഒരു സംസ്കാരം കൊണ്ടുവരാൻ ആ നാടകത്തിന് കഴിഞ്ഞു. അത് തന്നെയാണ് ആ നാടകത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത്. രചന രാജേഷ് വിശ്വംഭരൻ, സംവിധാനം YS പൗർണമി. മറ്റൊരു നാടകം
1: കണ്ണൂർ നിലയത്തിന്റെ
0: മൗനസാക്ഷി,
1: അദ്ദേഹം തമിഴിൽ എഴുതി, കേസിംഗ് പരിഭാഷ ചെയ്തിരിക്കുന്നു. ബാബു ആണ് അതിന്റെ രചന.
0: രാജാവും മന്ത്രിയും രാജ്യോപദേശകനും ഒക്കെ ആയി പോകുന്നു. രാജ്യോപദേശകനായിട്ട് അഭിമന്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം വരുന്നില്ല, പക്ഷേ സഭയിൽ കഴിഞ്ഞ ദിവസവും കണ്ടില്ല, പിറ്റേ ദിവസം അദ്ദേഹത്തെ ഹാജരാക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിഗ്രഹ പുനഃപ്രതിഷ്ഠ എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ സ്വർണം കവർന്നിരിക്കുന്നതായി മനസ്സിലാക്കുന്നു. യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള ഒരു പരിശ്രമം. അതവസാനം അഭിമന്യു എന്ന് പറയുന്ന രാജ്യോപദേശകനിൽ വന്നു ചേരുന്നു. അയാളത് കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു. ഈ ശില്പിയെ വെറുതെ സംശയിക്കുകയും ഒക്കെ ചെയ്തു, പക്ഷെ അദ്ദേഹം അല്ല, ഈ മന്ത്രി തന്നെയാണ് ഇതിന് കൂട്ടുന്നത്, കുറ്റം ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നിടത്ത് ആ നാടകം അവസാനിക്കുകയാണ്. കോഴിക്കോട് നിലയം, കാണുക കടലിനെ കൺ തുറക്കാതെ. അതീവ ഹൃദ്യമായ ഒരു ആവിഷ്കാരമായിരുന്നു അത്, പറയാതിരിക്കാൻ നിർവാഹമില്ല.
1: AIയുടെ
0: ഉപയോഗം കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷേ 75-80 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന ഒരു കഥാ പശ്ചാത്തലമുണ്ട് അതിന്. അതുപോലെ തന്നെ കോഴിക്കോട് നിലയം എന്ന് പറയുന്നത് തിക്കുടിയനും PC കുട്ടികൃഷ്ണൻ എന്ന റൂപും NN കക്കാടും
1: നമ്മുടെ
0: രാഘവൻ മാഷും ഒക്കെ കൂടിയിരുന്ന ഒരു നിലയം ഒന്ന് ആലോചിച്ച് നോക്കുക. കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? അവിടെ വെച്ചാണ് 2 വയസ്സുള്ള കുഞ്ഞുമായി നിൽക്കുന്ന കുഞ്ഞനന്തൻ നായർ എന്ന് പറയുന്ന തിക്കുടിയൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോകുന്നു. അതിനുശേഷം ആ കുട്ടിയെ വളർത്തിയതും അവിടെ പിന്നെ റേഡിയോ നിലയത്തിൽ ജോലിക്കെത്തുന്നതും അവിടെയുള്ള ആളുകളുമായിട്ടുള്ള സംഭവങ്ങളും ഒക്കെ കൂടി ചേർത്തുള്ള ഒരു, അതൊരു കടലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രധാനമായിട്ടും നിന്ന് ഈ കഥ അവതരിപ്പിച്ചത് അതീവ ഹൃദ്യമായി. അതുകൊണ്ട് ആ ഒരു പശ്ചാത്തലവും ആ ഒരു കാലഘട്ടവും ആ ഒരു റേഡിയോ നാടകത്തിൻ്റെതായി ഉണ്ടായിരുന്ന ഒരു സംസ്കാരവുമെല്ലാം ഈ നാടകത്തിലൂടെ പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം തരം ആർട്ടിസ്റ്റുകളെല്ലാമായിരുന്നു. ശരത്ചന്ദ്രൻ, അദ്ദേഹമാണ് അതിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് കൊച്ചി നിലയത്തിൻ്റെ കടങ്കഥയിലെ വിരുന്നുകാർ. വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ആളുകളാണ് ഇതിൻ്റെ സംവിധാന രംഗത്തും. MG ശശികുമാറും NS ജയമോഹനും ഒക്കെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ചിട്ടുള്ളത് മുഹമ്മദ് റോഷനാണ്. അതിഗംഭീരമായൊരു പ്രകടനമായിരുന്നു മോഹൻലാലിൻ്റെ. ഒരുപക്ഷേ മോഹൻലാലിന് മാത്രം സാധ്യമാവുന്ന തരത്തിലുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ ശബ്ദം കൊണ്ട് ലാൽ അവതരിപ്പിക്കുമ്പോൾ ഇത്രയും കാലത്തെ ഒരു അനുഭവ പരിചയം ഉള്ളതുകൊണ്ട് ലാലിൻ്റെ മാനറിസങ്ങളും ലാലിൻ്റെ ശരീരം കൊണ്ടുള്ള പ്രകടനം പോലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. അതാണ് കേൾവിയിലൂടെയാണെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ ചില ദൃശ്യങ്ങളിങ്ങനെ വന്നു പോകുന്നുണ്ട്. 3 പ്രധാന സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ആമിന, കുസൃതിക്കാരിയായ ആനി, ഒരു തുളസിക്കതിരിൻ്റെ നിഷ്കളങ്കതയോടെ നിൽക്കുന്ന അമ്മും, ഇങ്ങനെ 3 കഥാപാത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കടന്നുകയറ്റം പോലെയാണ് ഈ വിരുന്നുകാരൻ ചെല്ലുന്നത്. ആമിന എന്ന് പറയുന്ന കഥാപാത്രം അവസാനം അവരുടെ അവർ പ്രേമിക്കുന്ന ബഷീർ നഷ്ടമാകുന്നു, അവർ ആത്മഹത്യയിലേക്ക് പോകുന്നു, അങ്ങനെ ഒരു അന്ത്യമാണ്. പക്ഷേ മൊത്തത്തിൽ ഒരു മായികമായ ലോകം, ഒരു സ്വപ്നതുല്യമായ ലോകമോ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഈ 7 നാടകങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. വളരെ ആസ്വാദ്യകരമായ ഒരു അനുഭവമായിരുന്നു ആ റേഡിയോ നാടകം.

0: കേരളത്തിൻ്റെ വസന്തകാലത്തിലേക്ക് നമ്മൾ തിരിച്ചു പോയെന്ന് വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. കാരണം ഇപ്പോഴും ആളുകൾ റേഡിയോ നാടകങ്ങൾ ആസ്വദിക്കാൻ തയ്യാറായി വളരെ സന്തോഷത്തോടുകൂടി ഉണ്ട് എന്ന് ഈ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയവർക്ക് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാം.
1: സന്തോഷം സാർ. ഇപ്പോൾ നമ്മോടൊപ്പം ഷേർലി സോമസുന്ദരം ചേരുന്നുണ്ട്. 4 പതിറ്റാണ്ടിന്റെ അധ്യാപന പരിചയമുള്ള അക്കാദമിക് ഉപദേശകയും കുട്ടികളുടെ നാടകങ്ങളുടെയും കഥകളുടെയും രചയിതാവും കേരള സംഗീത നാടക അക്കാദമി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്ത ആകാശവാണി ദൂരദർശൻ ഗ്രേഡ് ആർട്ടിസ്റ്റായ ഷേർലി സോമസുന്ദരം മാഡം, ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ റീൽസുകളും OTT പ്ലാറ്റ്ഫോമുകളും ഒക്കെ കണ്ട് ശീലിച്ച നമ്മുടെ യുവതലമുറയിലേക്ക് കേവലം ശബ്ദം കൊണ്ട് മാത്രം വിസ്മയം തീർക്കുന്ന ഈ ഒരു റേഡിയോ നാടകം നാടകോത്സവത്തിന്റെ രൂപത്തിൽ എത്തിയപ്പോൾ അതിന്റെ സ്വീകാര്യതയും അതിന്റെ ഇമ്പാക്റ്റും എങ്ങനെയുണ്ടായെന്നാണ് മാമിന് തോന്നിയത്?
2: ആദ്യമായി ആ റേഡിയോ നാടകോത്സവം വിജയകരമായി പൂർത്തിയാക്കിയ ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ. അങ്ങേ ഏറ്റവും വ്യത്യസ്ത ജോണറിൽപ്പെട്ട 7 നാടകങ്ങളാണ് നിങ്ങൾ അവതരിപ്പിച്ചത്. തികച്ചും ഹൃദ്യമായ അനുഭവം. ഞാൻ ആദ്യം തിരുവനന്തപുരം നിലത്തിന്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്റെ നാടകത്തെ കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നു. ആത്മഹത്യക്കായി മലമുകളിൽ ഉയരമുള്ള മരം തേടിയെത്തുന്ന അശോകൻ, കാബുകി അഞ്ജലി മാൻകോളിൽ നീന്ന് ഒഴുകിപ്പോകുന്നു. രാഷ്ട്രീയ നേതാവും മത നേതാവും അങ്ങനെ ഒന്നായി ചേർന്നുണ്ടാക്കുന്ന കലാപങ്ങൾ, പരിസ്ഥിതി പ്രവർത്തകനും മുതലാളിയും ഒരുമിച്ചുണ്ടാക്കുന്ന നെക്സസ്, ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന വലിയ മരം, വരാൻ പോകുന്ന കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കാണുന്ന മരം, ഇതൊക്കെ എനിക്ക് വളരെ ഹൃദ്യമായിട്ട് തന്നെയാണ് തോന്നിയത്. ചുരുക്കി പറഞ്ഞാൽ സമകാലീന കേരളത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ നാടകം വിജയിച്ചു. വേണമെങ്കിൽ ഒരു പരിസ്ഥിതി ശക്തമായി അവതരിപ്പിക്കുന്ന ഒരു പരിസ്ഥിതി നാടകത്തിന്റെ ശൃംഖലയിലേക്ക് ഇതിനെ ചേർത്ത് വെക്കാം. ഇച്ചിരി ഓർമ്മപ്പെടുത്തല് ഇപ്പൊ വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ നാടകം കേട്ടപ്പോ എനിക്ക് സുഗതകുമാരി ടീച്ചറിന്റെ പശ്ചിമഘട്ടം എന്ന കവിത ഓർമ്മ വന്നു. അതിലും മല പറയുന്നുണ്ട്, കൈകൾ അറുത്ത് മാറ്റപ്പെട്ട് എനിക്ക് മരങ്ങളെയും മലകളെയും ചേർത്ത് നിൽക്കാനാവുന്നില്ല, അവ ഉരുൾപൊട്ടലായി ഒഴുകി ഇറങ്ങുന്നു. ഇടയ്ക്ക് കുറച്ച് ഡോക്യുമെന്ററി സ്വഭാവം നാടകത്തിനുണ്ടെങ്കിലും അത് ഒരിക്കലും നാടകത്തിന്റെ സ്വാഭാവികതയെ ബാധിക്കുന്നില്ല. വളരെ ഹൃദ്യമായ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നിയത്. 2 നാടകമായിട്ട് ഞാൻ പറയുന്നത് കോഴിക്കോട് നിലയത്തിന്റെ മടക്കമാണ്. പിരിമുറുക്കം നല്ലവണ്ണം ആദ്യന്തം സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ നാടകത്തിന്. ശബ്ദം നൽകിയ അഭിനേതാക്കൾ നന്നായിരുന്നു. സംവിധാനവും സാങ്കേതിക സഹായവും മികവുറ്റത് തന്നെ.
3: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
4: നളിനി, ചുറ്റും കാടാണ് കേട്ടോ. ഇവിടെ ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
3: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
4: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്താ സംബന്ധമാണ് നീ പറയുന്നത്?
3: എന്താ,
4: ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
3: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോലാ. ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചവന്റെ ബുദ്ധി സമ്മതിക്കണം.
4: നീ പിച്ചുമ്പേയും പറയാതെ പോയി വിശ്രമിക്ക്, ഒന്നുറങ്ങിയാലേ ഫ്രഷ് ആവൂ.
2: 3 ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗന സാക്ഷി എന്ന നാടകത്തെ കുറിച്ചാണ്. സംഘർഷങ്ങളാണ് നാടകത്തിന്റെ കഥാതന്തു. പ്രത്യേകിച്ച് പുതുമകളൊന്നും എടുത്തു പറയാനില്ലാത്ത ഒരു നാടകമാണ്. പക്ഷെ നാടകം നന്നായി അവതരിപ്പിക്കപ്പെട്ടു. 4 ഞാൻ പറയാൻ പോകുന്നത് കോഴിക്കോട് നില അവതരിപ്പിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകമാണ്. എനിക്കേറെ ഹൃദ്യമായി തോന്നിയ നാടകമാണിത്. രചനയിലെ പ്രത്യേകത തന്നെയാണ് എന്നെ ആകർഷിച്ചത്. 60-70 കോഴിക്കോട് ആകാശവാണി കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. സിഗ്നേച്ചർ ടൂണോടുള്ള തുടക്കം. അക്കാലത്ത് ആകാശവാണിയിൽ ഉണ്ടായിരുന്നവർ കഥാപാത്രങ്ങളായി മാറും. തീക്കുടിയന്റെ ജീവിതമാണ് നാടകത്തിന്റെ പൊരുൾ. അരങ്ങ് കാണാത്ത നടൻ എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥ പലയിടത്തിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു നൊസ്റ്റാൾജി ഉണ്ടാക്കാൻ നാടകത്തിന് കഴിഞ്ഞു. കീഴരിയൂർ ബോംബ് കേസും സ്വാതന്ത്ര്യ സമരവും ഒക്കെ നാടകത്തിൽ മുഷിപ്പില്ലാതെ പറഞ്ഞു പോകുന്നുണ്ട്. രാഘവൻ മാഷ്, തീക്കൊടിയൻ, ഉറൂപ്, കെ മാധവൻ നായർ ഇവരുടെയൊക്കെ ശബ്ദങ്ങൾ AI സഹായത്തോടെ പുനഃസൃഷ്ടിച്ചത് എനിക്ക് വളരെ ഹൃദ്യമായി തോന്നി. വളരെ മികച്ചൊരു നാടകമായിട്ടാണ് എനിക്ക് ഈ നാടകം അനുഭവപ്പെട്ടത്.
5: ഡോത്തിക്കും.

0: തരിക്ക് ചെവി കേട്ടൂടെ, എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചേ.
1: പിസി പിസിന്റെ പണി നോക്ക്.
0: എന്റെ പണിയൊക്കെ നേരത്തെ തീർന്നതാ. എന്തോ ഒരു ഇൻബാസ് കിട്ടിയെന്ന് കേട്ടല്ലോ, എന്താ കാര്യം?
2: അടുത്തത് ഞാൻ പറയുന്നത് സേതുലക്ഷ്മി കാട്ടിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. തൃശൂർ നിലയമാണ് അവതരിപ്പിച്ചത്. ഒരു രഥോത്സവത്തിന്റെ പരിസരമാണ് നാടകത്തിന്. പാലക്കാട് ഗ്രാമം ശബ്ദത്തിലൂടെ മനോഹരമായി നാടകത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. അല്പം ഫാന്റസി കലർന്ന രീതിയിലാണ് ഈ നാടകം അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു സ്വപ്നവും അതിന്റെ പൂർത്തീകരണവുമാണ് നാടകം. രഥോത്സവം പാലക്കാടും ശബ്ദത്തിലൂടെ അനുഭവിപ്പിക്കാൻ സംവിധായികയ്ക്കും അഭിനേതാക്കൾക്കും കഴിഞ്ഞിട്ടുണ്ട്. തമിഴ് കലർന്ന ഭാഷ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നല്ല അവതരണം, കലാകാരന്മാർ മികവ് പുലർത്തി, സാങ്കേതിക സഹായവും മികച്ചു നിൽക്കുന്നു. അടുത്തതായി ജീവിതോത്സവം. തിരുവനന്തപുരം നിലയമാണ് ആ നാടകം അവതരിപ്പിച്ചത്. കളക്ടറുടെ പ്രത്യേക പദ്ധതിയായ ജീവിതോത്സവം പരിപാടി, മരണാസന്നരുടെ ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ ശ്രമം, നാടകത്തിന്റെ തന്തു അതാണ്. അതിഭാവുകത്വം അവിടെ ഇവിടെ ഉണ്ടെങ്കിലും നല്ല മുറുക്കമുള്ള രീതിയിൽ രസിപ്പിക്കുന്ന രീതിയിലാണ് രചനയും അവതരണവും. ജീവിതോത്സവം എന്ന ആശയം ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. നല്ല നാടകമാണ് ജീവിതോത്സവം. കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരനാണ് അടുത്ത നാടകം. ദുരൂഹതകളുടെ ഒരു പശ്ചാത്തലമാണ് നാടകത്തിന്. ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരാൾ, മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിൽ അയാൾ ഉണ്ടാക്കുന്ന ഓളങ്ങളും ചുഴികളുമാണ് നാടക പ്രമേയം. ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റായ ആനി, സംഗീത അധ്യാപികയായ അമ്മു, എംബോറിയത്തിൽ ജോലി ചെയ്യുന്ന നാട്ടുമ്പുറത്തുകാരിയായ അമ്മിന, മൂന്ന് പേരും നായകനെ മൂന്ന് തരത്തിലാണ് കാണുന്നത്. മൂന്ന് പേരുടെയും ജീവിതത്തിൽ കുറെ ഇളക്കങ്ങൾ സൃഷ്ടിച്ച് അയാൾ മറയുന്നു. കൗതുകമുള്ള പ്രമേയമാണ്. നായകനായി ശ്രീ മോഹൻലാൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കൂടെയുള്ളവരും ഗംഭീരമായി. അവതരണവും സംവിധാനവും മികവ് പുലർത്തിയെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു നൊസ്റ്റാൾജിയയുടെ ജീവൻ വെക്കലായിരുന്നു ഈ റേഡിയോ നാടകങ്ങൾ.
3: ടി എം എബ്രഹാം സാറിലേക്ക് പോകാമെന്ന് തോന്നുന്നു. നാടകരചനയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ്, കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ വൈസ് ചെയർമാനുമായ പ്രമുഖ നാടക സംവിധായകനും സാംസ്കാരിക പ്രവർത്തകനും എന്ന നിലയിൽ ഈ ഘടനാപരമായ മാറ്റങ്ങളെ എത്രത്തോളം ഈ നാടകോത്സവം ഉൾക്കൊണ്ടു എന്നാണ് സാറിന് തോന്നുന്നത്?
4: ഈ നാടകോത്സവം വളരെ കാലത്തിന് ശേഷമാണ് റേഡിയോ നാടകോത്സവം ഇവിടെ ഉണ്ടാകുന്നത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ഞാൻ 1980കളിലൊക്കെ റേഡിയോ നാടകങ്ങൾ എഴുതുകയും അത് സ്ഥിരമായി കേൾക്കുകയും ചെയ്തിരുന്നു. ഒന്നാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച നാടകമാണ് ദൈവത്തിന്റെ മനം ആരിക്കും, പ്രകൃതി സംരക്ഷണം പ്രമേയമാക്കി രചിച്ച നാടകമാണിത്. ഈ നാടകത്തെ ശ്രദ്ധേയമാക്കുന്നത് നാടകത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന്റെയും MR ഗോപകുമാറിന്റെയും സാന്നിധ്യമാണ്. ഈ മരവും ഈ മരിക്കാനെത്തിയ അശോകൻ എന്ന കഥാപാത്രവും തമ്മിലുള്ള സംഭാഷണമാണ്. വെറും വർത്തമാനം പറച്ചിലായി അത് മാറുകയാണ്. അത് നാടകീയമായിട്ട് അത് ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരുന്നെങ്കിൽ ശ്രോതാവിന്റെയോ ആകാംക്ഷയെ അത് ഉണർത്തുമായിരുന്നു. അത് ഉണ്ടായില്ല. പിന്നെ മോഹൻലാലിന്റെ താളാത്മകമായ സംഭാഷണ ഭംഗിയാണ് ഈ നാടക അവതരണത്തെ ശ്രദ്ധേയമാക്കുന്നത്. രണ്ടാം ദിവസത്തെ നാടകം കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. വ്യത്യസ്തമായ പ്രമേയ പശ്ചാത്തലം കണ്ടെത്തുന്നതിൽ രചയിതാവ് വിജയിച്ചിരിക്കുന്നതാണ്. ഈ നാടകകൃത്ത് വളരെ ഗവേഷണം ചെയ്തതുപോലെ തോന്നുന്നു. അതിനത് പ്രത്യേകം കാരണം റേഡിയോ നാടകത്തിൽ നമ്മൾ ഇതുവരെയും കണ്ടെത്താത്ത മേഖലകളെ എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതിലൊന്നാണ് മടക്കം എന്ന് പറയുന്ന നാടകം. നാലാം ദിവസത്തെ ജീവിതോത്സവം ശ്രീ ജനാർദ്ദനന്റെ രചനയാണ്. ഈ രചനയിൽ നല്ല നാടകീയ മുഹൂർത്തങ്ങളും പിരിമുറുക്കവും ഉണ്ട്. റൂബി ബാബുവിന്റെ സംവിധാന മികവും എടുത്തു പറയേണ്ടതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.
5: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
6: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്. അല്ല, നിങ്ങൾ ആരാ? മനസ്സിലായില്ലല്ലോ.
5: ഞാൻ ദേവിക, കളക്ടർ സാർ പറഞ്ഞിട്ട്. ഓ യെസ് യെസ്, ഞങ്ങൾ പൗരവകാശ സംരക്ഷണ സമിതിയിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാ. നഗലിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ കളക്ടറുടെ ആ ജീവിതോത്സവം എന്ന പരിപാടിയെ പറ്റി? ഈ കുട്ടി അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ.
6: ആ, ഇപ്പൊ മനസ്സിലായി. കളക്ടറുടെ ആ പരിഷ്കാരമൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായതാണല്ലോ. പിന്നെ ഭരിക്കുന്ന പാർട്ടിക്കാര് ഇത് വെച്ച് മുതൽ

0: എടുക്കാതിരുന്നാ മതി. അല്ല, ദേവിക ഒറ്റൊരാളാണോ എല്ലാ പേഷ്യൻസിനെയും കാണാൻ പോകുന്നത്?
1: അല്ല സർ, എന്നെ പോലെ വേറെയും വോളണ്ടിയേഴ്സ് ഉണ്ട്. എനിക്ക് കിട്ടിയ അസൈൻമെന്റ് ഇവിടുത്തെ മുകുന്ദനുണ്ണി സാറിൻ്റെതാണ്.
2: ആ, അതെന്തായാലും കടുത്ത പരീക്ഷണമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. രാജിവെച്ചെങ്കിലും ഇപ്പോഴും മനസ്സിൽ താനൊരു ജഡ്ജിയാണെന്ന് അച്ഛൻ്റെ വിചാരമെന്ന് തോന്നുന്നു. ദേവിക സൗഹൃദമൊന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കണ്ട.
0: നീ ഇങ്ങനെ ആ കുട്ടിയെ നിരുത്സാഹപ്പെടുത്താതെ. എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമല്ലേ ഇത്? മാത്രമല്ല, നിനക്കറിയാലോ ഈ വീട്ടിൽ അച്ഛൻ ഏറ്റവും നല്ല കമ്പനി അഞ്ജന മോളായിരുന്നല്ലേ. ഡേ, അവളെ നമ്മൾ ഹോസ്റ്റലിലാക്കിയതിന് ശേഷമാണ് അച്ഛൻ ഇത്രയ്ക്കങ്ങ് ഡള്ളായത്. എനിക്ക് തോന്നുന്നതേ, ദേവികയെ കാണുമ്പോൾ അച്ഛൻ അഞ്ജനയെ ഓർമ്മ വരും. അച്ഛൻ്റെ ആ പഴയ പ്രസരിപ്പൊക്കെ അതോടെ തിരിച്ചു വരുമെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് നോക്കാം.
1: നോ പ്രോബ്ലം മാഡം. ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആദ്യത്തെ നിർദ്ദേശം ചെല്ലുന്ന വീടുകളെ സ്വന്തം വീടായി കാണുക എന്നതാണ്. ആദ്യം ഞാൻ പഴയ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ. വൈകിട്ട് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം.
0: ഓക്കേ ദേവിക, വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്.
1: താങ്ക്സ്, താങ്ക്സ് എ ലോട്ട്.
3: പിന്നെ ഈ സേതുലക്ഷ്മിയുടെ രഥോത്സവം, അത് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട നാടകമാണ്. എങ്കിലും ആ നാടകത്തിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഭാഷ തമിഴ് ഭാഷയാണ് കൂടുതലും. എങ്കിലും നമുക്ക് അതൊരു ന്യൂനതയായിട്ട് അനുഭവപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുന്നതിൽ നമ്മുടെ പുതിയ നാടകകൃത്തുക്കൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പക്ഷേ അല്പം കൂടി നാടകീയത ഈ കൃതികളിൽ കൊണ്ടുവരാനായിട്ട് അവ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നത്. മൗനസാക്ഷി നമ്മുടെ സമകാലികത്തോടുള്ള ഒരു അനുഭവത്തിൽ നിന്നാണ് ആ കൃതി ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. പിന്നെയുള്ളത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാണുക കളരിമേ കൺ തുറക്കാതെ എന്നുള്ള രചന, ഇത് വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. ജീവചരിത്ര നാടകത്തിന്റെ ഒരു ലെവലിലേക്ക് വരുന്ന രചനയാണ്. ഇത്തരം ഒരു രചന മലയാളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഈ റേഡിയോ നിലയത്തിന്റെ ഒരു ചരിത്രം വരുന്നുണ്ട്. പിന്നെ ദയാലുവും വളരെ അധികം നർമ്മബോധവുമുള്ള തിക്കോടിയനെ അവതരിപ്പിക്കുന്നതിൽ ഈ രചയിതാവ് വിജയിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. രചന കൊണ്ടും സംവിധാന മികവ് കൊണ്ടും ഈ നാടകം മറ്റെല്ലാ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു എന്ന് പറയട്ടെ. ഇനി കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്ന നാടകമാണ്. മോഹൻലാലിന്റെ സാന്നിധ്യമാണ് ഈ നാടകത്തെ സജീവമായി അധിവസാനം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിൽ മോഹൻലാലിന്റെ സംഭാഷണം പറയുന്ന രീതി, ആ ഓരോ സംഭാഷണവും അതിഗംഭീരമായിട്ടുണ്ട് എന്ന് എനിക്ക് പറയുന്നത്. മൂന്ന് സുന്ദരികളായ അവിവാഹിതകളും ജോലിക്കാരുമായ മൂന്ന് സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് അവിചാരിതമായ ഒരു കൊടുങ്കാറ്റ് പോലെ ഒരു സുന്ദരനായി ചെറുപ്പക്കാരൻ കയറി വരികയാണ്. അയാൾ എവിടെ നിന്ന് വരുന്നു, എന്താണ് അയാളുടെ ലക്ഷ്യം, എന്താണ് അയാളുടെ ജോലി എന്നൊന്നും ഈ നാടകകൃത്ത് പറയുന്നില്ല. പിന്നീട് ഒരു സുപ്രഭാതത്തിൽ ഇയാൾ അടുത്ത നഗരത്തിലേക്ക് അപ്രത്യക്ഷമാവുകയാണ്. എന്താണ് അയാളുടെ വരവിന്റെ ഉദ്ദേശം, അയാൾ എങ്ങോട്ടാണ് ഇനി പോകുന്നത്, ഇനി അയാൾ തിരിച്ചു വരുമോ, ഇങ്ങനെയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാത്ത ഒരു രചനയാണ്. വളരെ വ്യത്യസ്തമായ ഒരു രചനയാണ്. പക്ഷേ ഒരിടത്തും ഈ നാടകത്തിന് ആദ്യാവസാന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിലും ഈ നാടകം എവിടെയൊക്കെയോ നമ്മുടെ മനസ്സിൽ പുതിയ ചില അനുഭവങ്ങൾ സമ്മാനിക്കുന്നുണ്ട്.
4: അടുത്ത പ്രതികരണത്തിനായി നമ്മോടൊപ്പം ചേരുന്നത് ഉണ്ണികൃഷ്ണൻ പൂൽക്കൻ സാറാണ്. സർ, ഈ ഒരു സമകാലിക നാടക പ്രവർത്തകൻ എന്ന നിലയിൽ പശ്ചാത്തല സംഗീതവും ആധുനിക ശബ്ദ വിന്യാസങ്ങളും ഒക്കെ നാടകത്തിന്റെ ആത്മാവിനെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ടെന്നാണ് സാറിന് തോന്നുന്നത്?
5: നമ്മൾ സ്മാർട്ട് ഫോൺ മുതൽ ഐമാക്സ് വരെയുള്ള സാങ്കേതിക സംവിധാനത്തിലൂടെ അടിമുടിയ ദൃശ്യപടത്തിൽ മുങ്ങി നിൽക്കുകയാണ് ഈ കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷമാണ് റേഡിയോ നാടകോത്സവം കടന്നു വരുന്നത്. പക്ഷെ ശ്രീ മോഹൻലാൽ പോലെയുള്ള വിഖ്യാതരായ ചലച്ചിത്ര താരങ്ങൾ റേഡിയോ നാടകങ്ങളുടെ ഭാഗമാകാൻ ഇന്നും താല്പര്യം കാണിക്കുന്നത് റേഡിയോ നാടകങ്ങളുടെ ഒരു പ്രാധാന്യത്തിനാണ് വിളിച്ചോടുന്നത്. ബട്ട് ഡിജിറ്റൽ റെക്കോർഡിങ്ങിന്റെ സാധ്യതകൾ, പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് റേഡിയോ നാടകങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്. നമ്മൾ ആലോചിക്കാറുണ്ട്, റേഡിയോ നാടകങ്ങൾ രംഗനാടകങ്ങളുടെ ശബ്ദരൂപമാണോ എന്ന്. ഒരിക്കലല്ല, ശ്രോതാക്കൾ കണ്ട ദൃശ്യങ്ങളെ അവരുടെ മനസ്സിൽ പുനഃസൃഷ്ടിക്കുകയാണ് റേഡിയോ നാടകങ്ങളെന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർണ്ണമായി ശരിയല്ല. കാരണം ജന്മന കാഴ്ചശേഷി

ഇല്ലാത്തവരും റേഡിയോ നാടകങ്ങൾ നന്നായി ആസ്വദിക്കുന്നു. അപ്പൊ ഒരാൾ കണ്ട കാഴ്ചകൾ പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, കാണാത്ത അല്ലെങ്കിൽ കാണാനാവാത്ത കാഴ്ചകളുടെ സ്വപ്നാനുഭവം നൽകുന്നതോടെയാണ് റേഡിയോ നാടകങ്ങളുടെ ധർമ്മമായി വരുന്നത്. ഇക്കഴിഞ്ഞ ഒരാഴ്ച കാലം തുടർച്ചയായിട്ട് റേഡിയോ നാടകം കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ചില ചിന്തകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പതിവ് രീതിയിൽ നമ്മൾ കുടുംബ ബന്ധങ്ങളുടെ പ്രശ്നങ്ങളും സാമൂഹ്യ ദിനങ്ങൾക്കെതിരെയുള്ള പ്രതികരണവും നേരിട്ട് വിളിച്ചു വരുന്ന രീതിയാണ് നാടകങ്ങൾ കാണാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ നാടകങ്ങളിൽ പുതിയ കാലത്തിന്റെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ നാടകത്തികൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് എന്നതാണ് വളരെ സന്തോഷകരമായ ഒരു വസ്തുത. എന്നാൽ രചന അത്തരം പ്രമേയങ്ങളെ ഒരു മണിക്കൂർ രചനയാക്കിയിട്ട് പൂർണ്ണ വികാസം നൽകുന്നതിൽ ചിലപ്പോഴൊക്കെ പരാജയപ്പെടുന്നു. സിനിമയെക്കാളും ഒരു രംഗ നാടകത്തെക്കാളും റേഡിയോ പ്ലേ സ്ട്രെസ്റ്റിംഗിന്റെ പ്രാധാന്യം വളരെയധികം ആവശ്യപ്പെടുന്നുണ്ട്. ഒന്നാം ദിവസത്തെ നാടകത്തിലേക്ക് വരാം. തിരുവനന്തപുരത്തിന്റെ ദൈവത്തിന്റെ മനമാരുകണ്ട് അനുഗ്രഹീത കലാകാരന്മാരായ മോഹൻലാലിന്റെയും എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, സന്ധ്യ രാജേന്ദ്രൻ, നന്ദു തുടങ്ങിയത് ശബ്ദസ്ഥാനത്ത് കൊണ്ട് നാടകത്തിന്റെ ടൈറ്റിൽ പോലെ തന്നെ സുന്ദരമാണ് നാടകം. ഈ നാടകത്തിലെ ഭൂതവും വർത്തമാനവും ഭാവിയും ഇടകലർത്തിയുള്ള സർറിയലിസ്റ്റിക് ആയുള്ള സ്ട്രക്ചറാണുള്ളത്. അതിന്റെ ഒരു ട്രാൻസിഷൻ വളരെ എഫക്റ്റീവായിട്ട് നിർവഹിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മരം സംസാരിക്കുന്ന ഒരു ഫാന്റസി എലിമെന്റ് നമുക്ക് അനുഭവിപ്പിക്കാൻ ഗോപകുമാറിന്റെ വളരെ പരിചിതമായ സ്വരം തടസ്സമായെന്ന് എനിക്ക് സംശയം തോന്നുന്നു. പിന്നെ കഥാനായകന്റെ വ്യക്തി ദുരന്തങ്ങൾക്ക് പുറമെ കലാപം ഉണ്ടാക്കി കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്, മലമുകളിലെ ഖനനം, പ്രകൃതിക്ക് മുകളിലെ ചൂഷണം, ഉരുൾപൊട്ടൽ, ചിലപ്പധികാര പരാമർശം എന്നിങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഒതുക്കാൻ ശ്രമിച്ചതുകൊണ്ട് നാടകത്തിന് ഒരു ഏകാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ്. ഉരുൾപൊട്ടൽ എന്നൊരു കേന്ദ്ര ബിന്ദുവിന്റെ അടുത്ത് കുറെ കുറെ ശക്തമായി അവതരിപ്പിച്ചാൽ കൂടുതൽ ഹൃദ്യമായെന്ന് തോന്നി. പക്ഷെ നാടകത്തിന്റെ ആ ഘടനപരമായ പരീക്ഷണം സർറിയലിസ്റ്റും ഫാന്റസിയും ഇടകലർത്തിയിട്ടുള്ള പരീക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു. രണ്ടാമത്തെ നാടകമായ മടക്കം സസ്യശാസ്ത്ര ഗവേഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം മൂലം വളരെ പുതുമ നൽകുന്നുണ്ട്. കോഴിക്കോട് നിലയത്തിന്റെയാണ് നിർമ്മാണം. ശാസ്ത്രജ്ഞനായ മാധവിന്റെ ത്യാഗപൂർണമായ പരിശ്രമം, അയാളുടെ ഭാര്യയുടെ സഹനവുമാണ് മടക്കത്തിന്റെ ആകർഷണീയ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന്റെ കെമിസ്ട്രി നന്നായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ഗവേഷകർക്കിടയിലെ കിടമത്സരത്തെയും അത് സൃഷ്ടിക്കുന്ന ചതിക്കുഴികളും നാടകത്തിന്റെ ഒരു കോൺഫ്ലിക്ട് അതാണ്. പക്ഷെ പ്രതിനായക സ്ഥാനത്തുള്ള സുബ്രഹ്മണ്യൻ എന്ന ശാസ്ത്രത്തിനെ കഥാപാത്രമാക്കി രൂപപ്പെടുത്താത്തത് ഒരുപാട് നാടകീയ സാധ്യതകൾ നഷ്ടമാക്കി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ അത് ഗവേഷണത്തിന്റെ വിശദാംശങ്ങൾ കുറെ കൂടി ആവശ്യമാണെന്ന് തോന്നി. ഈ നാടകത്തിൽ ശാസ്ത്രജ്ഞനായ മാധവും ഭാര്യ നമ്മളുടെ ദാമ്പത്യം, ഭാര്യ നളിനിയുടെ ഏകാന്തത, അപൂർവമായി മാത്രം ജനിക്കുന്ന പ്രണയാദ്ര നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നു. ഒതുക്കമുള്ള വിഷയം ചുരുങ്ങിയ കഥാപാത്രങ്ങളുടെ പറഞ്ഞു. പക്ഷെ നാടകത്തിൽ ആദ്യം അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു തീൻ സോങ് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം പശ്ചാത്തല സംഗീതത്തോടൊപ്പം നാടകത്തിൽ നമുക്ക് ഗാനങ്ങൾ ഉപയോഗിക്കും. ഗാനങ്ങൾക്ക് ഒരുപാട് വൈകാരിക അംശം സിനിമയിലുള്ളതുപോലെ റേഡിയോ നാടകങ്ങളിലും വൈകാരിക അംശം കുട്ടിപ്പെടുത്താൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നാടകമായ ജീവിതോത്സവം അതിന്റെ ടൈറ്റിൽ കൊണ്ടും പ്രമേയം കൊണ്ടും എന്നെ വളരെ ത്രില്ലടിപ്പിച്ച ഒരു രചനയാണ്. ജില്ലാ കളക്ടറായ നകുലൻ സ്ഥലത്തെ ആസന്ന മരണമായ മാറവി രോഗികളെ കഥ പറഞ്ഞും കവിതകൾ ചൊല്ലിയും അവരുടെ അഞ്ചു നാളുകളെ വർണ്ണാഭമാക്കാൻ ജീവിതോത്സവം എന്ന ഒരു പദ്ധതി കൊണ്ടുവരും. അതിലേക്ക് നിയോഗിക്കപ്പെടുന്ന സന്നദ്ധ പ്രവർത്തകയാണ് ദേവിക. അത്രയും ഭാവം ഗംഭീരം. പക്ഷെ ദേവിക ചെന്നെത്തുന്നത് ക്യാൻസർ രോഗിയായ റിട്ടയർഡ് ജഡ്ജി മൂന്നനോടെ മുമ്പിൽ. നാടകം പിന്നെ സഞ്ചരിക്കുന്നത് പതിവ് ട്രാക്കിൽ. ജഡ്ജി ആലോചിക്കുന്ന മകൻ, മരുമകൾ, ദേവികയും ഒത്ത് ആദിവാസി ഊരിലേക്ക് പോകുന്ന യാത്രാർത്ഥമായ ജഡ്ജി, ആദിവാസി പെൺകുട്ടി, കൊലപാതക കേസപ്പെട്ട അവളുടെ അപ്പൻ, അയാളുടെ കൽക്കത്തിലുള്ള ജഡ്ജിയുടെ കുറ്റബോധം, കോവിഡ് ലോക്കൺ, അങ്ങനെ അങ്ങനെ നാടകവണ്ടി പതിവ് ട്രാക്കിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ ഈ നാടകത്തിന്റെ ഒരു പ്രസ്തുണ്ട്, പ്രഗത്ഭരായ നടീനടന്മാരും മികച്ച പ്രൊഡക്ഷനുമാണ്. അത് കേൾവിക്കാരെ പിടിച്ചു. മറ്റൊരു നാടകം തൃശൂർ നിലയത്തിന്റെ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി ഡൽഹി വഴി പാലക്കാട് അഗ്രഹാരത്തിലെത്തി പൂർണ്ണമാകുന്നതാണ് രഥോത്സവം. പല കാലങ്ങളിൽ വളരെ വിദഗ്ധമായിട്ട് ഇണക്കി ചേർക്കാനായതെന്നതാണ് ഈ നാടകത്തിന്റെ മികവ്. ചെറിയ സൂചനകളിലൂടെ പെട്ടെന്ന് സ്ഥലവും കാലമായിട്ടുള്ള ട്രാൻസിഷൻ നടത്തും നടക്കുന്നുണ്ട്. അതിന് ഒറ്റ നോക്കുമ്പോൾ നമുക്ക് ലളിതമായി തോന്നിയെങ്കിലും സംഗീതത്തിനും പുതുമയുള്ളതുമാണ് നാടകത്തിന്റെ ക്രാഫ്റ്റ്. സ്വാഭാവികമായുള്ള സംഭാഷണങ്ങളാണ് സംഗീതത്തിന്റെ ഏകത്തിന്റെ വളരെ അർത്ഥവത്തായ ഉപയോഗം ഈ നാടകത്തിൽ ശ്രദ്ധേയമായിട്ട്.

അതോ അതൊക്കെ കഴിഞ്ഞു. ലെറ്റ് മീ ടെൽ, ഞാനിപ്പോൾ എൻ്റെ ട്രെയിനിങ് ഡയറക്ടറുടെ കൂടെ പാലക്കാട് വരെ വന്നിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വന്നു, അതൊക്കെ വന്നിട്ട് പറയാം. ഇന്നലെ കിടക്കാൻ വളരെ ലേറ്റായി, ഇത്തിരി നേരം കൂടി കിടക്കണം. ഇവിടെ കൽപ്പാത്തിയിൽ അഗ്രഹാരത്തിൽ പുള്ളിയുടെ മഠത്തിൽ

0: ാണ്. ഇല്ല, എണീറ്റിട്ടില്ല. വിളിക്കാം. മധു വെക്ക്.
1: പിന്നീടുള്ളത് കണ്ണൂർ നിലയം അവതരിപ്പിച്ച മൗനസാക്ഷി എന്ന ഒരു അലിഗറിയാണ്. അന്യോപദേശ രൂപകം രാജവും മന്ത്രിയും അഭിമന്യുന്ന അല്പം വിപ്ലവകാരിയായ രാജ്യസഭാംഗവും ഗൗതമൻ എന്ന ദേവശിശിയും ദേവീ വിഗ്രഹ നിർമ്മാണവും സ്വർണ്ണമോഷണവും എല്ലാം നിറയുന്ന നാടകം ഒരു രംഗനാടകത്തിന്റെ ഘടനയിലാണ് മൗനസാക്ഷി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകോത്സവത്തിൽ എനിക്ക് വളരെ പ്രത്യേകമായി എന്നെ ആകർഷിച്ച നാടകം കാന്ത കടലിനെ കൺ തുറക്കാതെ എന്നതാണ്. ഇതൊരു നാടകമാണോ ഡോക്യുമെന്ററി ആണോ നമുക്ക് സംശയമുണ്ട്. പക്ഷെ വൈകാരികത ഒട്ടും ചോർന്നു പോകാതെ കോഴിക്കോട് നിലയത്തിന്റെ ഈ രണ്ടാമത്തെ നാടകം കേട്ടപ്പോൾ ഈ സംഭാഷണത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. കൺ തുറക്കാതെ മാത്രം കാണാവുന്ന ഒരു ഉൾക്കാഴ്ചയുടെ പ്രകൃതിയാണ് ഈ നാടകം നടത്തുന്നത്. 75-ാം വാർഷികം ആഘോഷിക്കുന്ന കോഴിക്കോട് നിലയത്തിൽ പ്രവർത്തിച്ച മണ്ണറിഞ്ഞുപോയ കലാകാരന്മാർക്കുള്ള ശ്രദ്ധാഞ്ജലിയാണ് നാടകർത്തായും പ്രക്ഷേപകനായും ആകാശവാണിക്ക് വേണ്ടി ജീവിച്ച തിക്കോടിയൻ മകൾ ആകാശവാണിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച ശ്രീമതി പുഷ്പകുമാരി അദ്ദേഹത്തെ ഓർമ്മിച്ചെടുക്കുകയായിരുന്നു. 1949 മഴക്കാലത്ത് 2 വയസ്സുള്ള മകളെ തിക്കോടിയനെ ഏൽപ്പിച്ച് ലോകത്തിന് കീഴടങ്ങുന്ന ഭാര്യ പാർവതിപ്പിച്ച് അങ്ങനെ അത്യന്തം വൈകാരികമായ ഒരു ഓപ്പണിംഗ് ആണ് നടത്തുന്നത്. സമീപ ചരിത്രത്തിൽ ജീവിച്ച മനുഷ്യരെ കഥാപാത്രങ്ങളാക്കിയിട്ട് നാടകം ചെയ്യുമ്പോൾ അത് ശ്രോതാക്കളെ പിടിച്ചിരുത്തുന്ന മട്ടിൽ നാടകം നിർവഹിക്കുന്ന ശ്രമകരമായ ദൗത്യമാണ് ഏ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ഉപയോഗിച്ച് നിർവഹിച്ചിരിക്കുന്നത്. അങ്ങനെ പുതിയ കാലഘട്ടത്തിലെ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ നാടകം പരീക്ഷിച്ചിരിക്കുകയാണ്. കൺ തുറക്കാതെ കാണേണ്ട ഈ കടല് ഇന്ത്യയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയിൽ കൂടിയുള്ള ഒരു വെളിപാടാണ് നാടകം തീരുമ്പോൾ ശ്രോതാക്കൾക്ക് ലഭ്യമാകുന്നത്. വിഷയം കൊണ്ടും മാധ്യമം കൊണ്ടും ഈ നാടകോത്സവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകമാണ് കാന്തേ കടലിനെ കൺ തുറക്കാതെ. നാടകോത്സവത്തിലെ അവസാനത്തെ നാടകമാണ് കടൻകഥയിലെ വിരുന്നുകാരൻ. അതൊരു റൊമാൻറ്റിക് ഫാന്റസിയാണ്. പ്രശസ്തരായ സിനിമാ താരങ്ങളുടെ സ്വരം റേഡിയോയുടെ കേൾക്കാമെന്നുള്ളതാണ് അതിന്റെ കൗതുകവും ആഹസ്യനിധിയും. അമ്മുവിന്റെയും ആനയുടെയും ആമിനയുടെയും അരികിൽ പല ഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഊരും പേരും അറിയാത്ത ഒരു സന്ദർശകനുണ്ട്. അതൊരു ഗന്ധർവ പ്രത്യക്ഷമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾ അവർ കൃത്യിക്കുന്ന ആശകളും ആശങ്കകളും ആകുലതകളും അങ്ങനെയാണ് ഒരു മണിക്കൂർ നാടകം കേൾവിക്കാർക്ക് സുഖം നൽകിക്കൊണ്ട് കടന്നു പോകുന്നത്. നാടകം വളരെ രസകരമായിട്ട് കേട്ടിരിക്കാവുന്ന അവസാനത്തെ നാടകം നിലയിൽ വളരെ ഹൃദ്യമായി തോന്നി. പക്ഷെ എനിക്ക് നാടകം കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സംശയം, പുതിയ സഹസ്ഥാപനത്തിലെ പെൺകുട്ടികൾ അവർക്ക് പിടികൊടുക്കാത്ത ഇത്രയും ഗന്ധർവ സാന്നിധ്യങ്ങളെ ആഘോഷിക്കുന്നുണ്ടോ എന്നതാണ്. ഇതൊക്കെ കറക്റ്റ്നസ് എന്നുള്ള സൈദ്ധാന്തിക പദങ്ങളൊന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല. നാടകോത്സവത്തിലെ നാടകങ്ങളെ പൊതുവെ നോക്കുമ്പോൾ 1-2 കഥാപാത്രങ്ങളുടെ നിഷ്കാശം ചോദിച്ചാൽ അഭിനേതാക്കൾ എല്ലാവരും നന്നായിരുന്നു. നാടകങ്ങളുടെ എല്ലാം പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തിക്കുന്നു. കോഴിക്കോട്ട് നിലയത്തിന്റെ കാന്ത കടലിനെ കൺമഴിക്കാതെയാണ് പ്രൊഡക്ഷനിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത്.
2: നന്ദി സർ. സുധി ദേവയാനി മാമിലേക്ക് നമുക്ക് വരാം. നമുക്കറിയാം, തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് പഠിച്ചിറങ്ങി നിരീക്ഷ നാടകവേദിയിലൂടെ അതിശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരാളാണ് മാം. കണ്ടംപററി ഡ്രാമയുടെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ നാടകോത്സവത്തിലെ പ്രമേയങ്ങൾ എത്രത്തോളം കാലത്തിന് അനുയോജ്യമാണ് എന്നാണ് മാഡം തോന്നിയത്?
3: ഞാൻ ഈ നാടകോത്സവത്തെ അതീവ ജാഗ്രതയോടെയും സന്തോഷത്തോടും കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. കാരണം നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നാടകോത്സവം ഉണ്ടാവുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ എനിക്കറിയാം, ന്യൂസ് ഓൺ എയർ ആപ്പ് വന്നതോടുകൂടി ലോകത്ത് എവിടെയുള്ള മലയാളിക്കും എല്ലാ പരിപാടികളും ലൈവായി ആസ്വദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നാടകങ്ങളെ പല തരത്തിൽ ഒന്ന് വിശകലനം ചെയ്താലോ എന്നുള്ള ഒരു ആലോചനയിൽ ആണ് ഞാനുള്ളത്. കാരണം നമുക്കറിയാം, ഒരു മാധ്യമ നയമെന്ന് പറയുന്നത് എഡ്യൂക്കേറ്റ്, അതുപോലെ തന്നെ എൻ്റർടൈൻ ആൻഡ് എൻലൈറ്റൻ എന്നുള്ള ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മുടെ ഓരോ ക്രിയേറ്റിവിറ്റിയും. ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് പരിമിതികൾ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ വിശകലന വിധേയമാക്കുന്നത്. ഞാൻ പല ജോണറുകളിലുള്ള നാടകമായിട്ടാണ് ഇതിനെ തിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ നാടകം തിരുവനന്തപുരം നിലയത്തിൻ്റെ ദൈവത്തിൻ മനം ആര് കണ്ടു എന്നുള്ള നാടകം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് മനുഷ്യരും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന പ്രകൃതിയാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു ഇക്കോളജിക്കൽ റേഡിയോ പ്ലേ ആയിട്ടാണ് ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മരം ഒരു കഥാപാത്രമായിട്ട് വരുന്നു. ആ നാടകം എനിക്ക് തോന്നുന്നു ഒരു ഇക്കോളജിക്കൽ പ്ലേ എന്ന നിലയിൽ അത് വളരെ വിജയകരമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്.

0: കാര്യത്തിൻ്റെ കഥാപാത്രം ചെയ്തവരുമൊക്കെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി ആ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളുകയുണ്ടായി. പിന്നെ രണ്ടാമത് വരുന്നത് കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്ന നാടകമാണ്. ഇതിൻ്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സയൻസ് ഫിക്ഷൻ അല്ലെങ്കിൽ ഡിസ്കവറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഒരു കണ്ടെത്തലാണ്, അന്വേഷണമാണ്. അപ്പോൾ ഇതിനെ ഞാനൊരു സയൻസ് റേഡിയോ പ്ലേ ആയിട്ടാണ് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിലുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ഒരു റിസർച്ച് സ്കോളറാണ്, പിന്നെ ബന്ധുക്കൾ, അവരുടെ സംവാദങ്ങൾ, പിന്നെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനകത്ത് സയലൻസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം മാധവ് എന്ന് പറയുന്ന നീണ്ടകാലം മിണ്ടാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു സയലൻസ് എപ്പോഴും റേഡിയോ പ്ലേയുടെ ഒരു പ്രധാന ഘടകമായിരിക്കെ സയലൻസിനെ ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിച്ച ഒരു നാടകം കൂടിയാണിത്. അപ്പോൾ ആ തരത്തിലാണ് ഞാൻ ഈ നാടകത്തെ, അതും അവതരണത്തിൽ മികച്ച നിലവാരം തന്നെ പുലർത്തുകയുണ്ടായി. പിന്നീട് മൂന്നാമതായിട്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ജീവിതോത്സവം എന്ന നാടകമാണ്. ഇത് ഞാനൊരു കണ്ടംപററി പ്ലേയുടെ വിഭാഗത്തിലാണ് പെടുത്തുന്നത്. കാരണം സമകാലികമായി നടക്കുന്ന പ്രശ്നങ്ങൾ, അവയുടെ പരിഹാരങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, രോഗം, പിന്നെ ചില പ്രവൃത്തികൾ കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ, ഇതിനെയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തിയേറ്റർ ഓഫ് ദ ഇയേഴ്സ് എന്ന രീതിയിൽ ഒരു റിയലിസ്റ്റിക് ഫോമാറ്റിലാണ് ആ നാടകം ഉണ്ടായിരിക്കുന്നത്. അതൊരു വെൽ മെയ്ഡ് പ്ലേയുടെ സ്ട്രക്ചറായിരുന്നു. നമുക്ക് വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, അതിനെ ഫോളോ ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്ന രീതിയിലായിരുന്നു. ഒരു ലീനിയർ നറേഷനാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. നാലാമത്തെ നാടകം തൃശ്ശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം എന്ന നാടകമാണ്. ഈ നാടകത്തെ ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചോടുകൂടിയാണ് സമീപിച്ചിരിക്കുന്നത്. കാരണം മനസ്സാണ് അരങ്ങ്. ആ മനസ്സിൻ്റെ ആന്തരിക സംഘർഷങ്ങളാണ്, അവരുടെ കൺഫ്യൂഷൻസ്, അയാളിലുണ്ടാക്കുന്ന കുറേയധികം വിചാരങ്ങളും അയാളിൽ മാത്രം ഉണ്ടാകുന്ന കാഴ്ചകളുമൊക്കെ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അതിനൊരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ് ഈ നാടകത്തിൽ ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു മാനസിക സംഘർഷങ്ങൾക്ക്, അയാളുടെ കാഴ്ചകൾക്ക് ഒക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നന്നായിട്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കപ്പെട്ടു.
1: ഞാനേ അനന്തരാമൻ സാർ പറഞ്ഞിട്ട് വരികയാണ് കനകസുന്ദരാമ്പാളെ, സോറി, പാട്ടിയമ്മയെ കാണാൻ.
2: വന്ന് നമ്മ വടക്കേ മഠത്തിൽ അനന്തപ്പ താനേ?
1: അതെ.
2: അമ്മാവെ പാക്കണമാ, അവൾ കഷ്ടപ്പെട്ട് ഇരിക്കാങ്കോ. ഇപ്പൊ ഉടമ്പെല്ലാം കീഴ്പ്പെട്ടത് പേസറതുക്ക് രൊമ്പ കഷ്ടാണ്.
1: ലക്ഷ്മി വിജയം അച്ചുകപ്പിയാണ് ഇവിടെ എത്താൻ ആദ്യം അന്വേഷിച്ചത്.
2: അവങ്ക അത് രൊമ്പ നാള് മുന്നാടിയെ നിർത്തിട്ടാങ്കോ. മുത്തലക്ഷ്മി അക്ക പോണതൊക്കെ അപ്പുറം.
3: ലക്ഷ്മി,
4: ആ പാട്ടി
3: ആരു വന്നിരിക്കാ? അനന്തനാ? ഏ അനന്തൻ വന്നിട്ടിയാ?
4: അല്ല പാട്ടി, ഇത് അനന്ത മാമാവുടെ ഫ്രണ്ട് താനേ. ഓ അണ്ണാ,
1: സാർ തന്നയച്ചാണ്, കുറച്ച് സ്വീറ്റ്സും വെറ്റിലടക്കിയൊക്കെയാണ്. പാട്ടിയമ്മയ്ക്ക് അതെല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു സാർ.
2: അയ്യോ, പാട്ടി ഇതെല്ലാം സാപ്പിടമാട്ടാൾ. അക്ക പോണതൊക്കപ്പുറം ഇതെല്ലാം സാപ്പിടതേയില്ല അണ്ണാ.
0: പിന്നീട് വന്ന നാടകം എന്ന് പറയുന്നത് കണ്ണൂർ നിലയത്തിൻ്റെ മൗന സാക്ഷി എന്നുള്ള ഒരു നാടകമാണ്. ഇതിനെ ഞാൻ എവിടെ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരു മിത്തോളജിക്കൽ റേഡിയോ പ്ലേ ആണോ അതോ ഒരു ഹിസ്റ്റോറിക്കൽ റേഡിയോ പ്ലേ ആണോ? പക്ഷേ ഇതിൽ രണ്ടിലും പെടുന്നതുമല്ല, എന്നാൽ പെടുത്താം വേണമെങ്കിൽ ചില ക്യാരക്ടറിസ്റ്റിക്സ് അതിന് അനുയോജ്യമായ രീതിയിലാണ്. അപ്പം മിത്തുണ്ട്, ചരിത്രമുണ്ട്, സംഭവങ്ങളുണ്ട്, സമകാലികതയുണ്ട്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു സംഭവമായത്. അതിനും ലീനിയർ നറേഷൻ തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാറ്റേഡായിട്ട് വേറെ ഒരു അന്വേഷണത്തിൻ്റെ ഒന്നും സാധ്യതകൾ നൽകുന്നില്ല. അതും വളരെ നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടു.
5: മഹാരാജൻ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. മനസ്സിൽ എന്തോ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്, അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ, എന്തായാലും ആ ദേവി വിഗ്രഹം ഒന്ന് കാണട്ടെ. മഹാരാജൻ, ഇതെന്താ?
6: എന്താ മന്ത്രി, എന്ത് പറ്റി?
5: അവിടുന്ന് യഥാർത്ഥ വിഗ്രഹം കിട്ടിയെന്നല്ലേ പറഞ്ഞത്?
6: അതെ, അതിലെന്താ സംശയം?
5: മഹാരാജൻ, ഇതെന്ത് മറിമായ? അന്ന് അഭിമന്യു പറഞ്ഞതല്ലേ ദേവിയുടെ കൈകളിൽ ആറു വിരലുകൾ ഉണ്ടെന്ന്?
6: അതെ, അത് ശരിയാ, ആറു വിരലുകൾ.

0: അഭിമന്യു.
1: അതെ മഹാരാജൻ, ആറ് വിരലുകൾ.
2: പക്ഷേ മഹാരാജൻ, ഈ ദേവി വിഗ്രഹത്തിലേക്കൊന്ന് നോക്കൂ. ദേവിയുടെ വലതുകൈയിൽ അഞ്ച് വിരലുകൾ മാത്രമല്ല ഉള്ളത്. നോക്കൂ മഹാരാജൻ, നോക്കൂ. ഈ അഭിമന്യു വീണ്ടും വീണ്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. എന്താ എന്താ എല്ലാവരും എന്നെ തുറച്ചു നോക്കുന്നത്?
3: വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് അഭിമന്യുവല്ല, നിങ്ങളാണ് മന്ത്രി. നിങ്ങൾ നമ്മെയും നമ്മുടെ പ്രജകളെയും ദേവിയുടെ കയ്യിൽ ആറ് വിരലുകൾ ഉണ്ടെന്ന് മാത്രമേ അഭിമന്യു പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഏത് കയ്യിലാണ് ആ ആറ് വിരലുകൾ എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ദേവിയുടെ വലതു കയ്യിൽ ആറ് വിരലുകളാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് മാത്രം എങ്ങനെ അറിയാം? മന്ത്രിയുടെ ഈ മൗനത്തിന്റെ ഉത്തരം എന്താ?
2: എന്നോട് ക്ഷമിച്ചാലും മഹാരാജ, അധികാരമോഹം തലയ്ക്ക് പിടിച്ച് മഹാപാപം ചെയ്തു ഞാൻ കളവ് പോയെന്ന് പറയുന്ന ദേവി വിഗ്രഹം എന്റെ കൈവശമാണുള്ളത്. അത് ഞാൻ എത്രയും വേഗം മഹാരാജന്റെ അടുത്ത് എത്തിക്കുന്നതാണ്.
3: അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് കൂട്ടുനിന്ന ചാരന്മാരുടെ അധിപനിൽ നിന്നും അത് കണ്ടെടുത്തു. എപ്പോൾ വേണമെങ്കിലും ദേവി വിഗ്രഹം ക്ഷേത്രത്തിൽ എത്തിച്ചേരും. മന്ത്രിയുടെ ശിഷ്ടകാലം ഇനി തടവറയിൽ കഴിയാം. ആരവിടെ വലിച്ചുകൊണ്ടുപോ ഈ ദേശദ്രോഹിയെ.
4: കോഴിക്കോട് നിലയം അവതരിപ്പിച്ച കാൺക കടലിനെ കൺ തുറക്കാതെ എന്നുള്ള നാടകം, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊരു ബയോപിക് റേഡിയോ പ്ലേ ആയിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയായിരുന്നു പുഷ്പയായിട്ട് അഭിനയിച്ചു എന്നുള്ളത്. പിന്നെ AI സാങ്കേതിക വിദ്യയുടെ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ കൂടി ആ നാടകത്തിൽ ഉപയോഗിച്ചതാണ്. പക്ഷെ നമ്മളെപ്പോഴും സംശയിക്കാറുള്ള, ഞങ്ങൾ നാടകക്കാരൊക്കെ സംശയിക്കാറുള്ള ഒരു കാര്യം, എങ്ങനെയാണ് AI സാങ്കേതിക വിദ്യ ശബ്ദത്തിലൂടെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വളരെ സട്ടിലായിട്ടുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാൻ ഈ AIക്ക് സാധ്യമാണോ? അതുപോലെ തന്നെ ആ സമയത്തുണ്ടാകുന്ന ചില ഇൻ്ററാക്ഷനിലൂടെ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങളുണ്ട്, അതിൻ്റെ വളരെ നേർത്ത അംശങ്ങളുണ്ട്, ഇതൊക്കെ എത്രത്തോളം AIക്ക് സാധ്യമാണ്, പിന്നെ AIക്ക് നമ്മുടെ കൾച്ചർ എത്രത്തോളം അറിയാം എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു കാലം കൂടിയാണ്. പക്ഷേ ഇവിടെ അത് ഉപയോഗിച്ചത് ജീവിച്ചിരിക്കുന്ന ആളുകളെ അല്ല, ആ ഹിസ്റ്റോറിക്കൽ കഥാപാത്രങ്ങളായിട്ട് വന്നതുകൊണ്ട് അതിനൊരു പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ AI അതിനെ സമർത്ഥമായിട്ട് അവിടെ ഉപയോഗിക്കാൻ കഴിഞ്ഞു.
5: പുതിയ
4: സാധ്യതകളുടെ അന്വേഷണം കൂടി ആ നാടകത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷെ അതിന് വീണ്ടും നമുക്ക് കൂടുതൽ സാധ്യതകൾ തുറന്നു തരുന്നതും കൂടിയാണ്. അടുത്തത് കൊച്ചി നിലയം അവതരിപ്പിച്ച കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നുള്ള നാടകമാണ്. ഇതിന് ഒരുപാട് സാധ്യതയുള്ളൊരു നാടകമായിരുന്നു. ഒരു മാജിക്കൽ റിയലിസത്തിൻ്റെ സാധ്യതകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നാടകമായിരുന്നു. പക്ഷേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കർക്കശമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് ഉപയോഗിച്ച മറ്റൊന്ന് ഈ ഫ്രോയിഡിയൻ ഫീമെയിൽ സെക്ഷുവാലിറ്റി, അത് വളരെ കാലഹരണപ്പെട്ട ഒന്നാണ്. അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ആ നാടകത്തിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. നാടകത്തിൻ്റെ പ്ലോട്ടും അത് ഡെവലപ്പ് ചെയ്ത രീതിയുമൊക്കെ ആസ്വാദ്യകരമായിരുന്നുവെങ്കിലും ഒരു സ്ത്രീ എന്ന നിലയിൽ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചിന്തിക്കുകയും അവരുടെ ബുദ്ധിയും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ചിന്തകളും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അനുഭവത്തെ പുതിയ തരത്തിലേക്ക് ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന കാലം കൂടിയാണ്.
6: നമസ്കാരം, AV പവിത്രൻ സർ. സർ അധ്യാപകനാണ്, ദേശീയ പുരസ്കാരം നേടിയ ജീവചരിത്ര എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകനാണ്, എഡിറ്ററാണ്, ഗവേഷകനാണ്. ഈ നാടകോത്സവത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രവും സാഹിത്യവും ഇത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൻ്റെ ഉള്ളടക്കങ്ങളും സംഭാഷണങ്ങളും എത്രത്തോളം കാലത്തിന് യോജിച്ചവയായിരുന്നു, എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്, സാറിൻ്റെ ഒരു വിലയിരുത്തൽ പറയാമോ?
7: വേനലവധിയിലെ വാനൊലി നടനം എന്ന വിശേഷണത്തോടെ കേട്ട അഖില കേരള നാടകോത്സവം 2026 അക്ഷരാർത്ഥത്തിൽ ആകാശ നടനം തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ചലനാത്മകത ബോധ്യപ്പെടുത്തുന്ന ശബ്ദത്തിലൂടെയാണല്ലോ ഭവ്യമായ നടനം ആസ്വാദകരെ പല ലോകങ്ങളിലേക്കും പല മാനങ്ങളിലേക്കും എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് 7 നാടകങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. ആദ്യ ദിവസം May 11 തിങ്കളാഴ്ച രാത്രി അവതരിപ്പിച്ച ദൈവത്തിൻ മനമാര് കണ്ടു തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ച ഈ നാടകം സമകാലിക ജീവിതത്തെ, മനുഷ്യപ്രകൃതിയെയും ഭൂപ്രകൃതിയെയും വളരെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു രചന തന്നെയാണ്. വളരെ മികച്ച സാക്ഷാത്കാരവുമാണ് അതിന് നിർവഹിച്ചിട്ടുള്ളത്. കാരണം തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ മലവെള്ളപ്പാച്ചിലിൽ വെള്ളം വന്ന് കാണാം.

കാണാതെ പോയ മാൻഹോയിൽ കൂട്ടറോടുകൂടി അപ്രത്യക്ഷമാകുന്നതും അതുപോലെ തന്നെ ഒരു ദേശം മൊത്തം ഈ മലവെള്ളപ്പാച്ചിലിൽ അപ്രത്യക്ഷമാകുന്ന ഒരു ചിത്രത്തോടുകൂടി അവസാനിക്കുന്ന ഈ നാടകാവതരണം, അതിൽ ചില പ്രതികാര കഥ കടന്നു വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരുന്നു, 64 ഗണന കേന്ദ്രങ്ങൾ തന്റെ തടിമുടിക്കൊണ്ട് നേടിയെടുത്തത് നേതാവിന്റെ സ്വകാര്യ ജീവിതം വരുന്നു, ഇങ്ങനെ വർഗീയ ലഹള ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ചിന്തകൾ വരുന്നു. ഇത്തരത്തിൽ പ്രകൃതി അവബോധം ഒരു ഭാഗത്തും മനുഷ്യന്റെ ആർത്തി മറുഭാഗത്തും നിർത്തിക്കൊണ്ട് ജീവിതത്തെ സമഗ്രമായിട്ട് ആവിഷ്കരിക്കുന്ന നാടകമായിട്ടാണ് ദൈവത്തൻ മനമാരു കണ്ടു എന്നുള്ളത് എനിക്ക് അനുഭവപ്പെട്ടു. ഇതിലെ ശബ്ദം നൽകിയ അശോകൻ എന്ന കുട്ടൻ, ശ്രീ മോഹൻലാൽ, അതുപോലെ തന്നെ മരമായിട്ട് ശബ്ദം നൽകിയിട്ടുള്ള എം ആർ ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ

വീട്ടിളം, എം ആർ ഗോപകുമാർ, കണ്ണകിയായി ശബ്ദം പകർന്നു നൽകിയ ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ രാഷ്ട്രീയ നേതാവായിട്ട് വരുന്ന നന്ദുവും പരിസ്ഥിതി പ്രവർത്തകനായിട്ട് വരുന്ന സാജൻ സൂര്യ ഉൾപ്പെടെ ഓരോരാളെയും പേരെടുത്ത് പറയുന്നില്ല. വളരെ വ്യത്യസ്തമായ ശബ്ദ വിന്യാസത്തിലൂടെ മികച്ച ഒരു ശ്രവ്യാനുഭവമായി ദൈവത്തിൻ മനമാര് കണ്ടു. മികച്ച ശബ്ദ അനുഭവം എന്നുള്ളത് കവിഞ്ഞിട്ട് മനുഷ്യന്റെ സമകാലിക പ്രശ്നങ്ങളിലേക്ക് വളരെ ആഴത്തിൽ എത്തിനോക്കുന്ന ഒരു രചനയായിട്ടാണ് ബോധ്യപ്പെട്ടത്. നാടക ഉത്സവത്തിന്റെ മൂന്നാം ദിനം അവതരിപ്പിച്ച, കോഴിക്കോട് നിലയം അവതരിപ്പിച്ച മടക്കം എന്നുള്ള നാടകമാകട്ടെ, അത് ഈ ശാസ്ത്ര പരിജ്ഞാനത്തിന്റെ ആ ഒരു ജ്ഞാനമണ്ഡലത്തിൽ നടക്കുന്ന മത്സരത്തിന്റെയും ജയപരാജയങ്ങളുടെയും ഒരു ആവിഷ്കാരമായിരിക്കെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഈ അധികാരത്തിന് വേണ്ടി മാത്സര്യ ബുദ്ധിക്ക് മുന്നിൽ തകർന്നു പോകുന്നത്, പിന്നീട് അതെങ്ങനെയാണ് വീണ്ടെടുക്കുന്നത് എന്നുള്ള നിലയിലുള്ള ഒരു നല്ല ആവിഷ്കാരമായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. മികച്ച ശബ്ദ പ്രകടനം തന്നെയായിരുന്നു അഭിനേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ളത് നിസ്സംശയം പറയുന്നു. നാടകത്തിന്റെ നാലാം ദിവസം മെയ് 13 ബുധനാഴ്ച തിരുവനന്തപുരം നിലയം അവതരിപ്പിച്ചിട്ടുള്ള ജീവിതോത്സവം എന്ന നാടകമായിരുന്നു. ജീവിതോത്സവം ഒരു രണ്ടു തരത്തിലാണ് അതിൽ ഈ ജീവിതം ഈ ഉത്സവമായ അന്തരീക്ഷത്തിലേക്ക് വരുന്നത്. ഒന്ന്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ ബാധിച്ചിട്ട് മരണമുഖത്ത് നിൽക്കുന്ന ആളുകളെ പരിചരിക്കാൻ വരുന്ന വളണ്ടിയർ, അതൊരു കലക്ടറുടെ പ്രത്യേക പദ്ധതിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ആ നിലയിൽ എത്തുന്ന ഒരു ഒരു റിട്ടയർഡ് ജഡ്ജ് അദ്ദേഹത്തിന്റെ സ്വകാര്യ ലോകം അതിനകത്തു നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഈ ജീവിതോത്സവത്തിന്റെ ഒരു ഘട്ടത്തിൽ ഉണ്ട്. മറുഭാഗത്ത് കടന്നു വരുന്നത് ഈ മനുഷ്യന്റെ കുറ്റബോധവും കുറ്റസമ്മതവും രണ്ട് ഘട്ടത്തിലുള്ള ജീവിതോത്സവങ്ങളുടെ ഒരു പൂർണ്ണത ശ്രീ ജനാർദ്ദനൻ രചിച്ച് ജീവിതോത്സവം എന്നുള്ള നാടകത്തിൽ ഉണ്ട്. ഇതിലും ചലച്ചിത്ര രംഗത്തെ പ്രമുഖരായ ആളുകളും പ്രേംകുമാർ, സോനാ നായർ, ജയൻ ചേർത്തല പോലുള്ള പ്രശസ്തരായ നടന്മാരുണ്ട്. ഒപ്പം എഴുത്തുകാരൻ നടനുമായിട്ടുള്ള രഘുനാഥ് പലേരിയും പ്രധാന വേഷത്തിൽ വരുന്ന തിരുവനന്തപുരം നിലയത്തിന്റെ നാടകം വളരെ മികച്ച കേൾവി അനുഭവമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അഞ്ചാം ദിനം മെയ് 14 വ്യാഴാഴ്ച തൃശൂർ നിലയം അവതരിപ്പിച്ച സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം, അത് സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിൽ വേർതിരിച്ച് കാണാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭവ പരിസരത്തിലൂടെ മുന്നോട്ട് പോകുന്ന നാടകമായിരുന്നു. കേന്ദ്ര കഥാപാത്രം ആരാണ് എന്നുള്ള ഒരു ചോദ്യം പോലും ഉന്നയിക്കുന്ന തരത്തിലാണ് ഹൃദയനാഥിന്റെയും അനന്തരാമൻ സാറെന്നുള്ള ഈ ട്രെയിനറുടെയും ജീവിതം സമാന്തരമായിട്ട് അവതരിപ്പിക്കുന്നത്. ഹൃദയനാഥന്റെ സ്വപ്നങ്ങൾ, അയാളുടെ പ്രണയ ലോകം, മധുമിത എന്നുള്ള സ്ത്രീയുമായിട്ടുള്ള ബന്ധം, സൈക്യാട്രിസ്റ്റിനെ കാണുന്നതും ഒരു ഹ്രസ്വയാത്ര നിർദ്ദേശിക്കുന്നതും, അത് ടാക്സ് വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹൃദയനാഥനെ മറ്റൊരു ഘട്ടത്തിൽ ട്രെയിനിങ്ങിന് അയക്കുന്നതും, ആ വകുപ്പ് തല അന്വേഷണത്തിനിടയിൽ അയാളുടെ ട്രെയിനറായ അനന്തരാമന്റെ ഒപ്പം പാലക്കാടൻ ഗ്രഹാര യാത്ര നടത്തുന്നതും, അനന്തരാമന്റെ ജീവിതം, ദീർഘകാലം കൽക്കത്തയിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ പാലക്കാടൻ ജീവിതത്തിന്റെ ഒരു ചിത്രം, പാട്ടിയായ കനകസുന്ദരാമ്പാളുടെ ഒരു ലോകവും, ലക്ഷ്മി എന്ന് പറയുന്ന സേതു ലക്ഷ്മിയുടെ ജീവിതവും, അവർ ചൂടുള്ള വെയിൽ വീണ് മരണം പ്രാപിക്കുന്നതും, അതിനുശേഷമുള്ള ഇയാളുടെ ഒറ്റപ്പെടലും മറ്റൊരു ജീവിത ലോകവും, തിരിച്ച് അഗ്രഹാരത്തിലെത്തിയിട്ടുള്ള ബന്ധങ്ങളും ഹൃദയനാഥന്റെ കാഴ്ചപ്പാടിലൂടെ ആവിഷ്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ സേതുലക്ഷ്മി കാത്തിരുന്ന രഥോത്സവം. വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നാടകത്തിൽ ആവിഷ്കരിച്ചിട്ടുള്ളത്. മെയ് 15 തീയതി കണ്ണൂർ നിലയം അവതരിപ്പിച്ചിട്ടുള്ള മൗന സാക്ഷി, ഈ നാടകം വാസ്തവത്തിൽ തമിഴിൽ രചിക്കപ്പെട്ടതാണെന്നാണ് അറിയുന്നത്. എച്ച് വിനോദ് ബാബു രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഈ നാടകം മറ്റൊരു ഭാഷാ രചനയാണെന്ന് തോന്നിപ്പിക്കാത്ത വിധത്തിൽ തികഞ്ഞ മലയാളിത്തത്തോടു കൂടിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. വളരെ ഒരു പഴയകാല സംസ്കാരത്തെ പശ്ചാത്തലത്തിൽ കൊണ്ടുവരികയും പുതിയ കാല ജീവിതത്തെയും സമീപകാലത്ത് സംഭവിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ രഹസ്യ അവബോധവും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ടുപോകുന്ന ഈ നാടകം സത്യത്തെ തേടിയുള്ള ഒരു യാത്രയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലിയിൽ അധ്വാനമാണ് ദൈവം എന്ന് പറയുന്നത് പോലെ, മൗനസാക്ഷിയിൽ ഇതിന്റെ രചയിതാവ് ദൈവം സത്യമാണ് എന്ന് പറയുകയും ഈ ആവിഷ്കാരത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് കാര്യമാത്ര പ്രസക്തിയുള്ള സംഭാഷണങ്ങളിലൂടെ വളരെ തികഞ്ഞ ഭാഷാശുദ്ധിയോട് കൂടിയിട്ടുള്ളത് തന്നെയാണ് മെയ് 16 കോഴിക്കോട് നിലയം അവതരിപ്പിച്ചിട്ടുള്ള കാണുക കടലിനെ കൺ തുറക്കാതെ ഒരു ജീവചരിത്ര ബയോപിക്
രചനയാണ്.

0: ാണ് മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ, ആകാശവാണി ജീവനക്കാരൻ കൂടിയായിരുന്ന ശ്രീ തിക്കോടിയന്റെ ആത്മകഥയുടെ അവസാന ഭാഗം വെച്ചുകൊണ്ട് പരീക്ഷണാത്മകമായി രചിക്കപ്പെട്ട ഈ നാടകം ഒരു മനുഷ്യൻ, തികഞ്ഞ ഒരു കലാകാരൻ, മറ്റൊരു തരത്തിൽ ആകാശവാണിയിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ, ജീവിതത്തിന്റെ അനുഭവ പരിസരങ്ങളെ നേരിട്ട് കാണുന്നതിലപ്പുറം കണ്ണടച്ച് കാണുകയും അപ്പോൾ കണ്ണിൽ കാണുന്ന കാഴ്ചക്കപ്പുറം മനസ്സിൽ കാണുന്ന കാഴ്ചകളിലേക്ക്, രേഖപ്പെടുത്താത്ത ജീവിതത്തിലേക്ക്, അല്ലെങ്കിൽ ചരിത്രം പലതരത്തിൽ ഒറ്റുകാരനായി മുദ്രകുത്തപ്പെട്ട ഒരു മനുഷ്യൻ സത്യസന്ധനാണെന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ശ്രമം, പരീക്ഷണാത്മകത നടത്തിയിട്ടുള്ള രചനയാണ് കെ വി ശരചന്ദ്രൻ നിർവഹിച്ചിട്ടുള്ള കാണുക കടലിനെ കണ്ടുറക്കാതെ. ഒരുപക്ഷെ നമ്മുടെ നാടക സങ്കല്പങ്ങളുടെ ഒരു ശീർഷകം കൂടിയാണിത്. കാരണം നമ്മൾ കണ്ണടച്ച് കേട്ടുകൊണ്ട് അറിയുന്ന ഒരു അനുഭൂതി ലോകത്തിലേക്ക് കടന്നു വരിക.
1: അറിയാലോ, കോഴിക്കോട് ആകാശവാണി നിലയത്തിലായിരുന്നു അച്ഛന് ജോലി. കടലിനഭിമുഖമായിരുന്നു ആകാശവാണിയുടെ ഇരുനില കെട്ടിടം.
2: ആകാശവാണി കോഴിക്കോട്, സമയം 5 മണി കഴിഞ്ഞ് 58 മിനിറ്റ് 20 സെക്കൻഡ്.
1: അച്ഛന്റെ വിരലും തൂങ്ങി ഞാനും പോകാറുണ്ടായിരുന്നു അവിടെ.
2: 680
1: അവിടുന്ന് 2-ാം നിലയിൽ നിന്ന് അങ്ങ് ദൂരെ കാണാം കടല്.
2: ഇന്ന് ശകവർഷം 1940.
1: കടലിനും ആകാശവാണിക്കും നടുവിലൂടെ പോകുന്ന വീതി കുറഞ്ഞ ഒരു റോഡുണ്ടായിരുന്നു. അതിനപ്പുറം കടപ്പുറത്ത് അങ്ങിങ്ങായി കാറ്റാടി മരങ്ങൾ.
0: മെയ് 17 ഞായറാഴ്ച രാത്രി കൊച്ചി നിലയം അവതരിപ്പിച്ചിട്ടുള്ള കടങ്കഥയിലെ വിരുന്നുകാരൻ, അതൊരു വ്യത്യസ്തമായ നാടകമാണ്. വളരെ വൈകാരികമായ ഒരു ആവിഷ്കാരം, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ ഒരു ലോകത്ത് വലയം ചെയ്യപ്പെട്ട, കെണിയിൽ പെട്ടുപോയ സ്ത്രീത്വം, അതിന്റെ വിമോചന ഭാവത്തിലേക്ക് ഏത് തരത്തിൽ വരേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്ന ഒരു രചനയാണിത്. വൈകാരികതയാണ് ഈ നാടകത്തിന്റെ ഒരു വലിയ പ്രത്യേകതയും അതോടൊപ്പം തന്നെ അത് ഒരു ജനപ്രിയമാക്കാനുള്ള ഒരു സാധ്യതയും എന്ന് ഞാൻ കരുതുന്നു.
3: തുളസിക്കതിർ പോലെ നിഷ്കളങ്കയായ അമ്മു, കുശൃതയും കൗശലക്കാരിയുമായ ആനി, കവളിൽ മറകുള്ള കാതരമിഴി ആമിന, ഈ 3 പേർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ലേ? ഒടുവിൽ ആമിനയിൽ എൻ്റെ ഇഷ്ടമുറപ്പിച്ചപ്പോൾ ഇതാണ് ജീവിതം, ഇനി ഈ നഗരത്തോട് വിട. അമ്മു, ആനി, ആമിന, നിങ്ങൾ തീർത്ത കടം കഥകളിൽ നിന്ന് ഈ വിരുന്നുകാരന് വിട തരൂ. ഇനി പുതിയ നഗരം, പുതിയ സ്വപ്നങ്ങൾ, മറ്റൊരു യാത്ര, ഒരു പ്രഹേളിക പോലെ, അതല്ലേ ജീവിതം? പോട്ടെ, അല്ല പോയി വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോകാൻ? നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഞാനില്ലേ?
0: പൊതുവെ നമ്മുടെ ഈ 7 നാടകങ്ങളും വളരെ വ്യത്യസ്തങ്ങളായ അനുഭവ പരിസരത്തെയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളതും 7 ദിവസത്തെയും നാടകാനുഭവം അഖില കേരള നാടകോത്സവങ്ങളും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളെയും വ്യത്യസ്തമായ അവതരണ രീതിയെയും അതുപോലെ ശബ്ദത്തിന്റെ വിന്യാസത്തിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവരണമെന്നുള്ള ആധുനിക ജീവിതത്തിന്റെ ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക മാർഗങ്ങൾ കൂടി അവലംബിച്ചുകൊണ്ട് എങ്ങനെയാണ് റേഡിയോ നാടകത്തെ, ഒരു ശ്രവ്യ സംസ്കാരത്തെ അതിനാടകീയമായി ആവിഷ്കരിക്കാൻ പറ്റുമെന്ന് അഖില കേരള നാടകോത്സവം 2026 സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്.
4: നന്ദി സർ. കലയിലെ മൂല്യനിർണ്ണയങ്ങൾ എന്നത് ഒരിക്കലും അന്തിമമോ അല്ലെങ്കിൽ പരമമോ ആയ ഒന്നല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് തികച്ചും ആപേക്ഷികമാണ്. ഓരോ വ്യക്തിയുടെയും ആസ്വാദനവും അനുഭവങ്ങളും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദഗ്ധ സമിതിയുടെ വിലയിരുത്തലുകൾക്കപ്പുറം ആകാശവാണിയെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും അന്തിമമായ അല്ലെങ്കിൽ പരമമായ ജൂറി എന്ന് പറയുന്നത് നമ്മുടെ ശ്രോതാക്കളാണ്. ഈ അവലോകനം ശ്രോതാക്കളിലേക്ക് എത്തുമ്പോൾ അത് അവരെങ്ങനെ എടുക്കും, ഒപ്പം അവരുടെ ഇത്രയും നാളത്തെ അവലോകനം എങ്ങനെയായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമ്മുടെ ലിസണേഴ്സിൻ്റെ വിവിധമായ പ്ലാറ്റ്ഫോമുകളിൽ ഉയർന്നു വരട്ടെ. ഇപ്പോൾ പല വാർത്തകളിലൂടെയും നമ്മൾ കണ്ടു ഇത് റേഡിയോ നാടകോത്സവത്തിൻ്റെ അവലോകനം ശ്രോതാക്കളുടെ കൂട്ടായ്മകൾ അവർ ഓർഗനൈസ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു. അപ്പം അവലോകനങ്ങൾ ഇനിയും ശ്രോതാക്കളിലേക്ക്

നമുക്ക് വിട്ടുകൊടുക്കാം എന്ന് തോന്നുന്നു. നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവലോകനം ഇവിടെ സമാപിക്കുകയാണ്. വിലയേറിയ അഭിപ്രായങ്ങൾ തന്ന ഏവർക്കും നന്ദി. മുന്നോട്ടുള്ള യാത്രയിൽ നാടകങ്ങളുടെ ഒരുക്കത്തിൽ ഇതെല്ലാം നമുക്ക് ദിശാബോധം പകരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 അവലോകനം സമാപിക്കുന്നു. പങ്കെടുത്തവർ പ്രൊഫസർ അലിയാർ, ടി എം എബ്രഹാം, ഷേർലി സോമസുന്ദരം, സുധി ദേവയാനി, ഉണ്ണികൃഷ്ണൻ പൂൽക്കൽ, എ വി പവിത്രൻ, ഒപ്പം റൂബി ബാബു.
1: ഇതുവരെ കേട്ടത് അഖില കേരള റേഡിയോ നാടകോത്സവം 2026 ഒരു അവലോകനം. ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് കേൾക്കാം.
2: സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ്. രചന റഫീഖ് അഹമ്മദ്. സംഗീതം ബിജി പാൽ. ആലാപനം ഗണേഷ് സുന്ദരം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: ഇഞ്ചക്ഷനും തുന്നലും ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
2: കേന്ദ്ര ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:40. ബ്യൂട്ടി പാർലർ തുടങ്ങാം, സോപ്പ് നിർമ്മാണവും മസാലപ്പൊടി നിർമ്മാണവും പഠിക്കാം. ബന്ധപ്പെടുക ഖാദി കമ്മീഷൻ, നടത്തറ, തൃശൂർ.
3: ചിത്രം ഞാവൽ പഴങ്ങൾ. രചന മുല്ലനേഴി. സംഗീതം ശ്യാം. ആലാപനം യേശുദാസ്.

അൻവർ അലിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് റെക്സ് വിജയൻ. ഗായകൻ ഷഹബാസ് അമൻ. ചിത്രം മായാനദി.

ചിത്രം തട്ടത്തിൻ മറയത്ത്. രചന അനു എലിസബത്ത് ജോസ്. സംഗീതം ഷാൻ റഹ്മാൻ. പാടിയത് വിനീത് ശ്രീനിവാസൻ.

ചിത്രം ഇന്ത്യൻ റുപ്പി. രചന മുല്ലനേഴി. സംഗീതം ഷഹബാസ് അമൻ. ആലാപനം വിജയ് യേശുദാസ്.

0: ചിത്രം പാവം പാവം രാജകുമാരൻ. രചന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. സംഗീതം ജോൺസൺ. ഗായകൻ യേശുദാസ്.
1: പാതിമേ മറഞ്ഞതെന്ന്

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ജി വേണുഗോപാൽ, ഗായത്രി അശോകൻ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം മുല്ലവള്ളിയും തേന്മാവും. രചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ.

0: സമയം 11 മണി.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി. മുരളി.
2: ഈ മഹാപ്രപഞ്ചത്തിലെ നമ്മുടെ ലൗകിക ജീവിതത്തിൽ കർമ്മസിദ്ധാന്തത്തിന് വളരെയധികം പ്രസക്തിയും പ്രാമുഖ്യവുമുണ്ട്. പാർത്ഥസാരഥി കുന്തിപുത്രനായ അർജുനന് ഉപദേശ സമർപ്പണമായി നൽകുന്ന ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ കർമ്മത്തിൻ്റെ ചൈതന്യ സംഹിതയെക്കുറിച്ച് മൂല്യബോധത്തോടെ വിവരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് കരച്ചിലോടുകൂടിയാണ്. ഈ നിലവിളി കർമ്മപ്രചോദിതമായ ജീവിതത്തിലേക്കുള്ള തെളിഞ്ഞ ആഹ്വാനമാണ്. ജീവിതം അതിൻ്റെ പൂർണ്ണതയോടെ ആസ്വദിക്കുവാനുള്ളതാണെന്നും അവിടെ ആസക്തി വർജ്യമാണെന്നും ഉള്ള ആത്മബോധമാണ് കർമ്മത്തിൻ്റെ സംശുദ്ധി പ്രകരണങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ആദ്യം ഉൾക്കൊള്ളേണ്ടത്. ക്ഷുദ്രം ഹൃദയദൗർബല്യം തെക്തോത്തിഷ്ഠ പരംതപ എന്ന് കൃഷ്ണൻ പാർത്ഥനോട് 2-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകത്തിൽ പറയുന്നത് ഇതേ ആശയത്തിൻ്റെ വ്യഞ്ജിത സ്വരൂപം തന്നെയാണ്. ആസക്തി ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ ഹൃദയത്തിൻ്റെ ക്ഷുദ്രമായ ദൗർബല്യവും ഇല്ലാതായിത്തീരും. സ്ഥിതപ്രജ്ഞസജ്ജമായ അത്തരം മനസ്സിനു മാത്രമേ നിഷ്കാമകർമ്മത്തിൻ്റെ ഉർവര പദ്ധതികളിലേക്ക് പ്രവേശിച്ച് മുന്നേറാനാകൂ. ജന്മസിദ്ധമായ കഴിവുകളേക്കാൾ കർമ്മസിദ്ധമായ യോഗ്യതകളാണ് കർമ്മപദ്ധതികളിലൂടെ നാം സ്വായത്തമാക്കേണ്ടത്. സ്വഭാവത്തിൻ്റെയും കഴിവിൻ്റെയും സന്തുലിതമായ അവസ്ഥയാണ് കർമ്മവീര്യമായി ജീവിതത്തിൽ പ്രശോഭിക്കുന്നത്. കർമ്മണ്യേവാധികാരസ്ഥേ മാ ഫലേഷു കഥാജന എന്ന് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ 47-ാം ശ്ലോകത്തിലൂടെ കൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നതിലെ പ്രായോഗിക ധാർമ്മിക പാഠം നാം ഉൾക്കൊള്ളേണ്ടതാണ്. ഈ കർമ്മഭൂമിയിൽ കർമ്മപ്രതിബദ്ധരായി ജീവിതം നയിക്കുവാൻ നിയോഗം ലഭിച്ച നാം നിഷ്കാമകർമ്മത്തിലൂടെ നമ്മെ ബാധിക്കുന്ന അസ്വസ്ഥതകളെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. കർമ്മമനുഷ്ഠിക്കുന്നതിന് മുൻപ് ഫലം കാംക്ഷിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല. നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും അതിൻ്റെ സദ്ഫലം താനേ വന്നു ചേർന്നുകൊള്ളും. അതിനായി ഒരിക്കലും ആഗ്രഹിക്കേണ്ടതില്ല. നിഷ്കാമകർമ്മത്തിൽ നിശ്ചയാത്മക ബുദ്ധിയും സത്ക്രിയയും ഏകോപിതമായി ഒരു നവചൈതന്യമായി പരിണമിക്കുന്നു. സദ്ബുദ്ധിയോടെ സദുദ്ദേശത്തോടെ കർമ്മമനുഷ്ഠിക്കുന്നതിന് മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. ഫലത്തിൻ്റെ കാര്യത്തിൽ ആകാംക്ഷയും അതിൻ്റെ പ്രാപ്തിയെക്കുറിച്ചുള്ള ആസക്തിയും വർജനീയമാണ്. ഉദ്ദേശശുദ്ധിയെ കർമ്മരംഗത്ത് ഒരു ആദർശമായി സ്വായത്തമാക്കേണ്ടതാണ്. മദ്വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പു നൽകിയിടുവിൻ എന്ന് കുമാരനാശാൻ ഉദ്ബോധിപ്പിച്ചത് പ്രതിബദ്ധിതമായ ഉദ്ദേശശുദ്ധിയുടെ പ്രാമാണികത വ്യക്തമാക്കാനാണ്. കർമ്മമേഖലയിൽ ഉദ്ദേശശുദ്ധി അനിവാര്യമായ ഒരു ചൈതന്യമാണ്. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിലായിരം സൗരമണ്ഡലം, ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി. അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസത്തിലെ ഈ വരികൾ കർമ്മസിദ്ധാന്തത്തിൻ്റെ പ്രചോദനത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. നിരുപാധികമാം സ്നേഹം ബലമായി വരും ക്രമാൽ, ഇതാണഴക്, ഇതേ സത്യം, ഇതു ശീലിക്ക ധർമ്മവും എന്നുള്ള അക്കിത്തത്തിൻ്റെ നിരീക്ഷണവും ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. കർമ്മബന്ധങ്ങളുടെ കുരുക്കിലകപ്പെട്ട് നട്ടം തിരിയാതെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുമ്പോൾ അതിലെ നിരുപാധികത നമുക്കൊരു ശാശ്വത പ്രേരണയായി ഭവിക്കും. അതാണ് ജീവിതത്തിന് അഴക് ചേർക്കുന്നത്. അതത്രേ നിത്യസത്യമായി ഭവിക്കുന്നത്. അതിൻ്റെ ഒരു അനുശീലനം കർമ്മപദ്ധതിയിലെ ധാർമ്മികതയുമായി കൂടിച്ചേർന്ന്

0: ജീവിതത്തെ സ്വസ്ഥപൂരിതമാക്കുന്നു. മൈത്രിയെ ഭജിച്ച് സ്പർദ്ധ വെടിഞ്ഞ് ഫലമിച്ഛിക്കാതെ നാം കർമ്മപ്രചോദിതരാകുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് നവചൈതന്യം കൈവരുന്നു.
1: ഡോക്ടർ പി. മുരളി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ. ജയകൃഷ്ണൻ.
2: നാളെ രാവിലെ 5:55 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ പി. മുരളി.

0: asserted that this will be the true hallmark of an Atmanirbhar Bharat. The Commerce Minister was addressing the website launch ceremony of Bharatiya Vyapar Mahotsav in New Delhi. Mr. Goyal said exports this year have reached $863 billion, nearly 5% higher than the previous year, despite global challenges. A high-level US industry delegation held discussions with Science and Technology Minister Dr. Jitendra Singh in New Delhi today. The deliberations were held on emerging opportunities for private investment and industry collaboration in India's nuclear sector. In IPL cricket, chasing a target of 181 runs, Sunrisers Hyderabad were 137 for the loss of 3 wickets in 15 overs against hosts Chennai Super Kings when reports last came in. Put into bat first, Chennai Super Kings posted 180 for 7 in 20 overs. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ. സമയം 11 മണി കഴിഞ്ഞ് 10:05. കാലാവസ്ഥ. കേരളത്തിൽ പലയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയാകാൻ ഇടയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.